ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 16. കൊല്ലവർഷം 1201 കർക്കടകം 22. 2026 ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം

FM 100.1 എന്നീ മെഗാഹെഡ്സുകളിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് നീലേശ്വരം സദാശിവൻ.
1: മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയും പ്രാധാന്യവും ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയും വേദസൂക്തങ്ങളും ഇക്കാര്യം സാധൂകരിക്കുന്നു. പുരാണത്തിലെ അർത്ഥനാരീശ്വര സങ്കല്പത്തിന്റെ കാലികവും കാലാതീതവുമായ പ്രസക്തിയെപ്പറ്റി പ്രതിപാദിക്കാം. ശ്രീ പരമശിവൻ തൻ്റെ പാദിശരീരം പാർവതീദേവിക്ക് നൽകി. അങ്ങനെ ശിവൻ അർത്ഥനാരീശ്വരനും പാർവതി അർത്ഥനരേശ്വരിയുമായി. ശിവൻ സദാ പാർവതി സമേതനാണ്, അതുകൊണ്ടാണ് സാംബശിവൻ എന്ന് വിളിക്കുന്നത്. പാർവതി കൂടെയുള്ളപ്പോൾ ശിവൻ പൂർണ്ണനാണ്. അതേപോലെ ദേവിക്ക് ശിവനില്ലാതെ പൂർണ്ണതയില്ല. സ്ത്രീ പുരുഷ സമഭാവനയുടെയും സമദർശനത്തിൻ്റെയും കാവ്യാത്മകമായ വിശ്വകാഴ്ചപ്പാടാണ് അർത്ഥനാരീശ്വര സങ്കല്പം. ഇത് ഭാരത സംസ്കാരത്തിൻ്റെ ഉത്തമ നിദർശനം കൂടിയാണ്. പാർവതീദേവിയെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാം ശിവശക്തിമയം ആണ്. ശക്തി എന്നാൽ ഊർജമാണ്. പ്രപഞ്ചം രൂപപ്പെടും മുൻപ് ശൂന്യതയിൽ പരമമായ ഊർജം മാത്രമായിരുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. ശിവം എന്നാൽ മംഗളകരം എന്നർത്ഥം. മരണപ്പെടുമ്പോൾ ജീവശരീരത്തിലെ ചൈതന്യം അഥവാ ആത്മാവ് പൊയ്പോയി ശവമായി മാറുന്നു. ഈ പൊരുളറിഞ്ഞ് ജീവിതം നയിച്ചാൽ സർവരംഗത്തും നമ്മൾ നിസ്സംശയം ശോഭിക്കും. മോരും മുതിരയും പോലെ പരസ്പരം ഇണങ്ങാത്ത ജീവിത പങ്കാളികൾ അർത്ഥനാരീശ്വര തത്വം ഗ്രഹിക്കേണ്ടത് തന്നെ. മംഗളരൂപിയായ ശിവൻ പലപ്പോഴും ധ്യാനനിരതനാണ്. ധ്യാനം മൗനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉറവിടമാണ്. ധ്യാനശക്തി ഉണരാൻ കർമ്മശക്തി കൂടിയേ തീരൂ. ആ കർമ്മശക്തിയുടെ സ്ഥാനമാണ് സർവരംഗത്തും സ്ത്രീക്കുള്ളത്. ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ ശിവശക്തിയാ യുക്തോ എന്ന് തുടങ്ങുന്ന സ്തോത്രം ശിവന്റെയും ശക്തിയുടെയും സംയോജനം അഥവാ സംലേചനം സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ആൺപെൺമയമാണ്. മഹാകവി കാളിദാസൻ രചിച്ച രഘുവംശത്തിൻ്റെ തുടക്കത്തിൽ വാക്കും അർത്ഥവും പോലെ ഭഗവാനും ഭഗവതിയും അഥവാ സ്ത്രീയും പുരുഷനും പരസ്പരാകർഷണ ഭാവത്തോടെ വർത്തിക്കണമെന്ന് വ്യക്തമാക്കുന്നു. അർത്ഥമില്ലാതെ വാക്കോ വാക്കില്ലാതെ അർത്ഥമോ ഇല്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സ്ത്രീയില്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ പൂർണ്ണമാകില്ലെന്ന് കവി ഊന്നിപ്പറയുന്നു. ശിലയിൽ പോലും സ്ത്രീയും പുരുഷനും നപുംസകവും ഉണ്ടെന്നാണ് നിഗമനം. ദാമ്പത്യം ഉത്കൃഷ്ടവും സഫലവുമാക്കാൻ ജീവിത പങ്കാളികൾക്ക് തുല്യ പങ്കുണ്ട്. ഇതിനെ കുടുംബലേയം എന്ന് ജ്ഞാനികൾ പറയും. അഹന്തയോ സ്വാർത്ഥതയോ താൻ പോരിമയോ പങ്കാളികളിൽ ആർക്കും ഒട്ടും ഉണ്ടാകരുത്. അവർ പരസ്പരം ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യരുത്. ദൗർബല്യങ്ങളെയും ദുർവാസനകളെയും നശിപ്പിക്കാനുള്ള ഒരേ അകം കണ്ണ് ശ്രീ മഹാദേവനെപ്പോലെ മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്ന സൂചന കൂടി അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ അന്തർലീനമാണ്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് നീലേശ്വരം സദാശിവൻ. ഈ സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ആദർശ്.

0: developments and reaffirmed the importance of close coordination at international and regional fora, including ASEAN, in addressing shared challenges. U.S. President Donald Trump has signed two executive orders aimed at restricting birthright citizenship and curbing both tourism. Speaking at the Oval Office, Trump expressed disappointment with the Supreme Court ruling, calling it an unfortunate decision. He added his administration was cracking down very big on what he called abuses of the U.S. immigration system. Now on to the sports. In badminton, India's Tanvi Sharma, Ashmita Chaliha and Rakshita Ramraj have progressed to the women's single quarterfinals at the Korea Masters in Asan. Tanvi continued an impressive run by defeating her compatriot Shriyanshi Velishetty in the pre-quarterfinals. Ashmita beat home favourite Kim Min-ji, while Rakshita defeated Japan's Manami Suzu. In the men's doubles pre-quarterfinals, the Indian duo of Prithvi Krishnamurti Roy and Krishan Prasad Garaga defeated a South Korean pair to secure a place in the quarterfinals. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി: 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 22-ാം ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവിട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 102-ാം ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ 2-ാം ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, കൊല്ലം വി സജികുമാർ പാടുന്ന കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, തുടർന്ന് ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ കവിയും സാഹിത്യകാരനുമായ ആദിനാട് തുളസി പങ്കെടുക്കുന്നു, തുടർന്ന് ചുമട് താങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:00 മാപ്പിളപ്പാട്ടുകൾ, എസ് ഷംന പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മെലിഞ്ഞവർക്ക് പി എം ഒ എസ് വരുമോ, പ്രസവശേഷം പി എം ഒ എസ് മാറുമോ, ഇതേക്കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനസല്ലാപം, 2:15 തുടർനാടകം വേനൽമഴ 3-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ്, സി ഐ ടി സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല, 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്രഗാനം, 5:20 അധ്യാത്മ രാമായണ പാരായണം 22-ാം ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:45 ഖുറാൻ, എ കെ സഫറുള്ള മൗലവി പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല ഐ സി ഡി എസ്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, രാജശ്രീ ആറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി, അശ്വിൻ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ തേയിയമ്മ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഗണിത ലോകത്തിലെ ജോർജ് കാന്ററും കട്ട് ഗോഡലും, എം ആർ സി നായർ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, യൂത്ത് ദ ആർക്കിടെക്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ, ഡോക്ടർ അനന്തകൃഷ്ണൻ ജെ എസ് സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം ആകർഷകമായ ബൈൻഡിംഗ് മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം സുഗമം സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാ ജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 22-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: സീതാ സന്ദർശനം, രാവണന്റെ പുറപ്പാട്, രാവണന്റെ ഇച്ഛാഭംഗം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഡോക്ടർ കെ ഓമനക്കുട്ടി

അറികഥ മനസ്സി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ. ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ.

അതു പൊഴുതിലതികരുണയൊരു മയതനൂജയുമാത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ ഒഴികൊഴിക ദശവത.

0: രാമായണ പാരായണം 22-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
3: ആകാശവാണി ഉദയഗീതം. എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത് നീലകണ്ഠ പാഹി പാഹി എന്നാരംഭിക്കുന്നു.

2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. പോലീസിനെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഈ മാസം 15 തുടക്കം. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത കേസിൽ തെഹൽക്ക മാസിക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെ ബോംബെ ഹൈക്കോടതി 10 കഠിന തടവിന് ശിക്ഷിച്ചു. ഗ്രാമീണ മേഖലകളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള ജൽജീവൻ പദ്ധതിയുടെ വിഹിതമായി 144.66 കോടി രൂപ കേരളത്തിന് കേന്ദ്ര ജലമന്ത്രാലയം അനുവദിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ നേരിട്ടെത്തിക്കുന്നത് നിർത്തലാക്കാനുള്ള നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരം നൽകി സംസ്ഥാന സർക്കാർ. കിടപ്പ് രോഗികൾക്കൊഴികെ എല്ലാവർക്കും ഇനി ബാങ്ക് അക്കൌണ്ടിൽ മാത്രമായിരിക്കും പെൻഷൻ ലഭ്യമാകുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീം ഇന്ന് സന്നാഹ മത്സരത്തിന് ഇറങ്ങും.
1: സ്ത്രീ സുരക്ഷയ്ക്കും നിയമവാഴ്ചയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്ന നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 1.5 ലക്ഷത്തിലധികം സ്ത്രീ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 9,403 പേർ മാത്രമാണെന്ന വിവരമാണ് ആഭ്യന്തരവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കണക്കുകൾ തികച്ചും ആശങ്കാജനകമാണ്. അന്വേഷണത്തിലെ വീഴ്ചകളും തെളിവുകളുടെ അഭാവവും സാക്ഷികളുടെ കൂറുമാറ്റവും മൂലമാണ് വലിയൊരു വിഭാഗം പ്രതികളെയും വെറുതെ വിടുന്നത്. സ്ത്രീ പീഡന കേസുകൾ അന്വേഷിക്കാൻ SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘവും വിദഗ്ധരായ ഉദ്യോഗസ്ഥരും അനിവാര്യമാണെന്ന ആവശ്യം ഉയരുമ്പോൾ നീതി നിർവഹണ രംഗത്ത് വരുത്തേണ്ട കാതലായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാലും ഡിജിറ്റൽ എവിഡൻസ് ഉള്ള കേസുകളിലെങ്കിലും പോലീസ് അപ്പീലിന് പോവുകയാണെങ്കിൽ കുറെ കൂടി കാര്യക്ഷമമായ കാര്യങ്ങൾ നീങ്ങും.
2: പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതുപോലെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അവര് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ മടിക്കും.
1: റിട്ടയർഡ് SP ജോർജ് ജോസഫ്.
2: പക്ഷേ ഇപ്പോൾ അവരുടെ ഓറലായിട്ട് അവർ പറയുന്ന എവിഡൻസ് മാത്രമല്ല ഡിജിറ്റൽ എവിഡൻസ് കൂടെ മിക്കവാറുള്ള കേസിനകത്തുണ്ട്. അതുകൊണ്ട് എവിഡൻസ് ധാരാളമുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ സമയത്ത് വാദിയെ കൃത്യമായിട്ട് അത് പഠിപ്പിച്ച് കോടതി അവരുടെ പരാതി പറയാനുള്ള ഒരു സംവിധാനം പോലീസ് തന്നെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസ് പെൻഡ്രൈവിലാക്കി കോടതി കൊടുക്കണം. കോടതി അത് തീർച്ചയായിട്ടും ആ വിസ്താര സമയത്ത് അത് കാണും. രണ്ടാമത് സാക്ഷികളുണ്ടെങ്കിൽ, കേട്ട സാക്ഷികളുണ്ടെങ്കിൽ അവർക്കും ധൈര്യം കൊടുത്തിട്ട് അവരും കോടതിയിൽ ആ മൊഴി പറയിപ്പിക്കണം. പ്രോസിക്യൂഷൻ ഫെയിലിയർ ആയാൽ തന്നെ അതിന് ഡിജിറ്റൽ എവിഡൻസ് ഉള്ള കേസിനെങ്കിലും അപ്പീൽ കൊടുക്കണം. അങ്ങനെയാണ് കൺവിഷൻ റേറ്റ് കൂടും. ആൾക്കാർക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും ശക്തമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും സാധിക്കും.
1: സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള പേടി മറികടന്നാണ് പല സ്ത്രീകളും പരാതി കൊടുക്കുന്നത്. എന്നിട്ടും അതിന് പരിഹാരം ലഭിക്കുന്നില്ല.
3: പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വെറുതെ കള്ളക്കേസുകൾ കൊടുക്കുകയും ആ പുരുഷന്മാരെ വെറുതെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണെന്നൊക്കെ ഉള്ളതാണ്.
1: സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ AK ജയശ്രീ.
3: പക്ഷേ സ്വസ്ഥതകൾ കാണിക്കുന്നതല്ലേ, ഇപ്പോഴത്തെ കണക്കുകൾ കാണിക്കുന്നൊന്നും അങ്ങനെയല്ലോ. സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങൾ കൂടി വരികയും അതേസമയം അതിനുള്ള ശിക്ഷകൾ നടക്കാതെ പോവുകയും ാണ് കാണുന്നത്. ഇതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാല് ഇത് വളരെ നിസ്സാരമായി കാണുന്നു, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമാണ്. സ്ത്രീകളെ ശിക്ഷിക്കുക എന്നുള്ളത്, വീട്ടിനകത്തെ പുരുഷന്മാരാണെങ്കിൽ ഇത് ശിക്ഷിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട് എന്നുള്ള തരത്തിലാണ്. പുറത്തുള്ള അക്രമമാണെങ്കിൽ പുറത്തേക്ക് സ്ത്രീകൾ എന്തിനാണ് പോകുന്നത്, വീട്ടിലിരുന്ന പോരെ, ആവശ്യമില്ലാതെ പുറത്തു പോകുന്നുണ്ടല്ലേ എന്നുള്ള ഒരു ധാരണ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ പരാതി കൊടുക്കാൻ തന്നെ മുന്നോട്ട് വരാൻ തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രയാസമാണ്. ബന്ധുക്കൾ ൾക്കെതിരെ എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ കുറ്റക്കാരിയായിട്ട് കാണുമോ, സമൂഹം എന്നെ മോശമായിട്ട് കാണുമോ, ഇങ്ങനെയുള്ള ഫിയർ എല്ലാം ഉണ്ട്.

0: സ്ത്രീകൾക്ക്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ കേസ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ആ പോകുന്ന സമയത്ത് അതിനുള്ള പിന്തുണ കൊടുക്കാൻ, സപ്പോർട്ട് കൊടുക്കാൻ കൂടെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാനൊക്കെയുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ തെളിവുകൾ ഉണ്ടാവില്ല. തെളിവുകൾ ഉണ്ടാകണമെങ്കിൽ ഇത് അതേ സമയത്ത് തന്നെ പോയിട്ട് പരാതി കൊടുക്കണം. ഈ പീഡനം നടന്ന സമയത്ത് തന്നെ പോയി കൊടുക്കണം. ആ സമയത്ത് അവര് കൺഫ്യൂഷനിലായിരിക്കും, ഇത് തുറന്നു പറയില്ല. പലപ്പോഴും തുറന്നു പറഞ്ഞാൽ മാത്രമേ അത് മെഡിക്കൽ റെക്കോർഡിലൊക്കെ വരികയുള്ളൂ. പലപ്പോഴും മെഡിക്കൽ റെക്കോർഡിൽ ഇത് ഉണ്ടാവില്ല. പിന്നെ സാക്ഷികൾ ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് പലപ്പോഴും തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിനുള്ള ശിക്ഷ കിട്ടാതെ പോകുന്നത്. ഇതിന് വേണ്ടുന്ന അത്രയും പിന്തുണ സംവിധാനങ്ങൾ നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. പിന്നെ ഒരുപാട് കാലം ഇതിന്റെ പുറകെയൊക്കെ നടന്നിട്ട് സ്ത്രീകൾ ക്ഷീണിച്ചു പോകാറുണ്ട്. ചില സ്ത്രീകൾ പറയുന്നത് അവസാനം വർഷങ്ങളോളം കേസുകൾ നടന്നിട്ട് ഒന്നും ആകാതെ വരുന്ന സമയത്ത് അവര് പറയുന്നത് ഞങ്ങൾ പറയുന്ന ഇനി ആരും കേസിന് പോകണ്ട എന്നാണ്. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇതിനോടുള്ള സമീപനം. ഇത് മാറിയേ തീരുള്ളൂ. അതിനായിട്ടുള്ള കൂടുതൽ ശ്രമങ്ങൾ, ബോധവൽക്കരണം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതാണ്.
1: ഏതൊരു മോഷണ കേസിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആഭ്യന്തര വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ കൂടി സമാന അന്വേഷണങ്ങൾക്ക് തയ്യാറാകണം.
2: പ്രീപീഡന കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആനുപാതികമായി പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാത്തത് ഏറ്റവും ആശങ്കാജനകമായ ഒന്നാണ്.
1: മാതൃഭൂമി ലേഖകൻ കെ എ ബാബു.
2: അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കണക്കുകൾ സൂക്ഷ്മമായി നോക്കിയാൽ 16% മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനവർ പറയുന്ന പ്രധാന കാരണം തെളിവുകളുടെ അഭാവം, കേസ് നടത്തിപ്പിലുള്ള കാലവിളംബം എന്നിവയാണ്. ഇപ്പൊ ഈ തെളിവുകളുടെ അഭാവം എന്നതിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ അവർ സ്ത്രീ സഹജമായ ലജ്ജയോടുകൂടിയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ ഒരു ബലാത്സംഗം നടന്നതിനെ കുറിച്ചുള്ള വിശദാംശം പോലീസിനെ ഏൽപ്പിക്കുന്നതിൽ വരുന്ന മടി, അത് തെളിവ് കോടതിയിൽ ഹാജരാക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളിൽ സ്ത്രീക്ക് ഊർജം പകരുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സമൂഹം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിലവിൽ വന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ അറിയാം, ഒരു വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റ് ഏത് മോഷണവുമായി ബന്ധപ്പെട്ടും നമുക്കിവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. എന്നാൽ ഒരു സ്ത്രീ പീഡന കേസിൽ കേരളത്തിലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ മറ്റ് 100 തിരക്കുകൾക്കിടയിൽ ഒരു ബലാത്സംഗ കേസും അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് പോകുന്നത് അത്രത്തോളം ഗൗരവപ്പെട്ട ഒരു സമയമെടുത്ത് അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവർ. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഒരു വനിതാ IPS ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളത്തിൽ വന്നാൽ അത് ഏറ്റവും അഭിമാനകരമായിരിക്കും.
1: സമഗ്രമായ ഒരു അന്വേഷണം വനിതാ ശിശുവികസന വകുപ്പ് നടത്തുമെന്ന് വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
3: വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇത്. കേരളത്തിൽ സ്ത്രീപീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 158,386 ആണ് എന്നുള്ളത് തന്നെ അങ്ങേയറ്റം ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം സ്ത്രീധന നിരോധന നിയമവും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമം, സ്ത്രീ സുരക്ഷാ നിയമമുള്ള ഒരു നാട്ടിൽ ഇത്രയും കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ തന്നെ 9,403 പേർ മാത്രം ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ 918 സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടതാണ് എന്നതുകൂടി ഈ വാർത്തയുടെ അല്ലെങ്കിൽ വിവരത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മുതൽ കുറ്റമറ്റ രീതിയിൽ കേസിന്റെ നടപടികൾ നടത്തിയാൽ മാത്രമേ പ്രതികൾ ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. FIR ലോഡ്ജ് ചെയ്യുമ്പോഴും അത് സംബന്ധിച്ച സീൽ മഹസർ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ ഓരോ നിമിഷങ്ങളിലും വളരെ കൃത്യതയോടുകൂടി മേലുദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യമായി നിയമങ്ങൾ, ചട്ടങ്ങൾ അതനുസരിച്ച് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ഒക്കെ FIR ചാർജ് ഷീറ്റും തമ്മിലുള്ള അന്തരമൊക്കെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് പോലീസ് അത്രയും ഗൗരവമായി അല്ലെങ്കിൽ അവധാനതയോടുകൂടി ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോ പല സാഹചര്യങ്ങളും, തെളിവുകൾ ശേഖരിക്കുന്നതിലും സാക്ഷിമൊഴികൾ ഉറപ്പുവരുത്തുന്നതിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സമാഹരിക്കുന്നതിലും ഒക്കെ ഉള്ള പരാജയം ചില കേസുകളിൽ നടക്കാറുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു ഇടപെടൽ, സമഗ്രമായ ഒരു അന്വേഷണം വനിതാ ശിശു വികസന വകുപ്പ് നടത്തുക തന്നെ ചെയ്യും.
1: പോക്സോ കേസുകളിലും വ്യത്യസ്തമായ സമീപനമല്ല നടക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ

0: അഡ്വക്കേറ്റ് RS വിജയമോഹൻ.
1: നമ്മുടെ ഈ പോക്സോ കേസിനെ സംബന്ധിച്ചോളം വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമല്ല നടക്കുന്നത്. കാരണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളെല്ലാം ശിക്ഷയിലോട്ട് വരുന്നില്ല. പോക്സോ കേസ് നമുക്ക് രണ്ടായിട്ടാണ് തിരിക്കേണ്ടത്. ഒന്ന് വന്നിട്ട് കൊച്ചു കുട്ടികളെ അവരെ സമ്മതമില്ലാതെ പീഡിപ്പിക്കുന്ന ഒരു സംഭവിക്കുന്ന കേസുകളുണ്ട്. ഇതുകൂടാതെ സമ്മതപ്രകാരം നേതാക്കളാണെങ്കിൽ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിൽ വരുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ കമിതാക്കൾ മിക്കവാറും ഈ കേസ് ആദ്യം എടുക്കുന്നു, കുട്ടി മൊഴി പറയുന്നു, അതിനുശേഷം ട്രയൽ സമയത്ത് സാക്ഷി വിസ്താര സമയത്ത് ഇവര് മൊത്തമായിട്ട് അങ്ങ് മാറ്റി പറയുകയാണ്. ചിലപ്പം കേസെടുത്തതിന് ശേഷം വിചാരണ സമയത്ത് ഇവരുടെ കല്യാണം കഴിഞ്ഞിരിക്കാം, ചിലപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കല്യാണം കഴിച്ചിരിക്കാം, വേറെ കല്യാണം കഴിച്ചിരിക്കാം. അങ്ങനത്തെ സ്ഥിതി വിശേഷം വരുമ്പോൾ അവർ പൂർണ്ണമായിട്ടും പ്രോസിക്യൂഷൻ അനുകൂലമല്ലാതെ എതിരായിട്ട് പറയുകയും മൊഴി മാറ്റി പറഞ്ഞ് കൂറുമാറി പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത കേസിനെ സംബന്ധിച്ചോളം സമ്മതമില്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ ബലാത്സംഗം പോലെയും അങ്ങനത്തെ കേസിൽ, ആ കേസുകളെ സംബന്ധിച്ചോളം ചിലപ്പം ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത് കുട്ടികളുമായിട്ട് അടുപ്പമുള്ളതും സ്വാതന്ത്ര്യമുള്ളതും ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ പീഡിപ്പിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത്, അവരെ ഒന്നീ ബന്ധുക്കളാവാം, വീട്ടിലുള്ളവരാവാം, രണ്ടാനച്ഛനാവാം, അമ്മാവനാവാം, അവരൊക്കെ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രയൽ സമയം വരുമ്പം അടുത്ത ബന്ധുക്കളല്ലേ, അടുത്ത സൗഹൃദങ്ങളല്ലേ, ഒരിക്കൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ജയിലിൽ കിടന്നതല്ലേ, ഇനി വേണ്ട നമുക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ കൂറുമാറി പറയുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ കേസുകൾ തീർന്നു പോവുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കിട്ടുന്ന കേസുകൾ മാത്രമാണ് ശിക്ഷിക്കുന്നത്, മറ്റു കേസുകളൊക്കെ ശിക്ഷിക്കാതെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്.
0: നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിനേക്കാൾ പ്രധാനം അവ കൃത്യമായും സമയബന്ധിതമായും നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. കേവലം FIR-കളിൽ ഒതുങ്ങിപ്പോകാതെ വീഴ്ചയില്ലാത്ത അന്വേഷണത്തിലൂടെയും ശക്തമായ പ്രോസിക്യൂഷനിലൂടെയും പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകാൻ നമ്മുടെ നീതിന്യായ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം ശക്തമായ നിയമ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം.
2: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: കുഴമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീണു പരിപാടിയിൽ ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഈ വിഷയത്തിൽ രാജശ്രീ ആറുമായി അഭിമുഖം ഇന്ന് വൈകിട്ട് 6:50 വയലും വീണു പരിപാടിയിൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ,

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വസ്ത്രമന്ത്രാലയം രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 12th കൈത്തറി ദിനാഘോഷ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരിറ്റ എന്നിവരും പങ്കെടുക്കും. 2025 സന്ത് കബീർ ഹാൻഡ്ലൂം അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ ആദരിച്ച് 4 സ്മരണികാ തപാൽ സ്റ്റാമ്പുകളും പുറത്തിറക്കും. 2 പ്രസിദ്ധീകരണങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പുരസ്കാരം നേടിയ കൈത്തറി ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. പരമ്പരാഗത കാനി നെയ്ത്ത്, വാൾ ഹാംഗിംഗ് നെയ്ത്ത് എന്നിവയുടെ തത്സമയ പ്രദർശനങ്ങൾ കാണാനും സന്ദർശകർക്ക് അവസരമുണ്ടാകും.
0: കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കുടുംബങ്ങളെയും കരകൌശല വിദഗ്ധരെയും പിന്തുണയ്ക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വയം പര്യാപ്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചെറുകിട നെയ്ത്ത് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനതല കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ ഉച്ചകഴിഞ്ഞ് ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 20% റിബേറ്റുമുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയ പെർമനന്റ് സെക്രട്ടറി ലൂ ഖോഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലെ സഹകരണത്തെക്കുറിച്ചും ഉൽപാദനം, സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ, ഊർജ്ജ വിനിമയം എന്നീ മേഖലകളിലെ വിവിധ അവസരങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ലൂ ഖോഗുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കാലവർഷക്കെടുതികളിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ കൂടി അധിക ധനസഹായം നൽകാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: ആശ്രിതർക്ക് നിലവിൽ അനുവദിക്കുന്ന 4 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ മരണാനന്തര ചടങ്ങുകൾക്കായി ദുരിത പ്രതികരണ നിധിയിൽ നിന്ന് 10,000 രൂപ വീതം അനുവദിക്കും. വെള്ളം കയറി വീട് വൃത്തിയാക്കാൻ റേഷൻ കാർഡൊന്നിന് 10,000 രൂപ വീതം നൽകും. വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം നൽകും. കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കും. നഷ്ടങ്ങൾ സംഭവിച്ച സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണി പിന്തുണയും നൽകും. വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ നിലവിൽ നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം 12 ലക്ഷം രൂപയായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ

0: ഷ്ടമായ ആർ രാജേഷിന്റെ തിരുവനന്തപുരം നേമത്തെ വീട് മന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. രാജേഷിന്റെ ആശ്രിതർക്ക് ഗവൺമെന്റ് ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. രാജേഷിന്റെ വീട് നവീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 6 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 4 കോടിയിലേറെ രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി കണക്കാക്കുന്നു. മലയോര പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശനഷ്ടം. കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ.
1: പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇന്നലെ വൈകുന്നേരം വരെ ജില്ലയിൽ 4,24,68,000 രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. 1,598 കർഷകരുടെ 657 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. ഇരിക്കൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. 757 കർഷകരുടെ 576 ഹെക്ടറോളം സ്ഥലത്തെ കൃഷിയാണ് ഇവിടെ നശിച്ചത്. പയ്യന്നൂർ ബ്ലോക്കിൽ 57 ഹെക്ടറിലേറെയും തളിപ്പറമ്പ് ബ്ലോക്കിൽ 10 ഹെക്ടറിലേറെയും കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ 4 മാസത്തിനിടെ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ 13,84,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്.
0: കൃഷിനാശം സംഭവിച്ച കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മറ്റന്നാൾ മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിക്കും. കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ നേരിട്ടെത്തി മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തും. തുടർന്ന് കളക്ട്രേറ്റിൽ ജില്ലയിലെ കൃഷിനാശം സംബന്ധിച്ച് അവലോകന യോഗം ചേരും. മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 12,063 പേർ. 5,019 പുരുഷന്മാരും 5,396 സ്ത്രീകളും 1,648 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 237 പേരാണ്. 9 ക്യാമ്പുകളാണ് നിലവിലുള്ളത്. 99 കുടുംബങ്ങളിലെ 86 പുരുഷന്മാരും 112 സ്ത്രീകളും 39 കുട്ടികളുമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB അധികൃതർ അറിയിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് ഷട്ടറുകൾ അടച്ചത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് സുരക്ഷിത പരിധിയിലാണെന്നും അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രധാന മലയോര മേഖലകളിൽ യാത്രകൾക്കും ഭാരവാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിയന്ത്രണം പിൻവലിച്ചതായി ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലും കാലാവസ്ഥ അനുകൂലമായതിനാലുമാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ച 10,000 രൂപ ധനസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചങ്ങനാശ്ശേരി താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹായം ലഭിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കണമെന്ന നിബന്ധനയില്ലെന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AP അനിൽകുമാർ അറിയിച്ചു. ഓണം ഉത്സവബത്തയും മറ്റ് ആനുകൂല്യങ്ങളും മുൻവർഷത്തെ പോലെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഓണം ഉത്സവബത്ത മറ്റാനുകൂല്യ വിതരണം എന്നിവ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ഉത്സവബത്ത മാർഗ്ഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവ് അടുത്ത മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി ബിന്ദു അറിയിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ ടൂറിസം സാംസ്കാരിക പദ്ധതികൾ അദ്ദേഹം വിലയിരുത്തും. രാവിലെ കോഴിക്കോട് DCC ഓഫീസ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വസതി, സരോവരം ബയോപാർക്ക്, കോഴിക്കോട് ബീച്ച്, കാപ്പാട് ബീച്ച്, അകലാപ്പുഴ എന്നിവിടങ്ങളും മന്ത്രി സന്ദർശിക്കും. ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് കാസർകോട് വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിലെ ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം നിർത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫാക്ടറി ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേസ് 13 വീണ്ടും പരിഗണിക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കം വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിതല ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിന്റെ പഴയകാല സംഗീത കൂട്ടായ്മകളായ മെഹഫിലുകളുടെ സംഘാടകൻ സ്റ്റെർലിൻ ലത്തീഫ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പ്രമുഖ ഗായകരുമായും നാടക പ്രവർത്തകരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ പ്രൊഫസർ ഡോ OC ഇന്ദിര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കർക്കിടകവാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ചടങ്ങുകളും ഹരിതചട്ടം പൂർണ്ണമായി പാലിച്ച് നടത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ A ആതിര അറിയിച്ചു.

0: स्थितिः भविष्यति। बैडमिंटन क्रीडायां भारतस्य तन्वी शर्मा अद्य असन्नगरे कोरिया मास्टर्स क्रीडायाः महिला सिंगल्स इत्यस्यां प्राग उपान्तचक्रीय क्रीडायां स्वस्याः देशवासिन्या रक्षिता रामराज इत्यनया सह क्रीडति इति वार्ताः।
1: आकाशवाणी समयं 7 मणि। രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: രംഗം ചിത്രകൂട പർവ്വതം. മന്ദാകിനി നദിയുടെ തീരത്തുള്ള ശ്രീരാമാശ്രമം. ശ്രീരാമൻ പ്രിയപത്നി സീതയോടും അനുജൻ ലക്ഷ്മണനോടുമൊപ്പം വനവാസത്തിലാണ്. കൈകേയിയുടെ അനുചിതമായ വാക്കും പ്രവൃത്തിയും മൂലം ഹൃദയം പൊട്ടി ദശരഥൻ മരിച്ചു. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങി. രാമൻ 14 വർഷത്തെ വനവാസത്തിനായി വനത്തിലെത്തിയിരിക്കുകയാണ്. അച്ഛൻ്റെ വിയോഗത്തിലുള്ള ദുഃഖവും അമ്മയോടുള്ള കോപതാപങ്ങളും അടക്കാനാവാതെ രാജ്യഭരണം വേണ്ടെന്നുവെച്ച് ജ്യേഷ്ഠനെ കാണാനും മടക്കിക്കൊണ്ടു പോകാനുമായി ഭരതകുമാരൻ ചിത്രകൂടത്തിൽ എത്തി. രാമഭരത സംവാദം എല്ലാ ദേശത്തെയും എല്ലാ കാലത്തെയും മനുഷ്യർക്കുള്ള നിരവധി ഉപദേശങ്ങളുടെ സാരസർവസ്വമാണ്. രാജ്യസ്നേഹിയായ, പ്രജാക്ഷേമ തത്പരനായ ഒരു രാജാവിൻ്റെ ധർമ്മം വിവരിക്കുന്ന ഭാഗം മാത്രം ശ്രദ്ധിക്കാം. ഇന്നത്തെ ഭരണാധികാരികൾ അത് മാതൃകയാക്കേണ്ടതാണ്. രാമൻ ഭരതനോട് പറയുന്നു, ഭരത, രാജ്യപരിപാലനത്തിൽ സന്തത സഹചാരികളായ അമാത്യന്മാർ, സൂരന്മാരും തനിക്ക് താൻ പോന്നവരും ശാസ്ത്രവിജ്ഞാന നിപുണരും ജിതേന്ദ്രിയരും ആയിരിക്കണം. ആലോചന സചിവന്മാരോടും വിശിഷ്യ തന്നെത്താനും ചെയ്യണം. ആയിരമായിരം മൂർഖന്മാരെ ഉപേക്ഷിച്ച് വിജ്ഞനായ ഒരാളെ സ്വീകരിക്കണം. ബലശാലികളും പരാക്രമികളും ശൂരന്മാരും ശ്രേഷ്ഠന്മാരുമായ ഭടജനങ്ങളെ യഥാർത്ഥം അനുമോദിക്കണം. സ്വദേശിയും സമർത്ഥനും പ്രത്യുത്പന്ന മതിയും പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാക്കുന്നവനും അതുപോലെ പറയുവാൻ കഴിവുള്ളവനും പണ്ഡിതവര്യനുമാകണം ദൂതൻ. തോൽപ്പിക്കപ്പെട്ട ശത്രുക്കൾ അശക്തരാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ പൂർവികന്മാർ ചതുരംഗ സൈന്യങ്ങളോടുകൂടി ഉത്സാഹത്തോടെ വാണരുളിയ ഐശ്വര്യപൂർണമായ അയോധ്യാരാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ അല്പം പോലും അശ്രദ്ധ ഉണ്ടാകരുത്. കർഷകരുടെയും ഗോരക്ഷകരുടെയും സുരക്ഷ ഉറപ്പാക്കണം. സ്ത്രീകൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ സാന്ത്വനവും വിപത്തുകൾ ഉണ്ടാകുമ്പോൾ രക്ഷണവും നൽകണം. ആനക്കൂട്ടങ്ങളോടുകൂടിയ വനങ്ങൾ പരിപാലിക്കണം. ദർബാറിൽ ദിവസവും നാട്ടുകാരുടെ സങ്കടങ്ങൾ കേൾക്കണം. വരവുകൊണ്ട് മതിയാകാതെ ഈടുവയ്പ്പുകളിൽ കൈവയ്ക്കാനിടവരരുത്. ആലോചനാരഹിതമായോ പ്രത്യേക കാര്യലാഭത്താൽ പ്രേരിതമായോ ശിക്ഷ വിധിക്കരുത്. അതിഥികൾ, ഗുരുവര്യന്മാർ, മുനീശ്വരന്മാർ, അന്തണശ്രേഷ്ഠന്മാർ, വൃദ്ധന്മാർ എന്നിവരെയും ചൈത്യദേവാലയങ്ങളെയും സാദരം പൂജിക്കണം. ഈ ഉപദേശങ്ങൾ ഇവിടെ

0: അവസാനിക്കുന്നില്ല. വാൽമീകി രാമായണത്തെ ഒരു രാഷ്ട്രതന്ത്ര ഗ്രന്ഥം എന്ന നിലയിലും പഠിക്കേണ്ടതാണ് എന്ന് ചുരുക്കം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആകാശവാണി

0: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന ക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൈത്താങ്ങായി AIF സംസ്ഥാനതല കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. August 10 കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയെ മൂല്യവർദ്ധിതവും വരുമാന വർധനവുമുള്ള സംരംഭ മേഖലയാക്കി മാറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതിയെക്കുറിച്ച് കർഷകർക്കും സംരംഭകർക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവബോധം നൽകുന്നതിനായിട്ടാണ് കൃഷിവകുപ്പ് സംസ്ഥാനതല AIF കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, ആഗ്രി ലോജിസ്റ്റിക്സ് തുടങ്ങി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി ആകർഷകമായ വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാക്കുന്നു. കർഷകർ, കാർഷിക കൃഷി സംരംഭകർ, FPOകൾ, കാർഷിക ഇൻപുട്ട് ഡീലർമാർ, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, SHGകൾ, സർക്കാർ പദ്ധതികൾ തേടുന്നവർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9188014503 അല്ലെങ്കിൽ 8943387552 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക ദിനത്തോടനുബന്ധിച്ച് വർക്കല ചെമ്മരുതി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചെമ്മരുതി കൃഷിഭവൻ പരിധിയിലെ മികവുറ്റ കർഷകരെ ആദരിക്കുന്നു. കർഷകർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം August 10 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ചെമ്മരുതി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383470188 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പെരുവണ്ണാമൊഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഇന്ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9567804551 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കൂവപ്പടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നെൽകർഷകൻ, സമ്മിശ്ര കർഷകൻ, SC ST കർഷകൻ, ജൈവ കർഷകൻ, യുവകർഷകൻ, മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, സ്കൂൾ വിദ്യാർത്ഥി കർഷകൻ, തേനീച്ച കർഷകൻ, പാട്ടകൃഷി ചെയ്യുന്ന കർഷകൻ, കൂൺ കൃഷി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ ആദരിക്കും. സ്ത്രീ കർഷകർക്കും അപേക്ഷിക്കാം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വാർഡ് അംഗത്തിന്റെ ശുപാർശ കത്ത് എന്നിവ സഹിതം August 10 ഉച്ചയ്ക്ക് 12 കൂവപ്പടി കൃഷിഭവനിൽ സമർപ്പിക്കണം. കൊച്ചി കോർപ്പറേഷന്റെ കർഷക ദിനാചരണം August 17 കോർപ്പറേഷൻ മുഖ്യാലയത്തിൽ നടത്തും. അതോടൊപ്പം കർഷകരെ ആദരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച വനിതാ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകൻ, മികച്ച SC ST കർഷകൻ, മികച്ച ജൈവ കർഷകൻ, മികച്ച മുതിർന്ന വിഭാഗത്തിലുള്ള കർഷകൻ എന്നീ വിഭാഗങ്ങളിലെ കർഷകരെ ആദരിക്കും. അപേക്ഷകൾ August 10 5 മണിക്ക് മുൻപായി വൈറ്റില കൃഷിഭവനിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383 47

0: 1169 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
2: ഇന്ന് ഓഗസ്റ്റ് 7, ഈ ദിനത്തിന്റെ ചരിത്ര പ്രാധാന്യം ഇനി കേൾക്കാം.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: ഇന്ത്യയുടെ പരമ്പരാഗത കൈത്തറി വ്യവസായത്തെയും നെയ്ത്തുകാരുടെ സംഭാവനകളെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലെ ടൗൺ ഹാളിൽ വെച്ച് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുമുള്ള ചരിത്ര പ്രസിദ്ധമായ സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഈ ഓർമ്മ പുതുക്കിക്കൊണ്ട് 2015 ഓഗസ്റ്റ് 7 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ വെച്ച് ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങളുടെ രചയിതാവും സാഹിത്യ നൊബേൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ചത് 1941 ഓഗസ്റ്റ് 7. വിശ്വഗുരു, ഗുരുദേവ്, കവിഗുരു എന്നിങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിഖ്യാത കവിതാ സമാഹാരമായ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് 1913 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഈ ബഹുമതി നേടുന്ന ആദ്യത്തെ യൂറോപ്യൻ അല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. ശാന്തിനികേതനിൽ അദ്ദേഹം സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല ഭാരതീയ സംസ്കാരത്തിന്റെയും ആഗോള വിദ്യാഭ്യാസത്തിന്റെയും പ്രമുഖ കേന്ദ്രമാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് നൽകിയ നൈറ്റ്ഹുഡ് പദവി അദ്ദേഹം ഉപേക്ഷിച്ചു. കേരളത്തെ ആകെ നടുക്കിയ കരിപ്പൂർ വിമാനാപകടം നടന്നത് 2020 ഓഗസ്റ്റ് 7. ദുബായിൽ നിന്നും വന്ദേഭാരത് മിഷന്റെ ഭാഗമായി പ്രവാസികളുമായി വന്ന വിമാനമാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റായ ക്യാപ്റ്റൻ ദീപക് വസന്ത് സാഠെ, കോ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരുൾപ്പെടെ 21 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടു. 150 ആളുകൾക്ക് പരിക്കേറ്റു. കോവിഡ് മഹാമാരി രൂക്ഷമായിരുന്ന സമയമായിരുന്നിട്ടുകൂടി അപകടം നടന്ന ഉടൻ തന്നെ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ഓടിയെത്തിയ നാട്ടുകാരുടെ ധീരവും സമയബന്ധിതവുമായ രക്ഷാപ്രവർത്തനം ലോകമെമ്പാടും വലിയ ആദരവ് പിടിച്ചുപറ്റിയിരുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് ഫ്രാൻസിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1960 ഓഗസ്റ്റ് 7. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് ഫെലിക്സ് ഹൂഫോർഡ് ബോയ്ഗ്നിയാണ്. അദ്ദേഹം 30 രാജ്യത്തെ നയിച്ചു. 15 ഉം 16 ഉം നൂറ്റാണ്ടുകളിൽ ഈ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി നടന്നിരുന്ന ആനക്കൊമ്പ് കച്ചവടത്തെ തുടർന്നാണ് യൂറോപ്യൻ കച്ചവടക്കാർ ഈ നാടിന് ഐവറി കോസ്റ്റ് എന്ന് പേരിട്ടത്. 1985 രാജ്യം തങ്ങളുടെ പേര് ഫ്രഞ്ച് ഭാഷയിലുള്ള കോ ഡി ഐവറി എന്ന് മാത്രമായി ഔദ്യോഗികമായി നിശ്ചയിച്ചു. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്യരുതെന്നും അവർ ആവശ്യപ്പെട്ടു. തെക്കേ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സൈനിക പോരാട്ടങ്ങളിൽ ഒന്നായ ബൊയാഗ യുദ്ധം നടന്നത് 1819 ഓഗസ്റ്റ് 7. വിപ്ലവകാരിയായ ജനറൽ സിമോൺ ബൊളിവറുടെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ സൈന്യവും സ്പാനിഷ് കൊളോണിയൽ സൈന്യവും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. സിമോൺ ബൊളിവറുടെ സൈന്യം സ്പാനിഷ് പടയെ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും സ്പാനിഷ് കമാൻഡറായ ജോസ് മരിയ ബാരീറോ ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും ചെയ്തു. ഈ വിജയത്തോടെ ഇന്നത്തെ കൊളംബിയ, വെനിസ്വേല, ഇക്വഡോർ, പനാമ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന വലിയ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സുപ്രധാന വാതിൽ തുറക്കപ്പെട്ടു. കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ട സ്പാനിഷ് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ ഈ യുദ്ധം കാരണമായി. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 ജനിച്ചത്. തഞ്ചാവൂരിൽ ജനിച്ച അദ്ദേഹത്തിന്റെ തറവാട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ പച്ചാ

0: ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. ആധുനിക ബഹിരാകാശ ശാസ്ത്ര പഠനങ്ങൾക്കും അണുഭൗതിക ശാസ്ത്ര ശാഖയ്ക്കും വഴികാട്ടിയ കണ്ടെത്തലായിരുന്നു ഇത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഇനി ആയുരാരോഗ്യം.
6: ആയുരാരോഗ്യത്തിൽ ഇന്ന് കൂർക്കം വലി. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് MC സംസാരിക്കുന്നു.
7: മറ്റുള്ളവരുടെ ഉറക്കം കളയുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ തിരിച്ചറിയേണ്ടത്. ഈ കൂർക്കം വലി എന്ന് പറയുന്നതിന് ഇത്രമാത്രം സൗണ്ടിൽ കൂർക്കം വലിക്കുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, അത് ആ പുള്ളിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഫ്രീ ആയിട്ടുള്ള ശ്വാസകോശം, അതായത് മൂക്ക് നല്ല ഓപ്പണാണ്, തൊണ്ടയും വേറെ മിസ്റ്റേക്കൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ലങ്സ് വലിക്കുമ്പോൾ ശ്വാസം ഫ്രീ ആയിട്ട് മൂക്കിലൂടെയും തൊണ്ടയിലൂടെയും അങ്ങ് ശ്വാസകോശത്തിലേക്ക് പോകും. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഈ പ്രോസസ്സ് അതുപോലെ നടക്കുകയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, മൂക്കിലോ തൊണ്ടയിലോ മൂക്കിൻ്റെ പിറകിലോ ഒക്കെ ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, ഈ ബ്ലോക്കായ സ്ഥലം വഴി ഉള്ളിലോട്ട് വലിക്കുന്ന ആ കഷ്ടപ്പെടുന്ന സൗണ്ടാണ് ഈ കൂർക്കം എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരുന്നത്. ആ സൗണ്ടിനല്ല പ്രാധാന്യം, ഈ കഷ്ടപ്പെട്ട് വലിക്കുന്നത് ലങ്സാണ്. ഈ കഷ്ടപ്പെട്ട് വലിക്കുന്ന ലങ്സിനെ ജോലി ചെയ്യിപ്പിക്കുന്നത് ഹാർട്ടാണ്. ഈ അവയവങ്ങളെയൊക്കെ നമ്മൾ ഓവറായിട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഉറങ്ങുന്നു, അറിയുന്നില്ല, പക്ഷേ ആ സമയത്തെല്ലാം ശ്വാസം കിട്ടാനായിട്ട് ലങ്സും കഷ്ടപ്പെടുന്നു, ഹാർട്ടും കഷ്ടപ്പെടുന്നു, ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ ആ ഓക്സിജൻ്റെ കുറവ് മറ്റവയവങ്ങളെയും ബാധിക്കും, തലച്ചോറ് ഉൾപ്പെടെ ബാധിക്കും. അതുകൊണ്ട് ആ കൂർക്കം വലിയുള്ള ആൾക്കാരൊക്കെ എണീക്കുമ്പോൾ അവർക്കൊരു ഉന്മേഷം തോന്നൂല, കാരണം ഓക്സിജൻ്റെ അളവ് ബ്രെയിനിന് ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല എങ്കിൽ അപ്പോഴും ഒരു പകൽ ഉറക്കത്തിലോട്ടൊക്കെ അത് പോവും, ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവും. അപ്പം മറ്റവയവങ്ങളെ ബാധിക്കാതിരിക്കാൻ കൂർക്കം വലി അഡിക്വേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രധാന കാരണം അമിത വെയിറ്റാണ്, അമിത ഭാരം. പണ്ടത്തെ പോലെ അല്ല, ഇപ്പം ഒബീസിറ്റി ഒരു വലിയ പ്രശ്നമാണ്. ഈ ഇടയ്ക്കും ഒരു റീല് കണ്ടതാണ്, 1990s ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെലിഞ്ഞിരിക്കുക, അതിൽ അമിതഭാരമുള്ള ആരുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അമിതഭാരമാണ് പ്രശ്നം. അപ്പം ഈ അമിതഭാരം തന്നെ കൂർക്കം വലിയുടെ ഒരു കാരണമാണ്. പിന്നെ മൂക്കിലുള്ള പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ പാലം വളവ്, തണ്ട് വളവ്, ചത വളർച്ച, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ, അഡിനോയിഡ്, ടോൺസില് പോലെയുള്ളത്, നാക്കിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ, നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിലുള്ള എല്ലുകളുടെ വളർച്ച കറക്റ്റ് അല്ല എങ്കിൽ എല്ലാം കൂർക്കം വലി ഉണ്ടാക്കും. അപ്പം അത് എൻഡോസ്കോപ്പിയും സ്കാനും എടുത്ത് കൂർക്കം വലിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ പ്രശ്നത്തെ പരിഹരിക്കണം. അപ്പം കൂർക്കം വലി ഉണ്ട് എങ്കിൽ സ്ലീപ്പ് സ്റ്റഡിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്ന ലാബുണ്ട്, അതായത് അവിടെ പോയി ഒരു ദിവസം കിടന്ന് ഉറങ്ങുക, രാത്രി 8 മണി തൊട്ട് രാവിലെ 1:30 വരെ. അവർ ECG ഓക്സിജൻ്റെ അളവും വീഡിയോ ക്യാമറ വെച്ച് നമ്മുടെ കാല് എത്ര പ്രാവശ്യം അനങ്ങുന്നുണ്ട്, നമ്മൾ ചാടി എണീക്കുന്നുണ്ടോ എന്നുള്ള കുറേ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്ത് നമുക്കൊരു AHI സ്കോർ എന്ന് പറഞ്ഞൊരു സാധനം തരും. നമ്മുടെ കൂർക്കം വലിയുടെ കാഠിന്യമാണ് അതിൽ മനസ്സിലാക്കുന്നത്. ആ സ്കോർ നോർമലാണ് എങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അത് 5 താഴെ നിൽക്കണം. 5 to 15 ചെറുതായിട്ട് കൂർക്കം വലി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളതും, 15 to 30 വരെയാണെങ്കിൽ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും, 30 കൂടുതലാണെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്, അടിയന്തരമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ശരീരം ഇതിലൂടെ പല അസുഖങ്ങളിലേക്കും എൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാനുള്ളത്.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് കൂർക്കം വലി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് MC.
8: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
9: തൊഴിൽ ദർശനം.
10: ജർമ്മനിയിൽ ഷെഫ് തസ്തികയിലെ 20 ഒഴിവുകളിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് സംഘടിപ്പിക്കുന്ന റിക്രൂട്ട്മെന്റിന് ഓഗസ്റ്റ് 9 വരെ അപേക്ഷിക്കാം. ഹോട്ടൽ മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നിവയിൽ 4 വർഷത്തെയോ 3 വർഷത്തെയോ ബിരുദമാണ് യോഗ്യത. ടൂറിസം ബിരുദങ്ങളോ അളഗപ്പ യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരുദങ്ങളോ പരിഗണിക്കില്ല. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്നവർക്കു മാത്രമേ അപേക്ഷിക്കാനാകൂ. വിശദമായ CV യും വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, പാസ്പോർട്ട്,

0: ഭാഷാ യോഗ്യത എന്നിവയുടെ പകർപ്പുകളും സഹിതം നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ അപേക്ഷ നൽകാം. നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വിലാസം www.norkaroots.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.norkaroots.kerala.gov.in. മുൻപ് സമാന തസ്തികയിലേക്ക് അപേക്ഷ നൽകിയവർ അപേക്ഷിക്കരുത്. ഷെഫ് തസ്തികയിൽ നിലവിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അപേക്ഷിക്കുന്നതിന് ജർമ്മൻ ഭാഷാ യോഗ്യത അനിവാര്യമല്ല. പ്രായപരിധി 35 വയസ്സ്. ജർമ്മൻ ഭാഷാ യോഗ്യതയുള്ളവർക്ക് A1 A2 B1 B2 മുൻഗണന ലഭിക്കും. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 12 മാസത്തോളം നീളുന്ന B1 വരെയുള്ള ജർമ്മൻ ഭാഷാ പഠനത്തിന് തയ്യാറാകണം. യോഗ്യതകളുടെ അംഗീകാരത്തിനുള്ള നടപടിക്രമങ്ങൾ, വിസ പ്രോസസിംഗ്, ജോബ് മാച്ചിംഗ്, അഭിമുഖങ്ങൾ, ജർമ്മനിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഇന്റഗ്രേഷൻ, താമസ സൗകര്യം, കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള സഹായം എന്നിവയെല്ലാം പദ്ധതി വഴി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0471 2770536 അല്ലെങ്കിൽ 0471 2770539. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471 2770536 അല്ലെങ്കിൽ 0471 2770539. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ശുചിത്വ മിഷനിൽ യങ് പ്രൊഫഷണലിന്റെ 22 ഒഴിവിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന അപേക്ഷ ക്ഷണിച്ചു. വിവിധ ജില്ലകളിലായാണ് ഒഴിവ്. ജില്ലകളും ഒഴിവും: തിരുവനന്തപുരം 3, പത്തനംതിട്ട 1, ആലപ്പുഴ 2, എറണാകുളം 1, തൃശൂർ 3, പാലക്കാട് 2, മലപ്പുറം 3, കോഴിക്കോട് 4, കണ്ണൂർ 3. യോഗ്യത: ബിടെക്, MBA, MSW, MSc. യോഗ്യത 2023 ജനുവരി 1 ശേഷം നേടിയതാകണം. പ്രായം 2026 ഏപ്രിൽ 4 32 വയസ്സ് കവിയരുത്. CMD വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഫോട്ടോ, ഒപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇഷ്ടമുള്ള ജില്ല തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cmd.kerala.gov.in. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അധ്യാപക അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 19. വകുപ്പുകളും ഒഴിവും: ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2, SH1, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3, CSE EP 4, PT 4. യോഗ്യത: ME MTech MPED PhD NET. പ്രായം 64 വയസ്സ്. കവിയരുത്. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത: ബിരുദവും DTP കമ്പ്യൂട്ടർ പരിജ്ഞാനവും. പ്രായം 59 വയസ്സ്. കവിയരുത്. ഇൻസ്ട്രക്ടർ ഒഴിവ് 1. യോഗ്യത: ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 59 വയസ്സ്. കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.uoc.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.uoc.ac.in.
1: തൊഴിൽ ദർശനം.

0: സമയം 7:25. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രത്യേക പരിപാടി നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈത്തറി അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വിദഗ്ധരുടെ നൈപുണ്യത്തിനും കഴിവിനും ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് 1 കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പകർത്തി പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
2: ബുൻകർ പരിവാർ ജോ അപ്നെ ഹാത്തോ സേ അപ്നി ഛോട്ടി ഛോട്ടി ഘർ മേ ലൂം പർ കപ്ഡേ ബനാതേ ഔർ ആപ് ഭി തോ ഇസ് പ്രകാർ സേ ഏക് ഹാൻഡ്ലൂം കേ വെറൈറ്റി കേ സാത്ത് GRWM വീഡിയോ കർക്കേ ജറൂർ ദുനിയാ കേ സാമനെ അപ്നി ബാത് രഖ് സക്തേ ഹൈ. ഹാൻഡ്ലൂം കേ ലിയേ ലോഗോ കോ പ്രേരിത് കർ സക്തേ ഹൈ. ഹമാരാ കാം ഹൈ ആത്മനിർഭർ ഭാരത് ബനാനേ കേ ലിയേ ഹമാരി ഇൻ ഛോട്ടേ ഛോട്ടേ ഛോട്ടേ ഗരീബ് പരിവാരോ കോ ഭീ ആർത്ഥിക് രൂപ് സേ സമൃദ്ധ കർ.
1: സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി ദിനത്തെക്കുറിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ Dr. M. Beena ആകാശവാണി വാർത്തകളോട്.
3: ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് നാളിതുവരെ ഏറ്റവും മഹനീയമായ പൈതൃകങ്ങളിലൊന്നാണ് നമ്മുടെ കൈത്തറി സംസ്കാരം. ഈ പൈതൃകത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നെയ്ത്തുകാരെ ആദരിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ August 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദേശീയ കൈത്തറി ദിനത്തിൽ നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ കൈത്തറി പാരമ്പര്യത്തെ നമ്മൾ ആദരിക്കുകയും എല്ലാവരും കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നും അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.
1: കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗര മാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. അസമിലെ NH-15 ഗുവാഹത്തി തേസ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും ഇരുവരും വിലയിരുത്തി. ഇന്ത്യ സിംഗപ്പൂർ 19-ാമത് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ നടന്നു. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള മാർഗരേഖ വിഭാവനം ചെയ്യുന്ന 8 മേഖലകളിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. 2024 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളുടെയും ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ Agni-4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നുമായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം വ്യാജമാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എഥനോളും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലും തികച്ചും വ്യത്യസ്തമാണെന്നും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ അന്താരാഷ്ട്ര തലത്തിൽ സാക്ഷ്യപ്പെടുത്തിയതും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമാണെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എഥനോൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന മാധ്യമ വാർത്തകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം നിഷേധിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജി ഒ വി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലുടനീളം ഇന്നും ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്നലെ രാത്രി ചുവപ്പ് ജാഗ്രതയിലായിരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ച് മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതിനിടെ കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനും വീടും സ്ഥലവും വാങ്ങാനും നൽകുന്ന ധനസഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്താൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. ഈ സഹായം തേടുന്നവർ ദുരന്തം സംഭവിച്ച വീട് നിന്നിരുന്ന വസ്തുവിൽ ഭാവിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തരുതെന്നും നിബന്ധനയുണ്ട്.
1: മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവധി നൽകിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അവകാശ നിയമമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് നേർക്കുനേർ. ഇന്ത്യയുടെ തൻവി ശർമ്മ സഹതാരം രക്ഷിത രാംരാജിനെ നേരിടും. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹ ജപ്പാന്റെ ഹീന അക്കേച്ചിയെ നേരിടും. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ്, കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം ഇന്ന് മലേഷ്യൻ ടീമുമായി ഏറ്റുമുട്ടും. അമേരിക്കയിൽ ജന്മനാലുള്ള പൌരത്വ അവകാശം പരിമിതപ്പെടുത്തുന്നതിനും ബർത്ത് ടൂറിസം തടയുന്നതിനുമുള്ള 2 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ജന്മ പൌരത്വത്തിന് അനുകൂലമായി US സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ദൌർഭാഗ്യകരമാണെന്നും അതിനാലാണ് പുതിയ ക്രമീകരണങ്ങൾ വരുത്തുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദേശികളുടെ മക്കൾക്ക് പൌരത്വത്തിന് അർഹത നിഷേധിക്കുന്നതാണ് ആദ്യ ഉത്തരവ്. കുഞ്ഞുങ്ങൾക്ക് പൌരത്വം ഉറപ്പാക്കാനായി ഗർഭിണികൾ വിദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നത് അവസാനിപ്പിക്കാൻ വിസ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് 2-ാമത്തെ ഉത്തരവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ജയിലായ കൊളംബോയിലെ വെളിക്കടയിൽ സംഘർഷാവസ്ഥയെ തുടർന്ന് 100 സൈനികരെ വിന്യസിച്ചു. ഒരു മാസത്തിനിടെ ശ്രീലങ്കൻ ജയിലുകളിൽ തുടർച്ചയായ ആക്രമ പരമ്പരയിൽ ഒടുവിലത്തെ സംഭവമാണിത്. നെഗോംബോ ജയിലിലെ കലാപത്തിൽ 33 തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു. ജയിലുകളിലെ സ്ഥലപരിമിതിയും മോശം സാഹചര്യങ്ങളുമാണ് അക്രമങ്ങൾക്ക് പ്രധാന കാരണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 14-ാം ദിവസത്തിലേക്ക് കടന്നു. തലസ്ഥാനമായ റാഞ്ചിയിൽ 6 നിരാഹാര സമരം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇന്ത്യൻ കരകൌശല വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-4 വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2,00,000 രൂപ അധിക ധനസഹായത്തിനുള്ള ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: രവീന്ദ്രനാഥ ടാഗോർ. സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 കൊൽക്കത്തയിൽ ജനിച്ചു. കവി, തത്വചിന്തകൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, ചിത്രകാരൻ, നാടകരചയിതാവ്, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്ന അദ്ദേഹത്തെ ഗുരുദേവ് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 16 ഭാനുസിംഹ എന്ന തൂലികാനാമത്തിൽ അദ്ദേഹം തന്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ബംഗാളി സാഹിത്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധ ചെലുത്തിയ ടാഗോർ ബംഗാളി സംഗീതത്തിനും ചിത്രകലയ്ക്കും പുതിയ മാനം നൽകി. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആഗ്രഹിച്ച അദ്ദേഹം 1901 ശാന്തിനികേതൻ എന്ന വിദ്യാലയം ആരംഭിച്ചു. 1921 ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി വികസിച്ചു. 1913 ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയപ്പോൾ നൊബേൽ സമ്മാന ജേതാവാകുന്ന ആദ്യ ഏഷ്യക്കാരനായി അദ്ദേഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് 1915 ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളാണ്. സ്വാതന്ത്ര്യപൂർവ ഭാരതത്തിന്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം 1941 August 7 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ശബ്ദം.
2: Bid me farewell, my brothers. I bow to you all and take my departure. Here I give back the keys of my door, and I give up all claims to my house. I only ask for last kind words from you. We were brothers for long, but I received more than I could give. Now the day has dawned, and the lamp that lit my dark corner is out. A summer has come, and I am ready for my journey. I know that the day will come when my sight of this earth shall be lost, and life will take its leave in silence, drawing the last curtain over my eyes. Yes, stars will watch at night, and morning rises as the thought, and hours haze like sea waves casting up pleasure from pain. When I think of this end of my moment, the barrier of the moment breaks, and I see by the light of death thy world with its careless figures. Rare is its earliest feet, rare is its meanest of life.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ശബ്ദം.
3: August 26 മുതൽ August 25 തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.

0: ജാതകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ആർ സോമശേഖരൻ.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
3: കേവല അനുഷ്ഠാനത്തിനും അപ്പുറത്ത് ക്ഷേത്രങ്ങളിൽ പഴയകാലം മുതൽ അവതരിപ്പിച്ചു വരുന്ന അതിപുരാതനവും അനുഷ്ഠാനപരവുമായ കലാരൂപമാണ് മുടിയേറ്റ്. ദാരിക നിഗ്രഹം എന്ന പുരാണ കഥയെ ആസ്പദമാക്കിയാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. രാത്രിയിലാണ് അവതരിപ്പിക്കുന്നത്. തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളിലാണ് ഇത് പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില പ്രദേശങ്ങളിൽ ഇതിന് മുടിയെടുപ്പെന്നും പേരുണ്ട്. കാളിയുടെ ഭീകരമുഖം പ്ലാവിൻ്റെ തടിയിലോ ലോഹത്തിലോ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മുടി. മുടിയേറ്റിലെ കഥാപാത്രങ്ങൾ ഭദ്രകാളി, ദാരികൻ, ശിവൻ, നാരദൻ, കൂളി, ദാനവേന്ദ്രൻ എന്നിവരാണ്. ഭദ്രകാളിയാണ് പ്രധാന കഥാപാത്രം. ദാരികനെ വധിക്കാനായിട്ടെടുത്ത രൗദ്രരൂപമാണ് ഇത്. ഭദ്രകാളിയുമായി ഏറ്റുമുട്ടുന്ന ഭീകരനായ അസുരനാണ് ദാരികൻ. ദാരികവധത്തിനായി കാളിയെ നിയോഗിക്കുന്നത് ശിവനാണ്. ദാരികന്റെ അതിക്രമങ്ങളെപ്പറ്റി ശിവനെ അറിയിക്കുന്നത് നാരദ മഹർഷിയാണ്. ദാരികന്റെ സഹായിയാണ് ദാനവേന്ദ്രൻ. യുദ്ധസമയത്ത് ദാരികന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് ഇത്. വരിക്കപ്പലാവിന്റെ കാതൽ വൃത്താകൃതിയിൽ മുറിച്ചെടുത്താണ് മുടി നിർമ്മിക്കുന്നത്. അതിൽ സിംഹം, ഗജം, നാഗപതികൾ, കുണ്ടലങ്ങൾ എന്നിവ കൊത്തിയെടുക്കുന്നു. അതിൽ വർണ്ണങ്ങൾ ചേർത്ത് മനോഹരമാക്കുന്നു. ഭക്തിരസം ജനിപ്പിക്കുന്ന ഭീകരരൂപമായി ഇതിനെ പരിവർത്തനം ചെയ്താണ് മുടിയേറ്റ് നടത്തുന്നത്. മുടിയേറ്റിന്റെ ആദ്യഘട്ടം കളമെഴുത്തും പാട്ടുമാണ്. തറയിൽ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ഭദ്രകാളിയുടെ രൂപം വരച്ച് ദേവീസ്തുതികൾ നടത്തുന്നു. പരിസമാപ്തിയിൽ കളം മായ്ക്കുകയും ചെയ്യാറുണ്ട്. വലിയ കിരീടങ്ങളും മുഖത്തെഴുത്തും മുടിയേറ്റിന്റെ സവിശേഷതയാണ്. കടും ചുവപ്പ് വസ്ത്രങ്ങളാണ് ഭദ്രകാളിയുടെ മുടിയേറ്റിന് ധരിക്കാറുള്ളത്. ഭദ്രകാളി കളത്തിൽ വേതാളത്തിൻ്റെ പുറത്തു കയറി ദാരിക ശിരസ്സറുത്ത് മുടി ചുറ്റി തൂക്കിപ്പിടിച്ച കാളീരൂപമാണ് വരയ്ക്കാറുള്ളത്. വീക്കുചെണ്ട, ഇലത്താളം, ചേങ്ങില എന്നിവയാണ് വാദ്യങ്ങൾ. നന്നായി അലങ്കരിച്ച പന്തലിൽ കളം വരച്ച് കളം പൂജ നടത്തുന്നു. കന്യകമാരുടെ താലപ്പൊലി കഴിഞ്ഞാൽ തിരി ഒഴിച്ചിലാണ് അടുത്ത ചടങ്ങ്. തിരി ഒഴിച്ചിൽ കഴിഞ്ഞ കളം മായ്ച്ച ശേഷമാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത്. കഥകളിക്ക് സമാനമായ വേഷവിധാനങ്ങളാണെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിപ്പോകും. മുഖത്ത് തേപ്പും മുടുത്തുകെട്ടും കിരീടവുമൊക്കെ ഇതിനാവശ്യമുണ്ട്. നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിലാണ് അനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങുന്നത്. കാളീവേഷത്തിൻ്റെ മുഖത്ത് അരിമാവും ചുണ്ണാവും ചേർത്ത് ചുട്ടികുത്തുന്നു. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഭാരമേറിയ മുടി വ്രത അനുഷ്ഠാനങ്ങളോടെ എത്തുന്ന വ്യക്തി ധരിക്കുന്നു. ദാരിക വേഷത്തിനും മുഖത്ത് ചുട്ടിയിടാറുണ്ട്. തലയിൽ കുരുത്തോലയും മണിയും. ആദ്യം ശിവനും നാരദനുമാണ് രംഗത്തെത്തുന്നത്. ദാരികന്റെ പുറപ്പാടും അതിക്രമങ്ങളുമാണ് അടുത്തത്. പിന്നീടാണ് കാളിയും കൂളിയും എത്തുന്നത്. ഹാസ്യകഥാപാത്രമായ കൂളി സന്തതികളെ മുലയൂട്ടിയും ചിരിപ്പിച്ചും രംഗം മനോഹരമാക്കുന്നു. ശിവസ്തുതി പാടിയാണ് ചടങ്ങ് അവസാനിപ്പിക്കുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. പുലർച്ചയ്ക്ക് മുമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യും. മുടിയേറ്റ് പാട്ടുകൾക്ക് രൗദ്രഭാവമാണ്. ഇടയ്ക്കിടെ ഹാസ്യവും പ്രത്യക്ഷപ്പെടാറുണ്ട്. കഥാപാത്രങ്ങൾ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് മുടിയേറ്റ് പാട്ടുകൾ.
4: മുടിയേറ്റ്, രചന സുരേഷ് മണ്ണറശാല, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
0: ഗ്രാമകേരളമാണ് ഇപ്പോൾ കേട്ടത്.
5: പ്രദേശങ്ങളെയാണ്. അഞ്ച് തിണകളിലൊന്നായ നെയ്തൽ കടലോര പ്രദേശമായാണ് സംഘം കൃതികളിലും പരാമർശിക്കപ്പെട്ടിരുന്നത്. കുട്ടനാട് ഉൾപ്പെടെയുള്ള ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ മുൻകാലങ്ങളിൽ കടലായിരുന്നുവെന്ന് വാദിക്കുന്നവർക്ക് പെരുന്ന എന്ന സ്ഥലനാമവും തങ്ങളുടെ വാദത്തിന് അനുകൂലമായ തെളിവുകളിൽ ഒന്നാണ്. മഹോദയപുരം ആസ്ഥാനമാക്കി കേരളം നിയന്ത്രിച്ചിരുന്ന പെരുമാക്കന്മാരുടെ ഭരണകാലത്തും

0: പെരുന്നയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രശസ്തമായിരുന്നു. ഭാസ്കര രവിവർമ്മയുടെ 14 ഭരണവർഷത്തിലെ ഒരു ലിഖിതം ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തൃക്കടിത്താനം തലസ്ഥാനമായി 12 വരെ നിലനിന്നിരുന്ന നന്റുഴൈ നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു പെരുന്നെയ്തൽ. നന്റുഴൈ നാട് അന്ന് ഭരിച്ചിരുന്ന മണൽമന്റത്ത് ഈയക്കൻ ശ്രീകണ്ഠൻ പെരുന്നെയ്തൽ ക്ഷേത്രത്തിനും തൃക്കടിത്താനം ക്ഷേത്രത്തിനും നൽകുന്ന ഭൂമിദാനങ്ങളെക്കുറിച്ചാണ് ഈ ലിഖിതം പരാമർശിക്കുന്നത്. ഇക്കാലത്ത് ശ്രീ വല്ലഭൻ കോതയുടെ സമകാലീനനായിരുന്നു ഗോവർദ്ധന മാർത്താണ്ഡൻ. അദ്ദേഹത്തിന്റെ കോവിലധികാരികൾ 300 എന്ന സൈനിക സംഘം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിന് ഭൂമി ദേശവഴി സമർപ്പിക്കുന്നത്. 1000 ബ്രാഹ്മണരെ ഊട്ടാൻ ഞാവക്കാട് എതിരൻ കവിരൻ എന്നയാളും തന്റെ സ്വത്തുക്കൾ കൊല്ലം 3rd ഉത്തരാർത്ഥത്തിൽ പെരുന്ന ക്ഷേത്രത്തിന് എഴുതി കൊടുക്കുന്നു. വസ്തു ഏറ്റുവാങ്ങുന്നത് ഗണത്താരും പൊതുവാളും കൂടിയാണ്. ഗ്രാമകാര്യങ്ങൾ നടത്തുന്നവരെയാണ് ഗണത്താർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. മുഞ്ഞിനാട്ടെ ആദിച്ചൻ കോതയുടെ കീഴിലുള്ള ഒരു ദേശവാഴിയായിരുന്ന എതിരൻ കവിരന്റെ പിൻഗാമികളാണ് പിൽക്കാലത്തെ മീനച്ചൽ കർത്താക്കന്മാർ. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിനാണ് 1000 ബ്രാഹ്മണരെ ഊട്ടേണ്ടത്. കാരാളന്മാർ ഓരോരുത്തരും അവരവർക്ക് നിർദ്ദേശിച്ച ദിവസം ഈ രണ്ട് കുല പഴുക്കാത്ത വാഴക്കുലയും ഓരോ കുല വാഴപ്പഴവും കൊണ്ടുവരണം. വീഴ്ച വരുത്തുന്നവർ കോയിലധികാരിക്ക് 100 കഴഞ്ച് പൊന്നും ഗ്രാമാധികാരിക്ക് 12 കഴഞ്ച് പൊന്നും പിഴ നൽകണം. എതിരൻ കവിരനും അയാളുടെ സന്തതി പരമ്പരകൾക്കും കൃഷി ചെയ്ത നെല്ല് അളന്നുകൊടുക്കാൻ കഴിയാതെ വന്നാൽ ഗണത്താരും പൊതുവാളും തന്നെ കൃഷി ചെയ്ത് അളവനുസരിച്ചുള്ള നെല്ല് ക്ഷേത്രത്തിന് നൽകണം. മഹോദയപുരത്തെ കോവിലധികാരികൾ അന്ന് താമസിച്ചിരുന്നത് നെടിയതളിയിലാണ്. കുലശേഖര പെരുമാളുടെ 10th ഭരണവർഷത്തിലെ വിളംബരത്തിൽ ആട്ടക്കോളും അരന്തയും നിർത്തലാക്കുന്നതായും നമസ്കാരവും ഭാരതവായനയും നടത്താനുള്ള ചുമതല ഊരിനെയും പൊതുവാളിനെയും ഏൽപ്പിക്കുന്നതായും പറയുന്നു. യുദ്ധകാലത്ത് ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക നികുതിയായിരുന്നു അരന്ത. കുമാരമംഗലം, എടമന, പയ്യമ്പ്ര, താമരശ്ശേരി, പുഞ്ചമൺ എന്നീ ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു പെരുന്ന ക്ഷേത്രത്തിന്റെ ഊരാളസ്ഥാനങ്ങൾ. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം കവിത അജിത്.
1: ത്രിവത്സര LLB കോഴ്സ് പ്രവേശനത്തിനുള്ള അന്തിമ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പരുകൾ 0401-233-2120, 2338487. കമ്പ്യൂട്ടർ സാക്ഷരതാ യജ്ഞ പരിപാടിയുടെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9037893148 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള പ്ലാനിംഗ് ബോർഡിൽ 2 ഇന്റേൺഷിപ്പിന് അവസരമുണ്ട്. PG PhD അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2332120 അല്ലെങ്കിൽ 2338487 എന്നീ നമ്പറുകളിൽ വിളിക്കുക.

അടവുകൾ 18 എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുകയാണ്. പുലർവെട്ടം വീണ്ടും എത്തും നാളെ രാവിലെ 7:05. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. സ്നേഹത്തോടെ, സജി ദേവി.

0: തലയും താങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് വയ്യ. 100 തവണ അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടു. എനിക്ക് വയ്യ, വയ്യ, വയ്യ. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ശബ്ദങ്ങൾക്കും മേലെ ആ വാക്കുകൾ മുഴങ്ങിക്കേൾക്കാനും അങ്ങനെ ആ അപശബ്ദങ്ങളെ മുക്കിക്കൊല്ലാനും അയാൾ ആഗ്രഹിച്ചു. സാധ്യമാണോ? പുറപ്പെട്ടു കഴിഞ്ഞ കാറ്റിനെ മടക്കി വിളിക്കാൻ സാധ്യമാണോ? കാറ്റടിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഒരു നിമിഷം വിചാരിക്കും. അടുത്ത നിമിഷത്തിൽ താൻ കടപുഴങ്ങിപ്പോകുകയാണെന്ന് ഭയപ്പെടും. ക്രമമായി ഒന്നും വിചാരിച്ചു നോക്കാൻ കഴിയുന്നില്ല. ശല്യം! എന്തിന് ഞാൻ ഇങ്ങോട്ട് വന്നു? എന്തിന് ഇവിടെ വന്നു? തന്നോട് തന്നെ ചോദിക്കുകയാണ്. ഉത്തരമില്ല. ഒഴുക്കിൽ പറിച്ചിട്ട ഒരിലയായിരുന്നു. ഒഴുകി ഒഴുകി ഒരു വള്ളിക്കുടലിൽ ചെന്നുപെട്ടു. അന്ന് പ്രപഞ്ചം മുഴുക്കെ ഒരു തള്ളിയൊഴുക്കായിരുന്നു. ഏതോ അദൃശ്യശക്തികൾ 4 ഭാഗത്തു നിന്ന് മാടി വിളിക്കുകയായിരുന്നു. വരൂ, വരൂ, വരൂ. അയാൾ ആ വിളി കേട്ടുപോന്നു. ചലനാത്മകമായിരുന്നു അക്കാലത്ത് എന്തും. മരങ്ങൾ ആകാശത്തേക്ക് ഓടിക്കയറുകയാണ്. അർദ്ധനിമീലിതാക്ഷനായി കോലായിൽ കിടന്നുറങ്ങുന്ന തന്തനായയുടെ സ്വപ്നങ്ങൾ അയാൾക്ക് കാണാമായിരുന്നു. ഓണക്കിളിയും കുരുത്തോലവാലനും എവിടെ നിന്ന് വരുന്നുവെന്നും എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. ഓരോ പരമാണുവിനും ഒരു കഥ പറയാനുണ്ടായിരുന്നു. മഞ്ചാടിക്കുരുവിനും നക്ഷത്രത്തിനുമെല്ലാം അന്ന് ജീവചരിത്രമുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവ നിശബ്ദമായി വരുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. ഭൂമിയിലെ ശബ്ദബഹളത്തിൽ ശ്രദ്ധിക്കാമായിരുന്നു. ഇന്നോ? ഇന്ന് എല്ലാ ശബ്ദങ്ങളും ഒരടിക്ക് നിലച്ചിരിക്കുകയാണ്. ഏകാന്തമായ മലയിടുക്കിലൂടെ ചൂളം വിളിച്ചു പായുന്ന കാറ്റുപോലെ ഒരു തേങ്ങൽ അനുസ്യൂതമായി പ്രപഞ്ചത്തെ വലയം ചെയ്യുന്നുവെന്ന് തോന്നി. സമസ്തവും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞതുപോലെ തോന്നുന്നു. ശാന്തയെ ആദ്യം കണ്ടതെപ്പോഴാണെന്ന് അയാൾ ഓർത്തുനോക്കി. പക്ഷേ അന്ന് പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. ആ മുന്തിയ ജീവിയെപ്പറ്റി ഒരത്ഭുതം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുമിച്ച് നൃത്തം പഠിക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് താനും അവളും ഒരേ താളത്തിൽ ചെന്ന് വീണതെന്ന് വിശ്വം ഓർത്തു. ആ രംഗങ്ങൾ ഹൃദയത്തിലൂടെ പാഞ്ഞു പോകുന്നു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: 5000 വിജയികളുമായി പെണ്ണാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെണ്ണാപ്പിള്ളിൽ ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി പെണ്ണാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാൻഡ്. പെണ്ണാപ്പിള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും. പെണ്ണാപ്പിള്ളിയിലെ ഏജൻസീസ്.

ആകാശവാണി. സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, മേഘങ്ങളെ നമ്മുടെ ചിന്തകളുമായി നാം ബന്ധപ്പെടുത്താറുണ്ട്. കറുത്ത മേഘങ്ങൾ ദുഃഖം വീർപ്പുമുട്ടി നിൽക്കുന്ന നമ്മുടെ മനസ്സായി നാം സങ്കല്പിക്കും. സ്മൃതിമധുരത്തിലെ ആദ്യ ഗാനം കേൾക്കാം. മഴ എന്ന ചിത്രത്തിനു വേണ്ടി KS ചിത്രയും രവീന്ദ്രനും പാടിയത്. രചന യൂസഫലി കെച്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് സ്മൃതി മധുരം. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ആത്മീയതയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
3: ആഗോളതലത്തിൽ WHO പോലുള്ള സംഘടനകൾ യോഗയെ അംഗീകരിക്കുന്നതിനു പിന്നിൽ നിരന്തരം നടക്കുന്ന പഠനങ്ങളും യോഗയുടെ വെൽനസ് സാധ്യതകളും ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ്. കേവലം ശാരീരിക വ്യായാമം എന്നതിലുപരി യോഗ മനസ്സും ശരീരവും നിയന്ത്രിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടുന്നതിലേക്കുള്ള തുറന്ന പാതയാണ്. ഈ മൂന്ന് സത്തകളെ

0: തിരിച്ചറിയുന്നവൻ ജീവനെ അറിയുന്നു, പ്രപഞ്ചത്തെ അറിയുന്നു എന്നതാണ് യോഗയിലൂടെ ദ്യോതിപ്പിക്കുന്ന ആത്മീയ സത്യം. ആധ്യാത്മികതയോട് മുഖം തിരിക്കുന്ന സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത്. അതിന് പ്രധാന കാരണം ആത്മീയത തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് തന്നെയാണ്. എന്നാൽ മത ജാതി വ്യവസ്ഥകൾക്കും അതീതമാണ് യഥാർത്ഥ ആത്മീയത എന്നത് ആഴത്തിൽ തത്വശാസ്ത്രം വിശകലനം ചെയ്യുകയും യോഗ പ്രമാണങ്ങൾ അഭ്യസിക്കുകയും ചെയ്യുമ്പോൾ അനുഭവവേദ്യമാകുന്നു. അതുവരെ നമ്മിൽ നിന്ന് അകലത്തിൽ തന്നെ അത് നിലകൊള്ളും. കലങ്ങിയ ജലത്തിൽ പ്രതിബിംബം കാണാത്തതുപോലെ കലുഷിതമായ മനസ്സിലും ആത്മീയതയുടെ നിഴലാട്ടം ദൃശ്യമാകണമെന്നില്ല. ഒരിടത്ത് സ്ഥിരമായും സുഖമായും ഇരുപ്പുറപ്പിക്കുകയും ക്ഷണനേരം ചിന്തകളെ പിന്തുടരാതെ ഇരിക്കുകയും ചെയ്താൽ തന്നെ ഏതൊരു സാധാരണ വ്യക്തിക്കും ആത്മീയതയെ സ്പർശിക്കാം. അത് ശാന്തവും വ്യക്തവുമായ അസ്തിത്വമാണ്. അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെയാകുന്നു. അറിവിന്റെ വെളിച്ചം മാത്രം ദ്യോതിക്കുന്നു. അത്തരം അവസ്ഥയിലേക്ക് പോകാൻ ഏത് സാധാരണക്കാരനും കഴിയും. അതിലേക്കുള്ള വഴിയാണ് യോഗ. ഈ ഒരു അവസ്ഥയെ അനുഭവിക്കാത്തിടത്തോളം മനസ്സും ശരീരവും ഒരേപോലെ ആവലാതികൾ ഉയർത്തും. മനസ്സിന് ഉണ്ടാകുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ബൗദ്ധികമായ തീരുമാനങ്ങൾക്ക് കഴിയാതെ വരുന്നു. മിഥ്യാബോധം ഉണ്ടാകുകയും ചെയ്യപ്പെടും. മനസ്സിനെ ശാന്തമാക്കുക എന്നത് തന്നെയാണ് അതിനുള്ള പോംവഴി. അത് യഥാർത്ഥ അറിവ് കൊണ്ട് മാത്രം കഴിയുന്ന കാര്യവുമാണ്. അവിടെ നിശബ്ദത മാത്രം അവശേഷിക്കുന്നു. ആത്മീയത എന്തെന്ന് അനുഭവിച്ചറിയാതെ നിവർത്തിയില്ല. ഒരുവന്റെ സത്യാന്വേഷണമായും അത് വിലയിരുത്തപ്പെടാറുണ്ട്. എന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നും ഞാൻ എന്ന വ്യക്തി ആരാണെന്നുമെല്ലാം വളരെ ആഴത്തിൽ ചോദ്യങ്ങൾ ഉയർത്തി ഉത്തരങ്ങൾ അറിഞ്ഞു പോകുന്നവന് ആത്മീയതയെ സ്പർശിക്കാം. ഞാൻ ആരാണ് എന്ന് തുടങ്ങി എല്ലാം ഞാനാണെന്ന് അറിയുമ്പോൾ ആത്മീയത കൈവരും. ആദ്യം ഞാൻ ശരീരമാണെന്ന് തോന്നിയേക്കാം. അപ്പോൾ ശരീരം എന്താണെന്ന് തിരിച്ചറിയുക. കേവലം ശരീരത്തിനും അപ്പുറമാണ് ഞാനെന്ന് അടുത്ത പടി തോന്നിയേക്കാം. മനസ്സിന്റെ ചിന്തകളുടെ ആകെത്തുകയാണോ ഞാനെന്നും ചിന്തിച്ചേക്കാം. എന്നാൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വഭാവം കാലദേശാന്തരം കൊണ്ട് മാറി മറിഞ്ഞേക്കാം എന്ന് പിന്നീട് തിരിച്ചറിയുന്നു. മാത്രമല്ല അത് രണ്ടും യഥാർത്ഥ നമ്മെ പൂർണ്ണമായി വിഭാവനം ചെയ്യുന്നില്ല എന്നും നാം തിരിച്ചറിയുന്നു. അപ്പോൾ പിന്നെ ഇത് രണ്ടുമല്ലാത്ത വേറെ എന്തോ ഒന്നാണ് ഞാനെന്നും അറിവുണ്ടാകുന്നു. ഈ അറിവാണ് ആത്മീയതയിലേക്കുള്ള ചവിട്ടുപടി. ഈ അറിവ് ഏതൊരു വ്യക്തിക്കും നേടിയെടുക്കാൻ കഴിയും. WHO പോലുള്ള ലോക ആരോഗ്യ സംഘടന ആരോഗ്യം എന്ന വാക്കിന്റെ നിർവചനത്തിൽ ഈ ഒരു മാനം കൂടി അനിവാര്യമായി കണക്കാക്കിയതിന്റെ കാരണം ഇതാണ്. ഒരുവന് നല്ല ശരീരവും നല്ല മനസ്സും ഉണ്ടെങ്കിൽ മാത്രം പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. അവൻ ആത്മീയമായുള്ള ചോദനകൾക്ക് ഉത്തരം നൽകാൻ പ്രാപ്തനുമാകണം. അത്തരത്തിൽ നോക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തിന്റെ എല്ലാ മാനങ്ങളും യോഗയിൽ അന്തർലീനമാണ്.
1: യോഗയും ആത്മീയതയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജ്വാല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വസന്തയും പാടിയ ഗാനം. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം നൽകിയ ഗാനം, യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ഗുരുജി ഒരു വാക്ക്.

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാങ്ക്. വിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധി മാർഗത്തിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരത്തിൽ ഗാന്ധിജിക്കൊപ്പം നിരവധി ഇന്ത്യക്കാർ അണിചേർന്നു. അതിൽ ചിലരെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടുവല്ലോ. സദാ ത്യാഗസന്നദ്ധരായ അവരുടെ സമരത്തെക്കുറിച്ച് സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു.

പ്രസ്ഥാനം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. നെറ്റാളിലെ മറ്റിന്ത്യക്കാരും സേത് ഡോഡ് മുഹമ്മദിന്റെ മാതൃക പിന്തുടർന്നു. ജോഹന്നാസ്ബർഗിലും ധാരാളം അറസ്റ്റുകളുണ്ടായി. ഇഷ്ടമുള്ളവർക്കെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുവാൻ കഴിയുന്ന ഘട്ടത്തിൽ കാര്യങ്ങളെത്തി. ജയിലുകൾ നിറഞ്ഞു തുടങ്ങി. നെറ്റാളിൽ നിന്നുള്ള കലാപകാരികൾക്ക് 3 മാസവും ട്രാൻസ്വാളിൽ സാധനം കൊണ്ടു നടന്ന് വിൽക്കുന്നവർക്ക് 4 ദിവസം മുതൽ 3 മാസം വരെയുമാണ് ശിക്ഷ ലഭിച്ചുവന്നത്. ഇങ്ങനെ അറസ്റ്റ് വരിച്ചവരിൽ ഇമാം അബ്ദുൽ ഖാദർ ബവസീറും ഉണ്ടായിരുന്നു. ലൈസൻസ് കൂടാതെ സാധനങ്ങൾ കൊണ്ടു നടന്നു വിറ്റതിന് 1908 ജൂലൈ 21 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 4 ദിവസത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ഇമാം സാഹിബിന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അതിനാൽ അദ്ദേഹം അറസ്റ്റ് വരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ജനങ്ങൾ പരിഹസിച്ചു. ചിലർ എന്റെ അടുത്തുവന്ന് ഇമാം സാഹിബിനെ സ്വീകരിക്കരുതെന്ന് ഉപദേശിച്ചു. ഈ ഉപദേശം പക്ഷേ ഞാൻ ചെവിക്കൊണ്ടില്ല. ഇമാം സാഹിബിന്റെ ബലത്തെയോ ദൗർബല്യത്തെയോ കണക്കാക്കേണ്ടത് എന്റെ ചുമതലയല്ല. ഇമാം സാഹിബ് ഭൂമിയിലെ നല്ല സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നയാളാണ്. ഭാര്യ മലയക്കാരിയാണ്. ഒരു നല്ല വീടുമുണ്ട്. കുതിരവണ്ടിയിലേ സഞ്ചരിക്കാറുള്ളൂ. ജയിൽ വിമുക്തനായ ശേഷം ഇമാം സാഹിബ് വീണ്ടും ജയിലിലേക്ക് പോയി. അവിടെ ഒരു മാതൃകാ തടവുകാരനായി പാർത്തു. കുറച്ചു നേരമെങ്കിലും കഠിനമായ ജോലികൾ ചെയ്തിട്ടേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. വീട്ടിലാകുമ്പോൾ നിത്യവും അദ്ദേഹത്തിന് പുതിയ പുതിയ വിഭവങ്ങളും സ്വാദുള്ള പദാർത്ഥങ്ങളുമുണ്ടാകും. ജയിലിൽ ചോളം കൊണ്ടുള്ള ഒരുതരം ഭക്ഷണമാണ്. ഇതിന് അദ്ദേഹം ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്തിരുന്നു. തടവുകാരനെന്ന നിലയ്ക്ക് അദ്ദേഹം കല്ലുടയ്ക്കുകയും അടിച്ചുതളിക്കാരനെ പോലെ പണിയെടുക്കുകയും മറ്റു തടവുകാരുടെ ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. ഫീനിക്സിലായിരുന്നപ്പോൾ അദ്ദേഹം വെള്ളം കൊണ്ടുവരികയും അച്ചുകൂടത്തിൽ അക്ഷരം നിരത്തുകയും കൂടി ചെയ്തു. ഫീനിക്സ് ആശ്രമത്തിലുള്ളവരെല്ലാം അക്ഷരം നിരത്തുന്ന വിദ്യ പഠിക്കാൻ നിർബന്ധിതരായിരുന്നു. ഇമാം സാഹിബ് അത് തനിക്ക് കഴിയും വണ്ണം പഠിച്ചു. ഇപ്പോൾ അദ്ദേഹം തന്നെക്കൊണ്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ച് ചെയ്തു വരുന്നു. ഇത്തരത്തിൽ ജയിലിൽ വെച്ച് ഇങ്ങനെ ആത്മശുദ്ധീകരണം സംഭവിച്ച ധാരാളം പേരുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഒരു ബിരുദധാരിയും ബാരിസ്റ്ററുമായിരുന്നു ജോസഫ് റോയപ്പൻ. കരാർ കൂലിക്കാരനായിരുന്ന മാതാപിതാക്കന്മാർക്ക് നെറ്റാളിൽ വെച്ച് ജനിച്ച സന്താനമായിരുന്നിട്ടും തികച്ചും യൂറോപ്യൻ ജീവിതരീതി കൈക്കൊണ്ട ഒരാളായിരുന്നു അദ്ദേഹം. സ്വന്തം വീട്ടിൽ പോലും കാലുറ ധരിക്കാതെ അദ്ദേഹം നടക്കാറില്ല. ഇമാം സാഹിബാകട്ടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് കാല് കഴുകും. കാലിന്മേലൊന്നും ധരിക്കാതെ പ്രാർത്ഥന നടത്തുകയും ചെയ്യും. റോയപ്പൻ തന്റെ നിയമപുസ്തകങ്ങൾ ഉപേക്ഷിച്ച് ഒരു പച്ചക്കറി കൊട്ടയുമെടുത്ത് ലൈസൻസ് ഇല്ലാതെ നടന്നു വിൽക്കുന്നയാളെന്ന നിലയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹവും ജയിൽവാസം അനുഭവിച്ചു. പക്ഷേ ഞാൻ 3ാം ക്ലാസ്സിൽ വേണമോ യാത്ര ചെയ്യുക എന്ന് റോയപ്പൻ എന്നോട് ചോദിച്ചു. നിങ്ങൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാനെങ്ങനെ ബാക്കിയുള്ളവരോട് 3ാം ക്ലാസ്സിൽ സഞ്ചരിക്കാൻ ആവശ്യപ്പെടും? നിങ്ങളിലുള്ള ബാരിസ്റ്ററെ ജയിലിൽ ആരാണ് കണ്ടെന്ന് നടിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു. റോയപ്പനെ തൃപ്തിപ്പെടുത്താൻ ഇത് മതിയായിരുന്നു. 16 വയസ്സായ ധാരാളം കുട്ടികൾ ജയിലിലേക്ക് പോയി. മോഹൻലാൽ മഞ്ജി ഖലനി എന്നൊരു കുട്ടിക്ക് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ജയിൽ അധികൃതർ ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്തു. അവർക്ക് തോട്ടികളുടെ പണി കൊടുത്തുവെങ്കിലും അവർ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി അത് ചെയ്തു. അവരോട് കല്ലുടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവർ കല്ലുടച്ചു. അവരെക്കൊണ്ട് കുളം കുഴിപ്പിക്കുകയും കല്ലുപാറയിൽമേൽ പിക്കാസുകൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. ഈ പണികൊണ്ട് അവരുടെ കൈകൾക്ക് ഉറപ്പുകൂടി. ചിലർ ദുസ്സഹമായ കഷ്ടപ്പാടുകൾ കൊണ്ട് തളർന്നു വീണുവെങ്കിലും അവർ പരാജിതരായില്ല. ജയിലിനുള്ളിൽ അസൂയകളോ കശപിശകളോ ഉണ്ടായിരുന്നില്ലെന്ന് വിചാരിക്കരുത്. എന്നും തമ്മിൽത്തല്ലിന്റെ വിഷയം ഭക്ഷണമാണ്. ഞാനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ഘട്ടത്തിൽ വോൾക്സ്ട്രസ്റ്റ് ജയിലിൽ 75 ഇന്ത്യൻ തടവുകാരുണ്ടായിരുന്നു. ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെയാണ് പാചകം ചെയ്തിരുന്നത്. ഞാനായിരുന്നു പ്രധാന പാചകക്കാരൻ. അവർക്കെന്നോടുള്ള സ്നേഹത്തിനോട് നന്ദി പറയുന്നു. ഞാൻ പഞ്ചസാരയില്ലാതെ ഉണ്ടാക്കിയ പകുതി വെന്ത പായസം എന്റെ സുഹൃത്തുക്കൾ ഒരക്ഷരവും മിണ്ടാതെ കഴിച്ചിരുന്നു. എന്നെ മറ്റു തടവുകാരിൽ നിന്നും അകറ്റി നിർത്തിയാൽ അതെനിക്കും മറ്റുള്ളവർക്കും ഒരുതരം ശിക്ഷയാകുമെന്ന് ഗവൺമെന്റ് വിചാരിച്ചു. അതുകൊണ്ട് എന്നെ പ്രിട്ടോറിയ ജയിലിലേക്ക് കൊണ്ടുപോയി.

ക്കാരികളായ തടവുകാരെ പാർപ്പിക്കുന്ന ഒരേകാന്ത മുറിയിൽ പാർപ്പിച്ചു. വ്യായാമത്തിനായി ദിവസത്തിൽ 2 തവണ മാത്രമേ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നുള്ളൂ. വോൾക്സ്ട്രസ്റ്റിലെന്ന പോലെ പ്രിട്ടോറിയ ജയിലിൽ ഇന്ത്യക്കാർക്ക് നെയ്യ് കൊടുത്തിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യക്കാർ പരാജയം സമ്മതിച്ചില്ല. ഗവൺമെന്റ് കുടുക്കിലായി. എന്തൊക്കെയായാലും എത്ര ഇന്ത്യക്കാരെ ജയിലിലേക്ക് അയക്കാം? അതിന് അധിക ചെലവും വേണം. ഈ സ്ഥിതിയുമായി പൊരുത്തപ്പെടുവാൻ ഗവൺമെന്റ് മറ്റു വഴികൾ ആരാഞ്ഞു തുടങ്ങി. നടപ്പിലാക്കിയിരുന്ന ദുഷ്ടനിയമങ്ങൾ 3 തരം ശിക്ഷകൾക്ക് വക കരുതിയിരുന്നു. അതായത് പിഴ, ജയിൽവാസം, നാടുകടത്തൽ. ഒരേ സമയത്ത് ഈ ശിക്ഷകളെല്ലാം കൊടുക്കുവാൻ കോടതികളെ അധികാരപ്പെടുത്തിയിരുന്നു. ഏറ്റവും വലിയ ശിക്ഷ വിധിക്കാൻ എല്ലാ മജിസ്ട്രേറ്റുമാർക്കും അധികാരവും നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ നാടുകടത്തലിന് കുറ്റാരോപിതനെ ട്രാൻസ്വാളിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള നെറ്റാളിന്റെയോ ഓറഞ്ച് ഫ്രീസ്റ്ററിന്റെയോ പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെയോ അതിർത്തിയിൽ കൊണ്ടുപോയി വിടുക എന്ന് മാത്രമായിരുന്നു. ഉദാഹരണത്തിന്, നെറ്റാളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാരെ വോൾക്സ്ട്രസ് സ്റ്റേഷന്റെ അതിർത്തിക്കപ്പുറത്ത് ഇഷ്ടംപോലെ ചെയ്തുകൊള്ളുവാനായി വിടും. ഇത്തരം നാടുകടത്തൽ വെറുമൊരു പ്രഹസനമാണ്. അല്പമൊരു സൗകര്യമേ ഇതിലുള്ളൂ. അത് ഇന്ത്യക്കാരെ പേടിപ്പിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതിനാൽ ഗവൺമെന്റിന് ഇന്ത്യക്കാരെ ഉപദ്രവിക്കുവാൻ പുതിയ വഴികൾ കണ്ടുപിടിക്കേണ്ടി വന്നു. ജയിൽ അമിതമായി നിറഞ്ഞുകഴിഞ്ഞു. ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ കഴിഞ്ഞാൽ അവർ കീഴടങ്ങിക്കൊള്ളുമെന്ന് ഗവൺമെന്റിന് തോന്നി. ഈ വിശ്വാസത്തിന് കുറഞ്ഞൊരടിസ്ഥാനമുള്ളതിനാൽ ഗവൺമെന്റ് വലിയൊരു സംഘം ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് അയച്ചു. നാടുകടത്തപ്പെട്ട അവർ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഈ നാടുകടത്തപ്പെട്ടവർക്ക് കപ്പലിൽ വെച്ച് ഗവൺമെന്റ് കൊടുക്കുന്നതല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാനുണ്ടായിരുന്നില്ല. 3ാം ക്ലാസ് യാത്രക്കാരായിട്ടാണ് അവരെയെല്ലാം അയച്ചിരുന്നതും. അവരിൽ ചിലർക്ക് തെക്കേ ആഫ്രിക്കയിൽ ഭൂസ്വത്തും മറ്റു സ്വത്തുക്കളുമുണ്ട്. പലരുടെയും കുടുംബങ്ങൾ അവിടെയാണ്. വേറെ ചിലർ കടത്തിലുമാണ്. എല്ലാം നഷ്ടപ്പെട്ട് കേവലം നിർധനരാകുവാൻ വളരെ പേർ തയ്യാറാവുകയില്ലല്ലോ. എന്നിട്ടും ഇന്ത്യക്കാർ തീരെ കുലുങ്ങാതെ നിന്നു. ചിലരെങ്കിലും അധീരരായി അറസ്റ്റ് വരിക്കാതായി. എങ്കിലും കത്തിച്ച സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വാങ്ങത്തക്കവണ്ണം അത്രയ്ക്ക് ദുർബലരായില്ല. എന്നാൽ അല്പം ചിലരെ ഭയപ്പെടുത്തി വീണ്ടും രജിസ്റ്റർ ചെയ്യിക്കുകയുണ്ടായി. മുഖത്തൊരു പുഞ്ചിരിയുമായി തൂക്കുമരത്തിന്മേൽ കയറുവാൻ തക്കവണ്ണം ധൈര്യമുള്ള പ്രബലന്മാരും കൂടെയുണ്ടായിരുന്നു. അവർക്ക് ജീവൻ നിസാരമായിരുന്നുവെങ്കിൽ അതിലും നിസാരമായിരുന്നു അവരുടെ സ്വത്ത്. എന്നാൽ ഇന്ത്യയിലേക്ക് നാടുകടത്തിയവരിൽ ഏറെ പേരും വെറും വിശ്വാസം കൊണ്ടു മാത്രം പ്രസ്ഥാനത്തിൽ ചേർന്ന സാധുക്കളും ശുദ്ധാത്മാക്കളുമായിരുന്നു. ഇവരെ വല്ലാതെ മർദ്ദിക്കുന്നുവെന്നത് മുക്കാലും ദുസ്സഹമായിരുന്നു. എങ്കിലും അവരെ സഹായിക്കുവാനുള്ള വഴി കണ്ടെത്തുക ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. ഞങ്ങളുടെ കൈവശമുള്ള സംഖ്യ വളരെ ചെറുതാണ്. ധനസഹായം നൽകിത്തുടങ്ങിയാൽ സമരമാകെ നശിച്ചുപോയേക്കുമെന്ന അപകടവുമുണ്ട്. ധനസംബന്ധികളായ പ്രേരണകളാൽ സമരത്തിൽ ചേരുവാൻ ഒറ്റ ആളെയും സമ്മതിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇത്തരം സ്വാർത്ഥ അഭിലാഷങ്ങളോടുകൂടി വരുന്നവരെക്കൊണ്ട് പ്രസ്ഥാനം ശ്വാസമുട്ടിപ്പോയേനെ. എങ്കിലും നാടുകടത്തപ്പെടുന്നവരെ സഹാനുഭൂതി കൊണ്ടെങ്കിലും സഹായിക്കുക എന്നത് ഞങ്ങളുടെ ചുമതലയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. സാഹോദര്യബോധത്തിനും സദയങ്ങളായ വാക്കുകൾക്കും സദയങ്ങളായ നോട്ടങ്ങൾക്കും പണത്തിനെന്നതിലേറെ ഫലമുളവാക്കുവാൻ കഴിയുമെന്ന് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ധനമിച്ഛിക്കുന്ന ഒരുവന് മറ്റൊരാളിൽ നിന്ന് ധനം സഹാനുഭൂതിയില്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ അവൻ ക്രമേണ അയാളെ ഉപേക്ഷിക്കും. നേരെ മറിച്ച് സ്നേഹത്താൽ ആക്രമിക്കപ്പെട്ട ഒരുവൻ തനിക്ക് സ്നേഹം നൽകിയ ആളോടൊന്നിച്ച് അതിരില്ലാത്ത കഷ്ടപ്പാടുകൾ അനുഭവിക്കുവാൻ സന്നദ്ധനാവും. അതിനാൽ ഈ നാടുകടത്തപ്പെടുന്നവർക്കായി അനുകമ്പയോടെ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യയിൽ അവർക്ക് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യുമെന്ന വാഗ്ദാനം കൊണ്ട് ഞങ്ങളവരെ ആശ്വസിപ്പിച്ചു. അവരിൽ പലരും കരാറു കഴിഞ്ഞ തൊഴിലാളികളാണെന്നും അവർക്ക് ഇന്ത്യയിൽ ബന്ധുക്കളില്ലെന്നും ഓർക്കണം. ചിലർ ജനിച്ചത് തന്നെ തെക്കേ ആഫ്രിക്കയിലാണ്. അവർക്കൊക്കെ ഇന്ത്യ ഏതാണ്ട് ഒരപരിചിത രാജ്യമാണ്. അവരെ ഇന്ത്യയിൽ കപ്പലിറക്കി വിടുന്നത് അതിക്രൂരമായിരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ഇന്ത്യയിൽ ചെയ്യുമെന്ന് ഞങ്ങൾ
അവർക്കുറപ്പ്

ഉറപ്പു നൽകി. പക്ഷേ ഇതുമാത്രം പോരാ, അവരുടെ സഹചാരിയും മാർഗദർശിയുമാകാൻ ഒരാളെ ഒന്നിച്ചയക്കാഞ്ഞാൽ ഈ നാടുകടത്തപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ഇത് നാടുകടത്തപ്പെടുന്നവരുടെ ഒന്നാമത്തെ സംഘമാണ്. കപ്പൽ അല്പമണിക്കൂറുകൾക്കുള്ളിൽ പുറപ്പെടും. ഒരാളെ തിരഞ്ഞെടുക്കുവാൻ അധിക സമയമില്ല. എന്റെ സഹപ്രവർത്തകരിൽ ഒരാളായ പി കെ നായിഡുവിനെ പറ്റി ഞാൻ ആലോചിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ സാധു സഹോദരന്മാരോടൊരുമിച്ച് ഇന്ത്യയിലേക്ക് പോകാമോ? എന്തുകൊണ്ടില്ല, പക്ഷേ കപ്പലിതാ പുറപ്പെടുകയായി. ആയിക്കോട്ടെ, അപ്പോൾ ഉടുപ്പുകളുടെ കാര്യമോ? ഭക്ഷണത്തിൻ്റെയും ഉടുപ്പിൻ്റെ കാര്യമാണെങ്കിൽ അതിപ്പോൾ എൻ്റെ മേലുള്ളത് മതി. ഭക്ഷണം എനിക്ക് കപ്പലിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇതെനിക്ക് വളരെ സന്തോഷപ്രദമായ ഒരു ആശ്ചര്യമായി. റസ്റ്റംജിയുടെ ഭവനത്തിൽ വെച്ചാണ് ഈ സംഭാഷണം നടന്നത്. അവിടെ വെച്ച് തന്നെ ഞാൻ കുറച്ചുടുപ്പുകളും കമ്പിളികളും വരുത്തി നായിഡുവിനെ യാത്രയാക്കി. ഈ സഹോദരന്മാരെ വേണ്ട വഴി നയിക്കണം. ആദ്യം അവരുടെ ക്ഷേമം ഉറപ്പാക്കണം, പിന്നെ നിങ്ങളുടേതും. ഞാൻ മദ്രാസിലേക്ക് നടേശന് കമ്പിയടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക. ഞാൻ എന്നെ ഒരു യഥാർത്ഥ ഭടനാക്കുവാൻ ശ്രമിക്കാം. ഇതും പറഞ്ഞ് പി കെ നായിഡു കപ്പൽ കയറുന്നിടത്തേക്ക് പോയി. നാടുകടത്തപ്പെടുന്നവരുടെ ഒന്നാമത്തെ കപ്പൽ ഇങ്ങനെ യാത്രയായി. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം?

0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്. 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
1: ഇരട്ട ബിരുദം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുമണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ആകാശവാണി. സഞ്ചാരി.
1: പ്രിയ ശ്രോതാക്കളെ, സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടാലോ?
2: നമ്മൾ സന്തോഷ് നടത്തിയ അലാസ്കൻ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. യാത്രയുടെ മറ്റ് വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞിരുന്നു യാത്രയിലുടനീളം മനുഷ്യവാസം തീരെ കുറവായിരുന്നു, ഒരു തരത്തിലൊരു നത്തിങ്നെസ് ആയിരുന്നല്ലോ. നമ്മൾ പോകുന്നതെല്ലാം അമേരിക്കൻ വൻകരയിലായാലും ആളുകളൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കുമല്ലോ നമ്മൾ താമസിച്ചിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണല്ലോ. അപ്പോ അതിനെ പറ്റി ഒന്ന് പറയാം, എങ്ങനെയായിരുന്നു അത്?

0: അപ്പോൾ യാത്രയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പിന്നെ എങ്ങോട്ടാണ് പോയത്?
1: ആ യാത്ര ഞങ്ങൾ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ് ഞങ്ങൾ നിർത്തിയത്. അന്നത്തെ ഒരു ദിവസത്തെ യാത്ര ഞങ്ങൾ അവിടെ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്താൻ ഒരു കാരണമുണ്ട്. ഈ ഡാൽട്ടൺ ഹൈവേയിൽ ഫെയർബാങ്ക്സ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കോൾഡ് ഫുട്ടേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് ഓൾമോസ്റ്റ് 300 മൈൽ ട്രാവൽ ചെയ്തിട്ട് വേണം ഞങ്ങൾ അവിടെ എത്താൻ. അത് ട്രാവൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 8 മണിക്കൂറോളം എടുത്തു. 300 മൈൽ ട്രാവൽ ചെയ്യാൻ 8 മണിക്കൂർ വേണമെന്ന് വെച്ചാൽ വേണ്ട, പക്ഷെ ഞങ്ങൾ ഈ യാത്രയിൽ ഉടനീളം ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് ഇനി എപ്പോഴാണ് ഞാൻ കാണാൻ പറ്റുകയെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും നിർത്തി ഇതുപോലെ പ്രകൃതി ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കും 8 മണിക്കൂർ എടുത്തു. അവിടെ കോൾഡ് ഫുട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു 12 അടിക്ക് 12 അടി റൂമാണ്, അതിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. 2 പേരോ 3 പേരോ അവിടെ താമസിക്കാം, പക്ഷെ റെന്റ് ഒന്ന് തന്നെയാണ്. US ലൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും 2 പേരാണെങ്കിൽ ഒരു ചാർജും 3 പേരാണെങ്കിൽ എക്സ്ട്രാ ബെഡ് ചാർജ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനൊന്നുമില്ല, റൂം തരും, നിങ്ങൾ യൂസ് ചെയ്തോളൂ. കപ്പലിലൊക്കെ ഉള്ള പോലത്തെ ചെറിയൊരു ബാത്റൂമാണ്. ഈ 12 ന് 12 എന്ന് പറയുന്ന ഈ റൂമിനകത്ത് തന്നെയാണ് ഒരു ബാത്റൂമും കൂടെ ഉള്ളത്. അത്രയ്ക്ക് ചെറിയൊരു റൂമാണ്. അവിടെ ഞങ്ങൾ ചെന്ന് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് അതിനടുത്ത് തന്നെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം എന്ന് വെച്ചാൽ ആപ്പട കഴിച്ചത് ഒരു ബണ്ണും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസുമാണ്. അവിടെ കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങൾക്കൊന്നും ഒരു എരിവോ പുളിയോ ഒന്നുമില്ല. ആകെപ്പാടെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റിയത് അവിടെ ഉണ്ടായിരുന്ന ഈ കെച്ചപ്പാണ്. ഒരല്പം പുളിയും ചെറിയൊരു എരിവും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തന്നെ എനിക്കൊരു ടേസ്റ്റ് തോന്നാത്തതുകൊണ്ട് ചില്ലി സോസും കൂടെ അതിനകത്തോട് ചേർത്താണ് ഞാൻ കഴിച്ചത്. ഒരു സൗത്ത് ഇന്ത്യൻ നാക്കിന് പറ്റിയ ടേസ്റ്റ് ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയ ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങളുടെ ആ റൂമൊക്കെ ഉള്ളതിൻ്റെ ചെറിയൊരു ലോബി ഉണ്ട് അവിടെ. ആ ലോബിയിൽ ഞാൻ ഒന്ന് എൻ്റെ ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വയസ്സായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് കുശലാന്വേഷണമൊക്കെ നടത്തി. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ. ഇങ്ങനെ ഒരു നത്തിങ്നെസ് നടുക്ക് താമസിക്കുമ്പോഴും ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ US ൽ എല്ലാ സ്ഥലത്തും അങ്ങനെ നമുക്ക് എല്ലാവരോടും ചെന്ന് സംസാരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എല്ലാവരും അങ്ങനെ എന്റർടൈൻ ചെയ്യില്ല. പക്ഷെ അലാസ്കയിൽ എന്റെ അനുഭവം മറിച്ചായിരുന്നു. എല്ലാവരും വളരെ അപ്രോച്ചബിൾ ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ സ്ത്രീ എന്ന് പറയുന്നത് ആ കോൾഡ് ഫുഡ് ക്യാമ്പ് നടത്തുന്ന ആളുടെ പാർട്ണറാണ്. അവരൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ബെറ്റർ മോഡലാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. സോ അവർ ആ ക്യാമറ എങ്ങനെ മെച്ചമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ചെറിയൊരു ക്ലാസ് ഒക്കെ തന്നു. അതെനിക്ക് അന്ന് രാത്രി തന്നെ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് രാത്രി ഉറങ്ങരുത്, പുറത്തു നിന്നിരുന്ന് നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ചെന്ന് കിടന്നത്. പക്ഷെ ഈ യാത്രയുടെ ക്ഷീണവും ഒക്കെ കാരണം ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ എങ്ങനെയോ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു ഇത് നോർത്തേൺ ലൈറ്റ്സ് മിസ് ചെയ്യരുതെന്ന്. രാത്രി ഒരു 12 മണി 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് ഈ ജനലിൽ കൂടെ പുറത്തു നോക്കിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് സോ സറിയൽ. ആകാശത്ത് എനിക്ക് പച്ച കളർ കാണാൻ പറ്റുന്നുണ്ട്.
0: നോർത്തേൺ ലൈറ്റ്സ് എന്താണെന്ന് നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം.
1: ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്നത് അതിന് മറ്റൊരു പേരുണ്ട്, എല്ലാവരും വിളിക്കുന്നത് അറോറ ബൊറിയാലിസ് എന്നാണ് അതിന്റെ പേര്. ആകാശത്ത് പല പല കളറിൽ നമുക്ക് ലൈറ്റ് കാണാൻ കഴിയും, അതിന് രാത്രി സമയത്ത് കാണാൻ കഴിയും. ഇതുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എജക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ഭൂമിയെ നോക്കി ഇങ്ങനെ വന്നിട്ട് എർത്തിന് ഒരു മാഗ്നറ്റിക് സ്ഫിയർ ഉള്ളതുകൊണ്ട് ഈ മാഗ്നറ്റിന്റെ ചാർജും വരുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ചാർജ് നമ്മൾ റിപ്പൽ ചെയ്യും. ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാം അബ്സോർബ് ചെയ്യപ്പെടുന്നത് നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ്. ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഇവിടത്തെ വായുവിലുള്ള മോളിക്യൂൾസിനെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എക്സൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കളേഴ്സ് ഫോം ചെയ്യുന്നത്. ഈ കളർ വെച്ചിട്ട് തന്നെ ഇപ്പോൾ എത്ര ശക്തിയായിട്ടാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അകത്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പച്ച കളർ ഏറ്റവും കോമൺ ആണ്. എന്നുവെച്ചാൽ അത് ഓക്സിജനെ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പച്ച കളർ ഉണ്ടാകുന്നത്. പർപ്പിൾ കളർ ഉണ്ടാകുന്നത് നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്. സോ ഞാൻ അന്ന് കണ്ടത് ഗ്രീനും കണ്ടായിരുന്നു, കുറച്ച് ലൈറ്റ് പർപ്പിളും കണ്ടായിരുന്നു. പർപ്പിൾ കാണുന്നത് ഇത്തിരി ലക്കുമാണ്. ഐ വാസ് സോ ലക്കി ഇനഫ്, ഞാൻ ചെന്ന ദിവസം എനിക്ക് പച്ചയും പർപ്പിളും കാണാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ സ്ത്രീയായിട്ടുണ്ടായിരുന്ന ഒരു ഇന്ററാക്ഷൻ എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു. ഇവരാണ് എനിക്ക് പറഞ്ഞു തന്നത് ബെറ്റർ വേ ടു ക്യാപ്ചർ നോർത്തേൺ ലൈറ്റ്സ്. ഞാൻ അന്ന് രാത്രി അവിടെ ഇരുന്ന് എന്റെ ക്യാമറയിൽ ഓൾമോസ്റ്റ് 2 മണിക്കൂർ നേരം ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പിക്ചേഴ്സ് ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 മണിക്കൂർ ചെലവാക്കിയത് എനിക്ക് ആ പാടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആണ്. സോ ഒരു ടൈം ലാപ്സ് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റി. എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ലൈക്കും ഒക്കെ വന്നൊരു സാധനമായിരുന്നു. ദാറ്റ് വാസ് എ മെസ്മറൈസിംഗ് എക്സ്പീരിയൻസ്. ഈ ആർട്ടിക് സർക്കിളിനകത്താണ് നമ്മളിരിക്കുന്നത്, ഇത്രയും കൊടും തണുപ്പുമാണ്. പിന്നെ ഈ ചുറ്റും എപ്പോഴും ഒരു ശ്രദ്ധ വേണം, കാര്യം കരടികളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണത്. എസ്പെഷ്യലി രാത്രി സമയത്ത് ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പ്രകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ കരടികൾ പുറത്തിറങ്ങും. അതുകൊണ്ട് കരടിയെ നോക്കണം, ക്യാമറ നോക്കണം, ആകാശത്ത് നോക്കണം, എല്ലാം കൂടെ ജഗബോഗയായിരുന്നു അന്ന്.
0: അപ്പൊ അതാണ് നോർത്തേൺ ലൈറ്റ്സ്. നമുക്കിപ്പോ ഒരു പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.
1: യാത്ര എന്ന സിനിമയില് തന്നനം തന്നനം എന്ന് പറയുന്ന പാട്ട്.
0: ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് അലാസ്കയുടെ മറ്റ്

0: അപ്പൊ നോർത്തേൺ ലൈറ്റ്സ് കണ്ടു, പിന്നെ എന്താണ് ചെയ്തത് നെക്സ്റ്റ് ഡേ?
1: അടുത്ത ദിവസത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പ്രൂഡ്ഹോ ബേ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ ആർട്ടിക് ഓഷന്റെ കരയിലുള്ള ഒരു ഓയിൽ ഫീൽഡാണ്. ആ ഓയിൽ ഫീൽഡും ആർട്ടിക് ഓഷൻ ഇത് രണ്ടുപേരും ഞങ്ങളുടെ പ്ലാൻ. സോ ഈ ആർട്ടിക് ഓഷനിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ ഫീൽഡ് കടന്നു വേണം പോകാൻ. അവിടെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലവ് ചെയ്യില്ല. അതുകൊണ്ട് അവരുടെ തന്നെ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്, ആ സർവീസിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം വൈകുന്നേരം 3 മണിക്കുള്ള ഷട്ടിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം തോറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ ട്രാവലും പിന്നെ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്നതും ഒക്കെ കൂടെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. സോ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഓൾമോസ്റ്ട് 8:30 മണിയായി. പിന്നെ ആ തണുപ്പത്ത് കുളിച്ചു കുളിച്ചില്ല എന്നൊരു കാക്ക കുളിയും കുളിച്ച് കൈ കിട്ടിയ സാധനം കുറെ തിന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയത് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാധനത്തിന് ഒരു ടേസ്റ്റും ഇല്ലാത്ത ഒരു സ്ഥലമാണത്. ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ് മാത്രം കിട്ടുന്നുണ്ട് അവിടെ. കുറെ ഫ്രഞ്ച് ഫ്രൈസും മേടിച്ച് പാർസൽ ചെയ്തിട്ട് ഞങ്ങൾ കാർ

0: അടുത്ത് സ്ഥലം വിട്ടു. ഈ പോകുന്ന വഴി കോയുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിവർ ഉണ്ട്, ആ നദിയൊക്കെ കടന്നു വേണം ഞങ്ങൾക്ക് പോവാൻ. കോയുക്ക് നദിയൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കും വലിയ മലകളുടെ ഏരിയ തുടങ്ങും. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു കുന്നാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത് അതിന്റെ താഴെ ഒരു ട്രക്ക് നിർത്തിയിരിക്കുന്നുണ്ട്. ട്രക്ക് എന്ന് വെച്ചാൽ ഈ വലിയ റിഗ് ഒരെണ്ണം നിർത്തിയിരിക്കുന്നുണ്ട്. ട്രക്ക് കണ്ടപ്പോഴാണ് ശരിക്കും ആ മല എത്ര വലുതാണെന്നുള്ളത് മനസ്സിലായത്, അത് എത്ര ദൂരെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. ആരുമില്ലാത്ത റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ ഉണ്ട്, എന്നുവെച്ചാൽ റോഡ് ഹിപ്നോസിസ് എന്ന് പറയും. സോ അത് കാരണം നമുക്ക് ഈ ദൂരവും സൈസും ഒക്കെ നമുക്ക് അത്ര മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് ആൾട്ടിറ്റ്യൂഡിന്റെ കൂടെ ഒരു പ്രശ്നമാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നും പറയുന്നതിന്, എടുക്കുന്നത് റിസ്ക് ആണോ അല്ലയോ എന്നുള്ള പോലും നമുക്ക് മനസ്സിലാവില്ല. ഐ തിങ്ക് അത് അവിടുത്തെ ഓക്സിജന്റെ കുറവും ഒക്കെ അതിന് ഫാക്ടർ ആണെന്ന് തോന്നുന്നു. ഞങ്ങള് ഈ മലയൊക്കെ താണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഗെയിം ഓഫ് ത്രോൺസിലുള്ള ദി വാളാണ് അത്, അതുപോലെ ഉണ്ട് അത് കാണാനായിട്ട്. അത്രയ്ക്ക് മഞ്ഞും മൂടി അതിനിടയ്ക്ക് കൂടെ ഒരു ചെറിയൊരു പാസറിനുണ്ട്, ആ ഒരു മലയിടുക്കിൽ കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ആ മലയിടുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആകും. അപ്പോഴത്തേക്ക് നമുക്ക് കാതൊക്കെ അടയും, നമ്മുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും, ചെറിയ വെയിൻസ് ഒക്കെ ബ്രേക്കായിട്ട് ചെറുതായിട്ട് നമുക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരും. ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിനൊക്കെ തയ്യാറായിട്ടാണ് ഞങ്ങൾ പോയത്. പഞ്ഞിയൊക്കെ മൂക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാർ ഓടിച്ചോണ്ടിരുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ആ മൗണ്ടൻ പാസ് ഞങ്ങൾ കടന്ന് ഒരു ടേൺ ഞങ്ങൾ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ട്, സൂര്യന്റെ രണ്ട് സൈഡിലും വേറെ രണ്ട് സൂര്യന്മാരുണ്ട്. ഇത് അവിടെ സാധാരണയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ്, ഇതിന്റെ പേര് സൺഡോഗ് എന്നാണ്. അത് വന്നിട്ട് സൂര്യൻ ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത അളവ് ഈർപ്പ് കൊണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസിങ് എഫക്ട് കാരണമാണ് ഈ സൂര്യന്റെ രണ്ട് സൈഡിലും ചെറിയ രണ്ട് സൂര്യന്മാരെ കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസം. ദാറ്റ് വാസ് ബ്രത്ത് ടേക്കിംഗ് വൺ. എന്നുവെച്ചാൽ എനിക്ക് ഒരു 12 മണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ നോർത്തേൺ ലൈറ്റ്സും സൺഡോഗ്സും കാണാൻ പറ്റി എന്നുള്ളത് അത് ഭാഗ്യമെന്നല്ല എനിക്കൊന്നും പറയാനില്ല.
1: അപൂർവങ്ങളിൽ അപൂർവം,
0: അപൂർവങ്ങളിൽ അപൂർവം. ഓക്കെ, അത്രയും ദൂരം കാർ ഓടിച്ചിരുന്നത് എന്റെ കസനായിട്ടുള്ള സതീഷ് ആയിരുന്നു. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സതീഷ് ഒരുമാതിരി ടയർഡായിട്ട് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയത് അവിടെ അന്നത്തെ ദിവസം. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർ എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ സമയം ഓൾമോസ്റ്റ് ഒരു 11 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മണിക്ക് മുമ്പ് പ്രൂഡോബ എത്തുക വേണം. ഈ ഡാൽട്ടൺ ഹൈവേയുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 മൈൽ പെർ അവർ ആണ്. ഞങ്ങൾക്ക് 3 മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 50 മൈൽ പെർ അവറിൽ പോയാൽ നടക്കില്ല. ആ ഒരു അർജൻസി ഫീലും പിന്നെ എനിക്കത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ മേ ബി ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ ഒരു എഫക്റ്റും കൂടെ ആയിരിക്കാം, റിസ്ക് ഒന്നും ഞാൻ നോക്കിയില്ല. ഒരല്പം ഓവർ സ്പീഡിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആ പോകുന്ന വഴിയിൽ ഞങ്ങൾ മറ്റ് 1-2 കാറുകളൊക്കെ ഓവർടേക്ക് ചെയ്തൊക്കെ പോയി. മെയിൻ ആയിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാല് സതീഷിന് ആഹാരം കഴിക്കണം. സോ ഞാൻ കാർ ഓടിക്കുന്നു, സതീഷ് അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നു, അങ്ങനെ പോവായിരുന്നു. സോ നല്ല സ്പീഡിലാണ് പോകുന്നത്. പോയി കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സതീഷ് ആഹാരം കഴിച്ചിട്ട് ഓക്കെ ഞാൻ ഇനി വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് സതീഷ് ഇപ്പറേ വന്നു. ഞാൻ ആഹാരം കഴിക്കാനായിട്ട് അപ്പുറത്ത് പോയി. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് നല്ല ഒച്ചത്തില് എയർ റഹ്മാന്റെ ഏതാണ്ട് തട്ടുപൊളിപ്പം പാട്ടുമൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നോക്കുമ്പോഴുണ്ട് സൈഡിൽ മറ്റൊരു കാർ വന്ന് ഞങ്ങളെ കൈ കാണിക്കുന്നുണ്ട്, നിർത്താൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരനായിരുന്നു, ഓവർ സ്പീഡിലാണ് പോകുന്നത്, അങ്ങനെയാണ് ഓവർടേക്ക് ചെയ്തത്. അതും ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ ഓവർടേക്ക് ചെയ്ത് റാഷ് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ചുരുക്കത്തിൽ ഞങ്ങളെ പോലീസ് പിടിച്ചു. ഞങ്ങൾക്ക് തന്നെ തോന്നി ഇതെന്ത് പോലീസാണ്, കാര്യം ഞങ്ങളെ പോലും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തൊരു പോലീസോ എന്നുള്ള അതിശയായിരുന്നു ഞങ്ങൾക്ക്. സംഗതി ഞാനാണ് ഓവർ സ്പീഡ് ചെയ്തതെന്നുണ്ടെങ്കിലും ടിക്കറ്റ് കിട്ടിയത് സതീഷിനാണ്, കാര്യം സതീഷ് ഓടിച്ചോണ്ടിരുന്നപ്പോഴാണ് പിടിച്ചത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ വണ്ടി നിർത്തി, ഞാൻ ഇപ്പറേ ഒന്ന് സതീഷ് വണ്ടി ഓടിക്കാൻ കയറി, എന്നിട്ട് ഓടിച്ചു പോകുമ്പോഴാണ് ഈ പോലീസുകാരൻ പറഞ്ഞ് ചേസ് ചെയ്തൊന്ന് പിടിക്കുന്നത്. അത് പറയാനൊരു കാര്യമുണ്ട്, കോയിൻസിഡൻസ് ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഒരുമിച്ചാണ് വന്നോണ്ടിരുന്നതെന്ന്. കാര്യം 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ നോർത്തേൺ ലൈറ്റ്സും കണ്ടു, സൺഡോഗും കണ്ടു. ആ ഒരു വലിയ ഒരു പ്രവിശ്യ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ആ ഒറ്റ പോലീസുകാരനാണ്. 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് നോർത്തേൺ ലൈറ്റ്സും കാണാൻ പറ്റി, സൺഡോഗും കാണാൻ പറ്റി. ആ പ്രവിശ്യയിലുണ്ടായിരുന്ന ആ ഒറ്റ പോലീസുകാരൻ ഞങ്ങളെ പിടിക്കുകയും ചെയ്തു. അങ്ങനെ $400 പെറ്റിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു.
1: യാത്ര പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്ന സ്ഥലത്ത് നിയമങ്ങളൊക്കെ വളരെ കർശനമായി തന്നെ പാലിക്കുക.
0: അതെ, മുൻകൂട്ടി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങുക, ഞങ്ങളെ പോലെ ഉറങ്ങി പോകാതിരിക്കുക.
1: അതെ അതെ. അപ്പൊ നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം, പാട്ട് കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
0: ഒരു തമിഴ് പാട്ടായാലോ?

0: ഇപ്പോൾ ഏതാണ്ട് ആർട്ടിക് ഓഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ആർട്ടിക് സർക്കിളിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. നമ്മൾ പഴയ ജോഗ്രഫി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇത് ഒരു ടൻഡ്ര റീജൻ എന്നാണ് പറയുന്നത് അല്ലേ?
1: ചന്ദ്ര.
0: അവിടെ പ്രത്യേക തരം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ അത്തരം കാഴ്ചകൾ കാണാൻ സാധിച്ചോ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഓഫ് കോഴ്സ്. ആദ്യം ഈ ടൻഡ്ര എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം നമുക്ക് അത്ര കണ്ടുപരിചയമുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഈ ടൻഡ്ര റീജിയൻ എന്ന് പറയുന്നത്. കാര്യം പെർമാഫ്രോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം 2 വർഷമോ അതിൽ കൂടുതലോ മഞ്ഞിൽ ഉറഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ടെറൈൻ ആണ് ഈ ടൻഡ്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോടിക്കണക്കിന് വർഷങ്ങൾ ഇതുപോലെ മഞ്ഞ് മൂടിക്കിടന്ന് ഒരു പ്രദേശത്ത് പിന്നീട് പുല്ല് മുളയ്ക്കുകയും അത് വളർന്നു വലുതായിട്ട് വീണ്ടും മഞ്ഞ് വന്ന് അതിനിങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഈ മഞ്ഞ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ആക്ച്വലി അവിടെ മണ്ണേ ഉണ്ടാവില്ല, ഫുള്ള് ഈ പുല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പുല്ലും മഞ്ഞും മാത്രം വെച്ചിട്ട് പെർമനന്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണത്. ശരിക്കും അവിടെ മണ്ണില്ല, അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ ടൻഡ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നാച്ചുറൽ റിസോഴ്സസ് വളരെ കുറവാണ്. ആ ഉള്ള റിസോഴ്സസിൽ ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ ഉള്ളൂ. അവിടെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആർട്ടിക് റെഡ് ഫോക്സ് എന്ന് പറയുന്ന കുറുക്കന്മാരുണ്ടായിരുന്നു അവിടെ.

0: കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കൊഞ്ചിക്കാൻ തോന്നുമെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഈ പേവിഷവും മറ്റ് സംഗതികളൊക്കെ ഉണ്ടാകും. പിന്നെ ഇവര് പാക്കുകളായിട്ടാണ് സഞ്ചരിക്കുന്നത്, കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടത് ഒന്ന് രണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിക് ഫോക്സുകളാണ് കണ്ടത്. നല്ല ചുവന്ന നിറമുള്ള വാലും നല്ല നീല കണ്ണുകളൊക്കെ ഉള്ള ഒരു സുന്ദര കുറുക്കൻ, അങ്ങനത്തെ ആർട്ടിക് ഫോക്സുകളൊക്കെ ഉണ്ടായിരുന്നു. കുറുക്കന്മാരല്ലാതെ ഞങ്ങൾ കണ്ട മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കാരിബോസ് എന്ന് പറയാനുള്ള കലമാൻ പോലത്തെ ഒരു മൃഗമാണത്. പക്ഷേ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലുതാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു ജീവി. കാരിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു കോമൺ കൾച്ചറിൽ ഇതിനെ റെയിൻഡിയേഴ്സ് എന്ന് വിളിക്കും. നമ്മുടെ ക്രിസ്മസ് സമയത്തൊക്കെ സാന്റാക്ലോസിനെ വലിച്ചുകൊണ്ട് വരുന്ന ആ മാനുണ്ടല്ലോ, അതാണ് സാധനം. അപ്പോൾ ഇവ വലിയ ഗ്രൂപ്പുകളായിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. കാര്യം വലിയൊരു കമ്പിളിപ്പതപ്പ് ഇങ്ങനെ നീന്തി നീന്തി പോകുന്ന പോലത്തെ ഒരു സീനാണത്. നല്ല ഭംഗിയുള്ളൊരു സംഗതിയായിരുന്നു. ഈ കാരിബോസിനൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ മൂസ് എന്ന് പറയുന്ന ടൈപ്പ് മാനുകൾ, മൂസിന്റെ കൊമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈപ്പത്തി പോലെ, കലമാന്റെ പോലത്തെ കോല് പോലായിട്ടുള്ള കൊമ്പല്ല അതിന്റെ, കൈപ്പത്തി പോലെ ഇങ്ങനെ ഫുള്ള് വിങ്ഡ് ആയിട്ടുള്ള കൊമ്പുകളാണ് ഈ മൂസ് എന്ന് പറയുന്ന മൃഗത്തിനുള്ളത്. സോ ആ മൂസുകളെയും ഒക്കെ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളാർ ബെയേഴ്സ് ആയിരുന്നു. പക്ഷെ അതിന് ഇനിയും വടക്കോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. മാത്രമല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിന്റർ ടൈമിൽ പോകേണ്ടി വരും, കരടികളെ കാണാൻ പറ്റിയില്ല.
1: നമ്മൾ ഈ ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കുമ്പോൾ വൈ പഠിക്കുമ്പോൾ യാക്ക് എപ്പോഴും പഠിക്കുന്നതാണ്, യാക്കിനെയൊക്കെ കാണാൻ പറ്റിയോ?
0: കൃത്യമായിട്ട് പറഞ്ഞാൽ യാക്ക് അല്ല, പക്ഷെ അവർ വേറെന്തോ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഈ കാട്ടുപോത്തിന്റെ ടൈപ്പ് ഒരു കാറ്റിൽസിനെ ഞങ്ങൾ കണ്ടായിരുന്നു.
1: കണ്ടിരുന്നു.
0: അതെ അതെ, യാക്കുകൾ പോലെ അല്ല, കുറെ കൂടെ ഈ ജടാധാരികളായിട്ടുള്ള കാറ്റിൽസ് ആയിരുന്നു അത്. ഒരുപാട് രോമമൊക്കെ ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു ഒരു സിംഹം മാടിന്റെ വേഷം ഇട്ട് വിടുന്നാൽ അതുപോലെ ഇരിക്കും കാണാൻ.
1: ഇതെല്ലാം നമ്മൾ ഈ പോകുന്ന റോഡിന് ഇരുവശത്തോ കാണാറ് അതോ?
0: കാണാനായിട്ട് ഞങ്ങൾ പോയില്ല. ഈ റോഡെന്ന് പറയുന്നത് തന്നെ വലിയ റോഡെന്നൊന്നും പറയാനില്ല, ആകെപ്പാട് റോഡാണെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് റോഡിന്റെ വശത്തൊക്കെ ഒരു നാലടിക്ക് ഒരു കോല് വെച്ചിട്ട് അതിനകത്തൊരു റിഫ്ലക്ടർ ഒരു പീസ് വെച്ചിട്ടുണ്ടാവും രണ്ട് സൈഡിലും. സോ അതിനിടയ്ക്ക് റോഡാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾ ഓടിക്കണം, അത്ര തന്നെ. കാര്യം ഇതിനകത്ത് ടാറിട്ട റോഡൊന്നും അല്ല, വെറും ഗ്രാവലാണ്, ഫ്രോസൺ തറയാണല്ലോ. അതിനിടയിൽ ഇവര് മണ്ണിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, ദാറ്റ്സ് ഓൾ. അവിടെ ടാറിട്ട റോഡൊന്നും ഞാൻ കണ്ടതേ ഇല്ല, എങ്ങുമില്ല. ഫെയർ ബാങ്ക്സ് താണ്ടി നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണ് റോഡാണ്. റോഡ് സൈഡിൽ നമുക്ക് ചില സ്ഥലത്ത് ഈ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്തിരി വീതിക്ക് വെച്ചിട്ടുണ്ട്, ആ കാര്യം വണ്ടി നിർത്തിയിടാനായിട്ട്. കാരണം ഇവിടെ ട്രാഫിക് ഫുള്ള് വലിയ ലോഡ് എടുക്കുന്ന വണ്ടികളാണ്, ട്രക്കുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. ട്രക്കുകളും പിന്നെ ഈ ആർ വിസ് എന്നല്ല, റിക്രിയേഷണൽ വെഹിക്കിൾസ്, അതായത് അകത്ത് തന്നെ താമസിക്കാനും കിടക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യമുള്ള ടൈപ്പ് വണ്ടികളുണ്ടല്ലോ, ഈ രണ്ട് ടൈപ്പ് വണ്ടികളാണ് അവിടെ കൂടുതൽ ഓടുന്നത്. ഇവര് നിർത്താതെ വണ്ടി ഓടിക്കാൻ അവരെ സഹായിക്കണം എന്നുള്ളതുകൊണ്ട് ഈ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി നിന്നാൽ മതി, നമുക്ക് ആർട്ടിക് ഫോക്സ് ഒക്കെ ഞങ്ങളുടെ കാറിന്റെ അടുത്ത് നിന്ന് നിന്നു. സോ അങ്ങനെയാണ് കണ്ടത്. കാണാനായിട്ട് ഞങ്ങൾ എങ്ങും പോയില്ല, റോഡിനടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റി.
1: ശരി, ഞാനവിടെ ഈ ആർട്ടിക് സർക്കിളിനോട് അടുക്കാൻ നേരത്ത് നമുക്ക് ദീർഘകാലം പകലും രാത്രിയൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്താണോ പോയത്, അതോ അതിന്റെ കുറച്ചുകൂടി നോർത്തിലാണോ ഈ പറയുന്ന പ്രതിഭാസം?
0: അതിന് ഇനിയും നോർത്ത് പോകണം. പോളാർ നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിംഡ് ലൈറ്റ് ആയിരിക്കും, സൂര്യനെ കാണാൻ പറ്റും, പക്ഷെ വളരെ കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ വിന്റർ ടൈമിൽ പോവുകയാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ പോയത് ഇവരുടെ സമ്മർ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പകൽ കൃത്യമായിട്ടുള്ള പകൽ ഉണ്ടായിരുന്നു.
1: ശരി, നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം.
0: ഞാൻ കുറെ കാലം ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും തമിഴ് പഠിക്കുകയും തമിഴിന്റെ ഒരു ഫാൻ ആകുകയൊക്കെ ചെയ്തായിരുന്നു. സോ അങ്ങനത്തെ എന്റെ നാക്കിലൊട്ടിയ ഒരു പാട്ടാണിത്. പി ബി ശ്രീനിവാസ് എന്ന് പറയുന്ന സിംഗർ സുമതാംഗി എന്ന് പറയുന്ന സിനിമയില് പാടിയ മനിതൻ എൻപവൻ ദൈവമാകലാം എന്ന് പറയുന്ന പാട്ട്.
1: ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: പിന്നെ എങ്ങോട്ടാണ് പോയത്?
1: ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന ക്യാമ്പ് പോലെ തന്നെയാണ്. ഇവിടെ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നതും ഒരു ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഈ ഡെഡ് ഹോഴ്സിന്റെ അടുത്താണ് ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ഓയിൽ ഫീൽഡുകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരും അത് മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സും ഒക്കെ താമസിക്കാനായിട്ട് അവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അവർ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ട്രാവലേഴ്സിന് തങ്ങാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഈ കോൾഡ് ഫുഡ് പോലെ തന്നെ ഇവിടെ ഡെഡ് ഹോഴ്സിലും ഒരു ക്യാമ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്യാമ്പിലാണ് ഞങ്ങൾക്ക് എത്താനുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ വെതർ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ അതിന് ഏകദേശം ഒരു 5 മൈല് മുൻപ് തന്നെ ഞങ്ങൾക്ക് കാറ് നിർത്തിയിടേണ്ടിരുന്നു. കാര്യം ഞങ്ങൾക്ക് മുൻവശത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് മൂടൽ മഞ്ഞായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇനി ഡെഡ് ഹോഴ്സിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് ആകുന്ന തരത്തിലുള്ള ഒരു മൂടൽ മഞ്ഞായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂടൽ മഞ്ഞ് ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ ഞങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു റിസ്ക് എടുത്ത് കാറും എടുത്ത് മുന്നോട്ട് പോയി. ലക്കിലി ഞങ്ങൾ അവിടെ ഡെഡ് ഹോഴ്സിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഷട്ടിൽ പോയിട്ടില്ലായിരുന്നു. ഈ വെതറിന്റെ കാരണം കൊണ്ട് തന്നെ അവർ ഷട്ടിൽ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 മണിയുടെ ഷട്ടിൽ പുറപ്പെട്ടു തന്നെ 4:30 ഞങ്ങൾ വെറുതെയാണ് ഈ ഓവർ സ്പീഡിൽ ഓടിച്ചു വന്നതും ഒക്കെ. 4:30 പുറപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പയ്യെ വന്നാൽ മതിയായിരുന്നു.
2: ശരി.
1: സോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡെഡ് ഹോഴ്സിൽ ആ ക്യാമ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു ചൂട് കോഫി ഒക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി. അവിടെ ഈ ഹീറ്റർ റൂംസ് ഉണ്ടെന്ന് വെച്ചാൽ ചൂട് തരുന്ന തരം ലൈറ്റുകളുണ്ട് അവിടെ. തണുപ്പ് താങ്ങാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ആ റൂമിനകത്ത് ചെന്നിട്ട് ലൈറ്റ് ഇട്ട് അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് നമ്മളൊന്ന് സ്വന്തമായിട്ട് വാം ആയിട്ട് ഇതിന് സമയമായപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ ഒന്ന് വിളിച്ചു. ഞങ്ങളുടെ ഐ ഡി ഒക്കെ അവർ ചെക്ക് ചെയ്തു, പാസ്പോർട്ടൊക്കെ എൻ്റെ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ഷട്ടിൽ ബസ്സിലേക്ക് ഞങ്ങൾ കയറി. ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ മാക്സി ക്യാബ് പോലത്തെ ഒരു 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ശകടം. അതിനകത്ത് കയറിയിട്ട് ഞങ്ങൾക്ക് ഈ ഓയിൽ ഫീൽഡിനകത്ത് ഈ റിഫൈനറിയുടെ സൈഡുകളും പിന്നെ ആദ്യമായിട്ട് അവർ കുഴിച്ച ആ ഓയിൽ വെൽ, അതിപ്പോഴും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എണ്ണ എടുക്കുന്നില്ലെങ്കിലും അതിനൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് പോലെ അവരവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ ആദ്യമായിട്ട് എണ്ണ എടുത്ത പൈപ്പ്. അതൊക്കെ കണ്ടിട്ട് ഒടുവിൽ ഞങ്ങൾ അവിടെ ആർട്ടിക് സമുദ്രത്തിന്റെ കരയിലെത്തിയിട്ട് അവർ നിർത്തി. അപ്പോ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ചെറിയ ചെറിയ പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ എവിടെങ്കിലും അതുപോലത്തെ പക്ഷികളെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പെൻഗ്വിന്റെ ഒക്കെ പുറം കണ്ടിട്ടില്ല. അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ശരീരം, തൂവലായിട്ടൊന്നും കാണാനില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ചെറിയ പക്ഷിയും പറക്കാൻ പറ്റുന്ന പക്ഷിയാണ്. സോ അവറ്റകളിങ്ങനെ കൂട്ടമായിട്ട് വന്നിരുന്ന് കല്ലിലും മണ്ണിലൊക്കെ എന്താ കൊത്തി തിന്നുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അവറ്റകളൊക്കെ കണ്ടിട്ട് കടലിലേക്ക് ഇറങ്ങി നിന്ന് കാലൊക്കെ നനച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ച് ബസ്സിൽ കയറുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ ഈ ആർട്ടിക് സർക്കിളിൽ കുളിച്ചിട്ട് വരികയായിരുന്നു. എനിക്ക് തോന്നി എൻ്റെ അമ്മ ഇയാൾ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളൊരു സംശയമായി. അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ ടെമ്പറേച്ചറും പുറത്ത്

0: ടെമ്പറേച്ചറും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം വെള്ളത്തിനപ്പോൾ -60°C തണുപ്പുണ്ട്. അപ്പോ എന്തായാലും ഒരാൾ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യന് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ളത് മനസ്സിലായപ്പോ പയ്യെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബാഗിനകത്തുനിന്ന് ടവലൊക്കെ എടുത്തിട്ട് പോയി. എന്റെ കസിനോട് ഞാൻ പറഞ്ഞില്ല, അവൻ വേറെ എവിടെയൊക്കെ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ചെന്നിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങി ആർട്ടിക് സർക്കിളിൽ നിന്ന് നീന്തി. സോ ദാറ്റ് വാസ് പ്രൈസ്ലെസ്, ബിക്കോസ് ആർട്ടിക് സർക്കിൾ കാണാൻ പോലും സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ അവിടെ എത്തി ആർട്ടിക് ഓഷൻ കാണുകയും ചെയ്തു, ആർട്ടിക് ഓഷനിൽ ഞാൻ കുളിക്കുകയും ചെയ്തു. കുളിച്ചിട്ട് തിരിച്ച് ഈ ബസ്സിൽ വന്ന് കയറുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ഞാൻ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത് കണ്ടിട്ട് ആർട്ടിക് സർക്കിളിൽ എല്ലാവരും ഇറങ്ങി കുളിക്കാറില്ല അത്ര. അങ്ങനെ കുളിക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരെണ്ണം കൊടുക്കും, ഒഫീഷ്യൽ പോളാർ ബെയർ ക്ലബ് എന്നാണ് എന്റെ പേര്.
1: ഓക്കെ,
0: ഫിക്ഷണൽ വൺ, പക്ഷെ അത് ഇപ്പോഴും എൻ്റെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് കാര്യം അവിടെ ഒരു -60° തണുപ്പുള്ള വെള്ളത്തിൽ ഇറങ്ങുന്ന ആലോചിച്ച് നോക്കണം, ദാറ്റ്സ് ഫൺ. ഓക്കെ, പിന്നെ എനിക്ക് അകത്ത് വന്നതിന് ശേഷം തണുത്ത് കിടുങ്ങി ഇറക്കാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാവരും കൂടെ പറഞ്ഞു വിടുകയോ ഇത് ഇനിയിപ്പോ വല്ല അസുഖം വന്നാലോ ന്യൂമോണിയ വന്നാലോ എന്നൊക്കെ, ഒന്നും മിണ്ടാതിരിക്കും മാഷേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വി ക്രോസ് ദാറ്റ് ഡേ.
1: ഓക്കെ,
0: ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ ഡെഡ് ഓഴ്സിലെത്തി. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാർ എടുത്തപ്പോഴാണ് അടുത്ത ഷോക്ക് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാറിന്റെ 2 ടയർ പഞ്ചറാണ്.
1: അയ്യോ, ഓക്കെ.
0: അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ട്രക്കുകൾ ഓടുന്ന സ്ഥലത്ത് ഒരു പഞ്ചർ ഒട്ടിക്കുന്ന കടയെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. അവസാനം ഞങ്ങൾ തപ്പി നടന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ടയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് ഈ ചെറിയ കാറിന്റെ ഒന്നും ഒരു പണിയെടുക്കില്ല, അവർ വലിയ ട്രക്കിന്റെ 18-wheel ട്രക്കൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ കാറും കൊണ്ട് ചെയ്യുന്നവരുത്തേക്ക് അവർക്കൊരു പുച്ഛം. പക്ഷെ അവർ പറഞ്ഞ കാർ അങ്ങോട്ട് മാറ്റിയിട് എന്ന് പറഞ്ഞു. ഞങ്ങൾ മാറ്റിയിട്ടു, അവര് പെട്ടെന്ന് പഞ്ചറ കൂട്ടിച്ചിട്ട് പറഞ്ഞു, ആ വെക്കോളാൻ പറഞ്ഞു, കാശ് എത്ര തരേണ്ടെന്ന് ചോദിച്ചു. കാറിന് നിങ്ങൾ കാശ് വാങ്ങിയല്ല, എടുത്തോണ്ട് വെക്കോളാം. സോ പീപ്പിൾ ആർ സോ ചിൽഡ്. ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ അവിടെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
1: എക്സ്ട്രീമിറ്റീസിലൊക്കെ താമസിക്കുമ്പോൾ അത് സ്വാഭാവികമായി വരുന്നതാണ്, ആൾക്കാർക്ക് പരസ്പരം സഹകരിച്ചേ പോകാൻ പറ്റത്തുള്ളൂ,
0: അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടെ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി ആ ഗിഫ്റ്റ് ഷോപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർ അവിടുത്തെ ആളല്ല, അവർ കോണ്ടിനെന്റൽ US നിന്ന് വരുന്നതാണ്, വർഷത്തിൽ 6 മാസം ഇവിടെ വന്ന് വർക്ക് ചെയ്യും എന്നിട്ട് തിരിച്ചു പോകും. വിന്റർ ആകുമ്പോൾ അവിടെ കടയൊക്കെ ക്ലോസ് ചെയ്യും, അപ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അവിടുത്തെ മിക്ക ഈ ഷോപ്സ് നടത്തുന്നത്, ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഷോപ്സുകളെല്ലാം 6 മാസം മാത്രം തുറക്കുന്ന ഷോപ്പുകളാണ്, അതിന് കോണ്ടിനെന്റൽ US നിന്ന് ആൾക്കാർ വരും.
1: ഓക്കെ,
0: അങ്ങനെയാണ് അവിടുത്തെ രീതി.
1: നമുക്കൊരു പാട്ട് കൂടെ കേട്ടാലോ?
0: ശരി.

0: യാത്ര ഏതാണ്ട് അവസാനിക്കാറായി അല്ലേ?
1: അതെ അതെ, ഞങ്ങൾ അവിടെ നിന്ന് ഡെഡ് ഓഷിൽ നിന്ന് തിരിച്ച് പുറപ്പെടുകയായിരുന്നു. സോ തിരിച്ചുള്ള യാത്ര അത്ര ഇവൻറ്റ്ഫുൾ ഒന്നുമല്ലായിരുന്നു, കാര്യം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് എത്തുക എന്നുള്ള ടാർഗറ്റ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ ഡെഡ് ഓഷിൽ നിന്ന് കോൾഫുട്ട് വരെ തിരിച്ച് ഓടിച്ചെത്തി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വൈകുന്നേരം 4:30 മണിക്ക് ശേഷമാണ് ഞങ്ങളുടെ ഈ ഷട്ടിൽ യാത്ര തന്നെ തുടങ്ങിയത്. സോ ഞങ്ങൾ തിരിച്ചങ്ങടെ കാറിനടുത്ത് എത്തി, പഞ്ചർ ഒട്ടിച്ചു, ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ പുറത്ത് വരുമ്പോൾ തന്നെ മണി ഓൾമോസ്റ്റ് 6:30 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്.
0: ശരി.
1: എന്നിട്ട് 7 മണിക്ക് ശേഷം ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത് കോൾഫുട്ട് വരെ എത്തണം. സോ ഞങ്ങൾ കോൾഫുട്ടിൽ എത്തുന്ന വഴി അപ്പോഴത്തേക്ക് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ വഴിയിൽ നിർത്തി, അന്ന് രാത്രി ഞങ്ങൾ ഈ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോഴ് പുറകെ വന്നൊരു ടീമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവിടെ നിർത്തണ്ട, കരടി സാധാരണ ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് വിട്ടോളാൻ പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ ഉടൻ തന്നെ കാറും എടുത്ത് തിരിച്ച് കോൾഫുട്ടിലേക്ക് വിട്ടു. രാത്രി 2 മണി 2:30 ഒക്കെ ആയപ്പോഴത്തെ ഞങ്ങൾ കോൾഫുട്ട് ഞങ്ങളുടെ റൂമിലെത്തി, അവിടെ അന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഓൾമോസ്റ്റ് 11 മണി ആയപ്പോഴത്തെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഫെയർ ബാങ്ക്സിലേക്ക് തിരിച്ചു. ആ ഫെയർ ബാങ്ക്സിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ശരിക്കും അന്ന് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും വല്ലാതെ ടയർഡായിരുന്നു, കാര്യം നിർത്താതെയുള്ള യാത്രയല്ലേ. കാര്യം സിയാറ്റിൽ നിന്ന് ആങ്കറേജ്, ആങ്കറേജ് നിന്ന് ഫെയർ ബാങ്ക്സ്, ഫെയർ ബാങ്ക്സ് നിന്ന് ഡ്രൈവ് ചെയ്ത് കോൾഫുട്ട്, അന്ന് രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല, അടുത്ത ദിവസം രാവിലെ വീണ്ടും ഡെഡ് ഓഴ്സ്, അന്ന് രാത്രി പിന്നെ കോൾഫുട്ട്. സോ ഉറക്കവും റെസ്റ്റും ഒന്നും തീരെ ഇല്ലാതെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് രണ്ടുപേരും ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടിയത്. അവിടെ അടുത്ത് ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നാച്ചുറൽ ആയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ വാം വാട്ടർ വരുന്ന ഒരു കുളമാണത്. അവിടുത്തെ ആ ഒരു കുളത്തിൽ എപ്പോഴും ചൂടുള്ളതായിരിക്കും ഉള്ളത്, പ്ലസ് അതിന്റെ അടിയിൽ ഫുള്ള് ഈ മിനറൽ റോക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിസിനൽ എഫക്റ്റ് അതിനുണ്ടെന്നാണ് പറയുന്നത്. എനിക്കതിനെ സയന്റിഫിക് ആണോ അല്ലേ എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ എന്റെ ഒരു ഊഹം അത് ശരിയായിരിക്കണം. കാര്യം നമ്മൾ എപ്സം സോൾട്ട് ഒക്കെ ഇട്ട് കാല് കുതിർക്കുമ്പോഴത്തേക്കും കാലിലെ വേദന ഒക്കെ കുറയുന്ന അതേ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കണം അവർ യൂസ് ചെയ്യുന്നത്. സോ ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് ആണ്. സോ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ചു നേരം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലൊക്കെയാണ് ഞങ്ങൾ.

0: പോയത്. ഞങ്ങള് രണ്ടുപേരും കഴുത്തറ്റം വെള്ളത്തില് ഇങ്ങനെ ഒരു പാറപ്പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി.
1: ഓക്കെ,
0: കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയി. കാര്യം അത്രയും സുഖമായിരുന്നു എന്നുവെച്ചാൽ നല്ല വാം വാട്ടറിൽ മുതുകൊക്കെ നമുക്ക് മസാജ് ചെയ്ത് തരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഞങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾ ഓൾമോസ്റ്റ് 3 മണിക്കൂർ ആ വെള്ളത്തിൽ കിടന്നുറങ്ങി. എന്നിട്ട് അന്നും രാത്രി ഞങ്ങള് വീണ്ടും ഒരു 1.5 മണിക്കൂർ ഓടിച്ചാണ് ഫെയർ ബാങ്ക്സിലെത്താൻ. അങ്ങനെ ഫെയർ ബാങ്ക്സിലെത്തി അന്ന് രാത്രി വൃത്തിക്ക് വല്ലതും കഴിച്ചു. കാര്യം അവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു. ചെന്ന് ഈ രാത്രി 11 മണി സമയത്തിന് ഞങ്ങൾ അവരെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിച്ച് തിന്നിട്ടാണ് വന്ന് കിടന്നത്.
1: അങ്ങനെ യാത്ര സമാപിച്ചു.
0: അങ്ങനെ യാത്ര ഞങ്ങള് അന്നത്തെ ദിവസം തീർക്കാനുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ പിന്നെ അവിടുന്ന് ഫെയർ ബാങ്ക്സ് നിന്ന് തിരികെ സിയാറ്റിലേക്ക് വരികയും ചെയ്തു. അത്രയായിരുന്നു എന്റെ അലാസ്കൻ വിശേഷങ്ങൾ.
1: വളരെ നന്ദി സന്തോഷ്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അലാസ്കൻ യാത്ര വളരെ വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു, വ്യത്യസ്തമായ ഒരു സ്ഥലവും. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അലാസ്കയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്. നന്ദി.
0: താങ്ക്സ് ഫോർ ഹാവിംഗ് മീ മൃദുൽ.
2: സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് മൃദുൽ ജേക്കബ്. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി
1: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.

കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആരോഗ്യപരമായി ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാലവും ഭക്ഷണരീതിയും ആയുർവേദത്തിലൂടെ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. മഴക്കാലത്ത് ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
3: ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അയാൾ ശീലിച്ചു വന്ന ആഹാരം, അയാളുടെ ജീവിത രീതി ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഒരു വ്യക്തി ശീലിക്കേണ്ട, അതായത് ആയുർവേദം എന്നതൊരു ജീവിതശാസ്ത്രമായതുകൊണ്ട് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചര്യകൾ പറയുന്നുണ്ട്. അതിൽ ഋതുചര്യയിൽ ഓരോ ഋതുവിലും ഒരു വ്യക്തി ശീലിക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും മഴക്കാലം എന്ന് പറയുന്നത് ഒരു വർഷ ഋതുചര്യയിൽ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക, ദഹിക്കാൻ കൂടുതൽ അധികം സമയമെടുക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക, പൊതുവെ വിശപ്പ് കൂടിയൊരു സമയമായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണ രീതി ഒഴിവാക്കുകയും വേണം. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറു ചൂടോടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവെ മധുരം, പുളി, എരിവ് ഇതൊക്കെ കൂടിയ ആഹാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചൂടോടുകൂടിയ പാനീയ രൂപത്തിലുള്ള ഭക്ഷണം

0: ങ്ങളാണ് ആയുർവേദത്തില് പൊതുവെ ഈ സമയത്ത് പറയുന്നത്. അതിൽ ഔഷധ കഞ്ഞികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, ഔഷധം കഴിക്കുന്ന സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം നന്നായി പാകം ചെയ്ത് കഴിക്കാനും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മാംസാഹാരം കഴിക്കുമ്പോൾ നന്നായി കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുക. മുട്ടയുടെയും ഈ റെഡ് മീറ്റിന്റെ ഉപയോഗം ഈ സമയത്ത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. തൈര് കഴിക്കുന്നതിന് പകരം തൈര് മോരാക്കി കഴിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് മോര് കാച്ചി ഉപയോഗിക്കുക ഈ സമയത്ത്. പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അധികം പഴകാത്ത പഴം കഴിക്കുന്നതായിരിക്കും നല്ലത്. പഴവർഗ്ഗങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് കഴിക്കുക. പഴ ജ്യൂസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയത് തന്നെ ആയിരിക്കണം. ഈ സമയത്ത് വളരെയധികം രോഗം വരാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗത്തിലൂടെ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതല്ല എങ്കിൽ ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ മഴക്കാലം എന്ന് പറയുന്നത് ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൃത്യമായ ശുചിത്വം, വിശപ്പുള്ളപ്പോഴും തന്നെ ആഹാരം കഴിക്കുക, കഴിക്കുന്ന ആഹാരം ഫ്രഷ് ആയിരിക്കണം എന്നും ചിന്തിക്കുക. ചെറു ചൂടോടുള്ള ആഹാരവുമാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. കഞ്ഞികളുടെ ഉപയോഗവും ഈ ഒരു വർഷകാലത്ത് ആയുർവേദം വിധിക്കുന്നുണ്ട്.
1: ശരിക്കും ഏത് തരത്തിലുള്ള ഔഷധ കഞ്ഞിയാണ് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക?
0: ഔഷധ കഞ്ഞികൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, ഔഷധ കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞവരയരിയാണ് സാധാരണ ആയുർവേദത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞവരയരി ഇല്ല എങ്കിൽ നമ്മൾ നെല്ലുകുത്തിയ അരി ഉപയോഗിച്ചാലും മതിയാവും. നന്നായി വേവിച്ച് പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണം, അതായത് 5 ഔഷധങ്ങൾ മാത്രം, തിപ്പലി, കുരുമുളക്, ഏലത്തരിയൊക്കെ അടങ്ങിയ 5 ഔഷധങ്ങൾ അടങ്ങിയ പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണവും ഞവരയരിയും കൂടെ ഇട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നേർത്ത പാലോ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് അതിനകത്ത് ചെറിയ ഉള്ളിയോ നെയ്യോ ഇട്ടിട്ട് താളിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു നേരത്തെ ആഹാരമാക്കി ഉപയോഗിക്കുക. പലപ്പോഴും ഒരു ശീലമുള്ളത് ഈ ഒരു സമയത്ത് ഔഷധ കഞ്ഞി ഉപയോഗിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പലരും രാത്രിയായിരിക്കും ഉപയോഗിക്കുന്നത്. രാത്രിയത്തെ ഒരു ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഔഷധ കഞ്ഞിയും കൂടി ഉപയോഗിക്കും. പക്ഷെ അങ്ങനല്ല, ഒരു നേരത്തെ ആഹാരമായിട്ട് ഔഷധ കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ജനറലി പറഞ്ഞതാണ്. ഇല്ലാതെ നമുക്ക് മറ്റു പല ഔഷധങ്ങളും അരിയാർ ഇട്ട് ഉപയോഗിക്കാവുന്നുണ്ട്. വിഴാലരി, കുടകപ്പാല അരി ഒക്കെ പോലുള്ള ഔഷധങ്ങൾ ഇട്ടിട്ട് ഔഷധ കഞ്ഞി ഉപയോഗിക്കാം. ഉലുവ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഞവരയരിക്കും കുത്തിയ നെല്ലരിക്കും പകരം നമുക്ക് ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പിട്ടിട്ട് കഞ്ഞിയാക്കിയിട്ട്, കുറച്ച് കലോറി കുറവാണ്, ഒരു നേരം പക്ഷെ ഞവരരി ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതിനകത്ത് ഉലുവയോ അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ പഞ്ചകോല ചൂർണമോ ഒക്കെ ഇട്ട് വെള്ളം വേവിച്ചിട്ട് കഞ്ഞിയാക്കി അതിനെ കുറച്ച് നെയ്താളിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പലതരം, അതായത് പല സ്ഥലങ്ങളിൽ പലതരം കഞ്ഞികൾ പ്രചാരത്തിലുണ്ട്. പയർ, നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളെല്ലാം, കടല, മുതിര, ഇതൊക്കെ അരിയോടുകൂടി ചേർത്തോ അല്ലെങ്കിൽ ചേർക്കാതെയോ കഞ്ഞി പ്രിപ്പയർ ചെയ്തിട്ട് അതിനോടൊപ്പം ദഹനത്തിന് വേണ്ടിയിട്ട്, അതായത് ദഹനശക്തി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചകോല ചൂർണമോ അല്ലെങ്കിൽ വെറും ചുക്കുപൊടിയോ മാത്രം ചേർത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് ഒരു നേരത്തെ ആഹാരമാക്കി കഞ്ഞി കഴിക്കുക, അല്ലാതെ നമ്മുടെ അഡീഷണൽ ഫുഡായിട്ട് കഞ്ഞി കഴിക്കുന്നത് നല്ലതല്ല.
1: മാഡം, മഴക്കാലം പൊതുവെ വിശപ്പ് കൂടിയ കാലം കൂടിയാണല്ലോ. മഴക്കാലത്ത് ആഹാര കാര്യത്തിൽ പാലിക്കേണ്ട ഇടവേളകളെക്കുറിച്ച് ഒന്ന് പറയാമോ? അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
0: തീർച്ചയായും, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശപ്പ് തോന്നുമ്പോൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പാണ് നമ്മുടെ ഒരു ഭക്ഷണ രീതിയുടെ ഇൻഡിക്കേറ്റർ. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ആഹാരം കഴിക്കണം, ദിവസം 4 നേരം ആഹാരം കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് എപ്പോൾ വിശക്കുന്നു അപ്പോഴും വേണം ആഹാരം കഴിക്കാൻ. സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാവിലെ പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രിയത്തെ ആഹാരം, അങ്ങനെയാണ്. അതിപ്പോൾ ഒരാൾക്ക്, ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും വിശപ്പ് തോന്നുന്ന സമയം. ചിലർക്ക് ഒരു എങ്ങനെയൊക്കെ ആയാലും ഒരു 4 മുതൽ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ആഹാരം കഴിക്കേണ്ടത്. പ്രാതൽ നമ്മൾ നന്നായി, നല്ല ഹെൽത്തി ഫുഡ്, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ പ്രാതൽ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല, ഏറ്റവും ന്യൂട്രീഷ്യസും ഏറ്റവും ഊർജ്ജദായകവുമായിട്ടുള്ളൊരു പ്രാതലായിട്ട് നമുക്ക് പറയാം പുട്ടും കടലക്കറിയും. എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുട്ടും കടലക്കറിയും ഒരാൾക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ആഹാരം കഴിക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ, മഴക്കാലത്ത് വിശപ്പ് കൂടുതൽ തോന്നുന്നു എങ്കിൽ, ഒരു പഴം പുഴുങ്ങിയതോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ എണ്ണ കടികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയാഹാരം എന്ന് പറയുമ്പോൾ ചോറിന്റെ അളവ് കുറച്ച് പച്ചക്കറികൾ, മഴക്കാലത്ത് കഴിവതും ഈ സാലഡ്, റോ സാലഡ് ഉപയോഗിക്കാതെ വേവിച്ച പച്ചക്കറികൾ

0: ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാംസാഹാരം കഴിക്കുന്നവർക്ക് നന്നായിട്ട് മീൻ വേവിച്ച് ഉപയോഗിക്കാം, മാംസാഹാരവും വേവിച്ച് ഉപയോഗിക്കാം. മുട്ടയുടെയും ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് മഴക്കാലത്ത് മധുരം ആഹാരത്തിലും കുറച്ച് ഒഴിവാക്കുക. തൈരിൻ്റെ ഉപയോഗം വളരെയധികം സംശയമുള്ളതാണ്. പക്ഷെ തൈര് നമുക്ക് വളരെ ന്യൂട്രിയൻറ്റും തൈരിനകത്തുള്ള ലാക്ടിക് ആസിഡും പ്രോബയോട്ടിക്കും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നല്ലതാണ്. അപ്പോൾ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ പച്ച തൈര് ഉപയോഗിക്കാതെ അതിനെ മോര് കാച്ചി ഉപയോഗിക്കാവുന്നതാണ് മഴക്കാലത്ത്. പിന്നീട് നമുക്ക് ഒരു രാത്രിത്തെ ഫുഡ് വരികയാണെങ്കിൽ ഒരു കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ എങ്കിലും രാത്രിത്തെ ഫുഡ് കഴിച്ചിരിക്കണം. രാത്രിത്തെ ഫുഡ് ദഹിക്കാൻ എളുപ്പമുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ 7:30-8 മണിയാകുമ്പോൾ തന്നെ കഴിച്ചിരിക്കണം. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഫുൾ സ്റ്റൊമക്ക്, ഇപ്പോൾ വർക്കിംഗ് ഒരു പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് കഴിച്ചാലായി ഇല്ലെങ്കിലായി, രാത്രിയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുകയും നന്നായി ഭക്ഷണം കഴിക്കുന്ന സമയം. പക്ഷെ അതൊരു അൺഹെൽത്തി രീതിയാണ്. ഈവൻ മഴക്കാലത്തും ഒരു അൺഹെൽത്തി രീതിയാണത്. രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഔഷധ കഞ്ഞികൾ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് രാത്രിയത്തെ ഒരു നേരത്തെ ആഹാരമാക്കാം. പക്ഷേ ഉറപ്പുവരുത്തുക നമ്മൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ, അല്ല എങ്കിൽ ആ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നമ്മുടെ കാർഡിയാ ഹെൽത്തിനെയൊക്കെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗ്യാപ്പ്. ആ വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയും കഴിക്കുന്ന രീതിയും ഒക്കെ ഓരോ വ്യക്തിക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇനി കുടിക്കുന്ന വെള്ളമാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളം വരെ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കുടിക്കാം. പക്ഷെ നമ്മുടെ ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പം ഒരു ത്രൂ ഔട്ട് മഴക്കാലമല്ല, ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരികയും ഡീഹൈഡ്രേഷനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഒരു 3 ലിറ്റർ വെള്ളം വരെ നമുക്കൊരു വ്യക്തിക്ക് 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതായിരിക്കുക. 20 മിനിറ്റ് എങ്കിലും ചുക്കോ കൊത്തമല്ലിയോ ഒക്കെ ഇട്ട് നമുക്ക് സാധാരണ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇല്ല എങ്കിൽ ഷടങ്കപാനീയം, ഷടങ്കം എന്ന ഔഷധം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യത തീർച്ചയായും ഉറപ്പ് വരുത്തേണ്ടതാണ്. ഫ്രഷ് ജ്യൂസ് ഉപയോഗിക്കുന്നതിനേക്കാളും പഴങ്ങൾ അങ്ങനെ കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ വൃക്കരോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം റെഗുലേറ്റ് ചെയ്യണം. ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് വൃക്കകളുടെ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അത്രയും ഒരു വെള്ളം കൂടി അവർക്ക് സാധ്യമായിരിക്കില്ല. അതുകൊണ്ട് വൃക്കകളുടെ ആരോഗ്യവും കൂടി നമ്മൾ പരിഗണിച്ച് വേണം ഒരു വ്യക്തിയുടെ വൃക്കരോഗം ഉള്ളവരാണെങ്കിൽ വെള്ളം കൂടിയുടെ അളവ് നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കേണ്ടത്, ഒരു കൃത്യത വരുത്തേണ്ടത്.
1: മഴക്കാലത്ത് കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്?
0: സ്കൂൾ കുട്ടികളുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഒരു ഹോംലി ഫുഡ് ഹാബിറ്റ്സ് അവർക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പുറത്തുള്ള ആഹാരം ഈ ഒരു വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മഴക്കാലത്ത് ഈ ഭക്ഷ്യവിഷബാധ പോലുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും രോഗം അതുമൂലം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഹോംലി ഫുഡ് ശീലിക്കാൻ അവരെ ശീലിപ്പിക്കുക. രാവിലെ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ ഒരു എണീറ്റുടനെ കുട്ടിക്ക് നല്ലൊരു ഗ്ലാസ് പാല് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് സ്കൂളിൽ പോകേണ്ട കുട്ടിക്ക് 6 മണിക്ക് പാല് കുടിച്ച കുട്ടിയെ വീണ്ടും ഒരു 7:30-8 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയും. പക്ഷെ പാലിന് ദഹിക്കാൻ കുറച്ച് സമയം വേണം. അത് ദഹിച്ചു കഴിഞ്ഞാലേ കുഞ്ഞിന് വിശപ്പ് വരുള്ളൂ. അതിന്റെ മേളിലൂടെ ഒരു ഹാർഡായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ കുട്ടിക്ക് തീർച്ചയായും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്നതിനേക്കാളും കൊടുക്കുന്ന ശീലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്കൂർ ഗ്യാപ്പിട്ട് കൊടുക്കുക. നേരത്തെ കഴിച്ച ആഹാരം ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. കട്ടിയുള്ള പാല് രാവിലെ എണീറ്റുടനെ കൊടുക്കുന്നത് ഒഴിവാക്കാം കുഞ്ഞുങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ അവർക്ക് നേർപ്പിച്ച പാല് കൊടുക്കാവുന്നതാണ്. അന്നന്ന് കുക്ക് ചെയ്ത ആഹാരം തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ശ്രദ്ധിക്കുക. ആഹാരം നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്തൊരു 3 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന ആഹാരം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക ദിവസം ഫ്രിഡ്ജിലിരുന്ന ആഹാരം വീണ്ടും വീണ്ടും ചൂടാക്കി കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഓരോ ആഹാരത്തിനും നമുക്കൊരു ഫ്രിഡ്ജിലും ഫ്രീസറിലും വെക്കാനൊക്കെ ഒരു ഡ്യൂറേഷനുണ്ട്. അപ്പം അതിൽ കൂടുതൽ ഈ തൈരായാലും പാലായാലും ഒക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന ബോട്ടിലിന്റെ ശുചിത്വം, പാത്രത്തിന്റെ ശുചിത്വം, പല ബോട്ടിൽ നെക്കിലൊക്കെ കുട്ടികളുടെ ഭക്ഷ്യവസ്തുവിന്റെ അവശിഷ്ടം ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഫുഡ് പോയ്സണിങ്ങിന് സാധ്യത കൂട്ടുന്നതാണ്. എന്നും ക്ലീൻ ചെയ്ത വാട്ടർ ബോട്ടിൽ തന്നെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ ശുചിത്വവും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അതോടൊപ്പം തന്നെ സമയം, ഈ 3 കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മഴക്കാലത്തെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായും മഴക്കാലത്ത് പലതരം രോഗസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിത രീതി, ജീവിതശൈലി, അതോടൊപ്പം തന്നെ ആഹാര രീതി

0: ശുചിത്വശീലങ്ങൾ ഇവ ശ്രദ്ധിച്ചാൽ ആരോഗ്യ വകുപ്പ് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് രോഗകാരകമായ ഘടകങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നമ്മുടെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആരോഗ്യകരമായ ഒരു മഴക്കാലത്തിലൂടെ നമുക്ക് തീർച്ചയായും കടന്നു പോകാം. എല്ലാവരും ആരോഗ്യപ്രദരായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മഴക്കാല ഭക്ഷണങ്ങളും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി പി സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കി കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
6: ആകാശവാണി

0: ഇന്നത്തെ രാഗാമൃതത്തിൽ കൊല്ലം ബി സജികുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, രാമ ഇക നന്നു എന്ന് തുടങ്ങുന്നു രാഗം ഷഹാന. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.
1: Mm-hmm.

അവസാനമായി ഡി കൃഷ്ണസ്വാമി അയ്യങ്കാർ രചിച്ച കണ്ണനിൻ കള്ളം അറിയേൻ എന്നു തുടങ്ങുന്ന കൃതി, രാഗം നീലമണി, ആദിതാളം.

ഇതുവരെ കേട്ടത് കൊല്ലം ബി സജികുമാർ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഇനി ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച ഊത്തുക്കാട് വെങ്കടസുബയ്യർ കൃതികൾ കേൾക്കാം. അലൈപൈതെ എന്ന് തുടങ്ങുന്നു രാഗം കാനഡ, ആദിതാളം.

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം, രചന കലാധരൻ, സംഗീതം ശ്യാം.

0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: ഇനി മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

0: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
2: ആകാശവാണി പ്രിശ്രോതാക്കളിപ്പോൾ കാർത്തിക് കൃഷ്ണ ജയറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എൽ പ്രമീള. പരിഭാഷ തേടുന്ന ഹൃദയങ്ങളെ എന്നാരംഭിക്കുന്നു ആദ്യഗാനം. രചന പി ശിവപ്രസാദ്.

അടുത്ത ഗാനം രചിച്ചിരിക്കുന്നത് ഡോക്ടർ സിന്ധുമോൾ പള്ളോട്ട്. മുത്തിൻ പിറവി നൽചിപ്പിയിലാണെന്ന് ആരാരിന്നോതിടുന്നു.

0: കാർത്തിക് കൃഷ്ണ ജയറാം പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം എൽ പ്രമീള.
1: ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാജും സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്കും രക്തസാക്ഷികൾക്കും ഇരുസഭകളും ആദരമർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചയുടൻ പ്രതിപക്ഷ അംഗങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭ വിഷയം ഉന്നയിക്കുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും ചെയ്തതോടെ സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. ഇന്നത്തേക്ക് പിരിഞ്ഞ ഇരുസഭകളും ഇനി തിങ്കളാഴ്ച ചേരും. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു കൈത്തറി അവാർഡുകൾ സമ്മാനിച്ചു. 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന് കൂടുതൽ കോഴ്സുകളും പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണമെന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തെ കൈത്തറി തൊഴിലാളി ശുഭ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ബാലരാമപുരം കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 നെയ്യാൻ ഇറങ്ങി. ഇപ്പോഴും ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ജീവിച്ച് പോവുകയാണ്. പഴയ പേര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതൽ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ.
2: സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പു രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സോൺ 7 പരിപാടികളുടെ ഉദ്ഘാടനം VSSC ഡയറക്ടർ ഡോക്ടർ രാജീവ് UP തിരുവനന്തപുരം വിദുര ജവഹർ നവോദയ വിദ്യാലയത്തിൽ നിർവഹിച്ചു. ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ പരീക്ഷണം നടത്താനുള്ള പ്രചോദനം ചന്ദ്രയാൻ 3 വിജയത്തിലൂടെ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മധ്യദൂര ബാലിസ്റ്റിക്

0: മിസൈലായ അഗ്നിഫോർ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. അവയവദാനത്തെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ജുഗ് ജുഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്ന് കേന്ദ്ര സർക്കാർ. അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുകയാണ് ഒരു വർഷത്തെ രാജ്യവ്യാപക ബോധവൽക്കരണ പരിപാടിയുടെ ലക്ഷ്യം. കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതന്റെ എസ്കോർട്ട് പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ മറുപടി കത്ത് റദ്ദാക്കിയതായി ആഭ്യന്തരവകുപ്പ്. ഇതോടെ പരോൾ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള മുൻ തീരുമാനം തുടരും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനൌദ്യോഗിക കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് 463 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,517 പേരാണ് കഴിയുന്നത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായും റവന്യൂ മന്ത്രി അറിയിച്ചു. കോട്ടയത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. കിഴക്കൻ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്തതോടെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ആറുകളിലെ ജലനിരപ്പ് നിലവിൽ അപകട നിലയ്ക്ക് താഴെയാണ്. കുമരകം, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. എന്നാൽ മഴ പെയ്തതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളായി 12,063 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
0: മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൽ മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ വ്യാപക മഴ തുടരുന്നു. നിലവിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മലയോര പ്രദേശം ഉൾപ്പെടെ ജില്ലയിൽ രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 23 സ്ത്രീകളും 10 പുരുഷന്മാരും 10 കുട്ടികളും ഉൾപ്പെടെ 43 പേരാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ 4 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായി. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 4,24,00,000 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്.
0: കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. മന്ത്രി OJ ജനീഷ് പ്രദേശത്ത് സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. നേരിയ തോതിൽ മാത്രമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ നേരിയ തോതിൽ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ തൃശൂർ ഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്നിടത്താണ് ഇപ്പോൾ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പരിശോധനയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിച്ചേരും. തുരങ്കത്തിന് മുകളിൽ കയറിയും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ മത്സരത്തിൽ ജപ്പാന്റെ ടോപ് സീഡ് താരം ഹിന അകേച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ മറ്റൊരു ക്വാർട്ടറിൽ തൻവി ശർമ്മയെ തോൽപ്പിച്ചാണ് രക്ഷിത രാംരാജ് സെമിയിൽ സ്ഥാനമുറപ്പിച്ചത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ്, കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ ടീമിനെ നേരിടും. US നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജവോഹിർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജൂണിൽ ഓസ്ട്രേലിയയിൽ നടന്ന നോർവേ ചെസ്സിന്റെ അവസാന റൌണ്ടിൽ ജർമ്മനിയുടെ

0: വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ ചരിത്ര നേട്ടം കുറിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 430 പോയിന്റ് ഇടിഞ്ഞ് 78,520, നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 24,565, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയും ഗ്രാമിന് 13,740 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റും 25 സെക്കൻഡും. മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.
2: സ്ത്രീകളിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണ്ണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 മെയ്യിൽ ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ PMOSനെ ചികിത്സിക്കുന്നത്? PMOS ഡയഗ്നോസ് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും ഒരേ ചികിത്സയല്ല നമ്മൾ നൽകുന്നത്. എപ്പോഴും ആ വ്യക്തിയുടെ പ്രായം, അവരുടെ വിവാഹത്തിന്റെ സ്റ്റാറ്റസ്, അതുപോലെ ഗർഭധാരണത്തിന്റെ ആഗ്രഹം, അതായത് ഇപ്പോൾ കുട്ടി വേണോ അതോ കുറച്ചു കഴിഞ്ഞാണോ കുട്ടി വേണ്ടത്, പിന്നെ ഇവരുടെ ലക്ഷണങ്ങൾ, അതായത് ആർത്തവം ക്രമമല്ലാത്തതാണോ അതോ വയറുവേദന വരുന്നതാണോ ഇവരുടെ ബുദ്ധിമുട്ട്, ഈ ശരീരഭാരം കൂടുന്നതാണോ ഇവരുടെ ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ചികിത്സ നിർണയിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. ദിവസവും എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ശരിയായ ആഹാരരീതി പിന്തുടരുക എന്നൊക്കെയുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മൾ പറയുന്നത്. മാസമുറ ക്രമപ്പെടുത്താനുള്ള മരുന്നുകളാണ് മാസമുറ ക്രമമല്ലാത്ത ആൾക്കാർക്കായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ മിക്കവർക്കും അമിതവണ്ണമുള്ളവരാണ്. ഈ അമിതവണ്ണമുള്ളവരിൽ ഈ ജീവിതശൈലി മാറ്റങ്ങൾ വഴി ഇവരൊരു 5 കിലോ എന്നല്ല, 5% വെയിറ്റ് കുറച്ചാൽ പോലും മാസമുറ കറക്റ്റായിട്ട് വന്നു തുടങ്ങും. ഇനിയും ശരിയാകാത്തവർക്കാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഗുളികകൾ നൽകി ഇവരുടെ മാസമുറ ക്രമമാക്കുന്നത്. പിന്നെ അമിത രോമ വളർച്ച ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ക്രീമുകളോ അല്ലെങ്കിൽ ലേസർ ചികിത്സയോ നിർദ്ദേശിക്കാറുണ്ട്. മുഖക്കുരുവിനുള്ള ചികിത്സയാണ് അടുത്തത്. മുഖക്കുരുവിന് നമ്മൾ ക്രീമുകളോ അല്ലെങ്കിൽ ഹോർമോൺ ചികിത്സയോ കൊടുക്കാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ചിലർക്ക് കുറച്ച് കാലമായതായിരിക്കും, ചിലപ്പോൾ കുറച്ച് പഴകിയ PMOS ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് സിവിയർ ആയിട്ട് തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ഒരു ജീവിതശൈലി മാറ്റം കൊണ്ട് ചിലപ്പോൾ ശരിയായി

ഉണ്ടാകുന്നില്ല എന്ന് വരും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് എടുക്കുന്ന മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് ഓരോ രോഗിയുടെയും ബ്ലഡ് ടെസ്റ്റിനനുസരിച്ചും ശരീരപ്രകൃതിക്കനുസരിച്ചും എത്രത്തോളം കാലമായി ഇവർക്ക് PMOS ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഓരോ ഡോക്ടറും അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ ഏത് രോഗിക്ക് ഏത് മരുന്ന് വേണം എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് തന്നെയായിരിക്കും. ഇനി കല്യാണം കഴിച്ച കുട്ടികൾക്കാണെങ്കിൽ PMOS കാരണം പ്രധാനമായും കണ്ടുവരുന്നത് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഗർഭധാരണം മുൻനിർത്തിയിട്ടുള്ള ചികിത്സയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് ക്രമമല്ലാത്ത മാസക്കുളിയാണെങ്കിൽ അത് ക്രമത്തിലാക്കുക, അതിനുശേഷം ഓവുലേഷൻ നടക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക, അതിനുശേഷം ക്രമമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. ശരീരഭാരം നിയന്ത്രിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ഇതിനു മുമ്പേ തന്നെ പറഞ്ഞതാണ്, ശരീരഭാരം നമ്മൾ ഒരു 5 to 10% വരെ കുറച്ചാൽ പോലും നമ്മുടെ മാസമുറ ക്രമമായി മാറും, ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടും, പ്രമേഹത്തിന്റെ സാധ്യത കുറയും, PMOS വേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെ ആവശ്യവും എണ്ണവും കുറയ്ക്കാൻ സാധിക്കും. ഭക്ഷണ രീതിയാണ് രണ്ടാമത്തത്. ഭക്ഷണ രീതിയിൽ നമ്മൾ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ, നമ്മൾ കേരളീയരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ നിറഞ്ഞൊരു ഭക്ഷണ രീതിയാണ് നമ്മൾ കാലങ്ങളായിട്ട് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പച്ചക്കറികളും ഇലക്കറികള്, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, തൈര്, മില്ലറ്റ്, ബ്രൗൺ റൈസ്, ചാമ റാഗി തുടങ്ങിയ ധാന്യങ്ങളൊക്കെ കൂടുതലായി ഉൾപ്പെടുത്തുക. അതേസമയം മധുരപാനീയങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ചിപ്സ്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുക. അടുത്തൊരു പ്രധാന ഘടകം ചികിത്സയുടെ ഇതെന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമം നിർബന്ധമാണ്. ഒരു ആഴ്ചയിൽ ചുരുങ്ങിയത് 150 മിനിറ്റ് എങ്കിലും മിതമായ വ്യായാമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വേഗത്തിന് നടക്കുക, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക, ഇതുമല്ലെങ്കിൽ നീന്തൽ. നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ അവസ്ഥകൾക്കും അനുസരിച്ച് നമുക്ക് ഇത് ഏത് വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. ഇതുകൂടാതെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് എടുത്താലും വളരെ നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉറക്കമാണ്. ദിവസം 7 to 8 മണിക്കൂർ വരെ നല്ല ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഉറക്കക്കുറവ് കൊണ്ട് മാത്രം PMOS എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് നിർദ്ദേശിക്കപ്പെടുന്ന വേറൊരു പ്രതിവിധി. അതിനെ നമുക്ക് യോഗ, ധ്യാനം, പ്രാണായാമം തുടങ്ങിയ ഏത് വഴിയും സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കുട്ടികളിലൊക്കെ PMOS വളരെയധികം ഉയർന്ന രീതിയിൽ കാണുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്. ഈവൻ സ്കൂൾ കുട്ടികളിൽ പോലും പഠിത്തം, എൻട്രൻസ് എന്നിങ്ങനെയുള്ള സ്ട്രെസ്സുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെയായിട്ട് രക്ഷകർത്താക്കൾ തന്നെ മുൻകൈയെടുത്ത് അവർക്ക് പതിവായിട്ടുള്ള യോഗയോ എക്സസൈസോ നീന്തലോ എയറോബിക്സോ എന്തെങ്കിലും ഒന്നിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ എൻഗേജ് ചെയ്ത് ഇരുത്തുക. ഇപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥിനികളിൽ PMOS വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരിലെ മാസമുറയുടെ ചെറിയ ക്രമക്കേട് ഉണ്ടെന്ന് മാത്രമല്ല, മിക്ക കുട്ടികളിലും ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി എന്നീ കണ്ടീഷനുകളും കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളിൽ അല്ലെങ്കിൽ ടീനേജേഴ്സില് ടീച്ചർമാരും രക്ഷകർത്താക്കളും വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. അവർക്ക് PMOS ഉണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, കറക്റ്റായിട്ടുള്ള ചികിത്സാ വിധികൾ തേടുക. കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ മിക്കപ്പോഴും കാണുന്നതാണ് ഗർഭധാരണം നടക്കാൻ വൈകുന്നത് PMOS ഉള്ളവരിലും. എന്നാൽ ഇവരൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഗർഭം ധരിക്കുന്നതിനോ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്നതിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് PMOS വന്നു കഴിഞ്ഞാൽ 100% വന്ധ്യതയാണ് എന്ന് ഒരിക്കലും കരുതരുത്. PMOS കറക്റ്റായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഗർഭധാരണത്തിനുള്ള ചാൻസുകൾ വളരെ നല്ലതായിട്ട് തന്നെ ഉണ്ട്. സമൂഹത്തിൽ പ്രചരിക്കുന്ന ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് ഇനി ഞാൻ പറയാം. PMOS ഒരിക്കലും സുഖപ്പെടില്ല, ഒരിക്കലുമല്ല. PMOS നമുക്ക് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാം, അതിനെ പൂർണ്ണമായും നമ്മുടെ പരിധിയിലാക്കാം. വിവാഹം കഴിഞ്ഞാൽ PMOS മാറും, ഒരിക്കലുമല്ല. വിവാഹം എന്ന് പറയുന്നത് PMOSന്റെ ചികിത്സയേയല്ല. പ്രസവിച്ചാൽ PMOS മാറും, പ്രസവിച്ചു കഴിഞ്ഞാലും PMOS വരാൻ ചാൻസ് ഉണ്ട്. ജീവിതശൈലി നിയന്ത്രണമാണ് ശരിക്കും പറഞ്ഞാൽ PMOSന്റെ

0: ട്രീറ്റ്മെൻറ്റ് അഥവാ ചികിത്സ എന്ന് പറയുന്നത്. വിവാഹശേഷമാണെങ്കിലും പ്രസവത്തിന് ശേഷമാണെങ്കിലും നമുക്ക് ജീവിതശൈലി നിയന്ത്രണം ഇല്ല എങ്കിൽ അപ്പോഴും PMOS വീണ്ടും പ്രശ്നമുണ്ടാക്കാം. എല്ലാ PMOS രോഗികളും വണ്ണമുള്ളവരാണ്, ഒരിക്കലുമല്ല. മെലിഞ്ഞ സ്ത്രീകൾക്കും PMOS ഉണ്ടാകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, മാസമുറ ക്രമക്കേട് ഒരിക്കലും അവഗണിക്കരുത്. ശരീരഭാരം എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കണം. നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണമാണ് നമ്മൾ എപ്പോഴും പാലിക്കേണ്ടത്. ദിവസവും വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. സ്വയം മരുന്ന് കഴിക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശത്താൽ മരുന്ന് കഴിക്കുക.
1: PMOS-നെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജി നാഥ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ കടന്ന ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗമനോഭാവവുമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശമുയർത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ധീരതയുടെയും അമര സ്മരണയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു.
3: वर्ष 1942 में राष्ट्रपिता महात्मा गांधी जी ने देशवासियों को करो या मरो का मंत्र दिया था. भारत छोड़ो आंदोलन भारत के लोगों की एकता, अदम्य साहस तथा अन्याय के विरुद्ध सत्य एवं अहिंसा पर आधारित संघर्ष का अमर प्रतीक है. इस आंदोलन ने स्वतंत्रता प्राप्ति की दिशा में निर्णायक जन जागरण का मार्ग प्रशस्त किया.
2: പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും നേതാക്കൾ വിലയിരുത്തി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ Agni-4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം ഗതാഗതം പ്രയാസമായി മാറി. ആലപ്പുഴയിൽ നിന്ന് മങ്കമ്പ് രണ്ടാം പാലം വരെ ഒരുവിധം സഞ്ചരിക്കാം. രണ്ടാം പാലത്തിന്റെ കിഴക്ക്

0: പിന്നെ വെള്ളക്കെട്ടാണ്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളുവാനും മാർഗമില്ല. പരമ്പരാഗത പമ്പിംഗ് രീതിയായ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം കളയാനാകാത്ത വിധം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പു രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതമാക്കി. 7 ദിവസമായിട്ടും ഗൌതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഗൌതം കൃഷ്ണയുടെ അമ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്തിന് സമീപം തിരയിൽപ്പെട്ട് ബോട്ട് തകർന്നാണ് 26 വയസ്സുള്ള ഗൌതം കൃഷ്ണയെ കാണാതായത്. അപകടത്തിൽ ഗൌതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചിരുന്നു. ഗൌതമിനായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും ഈ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളും തെരച്ചിൽ നടത്തുന്നുണ്ട്.
1: അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ആയി ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകട നിലയിൽ തുടരുന്നത്. ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി യമുനോത്രി ദേശീയപാതകളിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മലയോര ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബദ്രിനാഥ് കേദാർനാഥ് ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നിയന്ത്രണ രേഖയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. അതിർത്തിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട 36-ാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗത്തിലാണ് ചർച്ച നടന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ ജപ്പാൻ ടോപ് സീഡ് ഹിന അക്കാച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. മറ്റൊരു ക്വാർട്ടറിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയാണ് രക്ഷിത പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി കൃഷ്ണപ്രസാദ് സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ സഖ്യത്തെ നേരിടും. യുഎസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ്മാസ്റ്റർ ജാവോഖീർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജന്മാവകാശ പൌരത്വം, ബർത്ത് ടൂറിസം എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വീസാക്കാരുടെയും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം നിഷേധിച്ച് ട്രംപ് മുൻപിറക്കിയ ഉത്തരവ് യുഎസ് സുപ്രീംകോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ജന്മാവകാശ പൌരത്വം ആർക്കൊക്കെ ബാധകമാവില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കോംഗോയിൽ എബോള രോഗബാധിതരുടെ എണ്ണം 4000 കവിഞ്ഞു. 1800ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300ലേറെ കുട്ടികൾ കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചതായാണ് യുണിസെഫിന്റെ കണക്കുകൾ. കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നിർണായക ആരോഗ്യ സേവനങ്ങളെ എബോള വ്യാപനം പ്രതികൂലമായി ബാധിക്കുന്നതായും യുണിസെഫ് ആശങ്ക പങ്കുവച്ചു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. ഗോവ പാകിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സംഘടന. നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുള്ള വാർത്തകൾ സെൻസർ ചെയ്യാൻ ഇത് കാരണമാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഗോവ നിയമസഭയിലെ പട്ടികവർഗ പ്രാതിനിധ്യം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനത്തെ ഗോത്ര

0: വിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുള്ള നടപടിയെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്വാഗതം ചെയ്തു. ജാർഖണ്ഡിൽ JPSC JSSC പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുന്നതിനായി 11 അംഗ സംഘത്തിന് രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84 വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1 മണി. ഗാനസല്ലാപം.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇപ്പോൾ മുതൽ 2 മണിവരെ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. ഗാനസല്ലാപത്തിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9495964321, 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593231. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി നിങ്ങൾക്കൊപ്പം കുരിപ്പുഴ സജി.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി നമുക്ക് സ്വാഗതം ചെയ്യാം. പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് നടേശൻ.
1: എവിടുന്നാണ്? നമസ്കാരം, എവിടുന്നാ?
2: ഞാൻ അരൂരിന്ന് വിളിക്കുന്നു.
1: ഇനി പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടേ?
2: ഇതാ ഒരു മനുഷ്യൻ എന്ന പടത്തില് മയിലിനെ കണ്ടു നീ മന്ദഹസിച്ചു എന്ന് പറയുന്ന പാട്ടുണ്ട്.
1: മയിലിനെ കണ്ടു നീ ഞാൻ മന്ദഹസിച്ചു എന്നുള്ള
2: ജാനകിയമ്മ പാടിയ പാട്ടാണ്. അപ്പൊ ജാനകിയമ്മക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. ജാനകിയമ്മ നമ്മുടെ വേറെ പേരിൽ പോയല്ല.
1: അതെ അതെ.
2: അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് കേൾക്കാം, ജാനകിയമ്മയുടെ നിർദ്ദ.
1: ജയചന്ദ്രനും മാധുരിയും പാടിയ പാട്ടാണിത്. ജാനകിയമ്മ പാടിയ പാട്ട്. ഇത് ശ്രീമരൻ തമ്പിയാണ് ഇത് എഴുതിയത്, പാട്ട് എഴുതിയത്. സംഗീതം എം എസ് വിശ്വനാഥൻ. ഈ ചിത്രം കണ്ടിരുന്നോ? കണ്ടിട്ടുള്ള പാടം. എന്ത് ചെയ്യാണ്? എന്ത് ചെയ്യുന്നു? ഓ, പാട്ട്
2: പാടും.
1: പാട്ട് പാടുമോ? പാട്ട് കേൾക്കും, ആസ്വദിക്കും അല്ലേ? ഇതുപോലെ നല്ല പാട്ടുകൾ പറഞ്ഞോളൂ.
2: ഇന്ത്യക്കാരുള്ള ഓമനക്ക്, പിന്നെ എറണാകുളം ഇവർക്ക് 3 പേർക്കായിട്ട്
1: സമർപ്പിക്കുകയാണ്. പാട്ട് കേൾക്കാം. മയിലിനെ കണ്ടൊരിക്കൽ മന്ദഹസിച്ചു എന്നുള്ള പാട്ടല്ലേ?
2: അതല്ലേ, അതല്ലേ.
1: ശരി, കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ സർ, ഞാൻ രാധയാണ്, വയലാറിൽ നിന്ന്.
2: വയലാറിൽ നിന്ന് രാധ. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് രഞ്ജിനി. നിരന്തരമായി കത്തുകൾ ഇരുന്ന അല്ലേ? അതന്നെ രാധ, വയലാർ അല്ലേ?
3: ആ,
2: ഏതു പാട്ടാ വേണ്ടത്?
3: എനിക്ക് തെയ്യങ്ങത് എന്ന സിനിമയിലെ മാണിക്യ ശ്രീബോധം നീയെങ്കിൽ, അതിൽ മായാ വിദ്യാഭ്യാസം ഞാനല്ലേ. എനിക്ക് ശ്രീരാമേടത്തിനും കുടുംബത്തിനുമായിട്ട് ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു സർ.
2: പാട്ട് പാടുവോ?

0: പാട്ടുകാരത്തിൽ.
1: അതെ, ആ ഈ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. യേശുവാസും ജാനകിയും പാടി പാട്ടല്ലേ, പ്രിയമദ എന്ന ചിത്രത്തിലേത് അല്ലേ. ഇത്
0: ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ മൂന്നാല് തവണ രഞ്ജിനിലേക്ക് ഈ പാട്ട് ആവശ്യത്തോണ്ട് കത്ത് അയച്ചിരുന്നു, അപ്പോഴൊന്നും അത് പരിഗണിച്ചില്ല. ഈ പാട്ട്
1: അല്ല, മറ്റു കത്തുകളൊക്കെ പരിഗണിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കത്ത്. അല്ല, ഇല്ലഞ്ഞിട്ടല്ല, മറ്റു പാട്ടുകൾ പരിഗണിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് മാറ്റി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കാം.
0: ശരി ശരി ശരി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവാർഡ്സ്

0: govin സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനസല്ലാപം തുടരുന്നു.
1: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന് സ്വാഗതം.
2: ഹലോ,
1: ആ പേര് പറഞ്ഞോളൂ.
2: സാറേ നമസ്കാരം.
1: നമസ്കാരം.
2: ഞാനേ ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് വിളിക്കുന്നു.
1: ഹരിപ്പാട് കുമാരപുരത്തു നിന്ന്. പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ലളിത സുശീലൻ.
1: ലളിത സുശീലൻ. ഇതിനുമുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
2: വിളിച്ചിട്ടുണ്ട് സാറേ, ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് താമസിച്ചപ്പോ എനിക്ക് എളുപ്പം കിട്ടുമായിരുന്നു.
1: തിരുവനന്തപുരത്തായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത് അല്ലേ?
2: മോള് അവിടെ ആയിരുന്നു, മോള് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പൊ അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്നപ്പം ക്ലിനിക്ക് ഇട്ട്, അപ്പൊ എന്നെ കൊണ്ടുപോയായിരുന്നു അവിടെ മോളുടെ കൂടെ താമസിക്കാൻ. ഇപ്പൊ മോള് കുവൈറ്റില, കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ കുവൈറ്റില.
1: ഞാനേ
2: ചോദിക്കുന്ന പാട്ട് എന്റെ കുഞ്ഞിന് വേണ്ടിയാ. എനിക്ക് മോനും മോള് മരിമോള്, മോനൊരു കുഞ്ഞുണ്ട് 4.5 വയസ്സ്. കുഞ്ഞ് UK പഠിക്കുന്ന.
1: കുഞ്ഞിന്റെ പേരെന്താ?
2: കുഞ്ഞിന്റെ പേര് നൈനിക.
1: നൈനിക. നൈനികയ്ക്കാണ് ഈ പാട്ട്.
2: അച്ഛന്റെ പേര് അനൂപ്, അമ്മയുടെ പേര് ആതിര, എന്റെ മോളുടെ പേര് അതുല്യ.
1: പാട്ടൂടെ ഏതാന്ന് പറഞ്ഞു?
2: മോക്ക് മക്കളൊന്നും ആയില്ല സാറേ. ഞാനൊരു 2-3 പേരുടെ പേരൊന്ന് പറഞ്ഞോട്ടെ?
1: ഓ പറഞ്ഞോളൂ.
2: ചിങ്ങോലി എന്റെ കുഞ്ഞമ്മയുടെ മോള് സുജാത. പിന്നെ എന്റെ സഹോദരൻ അജയൻ തൃക്കുന്നപ്പുഴ താമസിക്കുന്ന. പിന്നെ സാറുമായിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന തൃക്കുന്നപ്പുഴ എസ് എൻ നഗറിലുള്ള ഒരു മഹേശൻ. കാഴ്ച കണ്ണിന് കാഴ്ച ഇല്ലെന്നൊക്കെ പറയത്തില്ലേ, ആ മഹേശന്റെ വീട് കഴിഞ്ഞ് വേണം എന്റെ പോകാൻ. ഞങ്ങള് കുഞ്ഞിലെ മുതൽ കണ്ടു വളർന്ന. അപ്പൊ മഹേശൻ എന്റെ പേര് പറയുന്നുണ്ട്.
1: അപ്പൊ തിരിച്ചു അങ്ങോട്ട്, തിരിച്ചു അങ്ങോട്ട് അല്ലേ, തിരിച്ചു അങ്ങോട്ട് പറയാം എന്ന് വിചാരിച്ചു അല്ലേ?
2: അങ്ങോട്ട് പറയാം. അപ്പൊ എന്നോ കണ്ടപ്പോ ചോദിച്ചു, ലളിത വിളിക്കുമ്പോ എന്റെ പേര് പറയാത്ത എന്താ? ഇനി ഞാൻ വിളിക്കുമ്പോ ലളിതയുടെ പേര് പറയുന്ന. അതിന് കഴിഞ്ഞ കോളി വിളിച്ചപ്പോഴും പറഞ്ഞ് കുമാരപുരത്തുള്ള ലളിതയും എരിക്കാവിലുള്ള സുമതി എന്ന് പറഞ്ഞു.
1: അപ്പൊ അതൊരു സന്തോഷമായി.
2: പറയുമ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറയുന്നുണ്ട്. ഞാൻ സഹോദരനെ പോലെ കാണുന്ന ഒരു കൊച്ചനാ. ഞങ്ങള് മൂപ്പിളമ്മയുണ്ടോന്ന് അറിയത്തില്ല. അവരുടെ വീടിന്റെ തൊട്ടിപ്പുറത്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ സ്വരം കേട്ടവർ തന്നെ ചോദിക്കും, മഹേശോ എന്ന് വിളിച്ചാന്ന് ചോദിച്ചോ ലളിതേ അങ്ങൊന്ന് വരുവാണോ? ശുശീലൻ ലോട്ടറി കച്ചവടം പിന്നെ പോയോ? അത് പുള്ളി കല്യാണം കഴിച്ച നല്ലൊരു കൊച്ചാണ് ഭാര്യ. അന്ന് മുതൽ അവന്റെ ഒരു കൈ ആ കൊച്ചിന്റെ കയ്യിലൊട്ട് പിടിച്ചോണ്ട് പോകുന്നത് കാണുമ്പോ തന്നെ സാറേ എനിക്ക് സങ്കടം വരും. എന്റെ ഭർത്താവും രണ്ടു കാലും വയ്യാത്ത ആളാ. പുള്ളി ചിരിച്ചേട്ട നടക്കുന്നതാണ്. അണ്ണന്റെ ഒരു ആശ്രയത്തിലാ ഞാൻ സിറ്റൗട്ടിലോട്ട് കയറുന്നത്. ഒരു കൈ തരും എന്നെ പിടിച്ച് കയറ്റും. പുള്ളി ജോലിക്ക് പോകുന്നുണ്ട്, സർക്കാരിന്റെ വണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുജാതയ്ക്കും അജയനും ഈ മഹേശനും ഒക്കെ വേണ്ടിയാണ് ഇവിടെ പാട്ട് പറയട്ടെ.
1: ഓ പാട്ട് പറഞ്ഞോളൂ. പാട്ട് പറയുകയോ പാടുകയോ ചെയ്തു.
2: ഈ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് ഉള്ളത് കൊണ്ട്
1: സാറിന്
2: ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ നോക്കുന്ന പോലെ
1: പാടാ.
2: പോലെത്തും പത്തിരുന്നു ഏലാടും ജല്ലപ്പൈങ്കിളിയേ, എന്റെ പല ഗോപാലനെ എന്നതേ പിക്കുംബം പാടേടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോ മേനിച്ചയ്യയ്യാ, എന്റെ മാരിപ്പാളിപ്പം രാജപ്പൂ മുത്തായി പോയടി. ഇത്രേ
1: പാടുന്നുള്ളൂ. ചിത്രത്തിലാണെന്നറിയാലോ, ചിത്രം വളരെ പ്രശസ്തമായ.
2: ഞാൻ കണ്ടതാ സാറേ, ഓർക്കുന്നില്ല.
1: പപ്പയുടെ സ്വന്തം പൂസ്.
2: അത് കണ്ടതാ. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ട സിനിമയ. പാട്ടെല്ലാം ഇഷ്ടമാണ്. ഞാൻ പഴയ പാട്ടിന്റെ ആളാ.
1: ഫാസിലിന്റെ ചിത്രമായി.
2: പുതിയ പാട്ട് ഇഷ്ടമല്ലെന്നല്ല, ആണ്. പക്ഷെ ചെറുപ്പത്തിൽ ഒരു 10-12 വയസ്സായപ്പോ വീട്ടിൽ റേഡിയോ വാങ്ങിച്ചായിരുന്നു. അന്ന് മുതൽ ഈ പാട്ട് പഴയത് കേട്ട് അതിന്റെ കൂടെ പാടി ഞാൻ വളർന്നതാ.
1: അന്ന് ഈ ബാലതാരത്തിനുള്ള അവാർഡ്, ഇതില് ബാലതാരത്തിനുള്ള അവാർഡ് മാസ്റ്റർ ബാദുഷയ്ക്കായിരുന്നു അന്ന് കിട്ടിയത്. ഈ ചിത്രത്തിൽ പപ്പയുടെ സ്വന്തം പൂസ്.
2: പിന്നെ എന്റെ അച്ഛൻ ഒരു ചെറിയ പാട്ടുകാരനായിരുന്നു. ഇങ്ങനെ പാട്ടെല്ലാം കേട്ട് അച്ഛൻ ഈ പാട്ടും പാടുമായിരുന്നു. ആത്മവിദ്യാലയ

0: മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
3: എന്റെ പേര് രാധാകൃഷ്ണൻ നായർ.
2: എവിടുന്നാണ്
3: സാറേ? ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ നിന്നും വിളിക്കുന്നു. ഹരിപ്പാടിനടുത്ത്.
2: ഹരിപ്പാടിനടുത്ത്.
3: ഏത്
2: പാട്ടാ വേണ്ടത്?
3: എനിക്ക് വാത്സല്യത്തിലെ കെ എസ് ചിത്ര പാടിയ താമരക്കണ്ണൻ ഉറങ്ങണം.
2: നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെടുന്നത്. താമരക്കണ്ണൻ ഉറങ്ങണം, കണ്ണും പൂട്ടി ഉറങ്ങണം.
3: അതെ, എന്റെ മോനും മരുമകളും മക്കളെ കൊച്ചുമക്കളും പേരും ഗൾഫില.
2: എന്റെ
3: മോളും രണ്ട് മക്കളും ഇവിടെ ഉണ്ട്. ഇവർക്ക് 4 കൊച്ചുമക്കളാണ്. 4 കൊച്ചുമക്കൾക്കും കൂടെ സമർപ്പിക്കുന്നു
2: ഈ പാട്ട്. സമർപ്പിക്കുകയാണ്. ഒരു താരാട്ടു പാട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? ഈ പാട്ട് എഴുതിയത് കൈതപ്രമാണ്. സംഗീത എസ് പി വെങ്കടേഷ്.
3: അതെ.
2: വാത്സല്യം എന്ന ചിത്രത്തിൽ. വാത്സല്യം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇതിനു മുമ്പ് കേട്ടത് നമ്മൾ ഒരു മമ്മൂട്ടി ചിത്രത്തിലെ പാട്ടാണ്. പപ്പയുടെ സ്വന്തം ഓപ്പസ്. ഇത് വാത്സല്യം അടുത്തടുത്ത വർഷങ്ങളിൽ ഇറങ്ങിയത്, മറ്റേ 1992 ഇത് 93 ഇറങ്ങിയ ചിത്രമാണ്. എ കെ ലോഹിതദാസാണ് ഇത് കഥ എഴുതിയത്. സംവിധാനം ഒരു വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര താരം കൊച്ചിൻ അനീഫ്. പാട്ട് കേൾക്കാം?
3: ഓക്കെ,
2: പാട്ട് കേട്ടോ.

0: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജേവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
2: ഹലോ, ഗാനസ് എല്ലാവരിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് കെജി ചന്ദ്രൻ. പാല എന്ന് പറയുന്നത് പാല വലവൂർ
2: തുരുത്തേൽ.
3: അതെ അതെ.
2: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്
3: സാറേ? എനിക്ക് താറാവ് എന്ന സിനിമയിലെ തക്കതമുണ്ടൻ താറാവേ.
2: ആ, തക്കതമുണ്ടൻ താതാവേ, തടുക്കുമുണ്ടൻ താതാവേ എന്നുള്ള പാട്ടാ.
3: അതെ അതെ, സാറേ സംസാരിച്ചിട്ടുണ്ട്.
2: ആ, എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് വിളിച്ചിട്ടുണ്ട്. ആ, താറാവ് എന്ന ചിത്രത്തിൽ പാട്ട് എഴുതിയത് ഓ.എൻ.വി. കുറുപ്പാണ്. പാടിയത് ആരൊക്കെയാണെന്നറിയാമോ? യേശുദാസും കെ.എസ്. ബീനയും സംഘമാണ്. ഈ പാട്ട് ഈണം പകർന്ന ആരാണെന്നറിയാമോ?
3: അറിയത്തില്ല.
2: ഈണം പകർന്നതും യേശുദാസാണ്. യേശുദാസ് ഈണം പകർന്ന അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്.
3: പാട്ട് കേട്ടാലോ? ശരി സാർ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിങ്കളാഴ്ച രാവിലെ, അതായത് ഓഗസ്റ്റ് 10 രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. ഈ പരിപാടി വയ്ക്കുന്ന നമ്പറുകൾ അറിയാമല്ലോ. 9495964321 9495653 1 9495653 1 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു, ഗാനസല്ലാപം തുടർന്ന് കേൾക്കാം.
1: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. പേര് പറയൂ.
2: സുലോചന,
1: ഇടുക്കിയിൽ നിന്ന്. ഏത് പാട്ടാ വേണ്ടത്?
2: ഹലോ.
1: ഏത് പാട്ടാ കേൾക്കേണ്ടത്? സ്വപ്നം രചിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും എന്നുള്ള പാട്ടല്ലേ? ഈ പാട്ട് എഴുതിയത് ഈ ചിത്രം സംവിധാനം ചെയ്ത വിനയൻ തന്നെയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്ത വിനയൻ തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. ഒരു വിനയൻ ചിത്രത്തിലെ പാട്ടാണിത്. രാക്ഷസ രാജാവ് എന്ന് പറയുന്ന ആ ചിത്രത്തിലെ പാട്ടാണ്. മോഹൻ സിതാരയാണ് ഈ പാട്ട് ഈണം പകർന്നിരിക്കുന്നത്. ആർക്കൊക്കെയാണ് പറഞ്ഞോളൂ.
2: അംബിക, പ്രമദ, ജയഫായി, ചെന്നകുമാരി, ഇത്രയും പേർക്ക് വേണ്ടി.
1: ഇവരെല്ലാം ഇടുക്കിയിൽ അടുത്തുള്ളവരാണോ? ഇടുക്കി അടുത്തുള്ളവരാണ്. പാട്ട് കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
3: എനിക്ക് ജ്വാല എന്ന സിനിമയിലെ കുടമുല്ല പൂവിനും മലയാളി പെണ്ണും എന്ന പാട്ടാണ്.
2: പേര് ചോദിച്ചപ്പോൾ പാട്ട് അങ്ങ് പറഞ്ഞല്ലേ, കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ. ആ, പേര് പറയൂ.
3: രാധമ്മ.
2: രാധമ്മ എവിടുന്നാ?
3: കൊറ്റംകുളങ്ങര.
2: കൊറ്റംകുളങ്ങര നിന്നാണ്. ആ, ഇവിടെ വിളക്കെടുക്കുന്ന അമ്പലം, പുരുഷന്മാരെ വിളക്കെടുക്കുന്ന അമ്പലം അല്ലേ, അതിനടുത്താണ്. പുരുഷന്മാര് വിളക്കെടുക്കുന്ന അമ്പലത്തിന്റെ അടുത്ത് അല്ലേ?
3: എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോനും കൊച്ചുമോനും മരുമോനും കൊച്ചുമോനും ഒക്കെ എടുക്കും.
2: ഇല്ല,
3: ഭയങ്കര ശക്തിയാ.
2: ജ്വാല എന്ന ഇത്തരത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടത് അല്ലേ? വയലാറിൻ ദേവരാജന് ഒരുക്കി, യേശുദാസും ബി വസന്തയും പാടിയ പാട്ട് കുടമുല്ലപ്പൂവിനും മലയാളം. ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്?
3: എല്ലാ കേൾവികൾക്കും.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, പേര് പറയൂ.
1: രുക്മിണി എന്നാ പേര്?
0: എവിടുന്നാണ് വിളിക്കുന്നത്?
1: മൈനാപ്പള്ളി.
0: സ്ഥലപ്പേരൊന്നുകൂടെ പറയൂ.
1: മൈനാടപ്പള്ളി.
0: കൊല്ലം മൈനാകപ്പള്ളി. ആ
1: കൊല്ലം മൈനാടപ്പള്ളി. അതെ അതെ.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് പാട്ട് വേണ്ടത് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ.
0: വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ, കുളിർമഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവേ.
1: അതെ അതെ
0: ആ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള പാട്ടാ.
1: അതെ. ഞാൻ കാലില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാ. ഞാൻ എന്റെ ഒത്തിരി വർഷം കൊണ്ട് ഞാൻ റേഡിയോ കടത്ത് എന്റെ ഇവിടെ കീഴിൽ ഇരിക്കുക. വെളുപ്പിനെ 5:52 ആകുമ്പോഴേ ഞാൻ റേഡിയോ ഓണാക്കും. സകല പരിപാടി എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. പാട്ടുകളും എല്ലാം തമിഴും എല്ലാം എനിക്ക് ഇഷ്ടം.
0: രാവിലെ
1: സാറന്മാരല്ല,
0: രാവിലെ സുഭാഷിതം മുതൽ തുടങ്ങും അല്ലേ റേഡിയോ കേൾക്കാൻ?
1: അതെ അതെ അതെ. സുഭാഷിതം തൊട്ടേ തുടങ്ങും. എനിക്കതേ ഉള്ളു. ഞാനിങ്ങനെ സുഖമല്ലാ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. മക്കളൊക്കെ ഉണ്ട്,
0: അതുകൊണ്ട് സഞ്ചരിക്കാനൊന്നും വയ്യാതെ അല്ലേ വീട്ടിൽ തന്നെ?
1: അതെ, രണ്ട് പെമ്പിള്ളാരും ഒരു
0: മോനും.
1: അത് പെമ്പിള്ളേർക്ക് മൂത്തതിന് രണ്ട് പെമ്പിള്ളാരും ഇളയതിന് ഒരു പെണ്ണും ഒരാണ് മോനൊരാണ്. അങ്ങനെ അവരിങ്ങനെ സന്തോഷമായിട്ടൊക്കെ കഴിയുന്നു. നമ്മള് വീഴുന്നൊക്കെ ട്രെയിൻ ആക്സിഡന്റിൽ കാല് നഷ്ടപ്പെട്ടതാണ്.
0: എന്താ ട്രെയിനിന്റെ ആക്സിഡന്റിലോ? ട്രെയിനിലോ?
1: ട്രെയിൻ ആക്സിഡന്റ്. തിരുവനന്തപുരത്ത് പോയിട്ട് വന്ന വരവാ. ട്രെയിനിൽ നിന്ന് മറിഞ്ഞു. 30 വർഷമായി കിടക്കാൻ.
0: എത്ര വർഷമായി? 30 വർഷമായിട്ട് കിടപ്പിലാണ്. ഓ ശരി. അപ്പൊ പാട്ട് കേൾക്കാം. ഓ പാട്ട് കേൾക്കാം. ഫാൻറ്റം എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി ജയചന്ദ്രനും ചിത്രയും പാടിയ പാട്ട്. നിരീശ് പുത്തഞ്ചേരിയാണ് എഴുതിയത്. സംഗീതം ദേവ. പാട്ട് കേട്ടോളൂ.

0: ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് വിളിച്ച് ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് കിട്ടാതെ പോയവർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീണ്ടും ശ്രമിക്കാവുന്നതാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക. ഏവർക്കും നന്ദി, നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി അവതരിപ്പിച്ചത് കുരിപ്പുഴ സജീവ്. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജുകുമാർ നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിലൊപ്പം രേഷ്മ ജയൻ, ആർ രാജേശ്വരി.

0: ഇപ്പൊ തന്നെ ഞാൻ പോയി സെറ്റപ്പ് ആക്കാം. മോള് വന്ന് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാ മാത്രം മതി.
1: ആരുടെ കയ്യിൽ?
0: ഞാൻ പറഞ്ഞപടി അനുസരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന്.
1: എന്ന് വെച്ചാൽ ആരാ?
0: വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉടമയാ. ട്രാവൽ ഏജൻസി, ഫാൻസി കടകള്, ബ്യൂട്ടി പാർലറ്, എന്തിനു പറയുന്ന പെട്രോൾ പമ്പ് വരുന്നുണ്ട്. പലിശക്ക് പണം കൊടുത്ത് കൊടുത്താ അയാള് വലിയ നിലയിലെത്തിയത്. ബ്ലേഡ് ബാബാന്ന് ആളുകൾ വിളിക്കുന്ന ഈ കുബേര റൈഡ് കഴിഞ്ഞപ്പോ ഫൈനാൻസ് പരിപാടിയൊക്കെ ഒന്ന് ചുരുക്കി. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും.
1: അതെങ്ങനെ? ഒരു പരിചയമില്ലാതെ എനിക്ക്?
0: ഞാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞ 10,000 ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ 100,000 വേണേലും അയാള് തരും.
1: എന്തുറപ്പിന്റെ പേരില അങ്ങനെ ഒരാള്?
0: എന്റെ വാക്ക്. എന്റെ വാക്കിന്റെ വില എന്താന്നാ മോള് വിചാരിച്ചിരിക്കുന്നത്?
1: പണം തന്നെന്ന് തന്നെ ഇരിക്കട്ടെ, പലിശ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും, എവിടുന്ന് കൊടുക്കും? തിരിച്ചു കൊടുക്കാൻ കഴിവില്ലെങ്കിൽ കടം വാങ്ങുന്നത് അപകടാ പപ്പേട്ട.
0: അതിനെ പണം തിരിച്ചു കൊടുക്കുന്നു ആര് പറഞ്ഞു?
1: പിന്നെ
0: മോളെ, ഈ പപ്പേട്ടൻ ആരാ? മോൻ മോക്ക് മാസം 10,000 ശമ്പളത്തിന് അയാളുടെ സ്ഥാപനത്തിൽ നല്ല അന്തസ്സുള്ളൊരു പോസ്റ്റിംഗ് നടത്തും. ചേച്ചിയുടെ അസുഖം മാറിയാലും ഈ പട്ടണത്തിൽ തന്നെ സ്വന്തം വീടും കാറും ഒക്കെ ആയിട്ട് നല്ല ആഡംബരത്തോടെ ജീവിക്കാന്നേ.
1: എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ, പക്ഷേ പപ്പേട്ടൻ പറഞ്ഞത്ര വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല.
0: പോട്ടെ, അതേ പറ്റിയൊക്കെ ഇനി പിന്നെ സംസാരിക്കാം. മോള് ടെൻഷനൊക്കെ മാറ്റി ഒന്ന് ഉഷാറാവും. ഇവിടുത്തെ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നേ ആഹാരം കൊണ്ടുവരും, ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിരുന്നോളൂ. ഞാൻ അയാളെ കണ്ട് ഓർഡർ ആക്കിയിട്ട് അപ്പോയിന്റ് സമയവും ഫിക്സ് ചെയ്തിട്ട് ഇനി വരാം. ഓ, എന്റെ ബാബു മൊലാളി, കഷ്ടപ്പെട്ട പ്രാന്തിയെ സൈക്കോയിലോട്ട് കൊണ്ട് കയറ്റിയപ്പം എന്റെ തന്ത്രം ഫലിച്ചു.
2: എന്തായി, NOC വിസയും ഒക്കെ കിട്ടിയോ?
0: എല്ലാം കിട്ടി, ഇവിടെ എത്തിക്കുകയും ചെയ്തു.
2: എന്നിട്ട് ആളെവിടെ? നീ അകത്തോട്ട് വിളിക്കുക.
0: വരട്ടെ വരട്ടെ വരട്ടെ, അതിനു മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്.
2: പറഞ്ഞോളൂ, എന്താ?
0: ഞാൻ വിചാരിച്ച പോലെ തന്നെ ആശുപത്രിയിൽ അഡ്വാൻസ് കൊടുക്കാനേ പണം തികഞ്ഞില്ല. പക്ഷേ വിളിച്ചോണ്ട് വന്നെന്ന് കരുതി കാര്യം തെളിച്ച് പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിലോ?
2: അപ്പോ പിന്നെ എങ്ങനെയാ?
0: ഒരു നല്ല മയത്തിൽ അങ്ങ് കൈകാര്യം ചെയ്തോണം. ചേച്ചിയുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ പണവും ചെലവാക്കാമെന്ന് അങ്ങ് തട്ടിവിട്ടേക്കണം. അങ്ങനൊക്കെ ചെയ്യുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് ബാബയെന്ന് ഞാൻ പറഞ്ഞരിപ്പിച്ചിട്ടുണ്ട്.
2: അങ്ങനെ കള്ളം പറഞ്ഞിട്ട് പിന്നീട് അതുപോലെ ചെയ്യാതിരിക്കുമ്പോ പ്രശ്നമാവൂലേ?
0: ഓ, എന്തോ പ്രശ്നമാ? ഈ ആദ്യ പരീക്ഷണം വിജയിച്ച എന്റെ ഓട്ടോ സർവീസിന് വലിയ ഹൈവേകളല്ലേ തുറന്നു കിട്ടാൻ പോന്നെ. പുതിയ വഴികളിലൂടെ പണം വന്ന് കുന്നുകൂടുമ്പോ ഈ പഴയ വാഗ്ദാനങ്ങൾ ആരോർക്കാനാ?
2: ഓ, അപാര തല തന്നെ സമ്മതിച്ചിരിക്കുന്നു.
0: അപ്രിഷിക്കേറ്റീവ് ഒന്നും വേണ്ട, ഒരു 15,000 എടുത്ത് കയ്യിൽ വെച്ചു.
2: എന്ത്, 15,000?
0: അതെ, 10,000 അവടെ കൈ കൊടുക്കണം, 5,000 എന്റെ കയ്യിൽ തരുന്നത് അവള് കാണരുത്.
2: എന്നാലും ഇതിത്തിരി കടുത്തുപോയി പപ്പേട്ടാ.
0: ആ, ഈ പപ്പേട്ടനുണ്ട് മോനെ അമിത മോഹങ്ങൾ. നിങ്ങൾക്ക് സ്ത്രീകളോട്, എനിക്ക് പണത്തിനോട്, സില്ലി ചേഞ്ച്. സപ്പോസ് അകത്തേക്ക് വിളിക്കട്ടെ മോനെ ദിനേശ, അല്ല ബാവക്കുട്ട.
2: ആ, വിളിക്ക് വിളിക്ക്.
0: വരും മോളെ. മോളെ, ഇതാ ഇതാണ് സാക്ഷാൽ ബാവ.
1: നമസ്കാരം.
2: ആ, നമസ്കാരം, ഇരിക്കൂ.
0: ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയും ബ്ലേഡ് മുലാളിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ബാവ ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണെന്ന് ശോഭ മോളെ വിചാരിച്ചേ ഇല്ല, അല്ലേ മോളെ?
2: പപ്പേട്ട, ശോഭയ്ക്ക് കഴിക്കാൻ ഫ്രൈഡ് റൈസും ചിക്കനും ജ്യൂസും ആ സെക്യൂരിറ്റി പയ്യനോട് പറഞ്ഞാ മതി.
1: വേണ്ട, ഒന്നും വേണ്ട, പ്ലീസ്.
0: മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരാളാ, സന്തോഷത്തോടെ പറയുന്നില്ലേ. എന്തെങ്കിലും കഴിക്കണം മോളെ. സപ്പോസ് ഞാൻ ആ സെക്യൂരിറ്റിയോട് ആർഡർ ചെയ്തിട്ട് പോരാ.
1: അയ്യോ വേണ്ട, പപ്പേട്ടൻ പോകണ്ട.
2: ഞാൻ എപ്പോഴും തിരക്കിലാണ് ശോഭേ. ഈ ബിൽഡിങ്ങില് 10-12 ഷോപ്സ് ഞാൻ നേരിട്ടാ നടത്തുന്നത്. പുറത്തുള്ള സ്ഥാപനങ്ങളും നേരിട്ട് തന്നെ, എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ വലിയ തലവേദന പിടിച്ചതാണ്.
1: നോക്കി നടത്താനൊക്കെ വേറെ ആരും?
2: ആരുമില്ല, ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. ആരുടെയും ശല്യമില്ലാതെ സ്വകാര്യമായി ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോ ഒന്ന് ഒതുങ്ങിക്കൂടാനാ ഈ സംഗീതം. ഇവിടം ഓഫീസ് സെറ്റപ്പ് പോലൊക്കെ ആണെങ്കിലും ഉള്ളിലോട്ട് നല്ല സ്പേസാ. 2-3 ബെഡ്റൂമുകളും ഹാളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അന്യർക്ക്

0: ഈ ഓഫീസ് മുറി വരെ മാത്രമേ പ്രവേശനമുള്ളൂ.
1: എനിക്ക് പോയിട്ട് ദർദിയുണ്ട് ആശുപത്രിയില്.
0: പറഞ്ഞു, പപ്പേട്ടൻ എല്ലാം പറഞ്ഞു. പാവം ചേച്ചി, ആരുടെയെങ്കിലും സഹായമില്ലാതെ എങ്ങനെ ചേച്ചി രക്ഷപ്പെടുത്തും?
1: ഞങ്ങൾക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ.
0: അത്തരം വിശ്വാസങ്ങളൊക്കെ മണ്ടത്തരമാ. പണത്തിന് ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈശ്വരൻ നേരിട്ട് വന്ന് കാശ് കൊടുത്ത ചരിത്രമുണ്ടോ? ഇല്ല. പണത്തിന്റെ ഉറവിടം തേടിച്ചെന്ന് കണ്ടെത്തി സ്വന്തമാക്കണം. അതാ മിടുക്ക് ശോഭയെ പോലെ.
1: അത് പിന്നെ ഇവിടുത്തെ സ്ഥാപനത്തില് അന്തസ്സുള്ളൊരു ജോലി ശമ്പളമൊക്കെ പപ്പേട്ടൻ വാഗ്ദാനം ചെയ്തപ്പോ.
0: ശരിയാണത്. പക്ഷേ ശോഭയെ ഒന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ആ തീരുമാനം മാറ്റി. ഇവിടെയെന്നല്ല, ഒരിടത്തും ശോഭ ജോലി ചെയ്യണ്ട. ആശുപത്രി ചിലവിനും അത് കഴിഞ്ഞാലും ശോഭയ്ക്കും ചേച്ചിക്കും സുഖമായി ജീവിക്കുവാനുള്ള പണം ഞാൻ തരും. ഇതാ ആശുപത്രിയിൽ അഡ്വാൻസിന്റെ ബാലൻസ് അടയ്ക്കാനുള്ള 10,000 രൂപ. പിടിക്ക്.
1: അല്ല, പലിശയ്ക്ക് കടം വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട്?
0: ശോഭ ഇനി എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിക്കൊള്ളൂ. പക്ഷെ പണത്തിന് ആവശ്യം വരുമ്പോഴൊക്കെ നേരെ ഇങ്ങ് വന്നേച്ചാ മതി.
1: ഈ പണത്തിന് രേഖയൊന്നും വേണ്ടേ?
0: എന്ത് രേഖ?
1: ഒരു പ്രോംസറി നോട്ടെങ്കിലും.
0: ഇപ്പോൾ എനിക്ക് ഏറ്റവും ഉറപ്പുള്ള ഡോക്യുമെന്റ് ആണ് ഈ ശോഭ. ഇനി കുറച്ചു നേരം നമുക്ക് അകത്ത മുറിയിലിരിക്കാം. വരൂ.
1: ദേഹത്തൊന്ന് കൈയെടുക്കടാ.
0: ശോഭ, ഞാൻ
1: കൈയെടുക്കടാ. റാസ്കൽ, ദാ പിടിച്ചോ നിന്റെ പണം.
0: അഹങ്കാരി, ഈ പണം എന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയാൻ മാത്രം ധൈര്യമുണ്ടായോടി നിനക്ക്?
1: പിന്നെ പിന്നെ നീ എന്താടാ വിചാരിച്ചത്? പണത്തിന് വേണ്ടി ശരീരം വിൽക്കാൻ വന്ന തേർഡ് ഗ്രേഡ് ഗേൾ ആണെന്നോ?
0: ആ പ്രാന്തി പിടിച്ച് ചാവാൻ കിടന്നെന്റെ ചേച്ചി രക്ഷിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ.
1: മനസ്സിലായടാ എന്തിനു വേണ്ടിയാ നീ സഹായിക്കാൻ കരുണ കാണിച്ചതെന്ന്. ചേച്ചിയെ രക്ഷിക്കാൻ എനിക്ക് കഴിയാതെ വന്ന വിഷം കൊടുത്ത് കൊന്നിട്ട് ഞാനും മരിക്കും. എന്നാലും എന്റെ സ്ത്രീത്വം വിറ്റ് ഞാൻ ജീവിക്കില്ല.
0: പിന്നെ നിന്റെ ഒരു ശീലാവതി പ്രസംഗം. നിന്നെക്കാളും കേമികളായി എത്ര എണ്ണമാ എന്റെ മുറിയിൽ വന്നു കയറി രക്ഷപ്പെട്ടു പോയിട്ടുള്ളതെന്ന് നിനക്കറിയണോ?
1: ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുറികളാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. സങ്കട കടലിന്റെ നടുവിൽ നിൽക്കുന്ന സാധു പെൺകുട്ടികളെ കനിവിന്റെ ചൂണ്ടയെറിഞ്ഞ് വശീകരിച്ച് ചതിക്കുന്ന മൃഗമാണ് നീയെന്നും എനിക്ക് മനസ്സിലായി.
0: അതേടി, ഞാൻ മൃഗമാ, ധാരാളം പണമുള്ള മൃഗം. എനിക്ക് ഇഷ്ടമുള്ളതെന്തും വിലക്ക് വാങ്ങാനും ആഗ്രഹിക്കുന്നതെന്തും അനുഭവിക്കാനുമാണ് എന്റെ പണം.
1: എന്റെ പണം പിറന്നു വീണപ്പോ ഒരു രൂപ പോലും കൊണ്ടുവരാത്ത ദരിദ്രൻ. എടാ വിഡ്ഢി, ധനവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ദൈവം ചിലർക്ക് നൽകുന്ന ഗിഫ്റ്റാണ്, ദൈവസ്പർശമുള്ള സമ്മാനം. മതിമറന്ന് അഹങ്കരിച്ച് അസുര പ്രവൃത്തികളിൽ അഴിഞ്ഞാടിയ ദൈവം സൗഭാഗ്യങ്ങൾക്ക് മീതെ ശാപത്തിന്റെ ഒരു തീക്കനൽ കൂടി എറിഞ്ഞു തരും. നീയും നിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നീറി നീറി ചാമ്പലാവും.
0: നീറിയാലും കത്തിയാലും ചാമ്പലാകേണ്ടി വന്നാലും നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. അത്രയ്ക്ക് അങ്ങോട്ട് അസ്ഥിയിൽ പിടിച്ചു പോയി. ആടിയിങ്ങോട്ട്.
2: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുരിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ബാമ, അമ്പൂരി ജയൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.
3: ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
4: ആകാശവാണി, സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡുമായിട്ടുണ്ട്. ഉമംഗ് സി ഇ ടി സ്പോൺസേർഡ് പരിപാടി.

0: और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अपने मित्र अजीत को उमंग की तकनीकी टीम के साथ अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
1: उमंग उमंग उमंग उमंग, उमंग।
2: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
3: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
6: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
5: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
6: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം ഹൃദയപൂർവ്വം. ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം ഗുരുജി ഒരു വാക്ക്. ഈ ചിത്രത്തിനു വേണ്ടി ജെറി അമലദേവ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല.

ഇനി നമുക്ക് പി ഭാസ്കരൻ രചിച്ച് എ ടി ഉമർ സംഗീതം നൽകി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം, 1000 അഭിലാഷങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്.

അടുത്ത ഗാനത്തിൽ മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി തിങ്കളാഴ്ച നല്ല ദിവസം. ഈ ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി രചിച്ച ഗാനമാണ്. ശ്യാമാണ് സംഗീതം നൽകിയത്. ഗായിക വാണി ജയറാം.

ആയിരം മേനി. ഈ ചിത്രത്തിലെ ഗാനമാണിത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്, ഗായകർ എം ടി ശ്രീകുമാർ, സുജാത, ശ്രീനിവാസ്, പ്രഭാകർ എന്നിവർ.

0: പണമിടപാടുകൾ ഇനിയൊരു പ്രശ്നമല്ല. യു പി ഐ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയും പണമടയ്ക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു. ഒരു രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഒറ്റ ടച്ചിൽ ഇടപാടുകൾ നടത്താം. ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്ന ഡിജിറ്റൽ ഇന്ത്യ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാകുക. ക്യാഷ്ലെസ് ഇടപാടുകൾ സുരക്ഷിതമാക്കാം.
1: ഗാനോപഹാരത്തിലടുത്ത ഗാനം സത്യനന്ദിക്കാട് രചിച്ചതാണ്. എഴുതൻ തോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: പൂച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. പി സുശീലയും ജോളി എബ്രഹാമും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ലോറി.

0: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ.
1: നൈറ്റിലായപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് വന്നു. ഫ്ലൂയിഡൊക്കെ പോയി, അപ്പൊ അവര് ചെക്ക് ചെയ്തപ്പോ കുഞ്ഞു മരിച്ചുപോയി.

0: അപ്പൊ എനിക്ക് ബോഡിയില് മരുന്നൊന്നും കയറാത്തോണ്ട് വെറുതെയാണ് എന്റെ വയറ് കീറിയത്. പച്ച മാംസം കീറിയിട്ടാണ് സാബിയമ്മനെ പുറത്തെടുത്തത്. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഡോക്ടറുടെ തമ്പ് കുഞ്ഞിന്റെ സെർബ്രത്തിൽ അമർന്നു പോയതാണ്. അപ്പൊ മരിച്ചുപോയൊരു കുഞ്ഞാണ്. അപ്പൊ ഈ അമ്മ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിനെ എടുത്തിട്ട് മറ്റ് എല്ലാം കളയുന്നത് പോലെ തന്നെ ആ കൂടത്തില് മോനെയും കൂടെ അവര് വേസ്റ്റായിട്ട് കളയുമായിരുന്നു. നമ്മുടെ കൂടത്തില് നമ്മുടെ ജീവനായിട്ട് ഇരുന്നതല്ലേ അത്രയും നാൾ. അപ്പൊ പെട്ടെന്നൊരു ദിവസം എടുത്തു മാറ്റുമ്പോ അതിന് ജീവനില്ലാത്തതാണെന്ന് നമ്മുടെ അമ്മ മനസ്സ് സമ്മതിക്കുകയല്ല.
1: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. കെ വിജയൻ ആണ് ഗാനരചന, കെ ജെ ജോയുടെ സംഗീതം. ഗാനോപഹാരത്തിലെ യേശുദാസും ജാനകിയും ബന്ധം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം.

ഗാനോപഹാരത്തിൽ അടുത്തതായി ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ യേശുദാസും ജയചന്ദ്രനും പാടിയൊരു ഗാനം. ചിത്രം ദ്വന്ദ്വയുദ്ധം, ഗാനരചന പി ഭാസ്കരൻ.

ചിത്രയും ബാലഗോപാലൻ തമ്പിയും ഒരു പാടിയൊരു ഗാനമാണിനി ചിത്രം ടോം ആൻഡ് ജെറി. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്, സനൽ നായരുടേതാണ് സംഗീതം.

ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി ജോസ്നോടൊപ്പം ആലപിച്ച പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനരചന കൈതപ്രം.

ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ പാടിയ ഒരു ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഷിബു ചക്രവർത്തിയാണ് ഗാനരചന, കണ്ണൂർ രാജന്റെ സംഗീതം. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.

ആകാശവാണി, സമയം ഇപ്പോൾ 4:40 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം നമുക്ക്. വയലാർ രചിച്ച്, ദേവരാജൻ സംഗീതം നൽകി, AM രാജയും സുശീലയും പാടിയത് ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി.

ഭദ്രദീപം. ഈ ചിത്രത്തിനു വേണ്ടി ബാബുരാജിന്റെ സംഗീതത്തിൽ ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന വയലാർ.

ഊഞ്ഞാൽ. ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ബിച്ചു തിരുമലയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ദേവരാജന്റെ സംഗീതം, പാടിയത് മാധുരിയും സംഘവും.

ആകാശവാണി സമയം 4:30. പ്രേക്ഷോതാക്കൾക്ക് മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഉരുമൈ എന്ന തമിഴ് ചിത്രത്തിലൊരു ഗാനം കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയത്. ഈ ഗാനത്തിന്റെ സംഗീതം ഇളയരാജയാണ്.

മഴവിൽ അടുത്തതായി ഉദിത് നാരായണൻ, സാധന സർഗം എന്നിവരും സംഘവും പാടിയത്. ഗാനരചൻ ആനന്ദ് ബക്ഷി, സംഗീതം അന്നു മാലിക്. ചിത്രം രാം ജാനേ.

സെവൻ ഒ ക്ലോക്ക് എന്ന കന്നഡ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കെ കല്യാൺ, ഈണം നൽകിയത് എം എസ് മധുകർ, ഗായിക അനുരാധ ശ്രീറാം.

എൻ എ കാമരാജൻ രചിച്ച എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. കൂട്ടുപുഴുക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി യേശുദാസ് പാടിയൊരു ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ ആജാനാച്ചിലെ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, മഴവില്ല് ഇവിടെ സമാപിക്കുന്നു.

0: കുഴമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സമയം 5 മണി.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുനത്തെ ഹേ ഹിന്ദി പാഠ് അധ്യാപിക ഹേ ലക്ഷ്മി എം ഛാത്ര ഹേ ശ്രീമാധവ് ഓർ നന്ദ.
2: नमस्ते बच्चों.
3: नमस्ते अध्यापिका जी.
2: आज की कक्षा हम शुरू करेंगे. पिछली कक्षा में जब हम धीरे चलते हैं एलन शॉ द्वारा लिखा गया यात्रा विवरण पढ़ रहे थे. आगे देखो. ये है मैथ्यू. आधा फ्रेंच आधा इटालियन. मैथ्यू स्लोवेनिया और इटली के बॉर्डर पर रहता है. हमारी मंडली का सबसे छोटा सदस्य. हम उसे बच्चा बच्चा बुलाते थे, पर जब वो संगीत बजाता तो जैसे समा बंध जाता था. आर्केडियन पर उसकी बजाई खूबसूरत धुने हवाओं को थिरका देती थी. അടുത്ത ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. മാത്യു. മാത്യു ആധാ ഫ്രഞ്ച് ആധാ ഇറ്റാലിയൻ. പകുതി ഫ്രഞ്ചുകാരനാണ്, പകുതി ഇറ്റാലിയൻകാരനുമാണ്. അതായത് അച്ഛനും അമ്മയും ഫ്രഞ്ച് ഇറ്റാലിയൻകാരായിരുന്നു. മാത്യു സ്ലോവേനിയ ഔർ ഇറ്റലി കെ ബോർഡർ പർ രഹതാ ഥാ. സ്ലോവേനിയയുടെയും ഇറ്റലിയുടെയും ബോർഡറിലാണ് മാത്യു താമസിച്ചിരുന്നത്. ഹമാരി മണ്ഡലി കാ സബ്സേ ഛോട്ടാ സദസ്യ. ഈ സഞ്ചരിക്കുന്ന തിയേറ്ററിന്റെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ അംഗം, പ്രായം കുറഞ്ഞ അംഗം. ഹം ഉസേ ബച്ചാ ബച്ചാ ബുലാത്തേ. ഞങ്ങൾ അവനെ കുട്ടി കുട്ടി എന്നാണ് വിളിക്കുന്നത്. പർ ജവോ സംഗീത് ബജാത്താത്തോ ജയ്സേ സമാ ബഞ്ചാത്താ ഥാ. പക്ഷെ അവൻ സംഗീതം ആലപിക്കാൻ അല്ലെങ്കിൽ അവന്റെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ലോകം തന്നെ അതിൽ ലയിച്ചിരിക്കും. ആർക്കേഡിയൻ പർ ഉസ്കി ബജായി ഖുബ്സൂരത് ധുനയും ഹവാവും കോ തിരക്ക ദേഥിതി. ആർക്കേഡിയനില് മെലഡി ശബ്ദം വരുമ്പോൾ അന്തരീക്ഷത്തിൽ ആ ശബ്ദം കാറ്റത്ത് അലയടിച്ച് നിറഞ്ഞു നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ അറിയുന്ന ഒരാളാണ് മാത്യു. ദിൻ മേ ഹം ജഹാം സേ ബി ഗുസർത്തെ ലോക് ഹമേഷോ കാന്യോത ദേത്തെ ഥെ. ഏക് മഹിളാനെ അപ്പിനി ബാൽക്കണി പർ ആക്കർ കഹാ കി വേ ചൽ നഹി സക്തി ഹെ, ഇസ്ലിയെ നഹി ആ പായെങ്കി. യേ സുൻ.

0: लेकर मैथ्यू ने वहीं खड़े होकर उनके लिए परफॉर्म किया। दिन में हम जहां से भी गुजरते लोग हमें शोक का न्योता देते थे। ഡേ ടൈമില് ഞങ്ങള് പോകുന്ന വഴിയിലെല്ലാം ആൾക്കാര് ഞങ്ങളെ ഷോ അവതരിപ്പിക്കാനായി ക്ഷണിക്കുമായിരുന്നു. ഏക് മഹിളാനെ അപ്പനി ബാൽക്കണി പറാക്കർ കഹാക്കി വേ ചൽനെഹി സക്തി ഹെ. ഒരു ലേഡി അവർ തന്റെ വീടിന്റെ ബാൽക്കണിയിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങള് ഷോ അവതരിപ്പിക്കുമോ എനിക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട്. ഇസ്ലിയെ നഹി ആ പായകി, നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് വരാൻ കഴിയില്ല. ये सुनकर मैथ्यू ने वहीं खड़े होकर उनके लिए परफॉर्म किया. അത് കേട്ട ഉടനെ തന്നെ ലേഡി പറഞ്ഞില്ല ഇവിടെ എനിക്ക് വേണ്ടി അവതരിപ്പിക്കുമോന്ന്, പക്ഷെ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാത്യു എന്ത് ചെയ്തു, അവിടെ നിന്ന് പെർഫോം ചെയ്തു. മെയിൻ ജത്തൂൻ കെ ഏക് പേഡ് കെ നീച്ചെ ബെഡേസെ ക്യാൻവാസ് പർ ചിത്ര ബനാ രഹാ ഥാ, സ്റ്റേജ് ബി വഹീന്ദ ജഹാം പെർഫോം ഹോ രഹേ ഥേ. അപ്പിനെ പസന്ദീദ പേഡ് കെ നീച്ചെ ബൈഡ് മെയിൻ ബഡാ ഖുഷ് ഥാ, മെയിൻ ജൈതൂൻ കി പത്തിയ ബഹുത് സുന്ദർ ലഗ്തി ഥി. മെയിൻ ജൈതൂൻ കെ ഏക് പേഡ് കെ നീച്ചെ ബെഡേസെ ക്യാൻവാസ് പർ ചിത്ര ബനാ രഹാ ഥാ, ഞാൻ ഒലിവിന്റെ ഒരു വലിയ മരത്തിന്റെ താഴെ ഇരുന്ന് ഒരു വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജ് ബി വഹീന്ദ, ഇവരുടെ പെർഫോം ചെയ്യുന്ന സ്റ്റേജും ഈ ഒലിവ് മരത്തിന് അടുത്തായിട്ട് തന്നെയാണ്. അപ്പനീ പസന്ദീദ പേഡ് കെ നീച്ചെ ബൈ മൈ ബെഡാ കുഷ്ത, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മരമാണ് ഒലിവ് മരം, അതിന്റെ താഴെ ഇരുന്ന് പടം വരയ്ക്കാൻ ചിത്രം വരയ്ക്കാൻ കിട്ടിയ അവസരം ഞാൻ വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഉച്ചേ ജൈത്തുൻ കി പത്തിയ ബഹുത് സുന്ദർ ലക്തീതി, എനിക്ക് ആ ഒലിവ് മരത്തിന്റെ ഇലകൾ വളരെ ഭംഗിയുള്ളതായി തോന്നി. മേനെ ഉസ് ഷഹർ കെ ചർച്ചോങ്കോ ഉൾട്ടാ ബനായ അപ്പിനെ പെൻകീത്തര്, ഞാൻ ആ നഗരത്തിലെ പള്ളികളെ എന്റെ കയ്യിലുള്ള പെൻ പോലെ പേന പോലെ തല കീഴായി വരച്ചു. മെയ്യ ബനാഹി രഹാദാക്കി കാത്തറീന ഗാത്തെ ഗാത്തെ രോനയിലേക്ക്, ഞാൻ ഇത് വരച്ചു കൊണ്ടിരുന്ന സമയത്ത് കാത്തറീന പാടിപ്പാടി കരയുകയായിരുന്നു. ഉസി സമയ ജൈത്തൂൻ കെ കുച്ച് പത്തേ ഭീ മേരെ സ്കെച്ച് ബുക്ക് പർ ഗിരി, ആ സമയത്ത് ആ ഒലിവ് മരത്തിലെ കുറച്ച് ഇലകൾ എന്റെ സ്കെച്ച് ബുക്കിൽ വീണു. മുച്ചേവോ ആസുക്കി തരലഹി, അവ എനിക്ക് കണ്ണുനീർ പോലെയാണ് തോന്നിയത്. എങ്ങനെയാണോ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീഴുന്നത്, അതുപോലെ ഒലിവ് മരത്തിന്റെ ഇലകൾ അടർന്നു വീണതായി ലേഖകന് തോന്നി. ശ്രീമാധവ് പാഠഭാഗക്ക വാചനം കരോ.
1: മാത്യു ആദാ ഫ്രഞ്ച് ആദാ ഇറ്റാലിയൻ, മാത്യു സ്ലോവേനിയ ഓർ ഇറ്റലി കേ ബോർഡർ പർ രഹതാ ഹേ, ഹമാരി മണ്ഡലി കാ സബ്സേ ഛോട്ടാ സദസ്യ, ഹം ഉസേ ബച്ചാ ബച്ചാ ബുലാത്തേ ദേ പർ ജബ് വോ സംഗീത് ബജാതാ തോ ജൈസേ സമാ ബന്ദ് ജാതാ ഥാ, അക്കോർഡിയൻ പർ ഉസ്കി ബജായി ഖൂബ്സൂരത് ധുനേ ഹവാവോം കോ തിർക്ക ദേതി ഥി, ദിൻ മേ ഹം ജഹാം സേ ബി ഗുസർതേ ലോഗ് ഹമേ
0: ശോകാ ന്യോതാ ദേതേ ഥേ, ഹമാര പിച്ചല പെർഫോമൻസ് അച്ഛാ നഹി ഹുവാ ഥാ, ഹം സബ് തനാവ് മേ ഥേ പർ ആജ് ജൈസേ ഹി കുർദിസ്ഥാൻ കെ അശ്തി ഓർ ഈറാൻ കെ മെഹന്ദിനെ സാസ് ബജാത്തെ ഹുയേ ഗാന ശുരു കിയാ തോ സബ് മസേ സേ ഉൻകെ ആസ് പാസ് നാച്ചനേ ലഗേ, അച്ചാനക് ലഗാ ജൈസേ ഹം കിസി ധാഗേ സേ ബാന്ധേ ഹുയേ ഹേ, ലഗാ ജൈസേ ഹം ജൈതൂൻ കി പത്തിയോം സേ സർസര രഹാ ഹേ, ഹമാര പിച്ചല പെർഫോമൻസ് അച്ഛാ നഹി ഹുവാ ഥാ, ഞങ്ങളുടെ കഴിഞ്ഞ പെർഫോമൻസ് നല്ലതായിരുന്നില്ല. ഹം സബ് തനാവ് മേഥേ, ഞങ്ങൾ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. പർ ആജ് ജൈസേ ഹി കുർദിസ്ഥാൻ കെ അശ്തി ഓർ ഇറാൻ കെ മെഹദി നേ സാസ് ബജാത്തെ ഹുയേ ഗാന ശുരു കിയാ തോ സബ് മസേ സേ ഉൻകെ ആസ് പാസ് നാച്ചനേ ലഗേ, പക്ഷേ കുർദിസ്ഥാനിലെ അശ്തിയും ഇറാനിലെ മെഹദിയും തന്റെ ഉപകരണങ്ങൾ വായിച്ച് പാട്ടുപാടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അവരുടെ അടുത്ത് വന്ന് നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. അചാനക് ലഗാ ജൈസേ ഹം കിസി ധാഗേ സേ ബാന്ധേ ഹുയേ ഹേ, പെട്ടെന്ന് തോന്നി ഞങ്ങളെല്ലാവരും ഒരു നൂലിൽ അഥവാ ഒരു ചരടിൽ കോർത്തതുപോലെ. ലഗാ ജൈസേ ഹം ജൈതൂൻ കി പത്യോം സേ സർസര രഹേ ഹേ, അതുമാത്രവുമല്ല എനിക്ക് തോന്നി ഞങ്ങളെല്ലാവരും ഒലിവ് മരത്തിന്റെ ഇലകൾ പോലെ തുരുമ്പെടുക്കുകയാണോ എന്ന്. ഹമാര ആഖരി പെർഫോമൻസ് കോർട്ടോ വാഡോ നാം കെ എക്ക് കമ്മ്യൂൺ കെ എക്ക് കിലേ മേ ഹുവാ, വഹാൻ ജാക്കർ മുച്ചേ പത്താ ചലാക്കി ഫിക്കാവോ കെ അസലി മാലിക്കാനാം എൽഫി ഥാ, ഉൻകെ ബാദ് അബ് ഉൻകാ ബേട്ടാ എലിയ ഉൻകാ ഖയാൽ രഖതാ ഹേ, എലിയ സമേത് സഭി ലോ ബഗീച്ചേ മേ ചലേ ഗേ, വഹാം ബീച്ച് മേ എക് പേഡ് ഥാ മുച്ചേ ഇറ്റാലിയൻ ഥോഡി ബഹുത് ഹീ ആതി ഹേ, വഹാം ലോ കുച്ച് ഗംഭീർ ബാത് കർത്തേ ദിഖ് രഹേ ഥേ, മുച്ചേ കുച്ച് സമജ് നഹി ആ രഹാ ഥാ ഉസ് വക്ത് കിസി

0: इसे पूछना ठीक भी नहीं लगा, सो मैं चुपचाप खड़ा रहा। हमारा आखिरी परफॉर्मेंस കോർട്ടോവാടൊ नाम के एक कम्यून के एक किले में हुआ। ഞങ്ങളുടെ അവസാനത്തെ പെർഫോമൻസ് കോർട്ടോവാടൊ എന്ന് പേരുള്ള ഒരു കോട്ടയിലായിരുന്നു. വഹാൻ ജാക്കർ മുച്ചെ പതാ ചലാക്കി ഫിയാ കോക്കെ അസലി മാലിക്ക നാം എൽഫീഥ. അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫിയാക്കോയുടെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്ന ആള് എൽഫിയാണ്. ഉൻകെ ബാദ് അബ് ഉൻക ബേട്ട ഇലിയ ഉസ്കാ ഖയാൽ രഖതാ ഥാ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ എലിയയാണ് ഇപ്പോൾ ഈ ഫിയാക്കോയെ പരിപാലിക്കുന്നത്. എലിയ സമയ സഭി ലോക് ബെഗി ചേമേ ചലേഗേ. എലിയയോട് കൂടി എല്ലാ ആൾക്കാരും, ആ തിയേറ്ററിലുള്ള പാട്ടുകാര്, നൃത്തം ചെയ്യുന്നവര്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെല്ലാവരും കൂടി അവിടെ ഉള്ള ഒരു പൂന്തോട്ടത്തിൽ നടന്നുപോയി. വഹാൻ ബീച്ച് മേക്ക് പേഡ്ഥ. അവിടെ ഇടയ്ക്കൊരു മരമുണ്ടായിരുന്നു. ഉച്ചേ ഇറ്റാലിയൻ തോടി ബഹുധി ആത്തിഹെ. എനിക്ക് ഇറ്റാലിയൻ ഭാഷ വളരെ കുറച്ച് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. വഹാൻ ലോക കുച്ച് ഗംഭീർ ബാത് കർത്തെ ദിഖ് രഹേതേ. അവിടെ ആൾക്കാര് കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനത് നോക്കി കാണുക മാത്രമാണ് ചെയ്തത്. മുച്ചേ കുച്ച് സമച്ച് നെഹി ആരഹാദായ്. ലേഖകന് ഒന്നും മനസ്സിലായില്ല, അവര് പറഞ്ഞതൊക്കെ കേട്ടുനിന്നു. ഉസ് വക്ത് കിസി സേ പൂച്ഛ്ന ടീക് ഭി നഹി ലഖ. ആ സമയത്ത് ആരോടെങ്കിലും ചോദിക്കുക അവരെന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല. ചുപ്ചാപ് ഖടാരഹ. അവര് പറഞ്ഞ കാര്യങ്ങൾ അവര് പറഞ്ഞോട്ടെ, ഞാൻ മിണ്ടാതെ അവിടെ നിന്നു. ഉസ്കി ജഡ് ഊപ്പർ ധി ജോ ഫൂലോ കി തര ലഗ് രഹി ധി. ഐസാ കോയി ദൃശ്യ ആപ്നെ കഫി കുച്ച് അലഗ് തരീക്കെ സേ മഹസൂസ് കിയാ ഹെ. ശ്രീ മാധവ് ഉത്തർ ബത്താവോ.
1: ഏക് ദുഃഖ് കെ പൽ മേ ജബ് കിസി കി ആഖോ മേ ആസൂ ദേ ലക്കൻ ഉൻമേ സൂരജ് കി കിരൺ പഡ്തേ ഹി ഇന്ദ്രധനുഷ് ചലക്നെ ലഗ.
0: ഏക് ദുഃഖ് കെ പൽ മേ ജബ് കിസി കി ആഖോ മേ ആസൂ ദേ ലക്കൻ ഉൻമേ സൂരജ് കി കിരൺ പഡ്തേ ഹി ഇന്ദ്രധനുഷ് ചലക്നെ ലഗ. അതായത് വേര് മുകളിൽ വന്നപ്പോൾ പൂവ് പോലെ കാണപ്പെട്ടു. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും ദൃശ്യത്തിൽ നിങ്ങൾക്കതുമായി കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നാണ്. ഏക് ദുഃഖ് കെ പൽ മേ ജബ് കിസി കി ആഖോ മേ ആസൂ ധേ ലേക്കൻ ഉൻമേ സൂരജ് കി കിരൺ പഡ്തേ ഹി ഇന്ദ്രധനുഷ് ചലക്നെ ലഗ. ബാൽക്കണി മേ ഖടിയ മഹിള കെലിയെ മാത്യുവിനെ വഹീൻ ഖടേ ഹോക്കർ പെർഫോം കിയ. യഹാ മാത്യു കാ കോൺ സാ മനോഭ പ്രകട് ഹോത്താ ഹെ. നന്ദ ബത്താവോ.
2: ബാൽക്കണി പർ ഖടേ മഹിള നെ കഹാ കി വേ ചൽ നഹി സക്തി. यह सुनकर मैथ्यू को उन पर दया आई होगी. कला सफी को कुछ कराने के लिया है. यहाँ भी हो जैसा भी हो वहाँ रह कर परफॉर्म करना है, यही उनका तरीका होगा. मैथ्यू दयालु एवं दूसरों को मनाने वाला व्यक्ति महसूस होता है.
0: ബാൽക്കണി പർ ഖടി മഹിള നേ കഹാ കി വേ ചൽ നഹി സക്തി യേ സുൻകർ മാത്യൂ കോ ഉൻ പർ ദയാ ആയി ഹോഗി കലാ സഫി കോ കുഷ് കരാനേ കെ ലിയേ ഹേ. ജഹാം ഭീ ഹോ ജൈസേ ഭീ ഹോ വഹാ രഹ്കർ പെർഫോം കർനാ ഹേ യഹി ഉൻക തരീക്ക ഹോഗ. മാത്യൂ ദയാലു ഏവം ദൂസരോ കോ മാന്നേ വാല വ്യക്തി മെഹസൂസ് ഹോതാ ഹേ. അച്ചാനക് ലഗാ ജൈസേ ഹം കിസി ധാഗേ സേ ബന്ധേ ഹുയേ ഹേ. यहाँ कला की कौन सी विशेषता प्रकट होती है श्री माधव.
1: कला एक दूसरे को बांधने वाली शक्ति है. लोग एक ही कलाकृति को देखते या सुनते हैं, उनमें एक जैसे महसूस करते हैं. कला के माध्यम से हम एक दूसरे की संस्कृति को समझते हैं. कला भाषाई दीवारों को तोड़ देता है, इससे सामाजिक जुड़ाव बढ़ता है. കലാ ലോകം കോ ദൂസരോ കി സിന്ദഗി ചാങ്നേ ക മൗക്ക ദേത്തി ഹേ.
0: അച്ചാനക് ലഗാ ജൈസേ ഹം കിസി ധാഗേ സേ ബാന്ധേ ഹുയേ ഹേ. യഹാ കലാ കി കോൺ സി വിശേഷത പ്രകട് ഹോതി ഹേ. കലാ ഏക് ദൂസരേ കോ ബാന്ധനേ വാലി ശക്തി ഹേ. ലോഗ് ഏക് ഹി കലാകൃതി കോ ദേഖ്തേ യാ സുൻതേ ഹേ, ഉൻമേ ഏക് ജൈസാ മെഹസൂസ് കർതേ ഹേ. കലാ കേ മാധ്യം സേ ഹം ഏക് ദൂസരേ കി സംസ്കൃതി കോ സമജ്തേ ഹേ. കലാ ഭാഷായി ദീവാരോ കോ തോട് ദേതാ ഹെ, ഇസ്സേ സാമാജിക് ജുഡാവ് ബഡ്താ ഹെ. കലാ ലോകോ കോ ദൂസരോ കി സിന്ദഗി ചാങ്നേ ക മൗക്ക ദേതി ഹെ. ആജ് കി കക്ഷ യഹാ സമാപ്ത് കർതി ഹൂ. ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി.
3: അഭി തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ്. അധ്യാപിക ഥേ ലക്ഷ്മി എം. ഛാത്ര ഥേ ശ്രീ മാധവ് ഓർ നന്ദ. ഇസി കെ സാത്ത്.

0: आज का हिंदी प्रसारण यही समाप्त होता है. नमस्कार.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT, KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, 3rd സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പാദമുദ്ര എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ഹരി കുടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി.
1: രാമായണ പാരായണം 22-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സീതാ സന്ദർശനം, രാവണന്റെ പുറപ്പാട്, രാവണന്റെ ഇച്ഛാഭംഗം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്യുന്നു.
2: ശ്രീരാമ ഹൃദയ രാമ താം രാമ രാമ.

അറികഥവ മനസ്സി പുനരിനി വിരവിനോടു വന്നാശുമാ കൊണ്ടുപോം നിന്നെയും കൊന്നവൻ. ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ.

അതുപൊഴുതിലതികരുണയൊടു മയതനൂജയുമാത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ ഒഴികൊഴിക ദശവ

0: on feedbackamc1@gmail.com. This is Chetan signing off for today. Please share your valuable insights with us. Call or message us on 0951522709. That's 0951522709, or write to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com. Join us next time for another thought-provoking discussion on Spice, the Voice of Hope. Until then, stay informed and stay inspired.
1: സ്പോൺസേർഡ് പരിപാടി സ്പൈസ് ആണ് ഇതുവരെ കേട്ടത്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1,30,00,000 രൂപ, 2,10,00,000 രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT, KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, 3rd സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആനച്ചന്തം എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. ഈ ഗാനത്തിന്റെ രചന PC അരവിന്ദൻ, സംഗീതം ജേസൺ ജെ നായർ.

0: ആകാശവാണി
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് എ കെ സഫറുള്ള മൗലവി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ അധ്യായമായ സൂറത്തുൽ അഅ്റാഫാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പാരായണത്തിന് മുമ്പ് മക്കയിൽ അവതരിച്ചതാണ് ഈ സൂക്തം. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്ക് നിർണയിക്കപ്പെട്ട അതിർത്തി പ്രദേശമാണ് അഅ്റാഫ്. പൊതുവെ മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകളുടെ അടിസ്ഥാന പ്രമേയങ്ങളെ പോലെ ഇതിലും അള്ളാഹുവിൻ്റെ ഏകത്വം, പുനരുദ്ധാനം, പാരത്രിക രക്ഷാ ശിക്ഷകൾ, പ്രവാചകത്വത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയവ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യ നബി അലൈഹി സ്വലാം എന്ന ആദ്യ പിതാവിൽ നിന്നാണ് മനുഷ്യരാശി ഉത്ഭവിച്ച് പരന്നു വ്യാപിച്ചത്. മലക്കുകളെ സുജൂദി ചെയ്യിച്ച് ഈ ആദ്യ പിതാവിൻ്റെ ബഹുമതി അള്ളാഹു തെളിയിച്ചതാണ്. എന്നിട്ടും സ്വർഗത്തിൽ വസിക്കുകയായിരുന്ന ആദിപിതാവിനെ ഇബ്ലീസ് അഥവാ പിശാജാണ് വഴിതെറ്റിച്ചത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടതായി വന്നു. ഈ പിശാജ് ആദ നബിയുടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സന്തതിയുടെ മുഴുവൻ മനുഷ്യരാശിയുടെയും ആ ജന്മശത്രുവാണ്. അവൻ മനുഷ്യരുടെ മുന്നിലും പിന്നിലും ഒക്കെ നടക്കുന്നുണ്ട്. ആദമിൻ്റെ സന്തതികളെ വഴിതെറ്റിക്കുകയാണ് പിശാജിൻ്റെ ലക്ഷ്യം. തൻ്റെ പ്രിയപ്പെട്ട അടിമകൾ ഈ ദുഷ്ടൻ്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ കാരുണ്യപൂർവം പ്രപഞ്ചനാഥനായ അള്ളാഹു ഗുണദോഷിക്കുകയാണ്. യാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ എന്ന അഭിസംബോധനയിലൂടെ ആ കാരുണ്യം തെളിഞ്ഞു നിൽക്കുകയാണ്.

0: ഖുർആൻ ഇതുവരെ പാരായണം ചെയ്തത് എ കെ സഫറുള്ള മൗലവി.
1: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.

ആകാശവാണി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ, ജനനന്മയ്ക്ക് റീസ്ട്രക്ചേർഡ് അംബ്രല്ല ICDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. രാജശ്രീ ആറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. അശ്വിൻ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ തേയിയമ്മ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഗണിത ലോകത്തിലെ ജോർജ് കാൻഡറും ഖട്ട് ഗോഡലും. MRC നായർ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി യൂത്ത്, ദ ആർക്കിടെക്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഡോക്ടർ അനന്തകൃഷ്ണൻ JS സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, VKN എഴുതിയ കഥ വിവാഹ പിറ്റേന്ന്. 10:00 സംഗീത സ്മൃതി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ചങ്ങമ്പുഴയുടെ പൈതൽ എന്ന കവിത ആലാപനം ഡോക്ടർ S. അശ്വതി. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം. 23-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ PR ലളിതമ്മ. 7:05 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 103-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി. വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. പഠിക്കുന്നത് PV അതുൽ കൃഷ്ണ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 നേർവഴി. കസേര വരിച്ചിൽ ഉപജീവന മാർഗമാക്കിയ സിമ്മി JP അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലെ. സിറുകഥൈ മന്നർ ജയകാന്തൻ നാവൽ. സില നേരങ്ങളിൽ സില മനിതർകൾ. ഒരു പെണ്ണിയ കണ്ണോട്ടം. കെ സുന്ദരവല്ലി നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് സില വീട്ടുകുറിപ്പുകൾ. ജി കൃഷ്ണകുമാരി അവതരിപ്പിക്കുന്നു. തിരൈപ്പൂക്കൾ. 11:00 ഗാനകൈരളി. MD രാമനാഥൻ കൃതികൾ 2-ാം അധ്യായം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 തുടർ നാടകം വേനൽമഴ 4-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം N. വാസുദേവ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 കൂട്ടുകാരി. സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മയും പങ്കുവയ്ക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങൾ 1-ാം ഭാഗം. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 വെള്ളി വെളിച്ചം. 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:45 പാട്ടുകളും. S. ഹരികുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. 5:00 സംസ്കൃത പരിപാടി. ദുർവ്യയി പുത്രകഥ യുഗാന്തരേഷു തസ്യ നൂതനാസ്വാദനം. ഡോക്ടർ S. നീലകണ്ഠൻ നടത്തുന്ന പ്രഭാഷണം.

0: 15-നും 5:40-നും ചലച്ചിത്രഗാനം, 5:20-ന് അധ്യാത്മരാമായണ പാരായണം. 23-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30-ന് സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:45-ന് ശ്രീകുമാരി ആർപ്പാടിയ ഭക്തിഗാനങ്ങൾ. 6:00-ന് പദ്ധതികൾ, ജനനന്മയ്ക്ക് PMFME പദ്ധതി. 6:10-ന് ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30-ന് പ്രാദേശിക വാർത്തകൾ. 6:40-ന് നല്ല വാർത്ത. 6:50-ന് കിസാൻവാണി. ഡയറി മേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ, ഡോക്ടർ ജയദേവൻ ജിയാറുമായി അഭിമുഖം. 7:20-ന് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25-ന് വാർത്തകൾ. 7:35-ന് യുവവാണി, മ്യൂസിക് ടൈം, എൽഡൺ ജോൺ. 8:00-ന് ചലച്ചിത്രഗാനങ്ങൾ. 8:15-ന് ടുഡേ ഇൻ പാർലമെന്റ്. 8:30-ന് പദ്ധതികൾ, ജനനന്മയ്ക്ക് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 8:35-ന് വാർത്താ ബുള്ളറ്റിൻ. 9:15-ന് കായിക ലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ ബിജിലാൽ സിവിയുമായി അഭിമുഖം, അവസാന ഭാഗം. 9:30-ന് സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00-ന് ദേശീയ സംഗീത പരിപാടി, ഗിരി മല്ലപ്പ ഭജന്ത്രിയുടെ ഷെഹനായ് കച്ചേരി. 11:00-ന് സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ FM ഗോൾ പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.8°C, കുറഞ്ഞ താപനില 23°C. പെയ്ത മഴ 1.8 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3°C, കുറഞ്ഞ താപനില 22.9°C. പെയ്ത മഴ 0.6 mm. അറിയിപ്പുകൾ സമാപിക്കുന്നു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യപ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് 19 ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യയൊട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേതന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ

0: ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബല ICDS ൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Shagun Chopra. India has rejected the objections raised by a US lawmaker on the proposed Foreign Contribution Regulation Amendment Bill, saying that India's legislative matters are its internal affairs in which the decisions are taken by the parliament. The External Affairs Ministry spokesperson Randhir Jaiswal said this while replying to a question during media briefing in New Delhi today.
4: We have seen the comments. Legislative matters concerning India are our internal affairs on which decisions are taken by the parliament of our country. I would also like to point out that there are several nations, including the United States, which regulate the flow of foreign funds.
3: Replying to a question on the press conference of former Prime Minister of Bangladesh, Sheikh Hasina, Mr. Jaiswal reiterated that India had no role to play in an event by a private media entity. The Micro, Small and Medium Enterprises Development Amendment Bill 2026 has been passed by the Parliament, with the Lok Sabha approving it today. The Rajya Sabha had passed the bill on Monday. The bill aims to address payment delays and simplify dispute resolution. The legislation provides that every central public sector enterprise must settle all invoices for procurement of goods or services from MSMEs on the trade receivables discounting system. As per the bill, if mediation fails in case of dispute, then the reference for arbitration must be made within 30 days from the date of termination of mediation. The Rajya Sabha today witnessed opposition's uproar over several issues, including the alleged police action during students' protest over the NEET issue. When the House assembled this morning, Chairman C.P. Radhakrishnan paid tributes to the freedom fighters and martyrs of the Quit India movement. The House also observed silence in honour of the freedom fighters and martyrs. After that, the reports of the department-related Parliamentary Standing Committee on Defence, Ministry of Home Affairs, Commerce and Health and Family Welfare were tabled in the House. Later, Mr. Radhakrishnan took up 0 hour amid opposition uproar. Some of the members raised issues of urgent importance. However, due to continued sloganeering, the chairman adjourned the House first till noon and then till Monday. India's national public procurement platform, Government E-Marketplace GEM, has achieved a cumulative gross merchandise value of over 20 lakh crore rupees in the last 10 years. GEM was launched on 9th of August 2016 to transform public procurement through technology, transparency, efficiency and good governance. Addressing a press conference in New Delhi, GEM CEO Mihir Kumar said that the GEM's business has grown from 422 crore rupees in 2016-17 to over 20 lakh crore rupees now. The Indian Cybercrime Coordination Centre has cautioned corporates and finance professionals against boss scam or CEO impersonation fraud. The Home Ministry said in a statement that

0: has been a sharp rise in complaints on the National Cyber Crime Reporting Portal relating to the takeover of WhatsApp accounts of professionals and business persons through malicious files circulated in the guise of account statements and regulatory communications. President Draupadi Murmu today conferred the Sant Kabir Handloom Awards and the National Handloom Awards for the year 2025 at the Rashtrapati Bhavan in New Delhi. A total of 22 awards comprising 3 Sant Kabir Handloom Awards and 19 National Handloom Awards were conferred. Ladakh Police Department has commenced the sub-inspector recruitment rally in Kargil, witnessing an overwhelming response from aspiring candidates across the Union Territory of Ladakh. More than 7,000 candidates have registered for 40 sub-inspector posts, reflecting the strong interest among the youth of Ladakh in joining the police service. The recruitment process is being conducted under strict guidelines to ensure fairness, transparency and equal opportunity to all eligible candidates. Rains lashed several parts of North and Northwest India today. A yellow alert for moderate to heavy rainfall has been issued for Delhi today. Rainfall is also expected to continue over parts of Jammu and Kashmir, Ladakh, Gilgit-Baltistan, Muzaffarabad, Himachal Pradesh and Uttarakhand till the 12th of this month. In the south, red alert indicating extremely heavy rainfall has been issued for 4 northern districts of Kerala. Orange alert has been issued for 4 other districts and remaining 6 districts have been put under yellow alert. Meanwhile, in addition, fresh rainfall has revived flood concerns in several parts of the state. And that is the end of this news bulletin.
1: Akashavani Jilla Vrittantham Inna Pathanamthitta Jilla ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: അതിശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ വിവിധ മേഖലകളിൽ കടുത്ത മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായത്. 2018 മഹാപ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ പലയിടത്തും കരകവിഞ്ഞൊഴുകിയത്. റാന്നി ടൗൺ, ആറന്മുള, തിരുവല്ല താലൂക്കിലെ കുറ്റൂർ, നെടുമ്പ്രം, അപ്പർ കുട്ടനാടൻ മേഖലകൾ എന്നിവ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പ്രളയബാധിത പ്രദേശങ്ങളിൽ മിക്കതും റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് ഒറ്റപ്പെട്ടും പോയിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 1 മുതൽ 3 വരെ 533 മില്ലിമീറ്റർ കൂടുതൽ മഴയാണ് ലഭിച്ചത്. 40 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടയിടത്താണ് അധികമായി മഴ ലഭിച്ചത്. ഇതാണ് ജില്ലയിൽ മിന്നൽ പ്രളയം ഉണ്ടാകാൻ കാരണമായതും. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്തു നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കുടുങ്ങിപ്പോയ ധാരാളം ജീവനുകളെയാണ് രക്ഷിക്കാനായത്. ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലും എത്തിച്ചു. ജില്ലയുടെ മന്ത്രിയായ PC വിഷ്ണുനാഥ് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. പന്തളം കരിങ്ങാലിപ്പുഞ്ചയിൽ വെള്ളക്കെട്ടിൽ നീന്തുന്നതിനിടയിൽ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത 32-വയസ്സുകാരൻ ചെറുമല സ്വദേശി ലെനിൻ തിരുവല്ല മതിൽ ഭാഗത്ത് വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇൻവെർട്ടർ മാറ്റുന്നതിനിടയിൽ വൈദ്യുതാഘാതമേറ്റ ബംഗാൾ സ്വദേശി രാജമണ്ഡൽ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ജില്ലയിൽ 2 വീടുകൾക്ക് പൂർണ്ണമായും 56 വീടുകൾക്ക് ഭാഗികമായും നിലവിൽ നാശം സംഭവിച്ചിട്ടുണ്ട്. 43 വില്ലേജുകളിലാണ് പ്രളയം നാശം വിതച്ചത്. റാന്നി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപാരികൾക്കും കർഷകർ, പ്രളയബാധിതർ തുടങ്ങിയവർക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഔദ്യോഗിക കണക്കുകൾ രേഖപ്പെടുത്തി വരുന്നതേയുള്ളൂ. പ്രളയബാധിത പ്രദേശങ്ങളിൽ KSEB ഫീഡറുകളും പോസ്റ്റുകളും വെള്ളം കയറിയും നശിച്ചും കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായി ആധുനിക ദുരന്ത നിവാരണ അതിജീവന സംവിധാനം പത്തനംതിട്ടയിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം പെട്ടെന്ന് ബാധിക്കുന്ന ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കും. ആധുനിക കാലാവസ്ഥാ പ്രവചന സംവിധാനം ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. റെയിൽ ഗേജ് സ്റ്റേഷനുകൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ നവീകരിക്കും. കൊച്ചിൻ സർവകലാശാല പോലെയുള്ള മികച്ച ഏജൻസികളെ ഉൾപ്പെടുത്തി ഏറ്റവും കാര്യക്ഷമമായ കാലാവസ്ഥാ പ്രവചന മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കും. ആധുനിക ഡാം മാനേജ്മെന്റ് സിസ്റ്റം ക്രമീകരിക്കും.

0: ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അധിക തുക വിനിയോഗിക്കാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പുകളിൽ പരമാവധി 150 പേരായി നിജപ്പെടുത്തി. സ്വകാര്യ ആശുപത്രികളുടെ കൂടി സഹായത്തോടെ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിൽ എത്തും മുൻപ് കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. വീടുകളുടെ ശുചീകരണത്തിന് വോളണ്ടിയർമാരുടെ സഹായം തേടും. വീട് ശുചീകരണത്തിന് 10,000 രൂപയും അനുവദിച്ചു. പുനരധിവാസത്തിന് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നതിനുള്ള തുക 10 നിന്ന് 12 ലക്ഷമായി ഉയർത്തി. വീട് നഷ്ടപ്പെട്ടവർക്ക് അനുവദിച്ചിരിക്കുന്ന തുക 4 നിന്ന് 6 ലക്ഷമായും ഉയർത്തിയിട്ടുണ്ട്. അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും ചെളിയും നീക്കം ചെയ്ത് നദികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ആറന്മുള, റാന്നി, തിരുവല്ല എന്നീ പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും മുഖ്യമന്ത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ചിങ്ങമാസ പൂജകൾക്കും ഓണം പ്രത്യേക പൂജകൾക്കുമായി ശബരിമല ക്ഷേത്രനട ഈ മാസം 16 മുതൽ 21 വരെയും 24 മുതൽ 28 വരെയും തുറക്കും. ഓണം പ്രത്യേക പൂജകൾ നടക്കുന്ന ദിവസങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും ഉണ്ടായിരിക്കും. ചിങ്ങമാസ പൂജകൾക്കായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിറപുത്തിരി പൂജയ്ക്ക് നട തുറന്നപ്പോൾ ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യത്തിൽ ഭക്തർക്ക് അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തീർത്ഥാടകരോട് ചിങ്ങമാസ പൂജാ സമയത്ത് ദർശനം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥന നടത്തിയിരുന്നു. സന്നിധാനത്ത് തന്ത്രിമാറ്റം ഉണ്ടാകുന്നതും ചിങ്ങമാസ പൂജാ സമയത്താണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. പഠനം എവിടെയും എപ്പോഴും. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുന്നു. ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ മൊബൈലിലൂടെ ലഭിക്കുന്നു. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടാനും അവസരമുണ്ട്. ഡിജിറ്റൽ വിദ്യാഭ്യാസം നേടുക, ലോകോത്തര നിലവാരമുള്ള അറിവുകൾ സ്വന്തമാക്കുക.
3: ആകാശവാണി, ഒരു അറിയിപ്പുണ്ട്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495943 1 9 9 6 5 5 6 3 2 1 ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. മറ്റൊരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവാനന്ദ സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ അശ്വിൻ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ തേയിയമ്മ. നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ ചെങ്ങമ്പുഴയുടെ പൈതൽ എന്ന കവിത ആലാപനം ഡോക്ടർ എസ് അശ്വതി.

നാളെ രാവിലെ 10:15 തമിഴ്ച്ചൊൽ മാലെ സിറുകഥൈ മന്നർ ജയകാന്തൻ നാവൽ, സില നേരങ്ങളിൽ സില മനിതർകൾ, ഒരു പെണ്ണിയ കണ്ണോട്ടം, കെ സുന്ദരവല്ലി നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് സില വീട്ടുകുറിപ്പുകൾ ജി കൃഷ്ണകുമാരി അവതരിപ്പിക്കുന്നു, തുടർന്ന് തിരൈപ്പൂക്കൾ. 11:00 ഗാനകൈരളി, മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, എം ഡി രാമനാഥൻ കൃതികൾ 2-ാം അധ്യായം. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ ഡയറി മേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ, ഡോക്ടർ ജയദേവൻ ജിയാറുമായി അഭിമുഖം. രാത്രി 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്താവലോകനം ഡൽഹിയിലെ. 9:15 കായിക ലോകം, ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ ബിജിലാൽ സി വിയുമായി അഭിമുഖം, അവസാന ഭാഗം. നാളെ രാത്രി 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. രാത്രി 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഗിരിമല്ലപ്പ ഭജന്ത്രിയുടെ ഷെഹനായ് കച്ചേരി കേൾക്കാം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക രജ ഝ. ആദൌ മുഖ്യ വാർത്താഃ. സംസദ സൂക്ഷ്മ ലഘു മധ്യമോദ്യമ വികാസ സംശോധന വിധേയകം 20-26 പാരിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ സ്വകീയാവാസെ NDA സംയുക്തൌ നവ സമ്മിളിതൈ വിവിധ സദസ്യൈ സഹ മിളിതവാൻ. അനേന സംസദി അനുക്ഷണം ജായമാനേഷു വ്യവധാനേഷു ഗഹനചിന്ത പ്രകടീകൃത. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമു അദ്യ നവദല്യാ രാഷ്ട്രപതിഭവനെ 25th രാഷ്ട്രീയ ഹസ്ത നിർമ്മിത തന്തുകലാ പുരസ്കാരാൻ പ്രദത്തവതീ. അദ്യ ഭാരതസ്യ ഉത്തര പശ്ചിമ ഭാഗേഷു അതിവൃഷ്ടി അജായത. ഭാരതസ്യ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അമേരിക്കാദേശേ ആയോജിതായാം ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിഡ്സ് ഇത്യസ്യാം പ്രതിയോഗിതായാം വിജയം പ്രാപ്തവാൻ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ക്രീഡികെ രക്ഷിത രാമരാജ് അഥ അഷ്മിത ചാലിയാ ച ആസന് നഗരെ ആയോജിതായാഃ കൊറിയാ മാസ്റ്റേഴ്സ് ഇത്യസ്യാഃ സ്പർധായാഃ മഹിളൈകല വർഗേ ഉപാന്ത്യചക്രെ പ്രവേശം അലഭിതാം. അഥ വാർത്താഃ വിസ്തരേണ. സംസദ സൂക്ഷ്മ ലഘു മധ്യമോദ്യമ വികാസ സംശോധന വിധേയകം 20-26 പാരിതം. അദ്യ ലോകസഭയാ ഏതത് വിധേയകം അനുമോദിതം. രാജ്യസഭയാ ഏതത് ഗത സോമവാസരെ ഏവ പാരിതമാസീത്.
2: यह विधेयक भुगतान में होने वाली देरी को दूर करने और विवादों के समाधान की प्रक्रिया को आसान बनाने के लिए लाया गया है. इसके अनुसार हर केंद्रीय सार्वजनिक क्षेत्र के उपक्रम को सूक्ष्म लघु और मध्यम उद्यमों से खरीदी गई वस्तुओं या सेवाओं के सभी बिलों का भुगतान ऑनलाइन सिस्टम के माध्यम से करना होगा. विधेयक में यह भी प्रावधान है कि यदि विवाद की स्थिति में मध्यस्थता से समाधान नहीं निकलता तो 30 दिन के भीतर मामले के सुलह के लिए आर्बिट्रेशन के लिए भेजना होगा. इसके अलावा विधेयक में दंड का भी प्रावधान है. दीपेंद्र कुमार, आकाशवाणी समाचार, दिल्ली.
1: വിധേയകസ്യ പാരണാനന്തരം പീഠാസീനാധികാരി ദിലീപ സൈകിയ വിരോധം കുർവദ്ഭ്യ സദസ്യേഭ്യ സദനസ്യ കാര്യാചരണം സുചാരുരൂപേണ സഞ്ചാലനേ സഹയോഗം കർത്തും ആഹ്വാനം അകരോത്. വ്യവധാനാനാം വിഷയെ അസൌ അസന്തോഷം പ്രകടയൻ അവദത് യത് ഏതാദൃശഃ വിരോധഃ ദേശസ്യ ലോകതാന്ത്രിക വ്യവസ്ഥായൈ ന ശോഭതെ. സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ അപി വിപക്ഷസ്യ ആചരണ വിഷയെ ചിന്താം പ്രകടയൻ അവദത് യത് കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത ശാഹഃ സംസദീയ സത്രസ്യ അവധൌ നിയമിതരൂപേണ സംസദി ഉപസ്ഥിതഃ ഭവതി തഥാ ചിദരാത്രിം യാവത് സദനെ ഏവ തിഷ്ഠതി. നൈരന്തര്യേന കോലാഹല കാരണേന പീഠാസീനാധികാരിണ സദനസ്യ കാര്യാചരണം സോമവാസരെ പ്രാതഃ ഏകാദശവാദന പര്യന്തം സ്ഥഗിതം. തതഃ പൂർവം പ്രാതഃ ഏകാദശവാദനെ സദനസ്യ കാര്യാരംഭിസതി ലോക്സഭാധ്യക്ഷഃ ഓം ബിർള ഇത്യേഷഃ ഭാരത ഛോഡോ ആന്തോളൻ ഇത്യേതസ്യ സ്വതന്ത്രതാ സേനാ

0: പ്രശ്നസ്യ ഉത്തരം ദാതും പ്രയത്നിതവാൻ, കിന്തു സ്വത്തരം സമ്പൂർണതയാ പ്രസ്തോതും ന അശക്നോത്. നൈരന്തര്യേണ കോലാഹലകാരണേന സഭാപതിന സദനസ്യ കാര്യാചരണം സോമവാസരെ പ്രാതഃ ഏകാദശവാദന പര്യന്തം സ്ഥഗിതം. ഇതഃ പ്രാക് പ്രാതഃ ഏകാദശവാദനെ സദനസ്യ സമാരംഭേ സതി സഭാപതിഃ സി പി രാധാകൃഷ്ണൻ അവദത് യത് അഗസ്റ്റ് മാസസ്യ നവമദിനാങ്കേ ഭാരത ഛോഡോ ആന്തോളൻ ഇത്യസ്യ ചതുരശീതിതമഃ സ്മൃതിവർഷഃ വർത്തതേ. സഹ അവദത് യത് ഏതദ് ആന്തോളനം മഹാത്മനഃ ഗാന്ധിനഃ ദൂരദർശിന നേതൃത്വേ ആസീത്. സഹ ഏതദപി അവദത് യത് ഭാരത് ഛോഡോ ആന്തോളൻ ഇതി ഭാരതസ്യ സ്വാതന്ത്ര്യ സംഗ്രാമസ്യ മഹത്വപൂർണ കീർത്തിസ്തംഭ അസ്തി യഹ അദ്യാപി ദേശഭക്തേ രാഷ്ട്രൈക്യസ്യ അഥ നിസ്വാർത്ഥ രാഷ്ട്രസേവായാഃ ച ആദർശഃ യുവകാൻ പ്രേരയതി. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ സ്വകീയാവാസെ എൻ ഡി എ സംയുതൌ നവ സമ്മിളിതൈഃ വിവിധ സദസ്യൈഃ സഹ മിളിതവാൻ. എതേഷു രാഷ്ട്രവാദി കോൺഗ്രസ് പാർട്ടി ഇതി ദലസ്യ അഥ ശിവസേനാദലസ്യ സദസ്യാഃ ച സമാവിഷ്ടാഃ. ഉപവേശനാനന്തരം സംസദ് പരിസരെ വാർത്താഹരൈഃ സഹ സംഭാഷമാണ ശിവസേനാ സാംസദ് ജ്യോതി സാവിത്രി നാഗനാഥ വാഗ്മാരെ ഇത്യേഷാ പ്രാവോചത് യത് പ്രധാനമന്ത്രിണ സംസദി അനുക്ഷണം ജായമാനേഷു വ്യവധാനേഷു ഗഹനചിന്ത പ്രകടീകൃത. സാ അകഥയത് യത് പ്രധാനമന്ത്രിണ അവലോകിതം യത് നിരന്തര സ്ഥഗനേന വ്യവധാനേന ച നവനിർവാചിതാഃ പ്രതിഭാശാലിനശ്ച സദസ്യാഃ സദനെ സ്വകീയ വിചാരാൻ ഉപസ്ഥാപയിതും നൈവ പാരയന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇതി സംസ്ഥായാഃ സപ്തപഞ്ചാശത്തമേ ദീക്ഷാന്ത സമാരോഹേ ഭാഗം ഭജിഷ്യതി. പ്രധാനമന്ത്രി ശ്രീമോദി ത്രിസഹസ്രാധികാൻ ഛാത്രാൻ സംബോധയിഷ്യതി. യേഷു സപ്താശീത്യധിക പഞ്ചശതം ശോധഛാത്രാഃ സമാവിഷ്ടാഃ. അത്രാവസരെ ശ്രീമോദി മേധാവിഭ്യഃ ഛാത്രേഭ്യഃ സംസ്ഥായാഃ പ്രതിഷ്ഠിതാനി സമ്മാനാനി പ്രദാസ്യതി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു അദ്യ നവദില്യാഃ രാഷ്ട്രപതിഭവനെ പഞ്ചവിംശത്യുത്തര ദ്വിസഹസ്രതമവർഷസ്യ സന്ത കബീർ ഹസ്തനിർമ്മിത തന്തുകലാ പുരസ്കാരാൻ രാഷ്ട്രീയ ഹസ്തനിർമ്മിത തന്തുകലാ പുരസ്കാരാൻ ച പ്രദത്തവതീ. ഹസ്തശില്പിനാം കലാത്മകതാം നവീനതാം ഭാരതീയ പരമ്പരായാഃ സംരക്ഷണേ തേഷാം യോഗദാനം ച സമ്മാനയിതും ആഹത്യ ദ്വാവിംശതിഃ പുരസ്കാരാഃ ത്രയഃ സന്ത കബീര പുരസ്കാരാഃ ഏകവിംശതിഃ ച രാഷ്ട്രീയ പുരസ്കാരാഃ സമർപ്പിതാഃ. അസ്മിന് അവസരെ ഭാരതസ്യ സമൃദ്ധന്യാസസ്യ സമ്മാനനായ ചതസ്രഃ സ്മരണീയ പ്രൈഷചിട്ടികാഃ അപി വിമോചിതാഃ. രാഷ്ട്രപതിഃ ദേശസ്യ വസ്ത്രശില്പിഭ്യഃ ഉദ്യമേഭ്യഃ ഛാത്രേഭ്യഃ അഥ അസ്യ ക്ഷേത്രസ്യ സമസ്ത ജനസമുദായായ ച ശുഭകാംനാഃ പ്രദത്തവതീ.
1: മേ ദേശ് കേ പ്രതിഭാശാലി ബുനാകാരോ ഡിസൈനറോ ഉദ്യമിയോ വിദ്യാർത്ഥിയോ ഓർ ഭാരത് കേ ഹത്കതാ ക്ഷേത്ര സേ ജുഡെ സഭി ലോഗോ കോ ബഹുത് ബഹുത് ശുഭകാംനായ ദേതി ഹൂം.
0: വിദേശമന്ത്രി ഡോ എസ് ജയശങ്കര ന്യഗാദീത് യത് പാകിസ്ഥാന ദേശേന സഹ ഭാരതസ്യ സംബന്ധാ കേവലം ആതങ്കവാദ മുക്തൌ ഏവ അഗ്രേ സാരയിതും ശക്യന്തേ. അദ്യ ലോക്സഭായാം ഏകസ്മിൻ ലിഖിതോത്തരെ ഡോ ജയശങ്കര സ്പഷ്ടീകൃതവാന് യത് പാകിസ്ഥാന അദ്യാപി അതിസീമ്നി ഭാരതം വിരുദ്ധ്യ ആതങ്കവാദം അസ്ത്രരൂപേണ ഉപയുങ്ക്തേ. അദ്യ ഭാരതസ്യ ഉത്തരപശ്ചിമ ഭാഗേഷു അതിവൃഷ്ടി അജായത. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന അദ്യ നവദില്യാം മധ്യമത തീവ്രവൃഷ്ട്യൈ പീതവർണ്ണപരാ സഞ്ചേതന പ്രഖ്യാപിത. കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ക്ഷേത്രേഷു സാമ്പ്രതം രക്തവർണ്ണപരാ സഞ്ചേതന പ്രഖ്യാപിത. അഥ ക്രീഡാവാർത്തസു ഭാരതസ്യ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അമേരിക്കാദേശെ ആയോജിതായാം ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ഇത്യസ്യാം പ്രതിയോഗിതായാം വിജയം പ്രാപ്തവാൻ. വിംശതി വർഷീയ പ്രജ്ഞാനന്ദ പെനൽറ്റിമേറ്റ് ഇത്യസ്മിൻ ചക്രെ ഉസ്ബെക്കിസ്ഥാനസ്യ ഗ്രാൻഡ് മാസ്റ്റർ ജാവോഖീർ സിന്ദാരോവ് ഇത്യനേന സഹ സ്പർദ്ധാം സമീകൃത്യ വിജയം സുനിശ്ചിതവാൻ. ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ക്രീഡികേ രക്ഷിതാ രാംരാജ് അഥ അഷ്മിതാ ചാലിയാ ച അദ്യ ദക്ഷിണ കൊറിയ ദേശസ്യ ആസൻ നഗരെ ആയോജിതായാ കൊറിയ മാസ്റ്റേഴ്സ് ഇത്യസ്യാ സ്പർദ്ധായാ മഹിളൈകലവർഗേ ഉപാന്ത്യചക്രേ

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറില്ല. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ ഇന്ന് ലോക്സഭയും അംഗീകരിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉച്ചയോടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി എല്ലാ ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തുടരുകയാണ്.
4: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴ. മലയോര ഗ്രാമമായ നാർക്കിലിക്കാട് ഉരുൾപൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
6: ചിറ്റാരിക്കൽ റോഡിൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. ഇവിടെ മണിക്കൂറുകളോളം

0: ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമുണ്ടായില്ല. ഇപ്പോഴും സ്ഥലത്തെ ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്ട് നിന്നും താമ്പൂരിലേക്ക് പോകുന്ന ഉദയഗിരി താമ്പൂർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
1: കണ്ണൂർ താബൂറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബൂർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. കണ്ണൂരിൽ മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറിലല്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മുതലപ്പുഴി വിഴിഞ്ഞം നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡോണിയ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജ്ജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്ന് ആരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടൽ ക്ഷോഭത്തിൽ പെടുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് സംവിധാനമൊരുക്കണമെന്ന് കെ സി ബി സി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള പി എസ് സി 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് പി എസ് സി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ ഒ പി ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് 3 ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറും സമ്മാന പദ്ധതികളുമായി സപ്ലൈകോ. ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്ക്, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ട്, കോഴിക്കോട് ബീച്ച് എന്നിങ്ങനെ 3 ഇടങ്ങളിലായാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മറ്റ് സ്വകാര്യ സർക്കാർ സെക്ടറുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ട്രേഡ് ഫെയറിൽ ഉണ്ടാകും. മെഗാ ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 25 അവസാനിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും പ്രവർത്തനം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും നടക്കും. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ നടത്തും.
1: നാടക പ്രവർത്തകൻ ഷിബു പാലാഴി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് മരണം. സ്കൂൾ നാടകങ്ങളിലൂടെയും നാടക സംഘടനകളിലൂടെയും ശ്രദ്ധേയനായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ വൻതോതിൽ രാസമാലിന്യം പടർന്നു. വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തിയ രാസമാലിന്യത്തിന് പിന്നിൽ സമീപത്തെ ഫാക്ടറികളാണെന്ന സംശയം. 3 ജില്ലകളിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെ ബാധിക്കുന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയത്. പുലർച്ചെ മുതൽ കണ്ട ഈ പ്രതിഭാസം മണിക്കൂറുകളോളം തുടർന്നു. രാസമാലിന്യം മലങ്കര ജലാശയത്തിൽ വ്യാപകമായി പടരുകയും ഉപരിതലത്തിൽ വൻതോതിൽ എണ്ണപ്പാട രൂപപ്പെടുകയും ചെയ്തു. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് മലങ്കര ജലാശയം. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷിയിടങ്ങളിലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു.
1: ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു.

0: അദ്ദേഹം ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ച ക്വാട്ട അർഹരല്ലാത്തവർക്ക് നൽകാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ബിൽ തുകയും പലിശയും ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് അധിക ഇളവും ലഭിക്കും. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലുൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക മുലയൂട്ടൽ വാരാചരണം തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക. അവതരണം ആമിന നജുമ. അമ്മയുടെ ഗർഭകാലത്തെ ചിന്തകളും അനുഭവങ്ങളും പോലും ഗർഭസ്ഥ ശിശുക്കളെ ബാധിക്കാറുണ്ട്. എന്നാൽ അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഒരു ജന്മം മുഴുവൻ അടർത്തിമാറ്റാൻ പറ്റാത്ത ആത്മബന്ധം കുഞ്ഞിനും അമ്മയ്ക്കുമിടയിൽ ഉണ്ടാകുന്നു. മാതാവിൻ വാത്സല്യദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന് കവി പറഞ്ഞതിൽ അമ്മയുടെ വാത്സല്യമാകുന്ന പാൽ എന്നും അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഓരോ കുഞ്ഞും നുകരുന്ന ഗുണങ്ങളെന്നും അർത്ഥം കൽപ്പിക്കാം. മുലപ്പാൽ കുഞ്ഞിന്റെ ആദ്യ അവകാശവും ഏറ്റവും മികച്ച ഭക്ഷണവുമാണ്. ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഔഷധമാണ്, അമൃതാണ് മുലപ്പാൽ. കുഞ്ഞിന് പാൽ നൽകുന്നതിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തമാകുന്നതിനൊപ്പം ഇരുവർക്കും നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാകുന്നു. നവജാത ശിശുവിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രതിരോധത്തിനും മുലപ്പാൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിലുപരി മുലപ്പാൽ ഒരു സമ്പൂർണ്ണ ആഹാരവുമാണ്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലെ ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പശുവിൻ പാലിനെ അപേക്ഷിച്ച് മുലപ്പാൽ എളുപ്പത്തിൽ ദഹിക്കുന്നു. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ മികച്ച ബുദ്ധിശക്തിയും തലച്ചോറിന്റെ വികാസവും കാണപ്പെടുന്നു. കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ അമിതവണ്ണം, Type 2 പ്രമേഹം, അലർജി എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മുലപ്പാലൂട്ടുന്നതുകൊണ്ട് അമ്മയ്ക്കും നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രസവശേഷമുള്ള രക്തസ്രാവം കുറയ്ക്കാനും പ്രസവാനന്തരം ഗർഭപാത്രം വേഗത്തിൽ പഴയ നിലയിലേക്കാകാനും അമിത രക്തസ്രാവം തടയാനും സഹായിക്കുന്നു. ഗർഭകാലത്ത് കൂടിയ ശരീരഭാരം എളുപ്പത്തിൽ കുറയ്ക്കാനും സഹായകമാകുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കുന്നു. കൃത്രിമപ്പാലുകൾ വാങ്ങുന്നതിനുള്ള ഭീമമായ ചിലവ് ഒഴിവാക്കാമെന്നതും മുലപ്പാൽ എപ്പോഴും കൃത്യമായ താപനിലയിൽ യാതൊരു കേടുപാടുകളും കൂടാതെ ഉടനടി നൽകാൻ സാധിക്കുന്നു എന്നുള്ളതും കുഞ്ഞിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അമ്മയുടെ പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ വയറിളക്കം, ന്യൂമോണിയ, ചെവിയിലെ അണുബാധ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അമ്മയ്ക്ക് സ്തനാർബുദത്തിന്റെയും അണ്ടാശയാർബുദത്തിന്റെയും സാധ്യത കുറയ്ക്കാൻ മുലയൂട്ടൽ സഹായിക്കുന്നു. Type 2 പ്രമേഹത്തിന്റെയും ചില ഹൃദയസംബന്ധമായ രോഗങ്ങളുടെ സാധ്യതയും അമ്മയിൽ കുറയാൻ സഹായകമായേക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ മുലയൂട്ടിയില്ലെന്ന കാരണത്താൽ മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ നിർബന്ധമായും ഉണ്ടാകുമെന്ന് പറയാനാവില്ല. മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ചില അണുബാധകൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കാം. മുലപ്പാലിലൂടെ ലഭിക്കുന്ന സ്വാഭാവിക പ്രതിരോധശേഷി അവർക്ക് ലഭിക്കാത്തതാണ് അതിനു കാരണം. പിന്നീടുള്ള ജീവിതത്തിൽ അമിതവണ്ണം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത അല്പം കൂടുതലായിരിക്കാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം ആവശ്യമായ സാഹചര്യങ്ങളിൽ ശരിയായ രീതിയിൽ തയ്യാറാക്കുന്ന ശിശു ഫോർമുല പാലും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ലൊരു ഘടകമാകും. അത്തരം കുഞ്ഞുങ്ങളും നല്ല പോഷണവും കൃത്യമായ ആരോഗ്യ പരിചരണവും ലഭിച്ചാൽ ആരോഗ്യത്തോടെ വളരാറുണ്ട്. എത്രയൊക്കെ പഠനങ്ങൾ വന്നാലും ചില തെറ്റിദ്ധാരണകളും അജ്ഞാനവും ഏത് വിഷയത്തിലും ഉണ്ടാകാനിടയുണ്ടല്ലോ. അതിലൊന്ന് മുലയൂട്ടൽ സ്ത്രീ സൌന്ദര്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നതായിരുന്നു. എന്നാൽ ഈയിടെയായി ആ അഭിപ്രായത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മമാർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം ജോലി തിരക്കും മതിയായ അവധി ലഭിക്കാത്തതുമൊക്കെയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അവബോധം വളർത്തുന്നതിനും കൂടിയാണ് മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ പ്രകാരം ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം കുഞ്ഞിന് നൽകുന്നതാണ് അഭികാമ്യം. തുടർന്ന് അനുബന്ധ ഭക്ഷണം ആരംഭിച്ചാലും 2 വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരുന്നത് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ

മുലയൂട്ടൽ കുഞ്ഞിനും അമ്മയ്ക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഏറ്റവും നല്ല പ്രകൃതിദത്ത മാർഗമാണ്. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ മുലയൂട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അതുകൊണ്ട് മാത്രം കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായും കരുതേണ്ടതില്ല. ശരിയായ പോഷകാഹാരവും വൈദ്യപരിചരണവും ലഭിച്ചാൽ കുഞ്ഞിന് ആരോഗ്യകരമായി വളരാൻ കഴിയും. ഓരോ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ലോക മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നു. അമ്മയുടെ മുലപ്പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, മുലയൂട്ടലിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ വാരാചരണം സംഘടിപ്പിക്കുന്നത്. ജനിച്ച് ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുന്നത് കുഞ്ഞിന് ഏറ്റവും നല്ല തുടക്കമാണ്. ആദ്യമായി ലഭിക്കുന്ന കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള പാൽ, കൊളോസ്ട്രം, പ്രകൃതിദത്ത പ്രതിരോധ മരുന്നായി പ്രവർത്തിക്കുന്നു. കുഞ്ഞിനെ നിരവധി അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ഭർത്താവ്, വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ, മറ്റ് കുടുംബാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലിടങ്ങളിലെ അംഗങ്ങൾ എന്നിവരുടെയൊക്കെ സഹകരണം ഓരോ അമ്മയ്ക്കും മുലയൂട്ടലിന് ആത്മവിശ്വാസം നൽകുന്നു. മുലയൂട്ടലിന്റെ ഗുണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, എല്ലാ അമ്മമാർക്കും ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുക, ആരോഗ്യകരമായ സമൂഹ നിർമ്മാണത്തിന് മുലയൂട്ടലിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുക, ശിശുക്കളുടെ ആരോഗ്യവും പോഷക സുരക്ഷയും മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിനെ ഏറ്റവും മികച്ച ആഹാരമാണെന്ന സന്ദേശം സമൂഹത്തിലാകെ എത്തിക്കുകയും മുലയൂട്ടലിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആചരണത്തിന്റെ ലക്ഷ്യമെന്നിരിക്കെ 2026 ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ പ്രമേയം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിംഗ്, ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റംസ്. അതായത്, മുലയൂട്ടലിന് മുൻഗണന നൽകാം, സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ സന്ദേശം അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും തൊഴിലിടങ്ങളുടെയും ആരോഗ്യരംഗത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു അമ്മയ്ക്ക് മുലയൂട്ടാൻ കഴിയണമെങ്കിൽ അവൾക്ക് പിന്തുണ ആവശ്യമാണ്. കുടുംബം, തൊഴിലിടം, ആശുപത്രി, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഈ ഉത്തരവാദിത്തത്തിൽ പങ്കാളികളാണ്. അമ്മയ്ക്ക് വിശ്രമം നൽകുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക പിന്തുണ നൽകുക, മുലയൂട്ടുന്നതിനുള്ള സ്വകാര്യത ഉറപ്പാക്കുക എന്നിവ കുടുംബം ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ്. ഇക്കാലത്തെ അമ്മമാർ പുറത്തുപോയി ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് മതിയായ പ്രസവാവധി, മുലയൂട്ടാൻ അനുയോജ്യമായ സ്വകാര്യ ഇടം, ആവശ്യമായ ഇടവേളകൾ, കുഞ്ഞിനെ പരിചരിക്കാൻ സൌഹൃദപരമായ നയങ്ങൾ എന്നിവ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് 2026 പ്രമേയം ഊന്നിപ്പറയുന്ന പ്രധാന സന്ദേശങ്ങൾ. ഗർഭകാലം മുതൽ തന്നെ മുലയൂട്ടലിനെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം നൽകേണ്ടത് ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. പ്രസവശേഷം ആദ്യ മണിക്കൂറിൽ മുലയൂട്ടാൻ സഹായിക്കുക, തെറ്റായ ധാരണകൾ തിരുത്തുക, അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുക എന്നിവയും ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്താൽ ഉണ്ടാകേണ്ടതാണ്. മുലയൂട്ടലിനെക്കുറിച്ച് ഇന്നും ചില തെറ്റായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് ആദ്യപാൽ കളയണം എന്നതാണ്. ആദ്യപാൽ കുഞ്ഞിന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതി അമ്മയ്ക്ക് മുലപ്പാൽ കുറവാണ് എന്നതാണ്. മിക്ക അമ്മമാർക്കും ആവശ്യത്തിന് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കുഞ്ഞിനെ ഇടയ്ക്കിടെ മുലയൂട്ടുന്നതാണ് പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം. ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം മതിയെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശമെങ്കിലും വേനൽക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണം. ഇനി 2026 പ്രമേയത്തിൽ പറയുന്ന സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ പിന്തുണ, സമൂഹത്തിന്റെ കരുതൽ, ആരോഗ്യ സേവനങ്ങളുടെ തുടർച്ച, തൊഴിലിടങ്ങളിലെ സൌകര്യങ്ങൾ, സർക്കാർ നയങ്ങൾ, മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്ന പൊതുബോധം, ഇവയെല്ലാം ചേർന്ന ഒരു സുരക്ഷാ വലയമാണ്. കേരളം മാതൃശിശു ആരോഗ്യരംഗത്ത് രാജ്യത്തിന് മാതൃകയാണ്. ആരോഗ്യവകുപ്പ്, ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, നഴ്സുമാർ, ഡോക്ടർമാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായകമാണ്. എന്നിരുന്നാലും എല്ലാ അമ്മമാർക്കും ഒരുപോലെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ കുടുംബത്തിനും ചെയ്യാനാകുന്ന ചില കാര്യങ്ങൾ എന്തെന്നാൽ, മുലയൂട്ടുന്ന അമ്മയെ പ്രോത്സാഹിപ്പിക്കുക, അനാവശ്യ വിമർശനങ്ങൾ ഒഴിവാക്കുക, വിശ്രമത്തിനും പോഷകാഹാരത്തിനും സഹായിക്കുക, കുഞ്ഞിന് 6 മാസം മുലപ്പാൽ മാത്രം നൽകാൻ പിന്തുണ നൽകുക, ആവശ്യമായാൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടുക എന്നീ കാര്യങ്ങളാണ്. ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നവജാത ശിശുക്കളുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യത്തിന്റെ ഉറവിടം അമ്മയുടെ മുലപ്പാലും. അതുകൊണ്ട് 2026 ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സന്ദേശം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം. മുലയൂട്ടലിന് മുൻഗണന നൽകാം, സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കാം, ഓരോ അമ്മയ്ക്കും ആത്മവിശ്വാസം നൽകാം, ഓരോ കുഞ്ഞിനും ആരോഗ്യകരമായ തുടക്കം ഉറപ്പാക്കാം. ഈ വാരാചരണത്തിന്റെ ഭാഗമായി ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, കൌൺസിലിംഗ്, പോസ്റ്റർ പ്രദർശനങ്ങൾ, മത്സരം

0: സമ്മേളനങ്ങൾ, റാലികൾ, സാമൂഹിക മാധ്യമ പ്രചാരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. മുലപ്പാൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിനും ഏറ്റവും സുരക്ഷിതവും സമ്പൂർണവുമായ ആഹാരവുമാണ്. ഓരോ കുഞ്ഞിനും മുലപ്പാലിന്റെ അവകാശം ഉറപ്പാക്കുകയും ഓരോ അമ്മയ്ക്കും മുലയൂട്ടാൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ലോക മുലയൂട്ടൽ വാരാചരണം ഒരു ആഘോഷം മാത്രമല്ല, ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള കൂട്ടായ പ്രതിജ്ഞ കൂടിയാണ്. മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓരോ കുഞ്ഞും ആരോഗ്യത്തോടെ വളരുന്നതിനും നമുക്കും വേണ്ട പിന്തുണ നൽകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, ലോക മുലയൂട്ടൽ വാരാചരണം.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു നാൾ നിലച്ചു പോകുന്ന ഹൃദയവും ഒരു നാൾ മാഞ്ഞു പോകുന്ന ഓർമ്മകളുമാണ് നമ്മുടേത്. അതിനിടയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ജീവിതം വെറുമൊരു ദിവസങ്ങൾ എണ്ണിത്തീർക്കാനല്ല, ഓരോ ദിവസവും ഒരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാനും ഒരു ഹൃദയത്തിന് ആശ്വാസമാകാനും സ്നേഹവും കരുതലും പങ്കുവയ്ക്കുവാനുമുള്ള അപൂർവ അവസരമാണ്. മനസ്സ് നിറഞ്ഞ് ചിരിക്കാനും കഴിയുന്നത്ര നന്മ ചെയ്യാനും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കാനും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനും കഴിഞ്ഞാൽ അതിലും വലിയ നേട്ടം മറ്റൊന്നില്ല. കാരണം ജീവിതത്തിന്റെ ദൈർഘ്യമല്ല അതിന്റെ മഹത്വം. ജീവിച്ച നിമിഷങ്ങളിൽ എത്രമാത്രം സ്നേഹവും കരുണയും നന്മയും വിതച്ചു എന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. ഇന്നലെയിലെ വിഷമങ്ങൾ മറന്ന് ഇന്നിന്റെ അവസരങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. നിങ്ങളുടെ ഒരു നല്ല വാക്കും ഒരു ചെറിയ പുഞ്ചിരിയും പോലും മറ്റൊരാളുടെ ദിവസത്തെ മനോഹരമാക്കിയേക്കാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വിറ്റാമിൻ സി ധാരാളമുള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നാരുകൾ കൂടുതലുള്ളതിനാൽ ദഹനത്തിന് നല്ലതാണ്. പൊട്ടാസ്യം ഉള്ളതിനാൽ ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. പ്രകൃതിദത്ത കാർബോഹൈഡ്രേറ്റുകളുടെ നല്ല ഉറവിടമാണ്. ഇത് ഏതിനെ പറ്റിയാണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ചക്കയെക്കുറിച്ചാണ്. ചക്കക്കുരുവിലും പ്രോട്ടീനും ഫൈബറും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മലയാളിയുടെ ഒരു വികാരമാണ് ചക്ക എന്ന് തന്നെ പറയാം. നാട്ടിൻ പുറത്തുള്ളവർക്ക് ചക്ക ഒരു പ്രധാന ആഹാരം തന്നെയാണ്. ചക്കക്കാലമായാൽ വീട്ടിലെന്നും ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക്, ചക്ക എരിശേരി, ചക്ക തോരൻ, ചക്കക്കുരു മാങ്ങാക്കറി, ചക്കക്കുരു മെഴുക്കുരട്ടി, ചക്കക്കുരു തോരൻ, ചക്കപ്പൂഞ്ച് തീയൽ, അങ്ങനെ ചക്കയിൽ കളയാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ വിഭവങ്ങൾ മാത്രമല്ല, ചക്കയിൽ നിന്നും ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം. അതൊക്കെ എന്താണെന്ന് ഈ അഭിമുഖത്തിലൂടെ കർഷകയായ ശ്രീമതി രാജശ്രീ ആർ നമുക്ക് പറഞ്ഞു തരികയാണ്. ശ്രീമതി രാജശ്രീയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: രാജശ്രീ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: താങ്കള് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പ്രധാനമായിട്ട് ചക്കയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് വന്നത്?
2: ഏകദേശം 10 വർഷമായി ഇതിനൊരു സംരംഭം തുടങ്ങിയിട്ട്. അമ്മയൊക്കെ പണ്ട് ചക്ക ഉണങ്ങി തന്നു വിടുമ്പോ അതിനൊരു ഉണക്കമണം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഡയറക്റ്റ് സൺലൈറ്റിൽ ഉണക്കുന്നതായിരുന്നു. അപ്പൊ അതൊന്നും മാറി കിട്ടിയാൽ ആട്ടയ്ക്കും മൈദയ്ക്കും പകരമായിട്ട് ഉപയോഗിക്കാവുന്നുള്ള ഒരു ചിന്തയിലാണ് ചക്കയുടെ പൊടി ചെയ്തത്. അപ്പൊ അതിന് ഞാൻ കായംകുളം KVK പോയപ്പോ അവിടുന്ന് ജിസി മാഡം അതിന്റെ ഡീഹൈഡ്രേറ്റിംഗ് ടെക്നോളജി നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ അത് ഉപയോഗിച്ചാണ് ഇപ്പോഴും ചക്കപ്പൊടി നിർമ്മിക്കുന്നത്. ആ ചക്കപ്പൊടിയിൽ ഒട്ടും മണമൊന്നും ഇല്ല. നന്നായിട്ട് തന്നെ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല ചക്കപ്പൊടിയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്.
1: വർഷം പ്രധാനമായിട്ട്
2: ചക്കയാണ്
1: പ്രധാനം.
2: നമ്മള് കൃഷി ചെയ്ത നെല്ലുള്ളപ്പോ നെല്ലല്ലേ കർഷകരുടെ നിന്ന് നെല്ലെടുക്കുക. ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ ഏത്തയ്ക്ക ചെയ്യും, കപ്പ ചെയ്യും. അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളാണ്, തഴുതാമ, കിഴാനെല്ലി, അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള വിഷമില്ലാത്ത സാധനങ്ങളെല്ലാം മാക്സിമം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല.
1: പിന്നെ ചക്കയുടെ 400 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അല്ലേ?
2: അതെ, 450-ലധികം ഉൽപ്പന്നങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംരംഭകർക്കുള്ള അവാർഡ് 2021 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയായിരുന്നു. അന്നേരം നെല്ലും എല്ലാം ഉണ്ടായിരുന്നു. ചക്കയ്ക്കാണ് കിട്ടിയത്.
1: ഇപ്പൊ ചക്കയുടെ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് താങ്കൾ ഉണ്ടാക്കുന്നത്?
2: പച്ച ചക്ക ചുളപ്പൊടിയും ചക്കയുടെ പാസ്ത, പിന്നെ ചക്കയുടെ പുട്ടുപൊടി, ചക്കയെന്ന് ഞാൻ കേക്ക് വരെ ഉണ്ടാക്കാറുണ്ട്, ചക്കക്കുരുവിന്റെ ചോക്ലേറ്റ്, അങ്ങനെ അതെല്ലാം നമ്മൾ ഓർഡർ അനുസരിച്ച്, ഒട്ടും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കും. ചക്ക ഉണങ്ങി ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കും, അത് ആവശ്യാനുസരണം പൊടിച്ചെടുക്കുക ചെയ്യുന്നത്.
1: ഇത്രയും ചക്ക എവിടുന്നാണ് സോഴ്സ് ചെയ്യുന്നത്?
2: നമ്മുടെ ആലപ്പുഴ ജില്ല നൂറിനാട്ട്, എന്റെ വീടിന്റെ അടുത്ത് നമുക്ക് അവിടെ വീട്ടിലും അവിടെ ചുറ്റുവട്ടത്തുള്ള പ്ലാവിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ചക്ക കിട്ടും. അവിടെ 10-50 പ്ലാവോളം ഉണ്ട്. അപ്പൊ അതില് ചക്ക എല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പകുതിയും പോകുന്നു. അങ്ങനെ ഉണക്കി വെക്കും, അങ്ങനെ പാഴായി പോകുന്ന കണ്ടിട്ടൂടെ തന്നെയാണ് തുടങ്ങിയത്. ഇഷ്ടംപോലെ ചക്കകൾ അവിടെ ആ പ്രദേശത്തുണ്ട്.
1: അപ്പൊ ചക്കയുടെ സീസണിൽ നമുക്ക് ചക്ക കിട്ടും. അപ്പൊ മാഡം ഇത് ഇയർ റൗണ്ട് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണല്ലോ, അപ്പൊ അതിന് എങ്ങനെയാണ് മെറ്റീരിയൽസ് കിട്ടുന്നത്?
2: അത് നമ്മൾ പച്ചച്ചക്ക ഉണങ്ങി വെക്കും, പിന്നെ ബാക്കി ഫ്രോസൺ ആക്കി വെക്കും. പഴുത്ത ചക്കയും അല്ലാതെ പച്ചച്ചക്ക ഉണങ്ങാത്തത് ഫ്രോസൺ ആക്കി വെക്കും, ചക്കക്കുരു ഉണങ്ങി വെക്കും. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും, പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കും.
1: പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് ഇത്രയും പറ്റുമോ?
2: ആ ഫ്രോസൺ ആക്കി ഉണങ്ങി വെക്കുന്നതിന് ഞാൻ ഉപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല. ഉണങ്ങി നല്ലതായിട്ട് ബ്ലാഞ്ചിങ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് അങ്ങനെ വെക്കുക ചെയ്യുന്നത്, എന്നിട്ട് സീൽ ചെയ്ത് വെക്കുക. അപ്പൊ അത് ഓരോ പ്രാവശ്യം ഓരോ പാക്കറ്റ് പൊട്ടിച്ച് അങ്ങനെ എടുക്കത്തതേ ഉള്ളൂ.
1: അപ്പൊ ഈ ഡീഹൈഡ്രേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി മെഷീൻസ് ഒക്കെ ഉണ്ടോ?
2: ആ ലോൺ എടുത്ത് വാങ്ങിച്ചിട്ട് SFAC കേരളയുടെ സബ്സിഡി മെഷീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ഡീഹൈഡ്രേറ്റർ ഉണ്ടോ?
2: ഡീഹൈഡ്രേറ്റർ ഉണ്ട്, ഡ്രയർ ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും വാങ്ങിച്ചില്ല, അത്രയും മെഷീന്റെ ആവശ്യം നമുക്കില്ല. അങ്ങ് വലിയ ഇതായിട്ട് തുടങ്ങാതെ ഞാൻ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. നമുക്ക് ആവശ്യമുള്ള ഉണങ്ങാനേ അന്നേരം ആരും പൊടിച്ചു തരുന്നില്ലായിരുന്നു, മില്ലുകളിൽ പൊടിച്ചു തരാത്തോണ്ട് പള്ളോ റേസർ വാങ്ങിച്ചു. അല്ലെ, അതിന്റെയും ആവശ്യമില്ല. ഇപ്പൊ സാധാരണക്കാർക്ക് ശരിക്കും ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിലുള്ള എല്ലാ ചക്കയോ കപ്പയോ തേങ്ങയോ എല്ലാം ഉണങ്ങിയെടുക്കാനും പറ്റും.
1: അപ്പൊ ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം ഇതങ്ങനെ സ്വന്തം നമ്മുടെ കയ്യിലുള്ള റെസിപ്പിയാണോ യൂസ് ചെയ്യുന്നത്, അതോ എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്തിട്ടാണോ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്?
2: ചക്കയുടെ ഇപ്പൊ പൊടിയൊക്കെ അവിടുന്ന് CTCRA കായംകുളം KVK എടുത്തു. പിന്നെ അല്ലാതെ നമ്മൾ അല്ലാത്ത റെസിപ്പികൾ ചെയ്യുമ്പോ എന്റെ സ്വന്തം തന്നെ, ബർഗർ, ഷവർമ, ചോക്ലേറ്റ്സ്, അതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ.
1: ഇതൊക്കെ ചക്കയുടെ ഉണ്ടാക്കിയിട്ട്?
2: ചക്കയുടെ ഉണ്ട്, ചക്കയുടെയും ചക്കക്കുരുവിന്റെയും ചക്ക മുള്ളിന്റെ ദാഹശമനിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ, പക്ഷെ എന്റെ പല്ല് തേക്കുന്ന പൊടി. ഇപ്പൊ നമ്മളൊരു ചക്ക എടുത്താല് ചക്കയുടെ മുള്ള് വെച്ച് പല്ല് തേച്ച് ചക്കയുടെ ചായ കുടിച്ച് ചക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അപ്പം ഇടിയപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം ചക്ക കൊണ്ട്. അതിന്റെ കൂടെ പക്ഷെ ബാക്കി പൊടികളൊക്കെ ചേർക്കേണ്ടി വരും, അരിയൊക്കെ ചേർക്കേണ്ടി വരും. എന്നാലും അത്രയും ബ്രേക്ക്ഫാസ്റ്റ് മടൽ കൊണ്ട് സാമ്പാറൊക്കെ വെക്കാൻ പറ്റും. എന്നിട്ട് അല്ലെങ്കിൽ അല്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് സാമ്പാർ, ചമ്മന്തി, ചക്കക്കുരുവിന്റെ ചമ്മന്തി, അങ്ങനെ എല്ലാം അരച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ 11 മണിക്ക് സ്നാക്സ് വേണമെങ്കിൽ പച്ച ചക്കയുടെ ബജി വേണം, പഴുത്ത ചക്കയുടെ പഴംപൊരി പോലെ ഉണ്ടാക്കാം, അങ്ങനെ പല പല സാധനങ്ങൾ, ചകിണിയുടെ മിക്സ്ചർ, അങ്ങനെ അതെല്ലാം വെച്ച് നമുക്ക് 11 മണിക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം. ഉച്ചക്ക് ലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ, ചക്ക മൊത്തം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചക്കയും ചക്കക്കുരുവും വെച്ച് സദ്യ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചക്കപ്പുഴുക്ക് വെച്ച് വേണമെങ്കിൽ എല്ലാം ചെയ്യാവല്ലോ. അല്ലാതെ ചോറ് വെച്ചിട്ട് എല്ലാ കറികളും, ഇപ്പൊ പരിപ്പ് തൊട്ട് സാമ്പാർ പായസം വരെയും ചക്ക വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഈവനിങ്ങിനും അതുപോലെ സ്നാക്സും ചായയും കുടിക്കാം. ചക്ക ചായയും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ട്.
1: അതെങ്ങനെയാ ചെയ്യുന്നത്?
2: അതും ഇങ്ങനെ ചക്ക ചോളം വെച്ചിട്ടുണ്ട്, പിന്നെ സംഭാരം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് വൈൻ, പാഴാക്കി കളയുന്ന കൂഴച്ചക്ക പെട്ടെന്ന് നമുക്ക് വളരെ ജോലി കുറച്ച് വൈൻ ഉണ്ടാക്കാം, വിനീഗർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ആ ചക്ക വെച്ചിട്ട് വൈൻ ഉണ്ടാക്കി രാത്രി പാസ്ത, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഷവർമ, ബർഗർ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി രാത്രിയിലും കഴിക്കാം. എപ്പോഴും ചക്ക വെച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി, അങ്ങനെ 7-course meal എല്ലാ സാധനങ്ങളും ചക്കയെ നമുക്ക്.
1: ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇഷ്ടപ്പെട്ട പാസ്തയും ബർഗറും വരെ ചക്കയുണ്ട്.
2: അതാണ് ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ ലക്ഷ്യമിട്ട അതായിരുന്നു. പക്ഷെ നമ്മളെല്ലാരും ചക്കപ്പുഴുക്കൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോ കുറച്ചെങ്കിലും, എല്ലാം ഒന്നും അല്ല, അതിനകത്ത് ബാക്കി സാധനങ്ങൾ ചേരുന്നുണ്ട്, കുറച്ചെങ്കിലും ആരോഗ്യപരമായിട്ട് കഴിക്കാം എന്ന് വെച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. പക്ഷെ ഇതിൽ ഈ പച്ചച്ചക്ക ചുളപ്പൊടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏറെയുണ്ട്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ആഹാരമായിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആദ്യം തൊട്ടേ ഞാൻ ചക്ക അതുകൊണ്ടാണ്, മൊത്തം ഫുള്ളായിട്ടുള്ള ചക്കയല്ല, ചുള മാത്രം എടുക്കുമ്പോൾ ഒട്ടും കയ്പില്ലാത്ത ഇനം നോക്കിയെടുക്കും.

0: ക്കുന്നത്. പിന്നെ അതേ പാകത്തിന് എടുക്ക് നല്ല കയ്പ്പ് വരും. അപ്പൊ ഒട്ടും അതൊന്നും ഇല്ലാതെ എടുക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് വെറുതെ നമുക്ക് പാലിൽ വരെ കാച്ചി കുടിക്കാവുന്ന പൊടിയാണ് ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ്. ഗൾഫിലും അമേരിക്കയിലും എല്ലാ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുമ്പോൾ അവരെല്ലാവരും കൊണ്ടുപോകും. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഇങ്ങനെ കലക്കി കുടിക്കാൻ, അവരോട് ഞാൻ പറയാം ഇങ്ങനെ അവർക്ക് നമ്മുടെ പുട്ട് ഇടിയപ്പം ഒന്നും അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കത്തില്ല. അപ്പൊ അവരുടെ അടുത്ത് പറയും പൊടി ചേർത്ത് കുറുക്കി കുടിക്കാൻ പറഞ്ഞ് അവർ പറഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ്.
1: ഒരു പ്രാവശ്യം വാങ്ങിക്കുന്ന ആൾക്കാർ
0: പിന്നെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഇതുവരെ ഉള്ളവരെല്ലാരും.
1: അപ്പൊ ഇതിന്റെ എങ്ങനെയാ പാക്കേജിംഗ് ഒക്കെ സ്വന്തമാണ് ചെയ്യുന്നത്?
0: പാക്കേജിംഗ് നമ്മള് പേപ്പർ കവറൊക്കെ നമ്മളൊരു പ്ലാസ്റ്റിക് ഫ്രീ ആക്കാൻ വേണ്ടി കുറെ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ നമുക്ക് തണുപ്പ് തട്ടാതിരിക്കുന്ന ഒരു പാക്കേജിംഗ് ഒന്നിനും ലഭ്യമല്ല എപ്പോഴും. അത്ര കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ഇത് എടുക്കാനും പറ്റത്തില്ല, പക്ഷെ എന്നാലും ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ പേപ്പർ കവർ എല്ലാം അടിച്ചിട്ടുണ്ട്, അതിൽ കൊടുക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോ ഇന്ത്യയിലെല്ലാം പോസ്റ്റിലെല്ലാം അയച്ചു കൊടുക്കും, കൊറിയർ പോസ്റ്റെല്ലാം അയച്ചു.
1: പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത സൂക്ഷിപ്പ് കാലാവധി എന്തായാലും കുറച്ച് കുറയും.
0: 6 to 8 months വരെ നമ്മൾ പറയുന്നത്
1: അത്രയും നാൾ ഇരിക്കും.
0: 6 to 8 months വരെ നമ്മൾ തണുപ്പൊന്നും തട്ടാതെ വെച്ചാൽ ഇരിക്കും. പിന്നെ അത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ പാത്രത്തിൽ സൂക്ഷിക്കാൻ പറയും.
1: അപ്പം പ്രധാനമായിട്ട് ചക്കപ്പൊടിയാണ്,
0: ചക്കപ്പൊടിയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്.
1: ഇതൊഴിച്ച് ചക്കയുടെ വേറെ ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും അധികം ചെയ്യുന്നത്?
0: ചക്ക പാസ്ത അങ്ങനെ അതേ സി ടി സി ആർ ഐയുടെ 10 വർഷം മുന്നേ ചെയ്യുമ്പോൾ ചക്കയുടെ പാസ്ത മെഷീൻ ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. അപ്പം സി ടി സി ആർ ഐ ശ്രീകാര്യത്തിൽ നിന്ന് ടെക്നോളജി ട്രാൻസ്ഫർ വാങ്ങിച്ച് കോൺട്രാക്ട് റിസർച്ച് പ്രകാരമാണ് ചക്കയുടെ പാസ്ത നിർമ്മിച്ചത്. അപ്പൊ അതങ്ങ് വലുതായിട്ട് അങ്ങ് പോകുന്നില്ല, പക്ഷെ അത്യാവശ്യം വിലയുണ്ട്. നമ്മൾ സാധാരണ മൈദ പാസ്ത പോലെയല്ല, ചക്കപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വിലയുള്ളത് കൊണ്ടും പിന്നെ അങ്ങ് ഒരുപാട് സെയിൽ അതിനില്ല. പക്ഷെ എന്നാലും ചക്കപ്പൊടിയാണ് കൂടുതൽ പോകുന്ന ഐറ്റം. പിന്നെ ചക്കപ്പുട്ടുപൊടി പോകും.
1: അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ മറ്റേ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ചേർക്കേണ്ടി വരുമല്ലോ, അരിപ്പൊടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
0: അല്ല, ചക്കപ്പൊടിക്കകത്ത് ഒന്നുമില്ല, പ്യുവർ ചക്കപ്പൊടി.
1: പാസ്ത അല്ലെങ്കിൽ
0: പാസ്തക്കകത്ത് ചക്കപ്പൊടി ചേർക്കണം. അവർ സി ടി സി ആർ ഐയുടെ ഇതുള്ളതുകൊണ്ട് കപ്പപ്പൊടി ചേർക്കണം, അങ്ങനെ ചേർക്കണം നമ്മൾ എന്തായാലും അതിനകത്തിൽ.
1: അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇതിന്റെ ഒക്കെ ന്യൂട്രിറ്റീവ് വാല്യൂ എത്ര ഉണ്ട് അങ്ങനത്തെ വല്ലതും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്?
0: അത് ചക്കപ്പൊടിയുടെയും ചക്കപ്പാസ്തയുടെ എല്ലാം ചെയ്തിട്ടുണ്ട്.
1: എവിടെ സി ടി സി ആർ ഐ?
0: സി ടി സി ആർ ഐ ചക്കപ്പാസ്തയുടെ ചെയ്തെടുത്തിട്ടുണ്ട്.
1: പിന്നെ ഇതൊഴിച്ച് കപ്പയുടെ പ്രൊഡക്ട്സും ചെയ്യുന്നുണ്ട്.
0: കപ്പയുടെ പ്രൊഡക്ട്സ് നമ്മൾ സി ടി സി ആർ ഐ ഇൻകുബേഷൻ സെന്റർ ഉപയോഗിച്ച് അവിടുന്ന് സ്നാക്സ് മിക്സർ മുറുക്കു പക്കാവടയൊക്കെ അവിടുന്ന് ചെയ്തെടുക്കും. അവിടെ പോയി ചെയ്തെടുക്കാം നമുക്ക്, അങ്ങനെ അവിടെ പോയി ചെയ്തെടുക്കും.
1: ഇതിനൊക്കെ സ്വന്തം കൃഷിയുണ്ടോ അതൊക്കെ ഇതൊക്കെ നമ്മുടെ കർഷകരിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്?
0: കൃഷിയുണ്ട്, പിന്നെ ഇല്ലാത്ത എല്ലാം കർഷകരുടെ നിന്ന്, കുറച്ച് കൃഷി ചെയ്തതും ബാക്കിയെല്ലാം കർഷകരുടെ നിന്ന്. പിന്നെ
1: ചക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഡിമാൻഡ് ഏത്തക്കയാണ് തോന്നുന്നു.
0: ഏത്തക്ക പൊടി കൊടുക്കും, പൊടിയായിട്ടും കൊടുക്കും. പിന്നെ എന്റെ വേറൊരു പുട്ടുപൊടി ഉണ്ട്, പുട്ടുപൊടി അല്ലാതെ കുറുക്കിയും കുടിക്കാവുന്നതാണ്, ഡയറ്റ് പുട്ടെന്ന് പറയാം. അപ്പൊ അതിനകത്ത് ഗ്ലൂട്ടൻ ഫ്രീ, അരിയില്ല, ഗോതമ്പ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ചക്കയും ഏത്തക്കയും എല്ലാം കൂടെ ചേർന്ന ഒരു പൊടിയാണ്, അതും ഞാൻ കുറെ വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്.
1: പിന്നെ മേഡം ആദ്യം സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പം കീഴുക നെല്ലി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇത് ഇതൊക്കെ വെച്ച് എന്തുവാണ് ചെയ്യുന്നത്?
0: അതെല്ലാം എല്ലാം വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ചെയ്യും, സാമ്പാർ പൊടി. സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് വെജിറ്റബിൾസ് ഇട്ട് സാമ്പാർ പൊടി അങ്ങിട്ടാൽ മതി. അതെല്ലാം കഴുകിയല്ല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ കൃഷി ചെയ്യുന്ന മഞ്ഞൾപ്പൊടി അല്ലാത്തതില്ല കൃഷി ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ്. നമ്മൾ വീട്ടിൽ എങ്ങനെ പണ്ട് ചെയ്തിരുന്നു അതേപോലെ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മൾ പണ്ട് വാങ്ങിക്കുന്ന വീട്ടിൽ ചെയ്തിരുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, മുളക് പൊടിയായാലും മല്ലിപ്പൊടി ആയാലും. അപ്പൊ എരിവിന്റെ വ്യത്യാസങ്ങളൊക്കെ മുളകിന്റെ അനുസരിച്ച് വരുന്നതല്ലാതെ അതിനകത്ത് നമ്മളൊന്നും ചേർക്കുന്നില്ല, വേറൊരു സാധനവും അതിനകത്ത് ചേർക്കത്തില്ല. ആ പൊടിക്കുന്ന സാധനം വരും, നമുക്ക് കുറച്ച് പൊടിക്കുമ്പോൾ കുറച്ച് കുറവാണ് വരുന്നത് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ. എന്നാൽ പോലും ഞാൻ വേറൊന്നും ചേർക്കാറില്ല.
1: പിന്നെ അരി കൊണ്ടുള്ള പ്രൊഡക്ട്സും?
0: അരി കൊണ്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട്, അരിപ്പൊടിയുണ്ട്, അങ്ങനെ അത് നമ്മുടെ ചെമ്പ അരിപ്പൊടിയുണ്ട്, അല്ലാത്ത സാധാരണ അരിപ്പൊടിയുണ്ട്, ഇടിയപ്പം പൊടിയുണ്ട്, പിന്നെ കൊഴുക്കട്ട പൊടിയുണ്ട്.
1: നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? നെൽകൃഷിയൊക്കെ എപ്പോഴെങ്കിലും ചെയ്യണോന്ന് മനസ്സിൽ വന്നിട്ടുണ്ടോ?
0: നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒരു കഴിഞ്ഞ വർഷമൊന്നും ചെയ്തില്ല. നേരത്തെ ഞാൻ അവരെയൊക്കെ നെല്ല് കൃഷി ചെയ്ത് കുറേയേറെ നെല്ലും കിട്ടി, അതൊന്നും ഒരു രാസവളം ഒന്നും ഇല്ലാതെ ചെയ്തായിരുന്നു. അത് ഞാൻ ഗാബ റൈസ് ആയിട്ട് ചെയ്തെടുത്ത് അതിന്റെ പൊടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് തീർന്നു. പക്ഷെ അത് ഞാൻ പിന്നെ ഇപ്പൊ കർഷകരിൽ നിന്ന് അവര് അരിയൊക്കെ എടുക്കുന്നത്.
1: ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയപ്പം വെല്ലുവിളികൾ വല്ലതും നേരിട്ടായിരുന്നു?
0: ഞാൻ ബാങ്ക് ലോൺ എടുത്തായിരുന്നു തുടങ്ങിയത്. അന്നേരം സത്യം പറഞ്ഞാൽ ഇങ്ങനെ വലുതായിട്ട് സംരംഭങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്നും മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായിരുന്നു. ഞാൻ എന്റെ നാട്ടിൽ ഇത്രയും ചക്കയൊക്കെ പഴായി പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു മേളയൊക്കെ വെച്ചായിരുന്നു. കുറെ പേരെ വിളിച്ച് ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് ഉണങ്ങി വെക്കുകയൊക്കെ ചെയ്യാൻ ഒരു മേള വെച്ചു. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞ 1 മണിയായപ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം വിറ്റുപോയായിരുന്നു. ആ പഠിച്ചവർ തന്നെ സാധനങ്ങൾ ചെയ്തുകൊണ്ട് വെക്കാൻ പറഞ്ഞു. നൂറുനാട് 10 വർഷം മുന്നേ ആദ്യം അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ യൂണിറ്റ് തുടങ്ങിയത്. ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെറുതെ പോകുന്നുണ്ട്, അവർക്കൊരു ഇതില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്.
1: പക്ഷെ ഇപ്പൊ പിന്നെ ഒത്തിരി ആൾക്കാർ
0: ചെയ്തിട്ടുണ്ട്, അന്നും കുറച്ചുപേരുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ലായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ പഴക്കാതെ എല്ലാം ഉപയോഗിക്കാമെന്നുള്ള ഒരു അവയർനെസ്. പക്ഷെ അവിടെ ഉള്ളവർ തന്നെയാണ് യൂണിറ്റിലൊക്കെ പിന്നെ വന്നിട്ടുള്ളവരല്ലേ, ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റില്.
1: ഇതൊക്കെ ചെയ്യുമ്പോൾ

0: FSSI രജിസ്ട്രേഷൻ അതൊക്കെ
1: അതെല്ലാം ഉണ്ടായിരുന്നു. FSSI രജിസ്ട്രേഷൻ എല്ലാം എടുത്തായിരുന്നു.
0: ഈ കാര്യമൊക്കെ എവിടുന്നാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനത്തെ രജിസ്ട്രേഷൻ വേണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം?
1: അത് പക്ഷെ ഞാൻ ആദ്യം ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ചക്ക ചെയ്യുന്നതിന് മുന്നേ ഒരു രജിസ്ട്രേഷൻ അങ്ങ് എടുക്കുമായിരുന്നു. എന്താ എനിക്ക് അന്നേരം പറ്റുന്ന എവിടെയാന്ന് വെച്ചാൽ അന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ എവിടെ അഡ്മിഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നുള്ള രീതിയിൽ ആദ്യം വന്ന ആഴ്ച പോയി രജിസ്ട്രേഷൻ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചക്കയിലോട്ടൊക്കെ വന്നതും ഒക്കെ.
0: പിന്നെ ഈ മെഷീനറീസ് ഒക്കെ ആദ്യം വാങ്ങിച്ചു സക്സസ് ആവുമോ ഇല്ലയോ അങ്ങനെ വല്ലതും മനസ്സിലൊരു ആശങ്ക വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ?
1: എനിക്ക് ആദ്യം പക്ഷെ ഭയങ്കര സക്സസ് ആവുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വലുതായിട്ടില്ല, പിന്നെ ഇങ്ങനെ ഓർഗാനിക് ഫുഡായതുകൊണ്ട് വലിയ ഡിമാൻഡ് വരും എന്നുള്ള ഒരു ഇതിലാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും എനിക്കങ്ങ് വലിയ ഒരു ഇതില്ലെങ്കിലും പക്ഷെ എനിക്ക് സംതൃപ്തിയുണ്ട്. ഇത്രയും നല്ല ഫുഡ് ഇത്രയും പേർക്ക് കൊടുക്കാൻ പറ്റുന്നു, അതിനകത്തിലൊട്ടും തെറ്റിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നത്.
0: പിന്നെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ
1: നമ്മൾ വാങ്ങിക്കുന്നവര് നന്നായിട്ട്, ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിച്ചു തുടങ്ങിയ ഒരു പ്രായമുള്ളവരൊക്കെ വാങ്ങിച്ച് അവർക്ക് കഴിക്കാനും എളുപ്പമുണ്ട് പൊടി. അപ്പൊ അവര് റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിക്കുമ്പോ അവര് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴിച്ചാൽ അല്ലെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പറയും. ഇങ്ങനെ അല്ലെങ്കിലും മറ്റേന്റെ കൂടെ ഓട്സിന്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിച്ചപ്പോഴും എനിക്ക് പ്രയോജനം ഉണ്ട്, അതുകൊണ്ട് തരാൻ പറയും. അങ്ങനെ
0: നമ്മുടെ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ ഇത് വെച്ചും നമുക്ക് വാല്യൂഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാം.
1: അല്ല ഞാൻ എനിക്ക് കിട്ടുമ്പോഴേ ഉള്ളൂ, പിന്നെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് സെയിലിന് പറ്റുന്ന ആരെന്ത് ഓർഡർ പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും. നോൺ വെജ് ആയാലും വെജ് ആയാലും അതുപോലെ ഫിഷിന്റെ പിക്കിള്, പിന്നെ ബീഫിന്റെ ഇടിയിറച്ചി പിക്കിള്, അതെല്ലാം ചെയ്തു കൊടുക്കും. അത് ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ മാത്രം ചെയ്തു
0: കൊടുക്കും. മറ്റേ കാര്യങ്ങളൊക്കെ
1: ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് പറയുന്ന ഉടനെ തന്നെ, എന്ന് വെച്ചാൽ ഞാനതങ്ങ് ഉണക്കി ഒന്നും വെക്കത്തില്ല. അവര് പറയുമ്പോ വാങ്ങിച്ച് അന്നേരം ചെയ്താ കൊടുക്കുന്നത്, എന്ത് സാധനമായാലും ഫിഷ് ആയാലും എന്തുമായാലും.
0: അപ്പൊ ഒരു 10 വർഷമായി ഈ മേഖലയിൽ, എനിക്ക് തോന്നുന്നു നല്ലൊരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് താങ്കളുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസ് മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട്?
1: അതെ, ഞാൻ അതിൽ ഭയങ്കര സംതൃപ്തയാണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ വലിയ വിജയം കൈവരിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ മാർഗത്തിൽ പോയി ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിലോ അല്ലെ ഒരു ഉത്സവമോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്തു വെക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം ക്ലാസ്സിന് വിളിച്ചാൽ ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞു കൊടുക്കാവുന്ന അത്രയും മാക്സിമം പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർ ആ ഐഡിയ വെച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, എന്നിട്ട് അവര് ബാക്കിയുള്ള കാര്യങ്ങളും പഠിപ്പിച്ചോളൂ. അതിൽ കുറേ പേരെന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. അവരിങ്ങനെ കുറെ കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന വീട്ടമ്മമാരാണ്, പക്ഷെ അവർക്ക് അങ്ങ് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഒരു വരുമാനമൊക്കെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട്, സംരംഭം തുടങ്ങിയവരുണ്ട്. അതിൽ ഞാൻ ഭയങ്കര സംതൃപ്തയാണ്.
0: അപ്പൊ ഇങ്ങനത്തെ ഒരു സംരംഭം ആരെങ്കിലും തുടങ്ങിയാൽ താങ്കളുടെ ഒരു അഡ്വൈസ് എന്തോ ആയിരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് അത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: പ്രധാനമായും മാർക്കറ്റ്. മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അതില്ലാതെ നമ്മൾ ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ ഈ നെല്ലും ഒക്കെ സൂക്ഷിക്കാൻ തന്നെ ഒരുപാട് അരി ഒക്കെ സൂക്ഷിച്ചു വെക്കുക, ഒരുപാട് ആ മട്ടാരി ഉമാ നെല്ലിന്റെ അരിയും ഈ ഞവരേരിയൊക്കെ നല്ല ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വലുതായിട്ടൊക്കെ ചെയ്യാത്തത്. വേറൊരാളെ കൊണ്ട് അഴിച്ചു നോക്കിയാലും നമുക്ക് അറിയാനൊക്കത്തില്ല കെട്ടി വെച്ചിരിക്കുന്നത് ശരിയായിട്ടിരിക്കുവാണോ എന്നൊക്കെ. എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിച്ചില്ലേ അതെല്ലാം പോകും. പ്രിസർവേറ്റീവ്സ് ഇല്ലാതൊക്കെ പാക്ക് ചെയ്ത്
0: വെക്കുമ്പോഴും മാർക്കറ്റ്
1: കണ്ടുപിടിച്ചാൽ വലിയ ഒരു കുഴപ്പവും ഇല്ലെന്നാണ്. ചെയ്യാൻ പറ്റുന്നവർക്ക് ഏത് രീതിയിലും
0: ചെയ്യാം. പരിശീലനം എന്തായാലും
1: എടുക്കണം. ഇപ്പൊ എല്ലാ കെവിക്കയിലും ഉണ്ടല്ലോ. ഇപ്പൊ കായംകുളം കെവിക്കയിലെല്ലാം നന്നായിട്ട് നടക്കുന്ന, പിന്നെ വെള്ളായണിയിലും കാർഷികക്കുളയിലും തൃശ്ശൂരും എല്ലായിടത്തും ഉണ്ട്, പത്തനംതിട്ട എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം എപ്പോഴും ട്രെയിനിങ് ഇങ്ങനെ ഗ്രൂപ്പിലെല്ലാം ബനാനയുടെയും ചക്കയുടെയും എല്ലാം എപ്പോഴും വരാറുണ്ട്. അപ്പൊ എല്ലാം എവിടെ വേണം, ഓരോരോ സ്ഥലത്ത് എവിടെ ഓരോർക്ക് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോയി ചെയ്യാമല്ലോ.
0: പിന്നെ ഈ പാക്കേജിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം എന്തെങ്കിലും പ്രശ്നം വന്നായിരുന്നു?
1: അതെ, പ്ലാസ്റ്റിക് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത്, 2-3 വർഷം ഞാൻ വെയിറ്റ് ചെയ്ത്. അത്യാവശ്യം വരുന്ന പ്ലാസ്റ്റിക് വാങ്ങിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. അല്ലാതെ വേറെ മാർഗമില്ല. എന്ന് വെച്ചാൽ വേറെ ഉള്ളത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഡക്റ്റ് ചീത്തയായി പോകും. അപ്പൊ ഇപ്പൊ നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ച് പാക്ക് ചെയ്തിട്ട് അത് പേപ്പർ കവർ ചെയ്യുക ചെയ്യുന്നത്.
0: അത് വെച്ച് പോകുന്നുണ്ട്.
1: അങ്ങനെയാണ്. അന്നേരം അത് കാണാൻ ഒരു അട്രാക്റ്റീവ് പാക്കേജിംഗ് ആണ്.
0: അകത്ത്
1: കേടാവാതെ പ്ലാസ്റ്റിക് അല്ലാതെയൊക്കെ
0: കാണാൻ
1: അട്രാക്ഷൻ വേണം.
0: ഇപ്പൊ മേഡം താങ്കളുടെ അടുത്ത് സംസാരിച്ച് താങ്കളൊരു 10 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിലുണ്ട്, എല്ലാ തര പ്രൊഡക്റ്റ് താങ്കൾ ചെയ്യുന്നുണ്ട്, ഇപ്പം വരെ നല്ലപോലെ പോകുന്നുമുണ്ട്. നമ്മുടെ ആശംസകൾ ഇനി മുന്നോട്ട് ഇതേമാതിരി തന്നെ പോകട്ടെ. വളരെ നന്ദി.
1: താങ്ക് യു സർ.
2: ചക്കയിൽ നിന്നും എത്രയേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അല്ലേ? നാം പാഴാക്കി കളയുന്ന ചക്ക ഒരു വരുമാന മാർഗമാക്കി മാറ്റാമെന്ന് മനസ്സിലായില്ലേ? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്ക രുചിയിലും പോഷക ഗുണത്തിലും അതുല്യമാണ്. ഒരു കാലത്ത് സാധാരണക്കാരന്റെ ഭക്ഷണമായിരുന്ന ചക്ക ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ ഭക്ഷണമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രകൃതി നമുക്ക് നൽകിയ അമൂല്യമായ ഒരു സമ്മാനമാണ് ചക്ക.

നമ്മുടെ മുറ്റത്ത് വളരുന്ന ഈ നാടൻ ഫലത്തെ സ്നേഹിക്കാം, സംരക്ഷിക്കാം, ആരോഗ്യകരമായ ജീവിതത്തിന്റെ ഭാഗമാക്കാം. കർഷകയായ ശ്രീമതി രാജശ്രീ ആറുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി രാജശ്രീയുടെ ഫോൺ നമ്പർ 9400234877. ഇനിയൊരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവിനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൌകര്യം മെച്ചപ്പെടുത്തുന്നതും വാഴത്തടങ്ങളിൽ കുമ്മായം ഇടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. നട്ട് 1 വർഷം പ്രായമായ ജാതി തൈക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 45, 100, 90 ഗ്രാം വീതം ചേർക്കാം. 2 വർഷം പ്രായമായതിന് 90, 200, 180 ഗ്രാം വീതവും ചേർക്കണം. 3ാം വർഷം വളത്തിന്റെ അളവ് ക്രമമായി വർദ്ധിപ്പിച്ച് 15 വർഷം പ്രായമാകുന്നതോടെ നേരത്തെ പറഞ്ഞ വളങ്ങൾ 1 കിലോ, 1.5 കിലോ, 1.75 കിലോ എന്ന തോതിൽ നൽകണം. സ്യൂഡോമോണാസ് പൊടി 200 ഗ്രാം വീതം ഓരോ ജാതിയുടെയും ചുവട്ടിൽ ജൈവവളമായി ചേർത്ത് ചവറിട്ട് മൂടുന്നതും 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം മഴയുടെ ശക്തി കുറഞ്ഞ മാസങ്ങളിൽ തളിച്ചുകൊടുക്കുന്നതും മരങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും കായപിടുത്തം വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഉത്തരം മക്കച്ചോളം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും

ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റ് 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സാങ്കേതിക വിദ്യയും സംരംഭകത്വവും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിലെ പുതിയ അവസരങ്ങൾ യുവജനങ്ങൾക്കും കർഷകർക്കും പരിചയപ്പെടുത്തുകയും കൃഷിയെ മികച്ച തൊഴിലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് 82811440 അല്ലെങ്കിൽ 944670159 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഓഗസ്റ്റ് 10-11 തീയതികളിൽ ക്ഷീര സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾ 10-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിലെത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് ക്ഷീര പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2440911 അല്ലെങ്കിൽ 9061409824 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിലായി കർഷകരെ ആദരിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അർഹരായ കർഷകർ നേരിട്ടോ വാർഡ് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ മുഖേനയോ നാളെ വൈകിട്ട് 5 മുൻപായി കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
0: ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,300, ചെങ്ങന്നൂർ 27,000, കോട്ടയം 27,800, പാല 27,700. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, കൊച്ചി 16,800, വടക്കൻ പറവൂർ 16,400. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 23,000, കായംകുളം 24,000, പുളിങ്കുന്ന് 26,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 21,000, പുത്തൂർ 16,800, കോട്ടയം 31,000, എറണാകുളം 32,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 2,900. കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 65,000, പുത്തൂർ 69,600, പാല 67,000, കൊച്ചി ഗാർബിൾഡ് 71,500, കൊച്ചി അൺഗാർബിൾഡ് 69,500 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 39,200, കട്ടപ്പന 36,500. അടയ്ക്ക 1,000, പുത്തൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ 5,000 രൂപ, വടക്കൻ പറവൂർ

0: പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സ്നേഹം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 12th ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 35 ലക്ഷത്തിലധികം ആളുകൾ കൈത്തറി മേഖലയിൽ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 25 ലക്ഷത്തോളം പേർ സ്ത്രീകളാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഹമാരെ ഹൊത്കൊത്ത സെക്ടർമെ ഭാരത് കി റൂറൽ പ്രീമിയോൻ ഇക്കോണമിക സബ്സെ സുന്ദർ ഓർ മാനവീയ ഉദാഹരണ ബന്നെ കി സംഭാവനയെ ബൽബത്തി ഹുയി. മഹത്വപൂർണ്ണ ഹാൻഡ്ലൂം ക്ലസ്റ്റർസ് കോ ആധുനിക പ്രൌദ്യോഗികി ഓർ സാമയിക പ്രശിക്ഷണ വിധിയോ സെ ജോഡാ ജാ രഹാ ഹൈ. ബുൻകാരോ കി ആയ ബഢാനെ കെ ലിയെ അനേക പാരദർശി ഉപായ സർക്കാർ നെ ഹാത്ത് മെ ലിയെ ഹൈ. ബുനാകാരോ കോ ഉൻകി മെഹനത് കാ പൂരാ ലാഭ് സീധെ മിൽനെ കി റാസ്തെ ഖുലെ ഹൈ.
0: ചടങ്ങിൽ 2025 സന്ത് കബീർ കൈത്തറി അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി സമ്മാനിച്ചു. കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 4 സ്മാരക തപാൽ സ്റ്റാമ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലികാംഗങ്ങളുടെയും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ട് പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുകയാണെന്ന് ജയശങ്കർ വ്യക്തമാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണനയാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പിലാക്കിയ വിവിധ സുരക്ഷാ നടപടികളുടെ ഫലമായി ട്രെയിനുകൾ പാളം തെറ്റുന്നതുൾപ്പെടെയുള്ള അപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. 2nd ദിവസം ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അമേരിക്ക അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടുകളുടെ വരവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ശ്രീ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി.
2: जहां तक भारत के अपने विधायी मामलों का सवाल है, ये हमारी अंदरूनी मामला है जिसपे हमारी संसद उस पर निर्णय लेती है। मैं आपको ये भी बताना चाहता हूं कि दुनिया में कई एक ऐसे राष्ट्र हैं जिसमें अमेरिका भी शामिल है जो विदेशी कोष को विदेशी फंड्स को विनियमित करते हैं.
0: ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താസമ്മേളനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് ജയ്സ്വാൾ ആവർത്തിച്ചു. പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളെയൊന്നും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് സംസാരിച്ച വിദേശകാര്യ വക്താവ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും മാറ്റങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തതായി പറഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് കോൾ വന്നതെന്നും ഇന്ത്യയ്ക്ക് ആ രാജ്യവുമായി തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും ദേശീയ കൈത്തറി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2015 ഓഗസ്റ്റ് 7-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് താലൂക്കിലാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്.
0: വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും മഴ പെയ്തത് പലയിടങ്ങളിലും വെള്ളം കയറുന്നതിന് ഇടയാക്കി. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ആസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹിയും സെമിഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന സെമിഫൈനലിൽ അഷ്മിതയും രക്ഷിതയും തമ്മിൽ ഏറ്റുമുട്ടും. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശത്തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ഒക്ടോബർ 31 അവസാന തീയതി. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ഭൂമിശാസ്ത്ര അധ്യാപകനായ ജിതിൻ ജെ എസ് ഹിമാലയൻ നദികളെക്കുറിച്ച് സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. സാർ, ഇന്ന് ഏത് വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളോട് വിശദീകരിക്കാൻ പോകുന്നത്?
1: നമസ്കാരം.
2: നമസ്കാരം സാർ.
1: ഹിമാലയ നദികൾ, ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. മൂന്നെണ്ണം തന്നെയാണ് ഉണ്ടായിരുന്നത്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ മൂന്ന് നദികളെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്.
0: സിന്ധു അല്ലേ,
1: കുറച്ച് ഭാഗം മാത്രം ഇന്ത്യയിലും ബാക്കി ഏറെക്കുറെ ഭാഗം പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ജീവരേഖ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്.
0: പാകിസ്ഥാന്റെ തന്നെ നാഷണൽ റിവർ,
1: ദേശീയ നദിയുമാണ്. ദേശീയ നദിയാണ് അവരുടെ ജീവരേഖയാണ്. പൊതുവെ പാകിസ്ഥാനിലും ഇന്ത്യയിലും മാത്രമല്ല, ഇത് ചൈനയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചൈനയിലെ ടിബറ്റ് എന്ന പ്രദേശം, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർഷു ഗ്ലേസിയർ, ബോഗാർഷു ഗ്ലേസിയർ നിന്ന് ഉത്ഭവിച്ചിട്ട് നേരെ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് വഴിയാണ് ഒഴുകുന്നത്. ലഡാക്കിൽ നിന്നും വീണ്ടും അടുത്ത് നമ്മുടെ പാകിസ്ഥാനിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്നത് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ ദേശീയ നദി എന്നും ജീവരേഖ എന്നറിയപ്പെടുന്നതും സിന്ധു തന്നെയാണ്.
0: സിന്ധു കരാർ 1960
1: അറുപതിലായിരുന്നു. 60 സെപ്റ്റംബർ 19 കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരാറാണ് നമ്മൾ അടുത്ത കാലത്തായിട്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ടൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കരാർ. അതായത് ഈ കരാറിന്റേതായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നെഹ്റുവും അയ്യൂബ് ഖാനും കൂടെ ആയിട്ട് അന്ന് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ടും 5 പോഷക നദികളും പിന്നെ സിന്ധു ഉൾപ്പെടെ 6 നദികളും, അതായത് സിന്ധുവും 5 പോഷക നദികളും 6 ഉണ്ടായിരുന്നു. ടോട്ടൽ നമുക്ക് അതിനെ 3-3 വിധമായിട്ട് അങ്ങ് ഭാഗിക്കുകയാണ്. ഏറ്റവും വടക്ക് ഭാഗത്തുണ്ടായിരുന്ന സിന്ധു, അതുപോലെ തന്നെ അതിന്റെ പോഷകതകളായ ചലം, ചിനാബ് പാകിസ്ഥാനിൽ വിട്ടുകൊടുക്കുകയാണ്. ആ മൂന്ന് നദിയിലെയും ജലം പാകിസ്ഥാൻ കൊടുക്കുകയും അതിന് താഴെയായിട്ടുണ്ടായിരുന്നത്, അതായത് തെക്ക് ദിശയിലായിട്ട് വരുന്നത് രവി, ബിയാസ്, സത്ലജ്. മൂന്നെണ്ണം ഇന്ത്യക്ക്, അതിന്റെ ജലം ഇന്ത്യക്ക് തന്നെയാണ്, ജലമെന്നല്ല പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് സ്വന്തമായി കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ഈ ചലം, ചിനാബിലൊക്കെ ആണെങ്കിൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അണക്കെട്ട് നിർമ്മിച്ചത് ഇന്ത്യയാണെങ്കിലും അതിന്റെ ജലം ഒഴുകേണ്ടത് പാകിസ്ഥാനിലേക്കാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗത്തും ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഇതായിരുന്നു. ആദ്യം ഈ അണക്കെട്ടുകൾ, ചലത്തിലും ചിനാബിലും ഉണ്ടായിരുന്ന അണക്കെട്ടുകൾ നമ്മൾ അടച്ചു വയ്ക്കുന്നു. അടച്ചു വെച്ചപ്പോഴത്തേക്കും പാകിസ്ഥാനിൽ ജലം കിട്ടുന്നില്ല. ജലദൗർലഭ്യം വന്നപ്പോഴത്തേക്കും വീണ്ടും കുറച്ച് പ്രഷർ വരുന്നുണ്ട് അണക്കെട്ട് തുറക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ മൊത്തത്തോടെ അങ്ങ് തുറന്നു കൊടുത്തതും പ്രളയം വരുന്നതും. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മളിപ്പോൾ കരാർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നതുമായിട്ടുണ്ടായിരുന്നതാണ് ഈ സിന്ധു നദി ജല കരാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നദി അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ ജീവരേഖ, ദേശീയ നദി എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. അവിടെ കൃഷി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലും ഈ ഒരു സിന്ധു നദിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഗംഗാ നദി, അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ സിന്ധുവിന്റെയും പ്രാധാന്യം.
0: അപ്പൊ ഹിമാലയൻ നദിയിലേക്ക് തിരിച്ചു വരല്ലേ?
1: ഹിമാലയ നദിയിലേക്ക് തിരിച്ചു. അപ്പൊ നമുക്ക് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഈ മൂന്ന് നദികളാണ് ഹിമാലയൻ നദിയായിട്ടുള്ളത്. അപ്പൊ അതിൽ സിന്ധുവിന് എങ്ങനെയാണോ പാകിസ്ഥാനിലെ പ്രാധാന്യമുള്ളത്, അതുപോലെ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗംഗ തന്നെയാണ്. കാരണം ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്നത് ഗംഗയാണ്. നമ്മുടെ ദേശീയ നദി ഗംഗ തന്നെയാണ്, നമ്മുടെ ജീവരേഖയും ഗംഗ തന്നെയാണ്.
0: അപ്പൊ ജലജീവി
1: അതെ. അപ്പോ നമുക്ക് ഇതുപോലെ ഈ 5 പ്രധാനമായിട്ടും 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ടാവും. നമുക്ക് സിന്ധു ആണെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് മാത്രമാണ്, എന്നാൽ ബ്രഹ്മപുത്ര ആണെങ്കിൽ അരുണാചൽ പ്രദേശും ആസാമും, കുറച്ച് ഏരിയ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഗംഗയാണ് കൂടുതലായിട്ട് ഏരിയ കവർ ചെയ്യുന്നത്, ഒക്കുപൈഡ് ഏരിയ കൂടുതലുള്ളത് ഗംഗയ്ക്കാണ്.
0: സാർ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയല്ലേ?
1: തീർച്ചയായിട്ടും ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഹിമാലയ നദികളിൽ നീളം കൂടി വരുമ്പോഴത്തേക്കും അത് സിന്ധുവാണ്. ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി സിന്ധുവും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയുമാണ്. കാരണം 5 സംസ്ഥാനങ്ങളിലൂടെ പ്രധാനമായിട്ടും ഒഴുകുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ബ്രഹ്മപുത്ര 2 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു, അരുണാചൽ പ്രദേശും ആസാം.
0: പുരുഷ നദി എന്നറിയപ്പെടുന്നത്
1: ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര കാരണം നമ്മൾ സിന്ധു എന്ന് പെൺകുട്ടികൾക്ക് പേരിടാറുണ്ട്, ഗംഗ എന്നും പെൺകുട്ടികൾക്ക് പേരിടാറുണ്ട്. പക്ഷെ ബ്രഹ്മപുത്ര എന്ന് കാണാറില്ല, കാരണം ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രൻ ആയതുകൊണ്ട് തന്നെ പുരുഷ നദി, പുല്ലിംഗ നാമധേയം അല്ലെങ്കിൽ ആണ് നദി എന്ന രീതിയിലാണ് ഒരു മെയിൽ ആ ഒരു ക്യാരക്ടറാണ് ആ നദിക്ക് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നുണ്ട്, ആഴം കൂടിയതും അല്ലെങ്കിൽ ഏറ്റവും അധികം ജലം വഹിക്കുന്നതും എല്ലാം ഈ ബ്രഹ്മപുത്ര തന്നെയാണ്.
0: ആസാമിൽ
1: ഉത്ഭവിക്കുന്നത് ടിബറ്റിന്റെ ഭാഗത്താണെങ്കിലും ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. സിന്ധുവും ബ്രഹ്മപുത്രയും രണ്ടും ഒരേ സ്ഥലത്തുനിന്നാണ് ഉത്ഭവിക്കുക. രണ്ടും ടിബറ്റ് തന്നെയാണ്. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചൈന. ചൈനയിലുള്ള ഭൂപ്രദേശമായ ടിബറ്റിൽ ഒരു തടാകമുണ്ട്, മാനസ സരോവർ തടാകം. ഈ മാനസ സരോവർ തടാകത്തിലെ ഗ്ലേസിയറുകൾ, പ്രധാനപ്പെട്ട 2 ഗ്ലേസിയറാണ് നമുക്ക് ആവശ്യമുള്ളത്, ഒന്ന് ബോഗാർഷു, ഒന്ന് ചെമ യുംതുങ് ഗ്ലേസിയർ. ഈ ബോഗാർഷു ഗ്ലേസിയർ എന്ന് ഉത്ഭവിക്കുന്നത് സിന്ധു ആണെങ്കിൽ ഈ ചെമ യുംതുങ് ഗ്ലേസിയർ എന്ന് ഉത്ഭവിക്കുന്നതാണ് ബ്രഹ്മപുത്ര. ഈ ചെമ യുംതുങ് ഗ്ലേസിയർ എന്ന് ഉത്ഭവിച്ചിട്ട്, അതായത് ടിബറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് നേരെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് അരുണാചൽ പ്രദേശ് വഴി. അങ്ങനെ അരുണാചൽ പ്രദേശും ആസാമും കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിലാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ

0: ഉപപുത്ര ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നുണ്ട്. ആസാമിലെ ഏറ്റവും നീളം കൂടിയത് അല്ലെങ്കിൽ ആസാമിലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതെല്ലാം ഇത് തന്നെയാണ്, ബ്രഹ്മപുത്രയാണ്.
1: ഈ ചുവന്ന നദി എന്ന് എന്തുകൊണ്ടായിരിക്കും
0: ചുവന്ന നദി?
1: അതായത്
0: പൊതുവെ ആ പ്രദേശത്തിന്റേതായിട്ടുള്ള സ്ട്രക്ചർ അനുസരിച്ചിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ചുവന്ന നദി എന്നുള്ളത്. ക്ഷേത്രമുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഈ നദികളെ ഉത്ഭവിച്ച് വരുന്ന പ്രദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ ക്ഷേത്രത്തിനേക്കാളും അവിടുത്തെ പാലം അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടായിരിക്കുന്ന പർവ്വതം, ഇതൊക്കെ ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഏത് പർവ്വതത്തിനെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നംജ ബർവ പർവ്വതത്തെ ചുറ്റിയാണ്. ഒരുപാട് തവണ നംജ ബർവ. അപ്പോൾ നംജ ബർവ പർവ്വതത്തെ ചുറ്റിയാണ് ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുപോലെ തന്നെ സിന്ധു, അതും പ്രവേശിക്കുന്നത് നംഗ പർവ്വതത്തെ ചുറ്റിയാണ്. അപ്പം പൊതുവെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള രണ്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള വാക്കാണ്. അപ്പോൾ നംഗ പർവ്വതത്തെ ചുറ്റിയിട്ട് സിന്ധുവും നംജ ബർവ പർവ്വതത്തെ ചുറ്റിയും ബ്രഹ്മപുത്രയും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സ്ഥലമായാലും പ്രാദേശികമായിട്ട് ഇതിന്റെ പേരുകളിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളും ഇതെല്ലാം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ബ്രഹ്മപുത്രയിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഉത്ഭവ സ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്, സാർലിംഗ് സാങ്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും അരുണാചൽ പ്രദേശിലേക്കാണ് വരുന്നത്. അവിടെ അറിയപ്പെടുന്ന പേരാണ് ദിഹാങ് എന്നാണ്. ദിഹാങ്ങും സിയാങ് എന്നറിയപ്പെടുന്നുണ്ട്, രണ്ടു പേരിൽ അറിയപ്പെടുന്നുണ്ട്.
1: ദിഹാങ് സിയാങ്.
0: അരുണാചൽ പ്രദേശ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ആസാമിലേക്കാണ്. ആസാമിൽ വരുമ്പോൾ അറിയപ്പെടുന്നത് ദിബാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം സിമിലർ ആയിട്ടുള്ള വാക്കാണ് ദിഹാങ്, സിയാങ്, ദിബാങ്. ദിബാങ് എന്നറിയപ്പെടുന്നത് ആസാമിലാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ചോദിക്കാറുള്ളത് ജമുന. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന എന്നറിയപ്പെടുന്നത്.
1: അതുപോലെ ഗംഗ പത്മ എന്നറിയപ്പെടുന്നു,
0: പത്മ എന്നറിയപ്പെടുന്നുണ്ട്. ഗംഗാ നദിയും ഇതേ സെയിം തന്നെയാണ്. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണെങ്കിൽ ജമുന എന്നാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ അറിയപ്പെടുന്ന അതേ പേര് തന്നെ ആവണമെന്നില്ല മറ്റൊരു പ്രദേശത്തിലേക്ക് എത്തുമ്പോൾ. അങ്ങനെ പേരുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നു.
1: സാർ, ഈ കുംഭമേള പറ്റി ഒന്ന് വിശദീകരിക്കുമോ? ഗംഗയിലല്ലേ, ഗംഗയുടെ തീരത്ത് നടക്കുന്ന ഒരു
0: തീരത്താണ്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ചുകൂടെ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു കുംഭമേള, പ്രത്യേകിച്ച് മഹാകുംഭമേള. ഈ കുംഭമേള 144 വർഷമായിരുന്നു ഈ മഹാകുംഭമേള. ഈ കുംഭമേളയിൽ തന്നെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് പൂർണ്ണ കുംഭമേള അല്ലെങ്കിൽ കുംഭമേള 12 വർഷം, പിന്നെയുള്ളത് അർദ്ധകുംഭമേള 6 വർഷം, അടുത്തത് 144 വർഷം മഹാകുംഭമേള. ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഈ മഹാകുംഭമേളയായിരുന്നു. കുംഭമേളയ്ക്ക് പിന്നില് രണ്ടു മൂന്ന് ചരിത്രങ്ങൾ, ചരിത്രം എന്ന് പറയും ഒരുപാട് കഥകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാഭാരതവുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പുരാണങ്ങളിലെല്ലാത്തിലും ഇതിനെക്കുറിച്ച് പരാമർശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഒരു പുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ദേവന്മാരും അസുരന്മാരും രണ്ട് വിഭാഗക്കാരുമായിട്ട് പാലാഴി കടയുന്നുണ്ട്. അപ്പൊ പാലാഴി കടഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ അമൃതിന്റേതായിട്ടുള്ള അംശം ഭൂമിയിൽ വർഷിച്ച സ്ഥലങ്ങളായിട്ടാണ് ഈ സ്ഥലങ്ങളെ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ അമൃത് വർഷിച്ചതായി കണക്കാക്കപ്പെടുന്ന ഗംഗയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. കഥകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏത് രീതിയിലായാലും അമൃത് വർഷിച്ചതായി കണക്കാക്കപ്പെടുന്ന 4 സ്ഥലങ്ങളായിരുന്നു ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ഈ 4 സ്ഥലങ്ങളിൽ തന്നെയാണ് കുംഭമേള നടക്കുന്നത്. അതായത് 12 വർഷത്തിലൊരിക്കലുള്ള കുംഭമേള നടക്കുന്നത് ഈ 4 സ്ഥലങ്ങളിലാണ്. എന്നാൽ അർദ്ധകുംഭമേള എന്ന് പറയുമ്പോൾ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. 6 വർഷത്തിലൊരിക്കൽ 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. അത് ഹരിദ്വാറും അലഹബാദും. ഹരിദ്വാർ, അലഹബാദ്. ഇനി അതിൽ മഹാകുംഭമേള 144 വർഷം, അത് നടക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ അലഹബാദിലാണ്. പ്രയാഗ്രാജ് എന്നാണ് കൃത്യമായിട്ട് ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. പ്രയാഗ്രാജ് ഉത്തർപ്രദേശിലെ അലഹബാദിൽ. ഈ പ്രയാഗ്രാജിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്രാചീന കാലത്ത് നമ്മുടെ ഗംഗ, യമുന, സരസ്വതി സംഗമിച്ചിരുന്നതാണ്. അപ്പോൾ ഈ സംഗമിച്ചിരുന്നപ്പോൾ പണ്ട് തന്നെ അറിയപ്പെടുന്ന പേര് ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. അത് ഈ പറയുന്ന അലഹബാദിൽ തന്നെയാണ്. ഇതേ സ്ഥലം തന്നെയാണ് ഇപ്പോൾ മഹാകുംഭമേളയായിട്ട് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നതും ഇത് തന്നെയാണ്.
1: സരസ്വതി നദി എന്ന് പറയുന്നത്
0: പണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു, അതായത് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടപ്പോൾ അപ്രത്യക്ഷമായ നദിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വേദങ്ങളിൽ പരാമർശം, വേദങ്ങളിലെ ഒരുപാട് പരാമർശമുള്ള നദിയുമാണ് ഈ സരസ്വതി നദി. ഈ പ്രാചീന കാലത്ത് ഹിമാലയം രൂപപ്പെടുന്നതിന് മുൻപ് 2 ഫലകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം, യൂറേഷ്യൻ ഫലകം. ഈ 2 ഫലകങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിലൂടെ തെന്നി നീങ്ങി പരസ്പരം കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന മടക്കു പർവ്വതം, ഫോൾഡ് മൗണ്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്, മടക്കു പർവ്വതം. അങ്ങനെ രൂപപ്പെട്ട മടക്കു പർവ്വതമാണ് ഹിമാലയം. അപ്പോൾ ഈ ഹിമാലയം രൂപപ്പെട്ട സമയത്ത് അപ്രത്യക്ഷമായ നദിയാണ് സരസ്വതി നദി. അപ്രത്യക്ഷമായിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 2 സ്റ്റേറ്റിലാണ് ഭൂമിക്കടിയിലൂടെ, ഒന്ന് രാജസ്ഥാനിലും ഹരിയാനയിലും. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു. പണ്ട് ഏകദേശം ലോക്ഡൌണിന് മുന്നേക്കെ നമ്മുടെ റാങ്ക് ഫൈലോ പി എസ് സിക്കോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് രാജസ്ഥാൻ മാത്രമാണ്. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഹരിയാനയിലും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ രാജസ്ഥാൻ, ഹരിയാന 2 സ്റ്റേറ്റുകളിലൂടെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നതാണ് സരസ്വതി. എന്നാൽ പ്രാചീന കാലത്ത് ഈ സരസ്വതിയുടെ ഒരു പോഷക നദി, അതായത് ഇന്നത്തെ സിന്ധുവിന്റെ പോഷകതയായിരുന്ന സത്ലജ്, സരസ്വതിയിലേക്ക് ഒഴുകിയതായിട്ടും രേഖകളുണ്ട്. സത്ലജ്, ഇന്നത്തെ സിന്ധുവിന്റെ പോഷകതയായ സത്ലജ് പ്രാചീന കാലത്ത് സരസ്വതിയിലേക്ക് ജലം എത്തിച്ചതായിട്ടും തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സരസ്വതി ഇപ്പോൾ ഇല്ല, പക്ഷെ ഒരു കാലത്ത് ഇതെല്ലാം ഒരേ സമയത്ത് ഒഴുകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നായിരുന്നു ഈ ത്രിവേണി സംഗമം.
1: സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി
0: സിന്ധുവിന്റെ, അത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് വരുമ്പോഴത്തേക്കും സത്ലജും, എന്നാൽ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ചിനാബുമാണ്. ചിനാബ്
1: കൺഫ്യൂസിംഗ്
0: ആണ്, കാരണം അത്

0: ഇന്ത്യയിലൂടെ വരുമ്പോഴത്തേക്കും, ഇന്ത്യയിലൂടെ വരുമ്പോഴത്തേക്കും സത്ലജ് ആണ് വരുന്നത്, അല്ലാതെ അത് ചിനാബാണ്.
1: ഗംഗയല്ലേ ഏറ്റവും മലിനീകരിക്കപ്പെട്ട?
0: അതെ, മലിനീകരണം കൂടിയ ഹിമാലയ നദി എന്ന് പറയുന്ന ഗംഗയാണ്. ഗംഗാ നദി മലിനീകരണം പൊതുവെ കൂടിയ ഹിമാലയ നദിയാണ്. ഈ മലിനീകരണം കൂടാനായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് ഘടകം എന്ന് പറയുന്നത്, ഒന്ന് ഫാക്ടറി മാലിന്യങ്ങൾ. ഗംഗയുടെ തീരത്താണ് ഒരുപാട് പട്ടണങ്ങളുള്ളത്. ഈ പട്ടണങ്ങളിൽ നിന്നുള്ള എല്ലാ ഫാക്ടറി മാലിന്യങ്ങളും, അല്ലെങ്കിൽ ഈ പട്ടണങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഫാക്ടറിയുടേതായിട്ടുള്ള രാസമാലിന്യങ്ങളും എല്ലാം ഒഴുക്കുന്നത് ഈ ഗംഗയിലേക്ക് ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് നിയന്ത്രിച്ചിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയായിരുന്നു. കൂടാതെ റിച്വൽസും മതപരമായിട്ട് ഒരുപാട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നദിയാണ് ഗംഗാ നദി. ഇപ്പോൾ പണ്ട് കാലം മുതൽക്കേ തന്നെ നമ്മുടെ ഈ ശബരിമലയും പമ്പാ നദിയും എങ്ങനെയാണോ കണക്ട് ആയിട്ടുള്ളത്, അതുപോലെ ഹിന്ദുമത ആചാരങ്ങളുമായിട്ട് ഒരുപാട് കണക്ട് ആയിട്ടുള്ള ഒരു നദിയാണ് ഗംഗാ നദി. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ചിതാഭസ്മം കലശത്തിൽ, കുടത്തിലാണ് ഒഴുക്കുന്നതെങ്കിലും പലപ്പോഴും നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതാണെങ്കിൽ അങ്ങനെ തന്നെ ആവണമെന്നില്ല. ജലസമാധി പോലെയുള്ള ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായ ശരീരം, അതായത് മൃതദേഹം പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ നമ്മൾ ജലത്തിലേക്ക്, എന്താണ്, ജലത്തിലേക്ക് ഒഴുക്കുന്നതുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ ഈ ഡെഡ് ബോഡീസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, രാസമാലിന്യങ്ങളുടെ പ്രശ്നമുണ്ട്, ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മലിനീകരണം ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ പണ്ട് മുതലേ, പ്രാചീനകാലം മുതൽക്കേ തന്നെ ഈ ആചാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നിർത്താനും ഇത് അല്പം റിസ്ക്കാണ്. ഒന്ന്, മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മതപരമായിട്ടുള്ളതിനെ ചോദ്യം ചെയ്യുക എന്നൊരു ലിമിറ്റുണ്ട് കോടതിക്കായാലും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും രാജീവ് ഗാന്ധി 1986 ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഗംഗാ നദിയെ മലിനമുക്തമാക്കുക,
1: 1986
0: മലിനമുക്തമാക്കുക. അങ്ങനെ മലിനമുക്തമാക്കുന്നതിനായിട്ട് 1986 രാജീവ് ഗാന്ധി ഗംഗ ആക്ഷൻ പ്ലാൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെന്റ് ചെയ്തു. ഈ പദ്ധതി പ്രകാരം ഈ പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഗംഗയിലേക്ക് ഒഴുക്കുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ ഫാക്ടറി മാലിന്യങ്ങൾക്ക് എല്ലാം ഒരുപാട് കൺട്രോളൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ എന്നാലും ഈ മതപരമായിട്ടുള്ളതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നെങ്കിലും പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഏറെക്കുറെ വിജയിച്ചു, അടുത്ത കാലം വരെയും നല്ല രീതിയിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും 2014 തൊട്ട് മുൻപും ഈ ഗംഗാ നദിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ നിറത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു, ഒരുപാട് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഗാ നദി വീണ്ടും മലിനം തന്നെയാണ്. അങ്ങനെ വന്നപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ 2014 ഇലക്ഷന്റെ സമയത്തും പ്രഖ്യാപിച്ചതാണ്, വരികയാണെങ്കിൽ, ഇലക്ഷനിൽ ജയിച്ച് വരികയാണെങ്കിൽ ഗംഗാ നദിയെ മലിനമുക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നതിന് ശേഷം 2014 തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു നമാമി ഗംഗ. അപ്പൊ ഗംഗയെ മലിനമുക്തമാക്കുന്നതിനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് നമാമി ഗംഗയാണ്.
1: അത് നമ്മുടെ നരേന്ദ്രമോദി.
0: അപ്പോ നരേന്ദ്രമോദി സർക്കാരിന്റേതായിട്ടുള്ള ഇപ്പോഴത്തെ ഗംഗാ നവീകരണത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമാമി ഗംഗ നിലവിലുള്ളത്. അപ്പോൾ മലിനീകരണം ഇത്രയും കൂടിയത് ഗംഗയാണെങ്കിൽ കുറഞ്ഞത് പക്ഷേ ബ്രഹ്മപുത്രയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിലൂടെ ഏറ്റവും കൂടുതൽ സിന്ധു ഒഴുകിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മലിനീകരണം കുറച്ചുകൂടെ കാണും. ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ഒഴുകിയത് ഗംഗയായതുകൊണ്ട് ഗംഗയിൽ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ ബ്രഹ്മപുത്രയാണെങ്കിൽ ഒഴുകിയത് ടിബറ്റിന്റെ ഭാഗത്താണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അരുണാചൽ പ്രദേശും ആസാമും കുറച്ച് പ്രദേശമേ വരുന്നുള്ളൂ. ഏകദേശം 916 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. 916 കിലോമീറ്റർ, 916 ഓർമ്മിക്കാനുള്ള പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ ബംഗ്ലാദേശിലേക്ക് പോകുന്നു, ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗംഗയെയും അല്ലെങ്കിൽ സിന്ധുവിനെയും അപേക്ഷിച്ച് ഈ ബ്രഹ്മപുത്രയ്ക്കാണ് മലിനീകരണം തീരെ കുറവ്. അതുകൊണ്ട് മലിനീകരണം ഏറ്റവും കുറഞ്ഞ ഹിമാലയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയും, കൂടിയ ഹിമാലയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗയുമാണ്. ഗംഗ നവീകരണ, ഗംഗാ നദിയെ മലിനമുക്തമാക്കുന്നതിനായി കൊണ്ടുവന്ന പദ്ധതികളായിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ്, ഒന്ന് ഗംഗ ആക്ഷൻ പ്ലാനും ഇപ്പോഴത്തത് നമാമി ഗംഗയും. ഈ രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
1: സാർ, ഏറ്റവും കൂടുതൽ പോഷക നദി ഉള്ളത് ഗംഗയ്ക്കല്ലേ? അതിന്റേതായ പോഷക നദികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക.
0: പോഷകനദികൾ ഏറ്റവും അധികമുള്ളത് ഗംഗയ്ക്ക് തന്നെയാണ്. നമ്മൾ മറ്റു നദികളെ അപേക്ഷിച്ച് ഗംഗയുടെ പോഷകതകൾ PSC കുറെ കൂടെ ഡീപ്പായിട്ട് ചോദിക്കാറുണ്ട്. ഇടതുകരയിലുള്ളവ, വലതുകരയിലുള്ളവ, ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്നുകൊണ്ട് ഇങ്ങനെ ഒരു 3 സെറ്റായിട്ട് തരംതിരിച്ച് തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ബാക്കി സിന്ധു പഠിക്കുമ്പോഴോ ബ്രഹ്മപുത്ര പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപദ്വീപി നദി പഠിക്കുമ്പോഴോ കുറച്ച് പോഷകതയുടെ ലിസ്റ്റ് മാത്രം പഠിച്ചാൽ മതിയാവും. പക്ഷേ ഗംഗ പറയുമ്പോഴത്തേക്കും വലതുകര, ഇടതുകര, ഇങ്ങനെ ഉൽപ്പത്തി പ്രവാഹം തരംതിരിച്ച് തന്നെ പഠിക്കേണ്ടി വരുന്നുണ്ട്.
1: അതുപോലെ അതിലെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്.
0: ഏറ്റവും വലിയ പോഷകത യമുനയാണ്. ഈ യമുനയുടെ പോഷകതകളാണ് ചമ്പൽ, ബെതുവ, കെൻ, ടോൺസ്. അപ്പോൾ യമുനയുടെ പോഷകതയായ ചമ്പൽ, ബെതുവ, കെൻ, ടോൺസ് നേരെ ജലമെത്തിക്കുന്നത് യമുനയിലേക്കാണ്.
1: യമുനയുടെ പഴയ പേരല്ലേ കാളിന്തി?
0: കാളിന്തി, കാളിന്തി എന്നറിയപ്പെടുന്നു. ഈ യമുന ഈ ജലം കൊണ്ടെത്തിക്കുന്നത് ഗംഗയിലേക്കാണ്. അതായത് ചമ്പൽ, ബെതുവ, കെൻ, ടോൺസ് ഇതെല്ലാം തെക്ക് ഭാഗത്തു നിന്ന് ഒഴുകുന്ന നദികളാണ്. അതായത് ഗംഗയുടെ വലതുവശത്താണ്. ഈ വലതുവശത്തു നിന്നുള്ള ചമ്പൽ, ബെതുവ, കെൻ, ടോൺസ് എല്ലാം യമുനയിൽ ജലമെത്തിക്കുന്നു. യമുന ഈ ജലം കൊണ്ടുപോയിട്ട് ഗംഗയിലെത്തി. അതുപോലെ തന്നെ തെക്കെന്നുള്ള മറ്റൊന്നാണ് സോൺ. സോണം തെക്ക് ഭാഗത്തുനിന്നാണ് വരിക, അതായത് ഗംഗയുടെ വലതുവശത്തുനിന്ന്, വലതുവശത്തുനിന്ന്. അതുപോലെ തന്നെ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ദാമോദറും ഇതുപോലെ തന്നെ വലതുവശത്താണ്.
1: ബീഹാറിന്റെ ദുഃഖം
0: ബീഹാറിന്റെ ദുഃഖം. അപ്പോൾ വലതുവശത്തുനിന്ന് വരുന്നതായിട്ടുള്ള ഈ ചമ്പൽ, ബെതുവ, കെൻ, ടോൺസ്, സോൺ, യമുന, ദാമോദർ ഇതെല്ലാം വലതുവശത്തുനിന്നുള്ള നദികൾ, അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുനിന്നുള്ളതായിരുന്നു. എന്നാൽ ഇടതുവശം, ഇടതുവശത്തു നിന്നുള്ള പോഷകതയിൽ പറയുമ്പോഴാണ് ഈ പറഞ്ഞ കോസി, ബീഹാറിന്റെ ദുഃഖം. ബീഹാറിന്റെ ദുഃഖവും കോസിയാണ്, ഇന്ത്യയുടെ ദുഃഖം കോസിയാണ്. അതുപോലെ തന്നെ ജിം കോർബത്ത് എന്ന് പറയുന്ന ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലുള്ളതാണ്. അപ്പോൾ ഈ ജിം കോർബത്ത് ദേശീയോദ്യാനത്തെ ചുറ്റി വരുന്നതാണ് രാംഗംഗ എന്ന് പറയുന്ന പോഷകതി. അപ്പോൾ ഉത്തരാഖണ്ഡില് ജിം കോർബത്ത് ദേശീയോദ്യാനം ചുറ്റി ഒഴുകുന്നത് എന്ന് ചോദിക്കാറുണ്ട്, രാംഗംഗ. ബീഹാറിന്റെ ദുഃഖം കോസി, ഇന്ത്യയുടെ ദുഃഖം കോസി. എന്നാൽ ബംഗാളിന്റെ ദുഃഖം വേറെയാണ്.

0: ദാമോദറാണ്. അപ്പോൾ ഈ പറയുന്ന കോസി, രാംഗംഗ എല്ലാം ഇടതുവശത്തൂടെ ഒഴുകുന്ന പോഷകയാണ്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട നാലെണ്ണം കൂടെ ഉണ്ട്, ഗോമതി, ഗന്ധകി, ഘാഗ്ര, മഹാനന്ദ. ഗോമതി, ഗന്ധകി, ഘാഗ്ര, മഹാനന്ദ, ഇത് നാലെണ്ണം ഇടതുവശത്ത് തന്നെയാണ്. അപ്പൊ ടോട്ടൽ ഇടതുവശത്ത് ആറെണ്ണം പഠിച്ചു, രാംഗംഗ, കോസി, ഗോമതി, ഗന്ധകി, ഘാഗ്ര, മഹാനന്ദ. വലതുവശത്ത് യമുന, ചമ്പൽ, ബെതുവ, കെൻ, ടോൺസ്, സോൺ, ദാമോദർ. ഇനി ഉൽപ്പത്തി പ്രവാഹം എന്നൊരു സെറ്റ് കൂടെ ഉണ്ട്. ഉൽപ്പത്തി പ്രവാഹം എന്ന് പറയുമ്പോൾ ഗംഗാനദി ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ട് ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത്. അതുവരെ അറിയപ്പെടുന്ന പേര് ഗംഗയല്ല. ഗംഗയുടെ ഉത്ഭവസ്ഥാനം യഥാർത്ഥത്തിൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ ഗുഹകളാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രയിലെ ഗായ്മുഖ ഗുഹകൾ, ഗ്ലേസിയർ. ആ ശരിയാണ്, അതായത് ഗംഗോത്രി ഗ്ലേസിയർ ആണ്. ആ ഗ്ലേസിയറിൽ നിന്നുള്ള ഗായ്മുഖം എന്ന് പറയുന്ന ഗുഹ. ഉദാഹരണത്തിന് നമ്മുടെ സിന്ധു ആയാലും ഗംഗയായാലും ബ്രഹ്മപുത്രയാലും എല്ലാം ഈ ഹിമാലയ നദി ആയതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഉത്ഭവിക്കുന്നത് മഞ്ഞുരുകി വരുന്നതാണ്. അതായത് വേനൽക്കാലത്തും ജലം ലഭിക്കുന്ന രീതിയിൽ ഗ്ലേസിയറിൽ നിന്ന് മാത്രം വരുന്നത്, അതായത് ഹിമാനി നിന്ന് മാത്രം വരുന്നതാണ് ഈ ഹിമാലയ നദികൾ. അപ്പൊ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം വേനൽക്കാലത്തും ധാരാളം ജലം വഹിക്കുന്നവയാണ്. അപ്പൊ ഇത് ഗംഗോത്രിയിലെ ഗായ്മുഖ ഗുഹയാണ്. അത് ഗംഗോത്രി എന്ന് പറയുന്ന ഗ്ലേസിയറിന്റെ പേര്, ഹിമാനിയുടെ പേരാണ് ഗംഗോത്രി. ഈ ഗംഗോത്രിയിലെ ഗായ്മുഖ ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുമ്പോഴത്തേക്കും പേര് യഥാർത്ഥത്തിൽ ഭഗീരഥി എന്നാണ്. ഈ ഭഗീരഥി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് അളകനന്ദ എന്നൊരു നദിയോട് വരുന്നുണ്ട്. ഈ അളകനന്ദയാണ് ബദ്രിനാഥ് സിനിമയിലൊക്കെ പശ്ചാത്തലമായിട്ടുണ്ടായിരുന്ന അളകനന്ദ. അപ്പൊ അളകനന്ദയുടെ തീരത്തുള്ള പട്ടണം ചോദിച്ചു കഴിഞ്ഞാലും ബദ്രിനാഥ് തന്നെയാണ്. അളകനന്ദയും ഭഗീരഥിയും ഇത് രണ്ടും കൂടെ ഒന്നിക്കുന്നുണ്ട്. ഈ ഒന്നിക്കുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ്. അത് മുതൽ ഇതറിയപ്പെടുന്ന പേരാണ് ഗംഗ. അതായത് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ അതിന് തൊട്ട് മുന്നേ വരെ ഇത് ഗംഗ എന്ന പേരിലല്ല അറിയപ്പെടുന്നത്, ഭഗീരഥി എന്നും മറ്റൊന്ന് അളകനന്ദ. രണ്ടും കൂടെ സംഗമിക്കുന്നതാണ് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ചിട്ട്. ഈ ദേവപ്രയാഗ് മുതലാണ് ഗംഗ എന്ന പേരിൽ ഇത് ഒഴുകി തുടങ്ങുന്നത്. അപ്പോ അതിന് തൊട്ട് മുന്നേ ഉള്ള എല്ലാത്തിനെയും ഉൽപ്പത്തി പ്രവാഹം എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. അതായത് ഗംഗയുടെ ഉൽപ്പത്തിയായിട്ടുള്ളത്. അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ ഭഗീരഥി, അളകനന്ദ. കൂടാതെ അളകനന്ദയിലേക്ക് ജലമെത്തിക്കുന്ന മറ്റൊരു നാല് നദികളുണ്ട്, മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൌളി ഗംഗ. അതായത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിന്റെ പോഷകതികൾ. അപ്പോൾ ഈ നാല് പോഷകതികൾ, അതായത് മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൌളി ഗംഗ, ഇത് PSC ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ വേണ്ടതുകൊണ്ട്. എങ്കിലും ഈ മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൌളി ഗംഗ ഈ നാലെണ്ണം അളകനന്ദയുമായിട്ട് സംയോജിക്കും. അളകനന്ദ ഈ ജലം കൊണ്ടുവരുന്ന വഴിക്ക് ഭഗീരഥിയുമായിട്ട് സംയോജിക്കും. എല്ലാം കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഈ ഗംഗ എന്ന് പറയുന്ന ഒരു മഹാ വലിയതായിട്ടുള്ള ഒരു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഗംഗ എന്ന നദി ഉത്ഭവിക്കുന്നതിന് തൊട്ട് മുൻപുള്ള എല്ലാം ഉൽപ്പത്തി പ്രവാഹം. അപ്പോൾ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൂന്ന് സെറ്റായിട്ട് തിരിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പ്രവാഹത്തിൽ വരുന്നതാണ് മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൌളി ഗംഗ, അളകനന്ദ, ഭഗീരഥ്. ഇത് ഇത്രയും ചേരുമ്പോഴാണ്, ഒന്നിച്ച് ചേരുന്ന ദേവപ്രയാഗ് മുതലാണ് ഇത് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത്. തുടർന്നാണ് ഇത് വലത് സൈഡിലുള്ള യമുന, ചമ്പൽ, ബെതുവ, കെൻ, ടോൺസ്, സോൺ, ഭഗീരഥി. എന്നിട്ട് സോറി, ഭഗീരഥി അല്ല, ദാമോദർ. ഇടത് സൈഡിൽ വരുമ്പോഴത്തേക്കും വീണ്ടും രാംഗംഗ, കോസി, ഗോമതി, ഗന്ധകി, ഘാഗ്ര, മഹാനന്ദ. ഇതിത്രയും പ്രധാനപ്പെട്ടത് മാത്രം. ഇനി ഇതുപോലെ ഉണ്ട്, ഇപ്പൊ തന്നെ ഏകദേശം ഒരു 19-20 അടുപ്പിച്ച് പോഷകതികളുടെ പേരായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒട്ടനവധി പോഷകതികൾ ഉള്ളതാണ്. എല്ലാ പോഷകതികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കോസിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ബീഹാറിന്റെ ദുഃഖം, ഇന്ത്യയുടെ ദുഃഖം, എന്നാൽ ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ഏറ്റവും നീളം കൂടിയതാണെങ്കിൽ യമുന. ഏറ്റവും തെക്ക് നിന്നും ഉത്ഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് സോണാണ്. സോണാണ് ഏറ്റവും തെക്ക് നിന്നും ഉത്ഭവിക്കുന്നത്. ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേരാണെങ്കിൽ ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ഭഗീരഥിയും അളകനന്ദയും സംയോജിക്കുന്നത് എവിടെ വെച്ചെന്ന് ഈ അടുത്ത കാലത്ത് ചോദിച്ചതേ ഉള്ളൂ. എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവപ്രയാഗിൽ വെച്ചാണ് ഒന്നിക്കുന്നത്. ദേവപ്രയാഗിൽ സംഗമിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ പ്രയാഗ് രാജയോടെ പരാമർശിക്കേണ്ടി വരും. പ്രയാഗ് രാജ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ത്രിവേണി സംഗമം. അതായത് ഗംഗ, യമുന, സരസ്വതി, ഈ മൂന്ന് നദികളും ഒന്നിച്ച സ്ഥലമാണ് പ്രയാഗ് രാജ്, ത്രിവേണി സംഗമം. അപ്പൊ പ്രധാനമായിട്ടും ഈ രണ്ട് പ്രയാഗുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് ദേവപ്രയാഗും പ്രയാഗ് രാജ്. ഈ ദേവപ്രയാഗ് എന്ന് പറയുമ്പോൾ ഭഗീരഥിയും അളകനന്ദയും ഒന്നിക്കുന്നു. പ്രയാഗ് രാജ് എന്ന് പറയുമ്പോഴത്തേക്കും ഗംഗയും യമുനയും സരസ്വതിയും ഒന്നിച്ചിരുന്നു. ഇപ്പോൾ യമുനയും ഗംഗയും ഒന്നിക്കുന്നത്. ഈ രണ്ടെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയും കുറെ പ്രയാഗുകളുണ്ട്. രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ് എന്ന് പറഞ്ഞ് ഇനിയും പ്രയാഗുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ രണ്ട് പ്രയാഗുകളാണ്.
1: സർ, നമുക്ക് ഇനി അടുത്തത് സിന്ധുവിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് ചർച്ച ചെയ്താലോ.
0: സിന്ധു നദി നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ, പ്രാചീന ഇന്ത്യ എന്നതിലുപരി സ്വാതന്ത്ര്യത്തിന് മുൻപ് എല്ലാം മൊത്തത്തിൽ അന്നത്തെ ഭാരതം അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യയിൽ തന്നെയാണ്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷന്റെ സമയത്ത് റാഡ്ക്ലിഫ് ലൈനാണ് ഇന്ത്യ പാകിസ്ഥാനെയും
1: വേർതിരിക്കുന്നതുകൊണ്ടുള്ള
0: ഈ ലൈൻ. ഈ റാഡ്ക്ലിഫ് ലൈനിന്റെ സമയത്താണെങ്കിൽ കൃത്യമായിട്ട് അവിടുത്തെ ഭൂപ്രദേശത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രയോഗം പോലെ നമ്മൾ സ്കൂൾ ക്ലാസ് പോലെ പഠിക്കുന്നതാണ്. അവിടുത്തെ സർക്കാർ ഓഫീസിലെ മൊട്ടുസൂചികളും മേശകളും കസേരകളും വരെ വീതം വെച്ചു എന്ന് നമ്മൾ പഠിക്കുമ്പോഴും ഈ നദികളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു വേർതിരിവ് അപ്പോഴില്ലായിരുന്നു. അതായത് അതിർത്തി വരച്ചതിന് ശേഷം അതിർത്തിക്ക് ഓരോ ഭാഗത്തും, ഇന്ത്യയുടെ ഭാഗത്ത് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലം മുഴുവൻ ഇന്ത്യക്കും പാകിസ്ഥാന്റെ അതിർത്തിക്ക് അപ്പുറം ഒഴുകുന്നതെല്ലാം പാകിസ്ഥാൻ. അന്ന് അണക്കെട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ജലം തടഞ്ഞു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചിട്ടുള്ളോ വലിയ രീതിയിലുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകളൊന്നും ആയിട്ടില്ല. എന്നാൽ പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്രങ്ങളെ കുറിച്ചുള്ള വഷളതായ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ

0: ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളുടെയൊക്കെ സമയത്ത് നമ്മൾ കുറേ കൂടെ ഈ അണക്കെട്ടുകളുടെ പ്രാധാന്യം, അണക്കെട്ടുകൾ തുറന്നാലോ അടച്ചാലോ ഉള്ള ബുദ്ധിമുട്ടുകൾ പാകിസ്ഥാനും ചിന്തിച്ചു തുടങ്ങി, ഇന്ത്യയും ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ നമുക്ക് ഇന്ന് കാണുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഈ പറയുന്ന നദി അല്ലെങ്കിൽ അതിന്റെ പോഷക നദികളുടെ എല്ലാത്തിന്റെയും അണക്കെട്ടുകളുടെ പ്രാധാന്യം നമ്മൾ അന്നേ തിരിച്ചറിഞ്ഞതാണ്. അല്ലെങ്കിൽ ആ അണക്കെട്ടുകളുടെ പ്രാധാന്യം നമ്മളാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് നയതന്ത്രപരമായിട്ട് ഈ നദിയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നയതന്ത്രപരമായിട്ട് നദിയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിന്ധു നദി ജല കരാർ ഒപ്പിടേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടീഷൻ ചെയ്ത സമയത്ത് ഇന്ത്യയുടെ ഭാഗത്തോട് ഒഴുകുന്നതെല്ലാം ഇന്ത്യക്കും പാകിസ്ഥാന്റെ ഭാഗത്ത് ഒഴുകുന്നതെല്ലാം പാകിസ്ഥാനും. കരാർ ഒപ്പുവെച്ചതിന് ശേഷം ഈ ആറ് നദികളെ, അതായത് സിന്ധുവും അഞ്ച് പോഷക നദികളെയും നമ്മൾ വീതം വെക്കുകയാണ് ചെയ്യുന്നത്.
1: സാർ, ഈ അഞ്ച് പോഷക നദികൾ പഞ്ചാബുമായിട്ട് ബന്ധമില്ലേ?
0: പഞ്ചാബുമായിട്ട് ബന്ധമുണ്ട്. അതായത് പഞ്ചനദികളുടെ നാട് പഞ്ചാബ്. ചലം, ചിനാബ്, യെസ്. അപ്പോൾ നമ്മൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. എന്നാൽ ഇന്നത്തെ പഞ്ചാബിൽ ഇത് അഞ്ചും ഒഴുകുന്നില്ല. ഇന്നത്തെ പഞ്ചാബിലൂടെ നമുക്കാണെങ്കിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ളത് രവിയും സത്ലജൊക്കെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ബാക്കി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് പ്രവിശ്യയാണ് അവിടെ കൂടുതലും ആ ഒരു കോൺസെപ്റ്റിലാണ് പറയുന്നത്,
1: പഞ്ചാബ്
0: പ്രൊവിൻസ്. അപ്പോൾ നമ്മൾ പഞ്ചാബ് പ്രവിശ്യ വരുമ്പോഴത്തേക്കും പാകിസ്ഥാന്റെ ഭാഗത്ത് കുറയായി, ബാക്കി ഇന്ത്യയിലായി. ഇന്ത്യയിലായ പഞ്ചാബ് പ്രവിശ്യയുടേതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ വീതിച്ചിട്ട് ഇന്ന് കാണുന്ന ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിങ്ങനെ നമ്മൾ സംസ്ഥാനങ്ങളായിട്ട് വീണ്ടും വീണ്ടും വീതിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഉദ്ദേശിച്ച പഞ്ചനദികളുടെ നാട് പഞ്ചാബ് എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ സ്കൂളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു, ജനഗണമന. അപ്പൊ ഈ പാട്ടില് അന്ന് പറയുന്നുണ്ടായിരുന്നു പ്രവിശ്യയുടെ പേര് പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗാൾ. അതിലെ പഞ്ചാബ് പ്രവിശ്യ എന്ന് ഉദ്ദേശിക്കുന്നതായിരുന്നു ഈ പഞ്ചനദികളുടെ നാട് പഞ്ചാബ്. അപ്പൊ അതിലെ പഞ്ചാബ് പ്രവിശ്യയെ നമ്മൾ വീതം വെച്ചിട്ട് പാകിസ്ഥാനും കൊണ്ടുപോയി ഇന്ത്യയും എടുത്തു. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഞ്ചാബ് പ്രവിശ്യയെ വീണ്ടും പഞ്ചാബ് എന്നും നമ്മുടെ ഹരിയാന, ഹിമാചൽ പ്രദേശൊക്കെയായിട്ട് നമ്മൾ വീണ്ടും വീതം വെച്ചു. അങ്ങനെ വന്നപ്പോൾ ഇന്ന് ഇതില് സത്ലജും രവിയൊക്കെയാണ് പഞ്ചാബിലൂടെ ഒഴുകുന്നത്. ബാക്കി ചലവും ചിനാബും ഒന്നും പഞ്ചാബിലേക്ക് വരുന്നില്ല. എന്നാൽ പണ്ട് പഞ്ചാബ് പ്രവിശ്യയിലൂടെ ഒഴുകിയതായിരുന്നു ഈ നദികൾ. അപ്പൊ നമ്മൾ ഇത് നദികളെല്ലാം നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഈ അഞ്ച് പോഷക നദികളും സിന്ധു ഉൾപ്പെടെ ആറ് നദികൾ, ഇതിൽ മൂന്നെണ്ണം പാകിസ്ഥാന് കൊടുക്കുകയാണ്, സിന്ധു, ചലം, ചിനാബ്. ബാക്കി രവി, ബിയാസ്, സത്ലജ് ഇന്ത്യക്ക് ലഭിക്കുകയാണ്. ഇന്ത്യക്ക് ലഭിച്ചതിന് ശേഷം പിന്നീട് ഇന്ന് ഓപ്പറേഷൻ സിന്ധുവിന്റെയൊക്കെ സമയത്ത് കൂടുതൽ ചർച്ചയായതുപോലെ, അപ്പോൾ ചലവും ചിനാബും അണക്കെട്ട് നമ്മൾ തുറക്കുന്നു അടയ്ക്കുന്നു, അപ്പോഴൊരു സംശയം തോന്നും, ഈ മൂന്ന് നദികൾ നമ്മൾ പാകിസ്ഥാന് കൊടുത്തതല്ലേ? സിന്ധു, ചലം, ചിനാബ് ഇത് മൂന്നെണ്ണം പാകിസ്ഥാൻ ആവശ്യമുള്ളതാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചു, അത് തുറക്കണമോ അടയ്ക്കണമോ എന്നുള്ളത് പണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടിയുണ്ടായിരുന്നു. അത് നയതന്ത്രപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവരുമായിട്ടുള്ള എഗ്രിമെന്റ് തെറ്റിയതോടുകൂടി നമ്മൾ പെട്ടെന്നങ്ങ് തുറന്നു, പെട്ടെന്നങ്ങ് അടക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം അണക്കെട്ട് നമ്മുടേതാണ്, പക്ഷെ ജലമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പാകിസ്ഥാനിലേക്ക് കൊടുക്കുന്നത്. ഈ അണക്കെട്ട് അടച്ചതിന് ശേഷം പാകിസ്ഥാനും ജലമില്ല, വരൾച്ചയാണ്. ഇടയ്ക്ക് ചൈന സഹായിക്കാനായിട്ട് പോകുന്നുണ്ട്, അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്. എന്നാലും ഈ നദികളിലുള്ള ജലവും കൂടെ എത്തിയാൽ മാത്രമേ അവിടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം എത്തുകയുള്ളൂ, അല്ലെങ്കിൽ ചെറിയ ചെറിയ നദികളിൽ നിന്നുള്ള കുറച്ച് ജലം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഗംഗാ നദി നമ്മുടെ ഇന്ത്യയിലൂടെ കൂടുതലായിട്ട് ഒഴുകുന്നുണ്ട്, ഇത്രയും ഭൂപ്രദേശത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഗംഗയാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളിലെ ഉള്ളൂവെങ്കിലും അത്യാവശ്യം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഹിമാലയ നദികളിൽ തന്നെ ഏറ്റവും ആഴം കൂടിയതും ഏറ്റവും അധികം ജലമഹിക്കുന്നതും എല്ലാം ബ്രഹ്മപുത്ര തന്നെയാണ്. ഈ മൂന്ന് ഹിമാലയ നദികളുമാണ് ഇന്ത്യയുടേതായിട്ടുള്ള, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ ഹിമാലയൻ താഴ്വരകളെ മുഴുവനുമായിട്ട് ജലമെത്തിക്കുന്നതും അവിടെയുള്ള പ്രദേശങ്ങളിലെ എല്ലാ മെയിനായിട്ടുള്ള പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നതും ഈ മൂന്ന് നദി തന്നെയാണ്. അതിൽ ഗംഗാ നദി ഏകദേശം മധ്യപ്രദേശിന്റെ ഭാഗം വരെ ജലമെത്തിക്കുന്നുണ്ട്. വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ബ്രഹ്മപുത്ര സ്വാധീനം ചെലുത്തുന്നുണ്ട്. പഞ്ചാബ്, ഹരിയാന പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാത്തിലും സിന്ധു നദി സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതായത് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഹിമാലയ നദികൾ തന്നെയാണ്.
1: വളരെ നന്ദി സർ.
0: താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിമാലയൻ നദികളെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിച്ചത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം തേജസ്.
2: യുവവാണി.

0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: സമയം 8:00.
5: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി.
6: സാഹിത്യവേദി

0: ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാഹിത്യവേദിയിലൂടെ അശ്വിൻ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, തേയിയമ്മ.
1: നന്ദപുരം അമ്പലത്തിൽ പാട്ട് വെച്ചിട്ട് നേരം ഇത്രയായിട്ടും തേയിയമ്മയെ കാണാണ്ടായപ്പോൾ സുമതിക്കും പേടിയായി തുടങ്ങി. കോഴികളെയും ആടുകളെയും കൂട്ടിൽ കയറ്റുക, കുളിക്കാനുള്ള വെള്ളത്തിന് തീപൂട്ടുക, പടിഞ്ഞാറ്റ അകത്ത് തിരിവെക്കുക ഇത്യാദി പരിപാടികൾ ഉള്ളതിനാൽ എവിടെയായാലും തേയി കൃത്യസമയത്ത് വീട്ടിൽ എത്താറുള്ളതാണ്. കുടുംബശ്രീക്ക് പൈസ അടക്കാൻ പോകുമ്പോഴേ വീട്ടിൽ അമ്മയില്ലെന്ന കാര്യം സുമതിക്ക് അറിയാമായിരുന്നു. താഴെ തോട്ടത്തിൽ അടക്കാക്കുല വീണിട്ടുണ്ടെന്നും അതിരിലെ മുണ്ടച്ചക്ക മൂത്തെന്നുമൊക്കെ അമ്മ ഇന്നലെ തൊട്ടേ ക്രാവാൻ തുടങ്ങിയതാണ്. അതിനാൽ അമ്മ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കുമെന്ന അനുമാനത്തിലാണ് അവൾ കുടുംബശ്രീക്ക് പോയത്. ശ്രീകുട്ടനാണെങ്കിൽ 4 മണി മുട്ടുന്നതിന് മുമ്പ് തന്നെ മൈത്തടത്തിലേക്കോ മോരാങ്കലത്തേക്കോ ഓടും. അവിടെ അവൻ്റെ പിള്ളേർ സെറ്റിൻ്റെ പന്തുകളിയോ കബഡികളിയോ അപ്പോഴേക്കും തുടങ്ങിക്കാണും. അമ്മമ്മയ്ക്ക് വയ്യാത്തതിനാൽ 1-2 ആഴ്ചത്തേക്ക് കളിക്കാൻ പോകണ്ടെന്ന് ഹരി അവനോട് പറഞ്ഞിരുന്നു. ആദ്യത്തെ 1-2 ദിവസം കഷ്ടപ്പെട്ടാണെങ്കിലും അവനത് അനുസരിച്ചു. എന്നാൽ വൈകുന്നേരത്തെ വെയിൽ താഴുമ്പോൾ അവനെയും തിരക്കി വരുന്ന പിള്ളേർ ശ്രീകുട്ടൻ്റെ മനസ്സിളക്കും. പന്തും വിയർപ്പിച്ച് മൈതാനത്തിലേക്ക് പോകുന്ന ചങ്ങാതിമാരെ നോക്കി മുറിയിൽ ബേജാറ് പിടിച്ചിരിക്കുന്ന അവനെ കാണുമ്പോൾ തേയ്ക്ക് സങ്കടം വരും. നന്നാരത്ത് പാട്ടുവെക്കുന്നതിന് മുമ്പ് തിരിച്ചെത്താമെന്ന ഉപാധിയിൽ തേയ് അവനെ കളിക്കാൻ വിടും. എന്നാൽ നന്നാരത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാലും അവൻ ചിലപ്പോൾ വീട്ടിൽ തിരിച്ചെത്താറില്ല. ഹരി തിരിച്ചെത്തുമ്പോഴേക്കും മകനെ വീട്ടിൽ കാണാതെ വന്നാൽ ഉണ്ടാവാൻ പോകുന്ന പുകിലോർത്ത് സുമതി ക്രാവാൻ തുടങ്ങും. പിള്ളേരുടെ അനുസരണക്കേടിന് വളം വെച്ചു കൊടുക്കുന്നത് തേയിയാണെന്ന നിലയിലേക്ക് വരെ എത്തും അവളുടെ സംസാരം. എന്നാൽ അപ്പോഴൊക്കെ അവർ ഒന്നും മിണ്ടാതെ വെറുതെ ചിരിച്ചുകൊണ്ട് പടിഞ്ഞാറ്റ അടിച്ചു വാരും. വെള്ളത്തിന് തീയും പൂട്ടി ആടിനെയും കോഴിയെയും കൂട്ടിൽ കയറ്റി തിരിച്ചു വന്ന് വിളക്ക് കത്തിക്കും. സുമതിക്കുള്ളിലെ ആന്തലിലേക്ക് ഇത്തിരി വെള്ളവും തേവിക്കൊണ്ട് ശ്രീകുട്ടൻ അന്നേരം അവിടേക്കെത്തും. തൈത്തടത്തിനരികിൽ നിന്നും കാലും മുഖവും കഴുകുന്നതിന് മുമ്പ് തന്നെ സുമതി അവൻ്റെ ചെവി തിന്നാൻ തുടങ്ങുമ്പോൾ തെല്ലുറക്കെ പറയും, മതീപ്പ കരകരയാക്കിയത്, വിളക്ക് വെക്കുമ്പോൾ ബൗസല വർത്തമാനം പറ. അതും കൂടി ആയാൽ സുമതി പിന്നെ അടുക്കളയിലേക്ക് ചെല്ലും. കലം കമഴ്ത്തി വെച്ച പോലെ അവളുടെ മുഖം അപ്പോഴും വീർത്തിട്ടുണ്ടാവും. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഹരിയെ കണ്ടാലും അതിന് മാറ്റം വരില്ല. ഇതാണ് കാലങ്ങളായി ഇവിടുത്തെ ശീലം. എന്നാൽ 3 ആഴ്ച മുമ്പ് ഈ ശീലത്തിന് ചെറിയ രീതിയിൽ ഒരു മങ്ങൽ ഏൽപ്പിച്ചുകൊണ്ട് തേയ് ഒന്ന് വീണു. 2 വളപ്പ് അപ്പുറത്തെ മോഹനന്റെ തോട്ടത്തിൽ പയ്യന് പുല്ലരിയാൻ പോയ മാധവിയാണ് വീണുകിടക്കുന്ന തേയ്യെ ആദ്യം കണ്ടത്. അരയോളം വളർന്നു പടർന്ന കാട്ടുപുല്ലുകളിൽ ആടിനെ തീറ്റാൻ വന്നതായിരുന്നു തേയ്. മണ്ണിൽ വീണുകിടക്കുന്ന തള്ളയെ കണ്ടതും മാധവി വീട്ടിലേക്ക് വിളിച്ചുകൂവി. വളപ്പിൽ പണിയെടുക്കുകയായിരുന്ന പണിക്കാർ കൂക്കലും വിളിയും കേട്ട് അവിടേക്ക് പാഞ്ഞെത്തി. വൈകാതെ 1-2 ചെറുപ്പക്കാർ കൂടിയെത്തി തേയ്യെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് എത്തിച്ചു. അവിടുന്ന് നേരെ ജീപ്പ് പിടിച്ച് ജില്ലാശുപത്രിക്ക് പോയി. പെട്ടെന്ന് പ്രഷർ കുറഞ്ഞതാണ് തളർച്ചയ്ക്കുള്ള കാരണമെന്ന് ഡോക്ടർ ചീട്ടെഴുതി. സംഭവം അറിഞ്ഞ ഉടനെ ഹരിയും ചമ്മട്ടം വയലിലേക്ക് എത്തിയിരുന്നു. രാത്രിക്ക് മുമ്പ് തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്ത് അയാൾ വീട്ടിൽ തിരിച്ചെത്തി. എന്നാൽ അന്ന് രാത്രി അവിടെ ആർക്കും ഹരി ചെവി തല കൊടുത്തില്ല. ചെന്നദിക്കിൽ മനസമാധാനത്തോടെ പണി ചെയ്യാൻ വിടുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കത്തിക്കേറി. വീട്ടിലെ കാര്യങ്ങൾ നേരാമണ്ണം നോക്കാത്തതിന് സുമതിക്കും കണക്കിന് കിട്ടി. നാളെ മുതൽ അമ്മയുടെ മേലെ ഒരു കണ്ണുണ്ടാവണമെന്നും വൈകുന്നേരം നേരത്തെ വീട്ടിലെത്തണമെന്നും ശ്രീകുട്ടനോട് ശട്ടം കെട്ടി. തേയ്ക്ക് കഴിഞ്ഞ വർഷമാണ് തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്തത്. ആ സമയത്തായിരുന്നു ഹരി ഇത്യാദി ചുമതലകൾ ഓരോരുത്തർക്കും അവസാനമായി വീതിച്ചു നൽകിയത്. എന്നാൽ അന്നും ഇന്നും ഹരി വരച്ച ട്രാക്കിലൂടെ അധികകാലം ഓടാൻ ആരും മനസ്സ് കാണിച്ചില്ല. ആദ്യത്തെ 1-2 ദിവസങ്ങൾക്ക് ശേഷം ശ്രീകുട്ടൻ ഒളിച്ചും പാത്തും കളിക്കാൻ പോയി. സുമതിക്ക് അയൽപക്ക സഞ്ചാരങ്ങളും ഫോൺ

ജോലികളും അധികകാലം വേണ്ടെന്ന് വെക്കാനായില്ല. അതുപോലെ തന്നെ നടക്കാമെന്നായപ്പോൾ തേയും ആടിനും കോഴിക്കും പിറകെ ഓടി. തന്നെ കാണാൻ ആളുകൾ വരുമ്പോൾ ഉമ്മറത്തിരുന്ന് അതിഥികളോടും മൃഗങ്ങളോടും ഒരുപോലെ വർത്തമാനം പറഞ്ഞു. അവർ തിരിച്ചുപോയാൽ താമസം വിനാ തൊടിയിലേക്കിറങ്ങി ആടിനെ അഴിച്ചുകെട്ടി അടക്കയും പിറക്കി. അങ്ങനെ അവർ വീണ്ടും പഴയ ശീലങ്ങൾ തിരിച്ചു പിടിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പന്തുകളി കഴിഞ്ഞ് ശ്രീകുട്ടനും വന്നതോടെ സുമതിക്ക് അങ്കലാപ്പായി. തെയ്യെ തിരഞ്ഞ് അവർ രണ്ടുപേരും വീടിന് ചുറ്റും ഒന്നുകൂടി നടന്നു. മുണ്ടച്ചക്കപൂത്ത അതിരിലേക്കും തൊടിയിലേക്കും ഒന്നുകൂടി പരതി നോക്കി. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഹരി വരുമെന്ന് അറിയാവുന്നതിനാൽ അവൾ അയൽവക്കത്തേക്ക് ചെന്നു. അവിടെ സീരിയൽ കാണുകയായിരുന്ന മാധവിയമ്മയോട് കാര്യം പറഞ്ഞു. സുമതി പറഞ്ഞതൊക്കെ അവർ സമാധാനത്തോടെ കേട്ടു. ശേഷം എന്തോ ഓർത്തിട്ടെന്ന പോലെ മാധവിയമ്മ ഒരു സംഭവം പറഞ്ഞു. തേയേട്ടി അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്നത് ഷീറ്റ് അടിച്ചു വാരുമ്പോൾ ഞാൻ കണ്ടിനി. ഏടെ പോന്ന് ചോദിച്ചപ്പോൾ ആടിനെ പെരുതി പോകുന്ന് പറഞ്ഞു. മാധവി താഴെ എത്തുമ്പോഴേക്കും തേയ് തോട്ടത്തിനപ്പുറത്തെ കാട്ടിലേക്ക് കയറിപ്പോയി. അത് കണ്ടപ്പോൾ മാധവി അവരെ പിന്നിൽ നിന്നും വിളിച്ചിരുന്നു. അന്നേരം കാട്ടിലേക്കുള്ള വഴിയിൽ വീണു കിടക്കുന്ന ഒരു ഓട്ടുമണി അവർ മാധവിയെ ഉയർത്തി കാണിച്ചു. ശേഷം അമ്മണിയെന്നും വിളിച്ച് അതിനുള്ളിലേക്ക് കയറി നടന്നു. അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് സുമതി തൻ്റെ അടുത്തേക്ക് വന്നപ്പോഴായിരുന്നു അവർ തേയ്യയെപ്പറ്റി വീണ്ടും ഓർത്തത്. തേയ്യയെ കാണാതായ വിവരം ഇതിനോടകം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മുണ്ടോട്ട് ആകമാനം പരന്നിരുന്നു. കാര്യം അന്വേഷിച്ചെത്തിയവർ തേയ്യേട്ടിക്കായി അടച്ചു വരുത്തി. സംഘം സംഘമായി കാട്ടിൽ സഞ്ചരിക്കാവുന്ന പകുതി വരെ നടന്നു നോക്കി. അന്നേരമൊക്കെ അവർ തേയ്യയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ഒടുക്കം തങ്ങളുടെ കയ്യിൽ നിൽക്കില്ലെന്ന് കണ്ടപ്പോൾ അവർ തന്നെ മുൻകൈയെടുത്ത് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് മാധവിയേട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം നാട്ടുകാരുമൊത്ത് വീണ്ടും ഒരു റൗണ്ട് കൂടി തിരഞ്ഞു. ഏകദേശം 11 മണിയോളം അവരവിടെയും പരിസരങ്ങളിലും തിരച്ചിൽ തുടർന്നു. കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും വീണ് കാണുമെന്നും വന്യജീവികൾ അവരെ അകത്താക്കി കാണുമെന്നുമൊക്കെ പോകുന്ന വഴിയിൽ അവർ അടക്കം പറഞ്ഞു. അന്നത്തെ ദിവസം ശ്രീകുട്ടനടക്കം അവിടെ ആരും ഉറങ്ങിയില്ല. പിറ്റേന്ന് കാലത്ത് തന്നെ പോലീസും ഫോറസ്റ്റുകാരുമായി കാട്ടിനുള്ളിലേക്ക് പോയി. അന്ന് വൈകുന്നേരം വരെ തിരഞ്ഞിട്ടും അവരുടെ പൊടി പോലും കാണാതായപ്പോൾ അവരെ ഏതെങ്കിലും കാട്ടുമൃഗം അകത്താക്കി കാണും എന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. സംഭവത്തിന് ശേഷം 2 ദിവസം വീണ്ടും കടന്നുപോയി. അന്വേഷണത്തിൻ്റെ ചൂട് ആറി തുടങ്ങി. നല്ല വെയിലുള്ള ഒരു പകൽ റബ്ബർ തോട്ടത്തിൽ നിന്നും ഒരാടിൻ്റെ കരച്ചിൽ കേട്ടാണ് മാധവി പിന്നാമ്പുറത്തേക്ക് പോയത്. റബ്ബറിലേക്ക് നോക്കിയപ്പോൾ തേയ്യയുടെ വീട്ടിൽ നിന്നും കാണാതായ അതേ ആട് വളരെ വേഗത്തിൽ ചെരിവിറങ്ങി താഴോട്ട് വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുന്ന മാധവി ഒരിട തോട്ടത്തിൻ്റെ ഉച്ചിയിലേക്ക് നോക്കി. അവിടെ തെളിഞ്ഞു വരുന്ന ആ രൂപം അവർക്ക് നന്നേ പരിചയമുള്ളതായിരുന്നു. എന്നാൽ ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എങ്കിലും മാധവി അവരെ നോക്കി ഒരു പച്ച ചിരി ചിരിച്ചു. പക്ഷേ അവർ മാധവിയെ കൂസാതെ തേയ്യയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. സുമതി കളത്തിൽ ഗോതമ്പ് നിരത്തുകയായിരുന്നു. മുറ്റം കടന്നു വരുന്ന സ്ത്രീയെ കണ്ടതും അവൾ വീടിനകത്തേക്ക് ഓടിക്കയറി. ക്ഷീണത്താൽ ഉറങ്ങുകയായിരുന്ന ഹരിയെ കുലുക്കി വിളിച്ച് സിറ്റൗട്ടിലെത്തിച്ചു. എന്നാൽ അവർ അതിനോടകം തന്നെ വീടിൻ്റെ അടുക്കള വരെ എത്തിയിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ എല്ലാവരും അന്തിച്ചു നിൽക്കേ. അടുക്കളത്തട്ടിൽ നിന്നും അവർ കഞ്ഞിക്കലം എടുത്തു. സ്റ്റോറൂമിൻ്റെ വിട്ടത്തിൽ ഞാത്തിയ ഉറിയിൽ നിന്നും തൈരെടുത്ത് കലത്തിലേക്കൊഴിച്ചു. ജനാല അഴികളോട് ചേർന്ന് നിൽക്കുന്ന പറങ്കിത്തൈയിൽ നിന്നും ഒരു പറങ്കി പൊട്ടിച്ചെടുത്ത് കലത്തിലിട്ട് ഞെരടി. കഞ്ഞിക്കലവും കൊണ്ട് നേരെ ഹാളിലേക്ക് വന്നു. നടുവിൽ കണ്ട സെറ്റിയിൽ ഇരിപ്പുറപ്പിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഹരിയും സുമതിയും മകനുമെല്ലാം ഇത് കണ്ട് അമ്പരന്ന് നിന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ കഞ്ഞി മുഴുവനും കുടിച്ച് പാത്രം കഴുകി അടുക്കളയിൽ കൊണ്ടുവച്ചു. ശേഷം അവിടെയെല്ലാം നന്നേ പരിചയമുള്ള പോലെ കുറച്ചുനേരം റോന്തടിച്ചു നടന്നു. അപ്പോഴൊക്കെയും നിങ്ങൾ ആരാണെന്ന് അവരോട് ആരായണമെന്ന് ഹരിക്ക് മനസ്സിൽ വന്നതാണ്.

0: സുമതിയും അതിനായി അയാളെ ഏറെ നിർബന്ധിച്ചിരുന്നു. അപ്പോഴൊക്കെ എന്തെന്നില്ലാത്തൊരു ഭയം അയാളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇതിനിടയിൽ അതിഥി സ്റ്റോർ റൂമിൽ നിന്നും ഒരു ലാഡർ എടുത്ത് നേരെ മച്ചിൻ്റെ അടുത്തേക്ക് നടന്നു. ഏണിയുടെ പാതിയോളം പടികൾ കയറിയ ശേഷം മച്ചിൻ മണ്ടയിൽ നിന്നും അവർ ഒരു പൊതി പുറത്തേക്കെടുത്തു. അതപ്പാടെ മാറാല പിടിച്ചിരുന്നു. പൊതിയുമായി താഴെ ഇറങ്ങിയ ഉടൻ അതുമായി അവർ ഹാളിലേക്ക് നടന്നു. ഇത്രയും കാലമായി ഈ വീട്ടിൽ ഉണ്ടായിട്ടും താൻ ഇന്നേ വരെ ഇങ്ങനെയൊരു സാധനം മച്ചിൻ മുകളിൽ ഉള്ളതായി അറിഞ്ഞില്ലല്ലോ എന്ന് സുമതി ചിന്തിക്കാതിരുന്നില്ല. അന്നേരവും ഹാളിൽ നിൽക്കുന്ന മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആ സ്ത്രീ പൊതിയിൽ നിന്നും ഒരു സാധനം പുറത്തെടുത്തു. സാമാന്യം പഴക്കമുള്ളൊരു റേഡിയോ ആയിരുന്നു അത്. അച്ഛനുള്ള കാലത്ത് അദ്ദേഹം സ്ഥിരമായി വാർത്ത കേട്ടുകൊണ്ടിരുന്ന റേഡിയോ ആയിരുന്നു അതിന്ന് ഓർത്തെടുക്കാൻ ഹരിക്ക് ഇത്തിരി സമയം വേണ്ടി വന്നു. എന്നാൽ സുമതി അതാദ്യമായി കാണുകയായിരുന്നു. അതിൻ്റെ അന്താളിപ്പ് അവളുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം. ഇതിനിടയിൽ അടുക്കളയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഒരു കൈക്കല തുണി കൊണ്ട് അവരതിനെ തുടച്ചു വൃത്തിയാക്കി. മറാലയും അഴുക്കും തൂത്ത് അതിൻ്റെ പഴയ പ്രതാപം തിരിച്ചെടുത്തു. ശേഷം ടി വി വെച്ച മേശയുടെ വലിപ്പിൽ നിന്നും രണ്ട് എവരിഡേ ബാറ്ററി കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു. അപ്പോഴും അവർ ആർക്കും മുഖം കൊടുത്തില്ല. വളരെ സൂക്ഷിച്ച് റേഡിയോവിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗത്തിൻ്റെ അടപ്പ് അഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ശ്രമം തുടർന്നുകൊണ്ട് തന്നെ അതിഥി അമ്മയുടെ മുറിയിലേക്ക് കയറി. ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ വാതിലടച്ചു. കതകിന് വെളിയിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഹരിയും സുമതിയും മകനും അന്താളിച്ചു നിൽക്കെ മുറിക്കകത്ത് നിന്നും റേഡിയോ മെല്ലെ പാടി തുടങ്ങി. അതുവരെ ശാന്തമായിരുന്ന ആകാശത്തിൽ നിന്നും അപ്പോൾ ഇടിമുഴക്കത്തോടെ മഴ തകർത്തു പെയ്യാൻ തുടങ്ങി.
1: തേയിയമ്മ അശ്വൻ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
3: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
4: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അല്പസമയത്തിനുള്ളിൽ ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ.
1: This is Akashvani. A review of today's parliament proceedings read by Saira Mujtaba. First from the Lok Sabha, writer is Anjali Ojha of PTI. Proceedings in the Lok

0: മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻപാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനായി ചിത്രപാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കലാധരൻ, സംഗീതം ശ്യാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. രണ്ടാം ദിവസം ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി IIT യുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ ഉൾപ്പെടെ

0: മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ നാല് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൃശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയും കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ താബോറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബോർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. മുതലപ്പൊഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡോണിയർ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്നാരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ ഒപി ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ കേരള ലോട്ടറി ഓഫീഷ്യലിലൂടെ നറുക്കെടുപ്പിന്റെ തത്സമയ സംരക്ഷണം, സമ്മാനാർഹമായ നമ്പരുകൾ, മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. ക്യുആർ കോഡ് സ്കാൻ ചെയ്തോ ടിക്കറ്റ് നമ്പർ നേരിട്ട് നൽകിയോ നറുക്കെടുപ്പ് ഫലം പരിശോധിക്കാനാകും. നെല്ല് സംഭരണത്തിന് കർഷകർക്കുള്ള സംസ്ഥാന പ്രോത്സാഹന ബോണസ് നൽകാൻ മൂന്നാം ഗഡുവായി 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ ഇനത്തിൽ കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക നേടിയെടുക്കുന്നതിന് സപ്ലൈകോ പ്രതിനിധികൾ തിങ്കളാഴ്ച ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തരകാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 456 പോയിന്റ് ഇടിഞ്ഞ് 78,499-ലും നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 24,571-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 15 രൂപ കൂടി 13,740 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയുമാണ് ഇന്നത്തെ സ്വർണനിരക്ക്. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രൽഹാദ് ജോഷി ആഹ്വാനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. ഗാനരചന കലാധരൻ, സംഗീതം ശ്യാം.

ഏറ്റവും പ്രിയപ്പെട്ട അനന്ത സിദ്ധാന്തത്തെ ഒരല്പജ്ഞാനി വേദിയിൽ നിന്ന് അവഹേളിക്കുന്നത് കേട്ടിരുന്ന കാൻഡർ ക്ഷുഭിതനായി. അദ്ദേഹം അവിടെ ഇരുന്ന് അലറി വിളിച്ചു. ഒടുവിൽ ആക്രോശിച്ചുകൊണ്ട് വേദിയിലേക്ക് ചാടിയെടുത്തപ്പോൾ വളരെ പണിപ്പെട്ടാണ് പെൺമക്കൾ അദ്ദേഹത്തെ ശാന്തനാക്കിയത്. കാൻഡറെപ്പോലെയുള്ള ദുരന്ത നായകന്മാർ ഗണിതശാസ്ത്ര ലോകത്ത് എത്ര വേണമെങ്കിലുമുണ്ട്. സ്വന്തം അമ്മ മരുന്ന് നിഷേധിച്ചതിനാൽ ക്യാൻസറിൻ്റെ പിടിയിലമർന്ന് നീറി മരിച്ച എയ്തേ ലൗലേസ്, മതഭ്രാന്തന്മാർ മാംസം ചുരണ്ടിയെടുക്കുകയും കൈകാലുകൾ വെട്ടി തീയിലിടുകയും ചെയ്ത ഹിപ്പേഷ്യ, 20-ാം വയസ്സിൽ ശത്രുക്കൾ ഒരുക്കിയ കെണിയിൽപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച ഗാൽവ, കോഷി എന്ന ശാസ്ത്രജ്ഞന്റെ അവഗണന മൂലം 26-ാം വയസ്സിൽ ഒരു വാടക മുറിയിൽ കിടന്ന് മരിക്കേണ്ടി വന്ന ആബേൽ, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് നരകിച്ച ട്രാഷൻവർക്ക് തുടങ്ങി ഗണിത ലോകത്ത് എരിഞ്ഞടങ്ങിയ ജീവിതങ്ങൾ നിരവധിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അവസരവാദിയായ ലാപ്ലാസ്, മദ്യം കൊടുത്ത് മയക്കി താർത്താഗ്ലിയുടെ കണ്ടുപിടുത്തം അപഹരിച്ച കാർഡാനോ, ജോൺ ബർണൌലിയുടെ കണ്ടുപിടുത്തം കാശുകൊടുത്ത് വാങ്ങി തൻ്റെ പേരിലാക്കിയ ലോപ്പിത്താൽ, ദുർമന്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന നേപ്പിയർ വിശ്വാസങ്ങൾക്കിരയായി ദിവ്യശക്തിയിലും വെളിപാടുകളിലും മനസ്സർപ്പിച്ച് പാതിജന്മം പാഴാക്കിയ പാസ്കൽ തുടങ്ങിയവരുടെ കഥകൾ കൂടി കേട്ടെങ്കിലേ ഗണിതശാസ്ത്ര ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ. കണക്ക് പഠിക്കാതെ ഗണിതശാസ്ത്രജ്ഞനായ ഫെർമയും കാൽക്കുലസിനെ ചൊല്ലി ജീവിതകാലം മുഴുവൻ വഴക്കടിച്ച ലീബ്നിസും ന്യൂട്ടനുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഗണിതശാസ്ത്രത്തിലെ ഓരോ ചുവടുവയ്പ്പിനും പിന്നിൽ എരിഞ്ഞടങ്ങിയ ഓരോ ജീവിതമുണ്ട്. എന്നാൽ ആ എരിഞ്ഞടങ്ങലിലൂടെ അവർ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരുകയായിരുന്നു. നമുക്ക് കാൻഡറിലേക്ക് തന്നെ മടങ്ങാം. സെറ്റ് തിയറിയുടെ ഉപജ്ഞാതാവായാണ് കാൻഡർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെപ്പോലെ പീഡനങ്ങൾ സഹിച്ച ഒരു ഗണിതശാസ്ത്രജ്ഞൻ വേറെ ഉണ്ടാവുകയില്ല. 1845 മാർച്ച് 3 റഷ്യയിലെ സെൻറ് പീറ്റേഴ്സ്ബർഗിലാണ് കാൻഡർ ജനിച്ചത്. പിതാവ് ധനികനായ ഒരു ബിസിനസ്സുകാരനും അമ്മ ഒരു കലാകാരിയുമായിരുന്നു. പിതാവിന് ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടായിരുന്നതിനാൽ നല്ല കാലാവസ്ഥ നോക്കി കുടുംബം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് താമസം മാറ്റി. ഫ്രാങ്ക്ഫർട്ടിൽ ബിസിനസ് തഴച്ചു വളർന്നെങ്കിലും ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഏറെ താമസിയാതെ പിതാവ് മരിച്ചു. 6 മക്കളിൽ മൂത്തവനായിരുന്നു കാൻഡർ. കാൻഡറുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഫ്രാങ്ക്ഫർട്ടിൽ തന്നെയായിരുന്നു. അച്ഛനമ്മമാർക്ക് മകനെപ്പറ്റി വലിയ പ്രതീക്ഷകളായിരുന്നു. മകൻ പഠിച്ച് വലിയ നിലയിലെത്തുമെന്ന് പ്രവചിച്ച് അച്ഛൻ മകനയച്ച കത്ത് കാൻഡർ നിധി പോലെ സൂക്ഷിച്ചു. ഈ കത്ത് തന്നെ വളരെയേറെ സ്വാധീനിച്ചുവെന്ന് കാൻഡർ തന്നെ പിൽക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള കരുത്തും ജീവിതത്തിൽ മുന്നേറാനുള്ള ആവേശവും നൽകുന്നതായിരുന്നു പിതാവിൻ്റെ വാക്കുകൾ. എന്നാൽ അമിത പ്രതീക്ഷകൾ നൽകി കാൻഡറെ മാനസിക രോഗത്തിലേക്ക് തള്ളിവിട്ടതിലും ഈ കത്തിന് പങ്കുണ്ടെന്ന് ചരിത്രകാരനായ ET ബെൽ സംശയിക്കുന്നു. 15-ാം വയസ്സിലാണ് കാൻഡറുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അദ്ദേഹം ഗണിതവും സയൻസുമാണ് പഠിച്ചത്. അതിസമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു കാൻഡർ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് സർവകലാശാലയിൽ ചേർന്നു. എന്നാൽ ഏറെക്കാലം അവിടെ തുടർന്നില്ല. അദ്ദേഹം ബെർലിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. അക്കാലത്തെ പ്രമുഖ ഗണിതശാസ്ത്രജ്ഞരായിരുന്ന കുമർ, വയസ്ട്രസ്, ക്രോണക്കർ തുടങ്ങിയവരായിരുന്നു അധ്യാപകർ. നമ്പർ തിയറിയിലായിരുന്നു കാൻഡർ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. ഡോക്ടറേറ്റ് എടുത്ത ശേഷം കാൻഡർ ഹാലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ട്യൂട്ടറായി ജോലിക്ക് ചേർന്നു. ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്ര പ്രൊഫസറാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഗണിതശാസ്ത്ര ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച കാൻഡറുടെ തിയറി ഓഫ് ഇൻഫിനിറ്റി പുറത്തു വന്നതോടെ ക്രോണക്കർ തൻ്റെ വിദ്യാർത്ഥിയെ ശത്രുതാ മനോഭാവത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി. ഇൻഫിനിറ്റി തിയറിക്കെതിരെ വലിയ ആക്രമണമാണ് അയാൾ തുടങ്ങിവെച്ചത്. വിരുദ്ധ ആശയങ്ങളുടെ സംഘടനം എന്നതിലുപരി യുവാവായ കാൻഡർ തനിക്ക് മീതെ വളരുന്നത് കണ്ടുള്ള അസൂയയാണ് ക്രോണക്കറെ പ്രകോപിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അവസാന കാലത്ത് ആരോഗ്യം തകർന്ന് കാൻഡർ മാനസിക രോഗാശുപത്രിയിൽ അടയ്ക്കപ്പെട്ടതിന് പ്രധാന കാരണക്കാരൻ ക്രോണക്കർ തന്നെ. ക്രോണക്കറിന് അന്ന് ബെർലിൻ സർവകലാശാലയിൽ വലിയ സ്വാധീനമായിരുന്നു. കാൻഡറിന് അവിടെ പ്രൊഫസർ

ദർശനം ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം അയാൾ തടസ്സം നിന്നതാണ്. കാൻഡർ ഹാലെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ തുടർന്നു. കൂടുതൽ പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും അവിടെ സൗകര്യങ്ങൾ കുറവായിരുന്നു. ആശയങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനും പറ്റിയ ആളുകളുമില്ലായിരുന്നു. എങ്കിലും കാൻഡർ തൻ്റെ കണ്ടെത്തലുകളുമായി മുന്നോട്ട് പോയി. ഹാലെയിൽ നിന്ന് നല്ല സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ തൻ്റെ ഓരോ പ്രബന്ധം പുറത്തു വരുമ്പോഴും ബെർലിനിൽ ക്രോണക്കർ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. സഹപ്രവർത്തകനായ കുമറെ മാത്രമല്ല യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെയും അയാൾ കൂട്ടുപിടിച്ചു. കാൻഡറെ പരിഹസിക്കാനും മാനസികമായി തളർത്താനും അയാൾക്ക് കഴിഞ്ഞു. ക്രെല്ലയുടെ ജേർണൽ എന്ന പ്രസിദ്ധീകരണത്തിലേക്ക് കാൻഡർ തൻ്റെ ഏറ്റവും പുതിയ സിദ്ധാന്തം പ്രസിദ്ധീകരണത്തിനയച്ചു. എന്നാൽ പൊട്ടൻ സിദ്ധാന്തമെന്ന് പറഞ്ഞ് എഡിറ്ററെ തെറ്റിദ്ധരിപ്പിച്ച് ക്രോണക്കർ അതിൻ്റെ പ്രസിദ്ധീകരണം തടഞ്ഞു. മാസങ്ങളായി പ്രസിദ്ധീകരിച്ച് കാണാഞ്ഞ് വിവരം തിരക്കിയപ്പോഴാണ് ശുദ്ധനായ കാൻഡർ ചതി മനസ്സിലാക്കുന്നത്. അതോടെ അദ്ദേഹം ആ പ്രസിദ്ധീകരണവുമായുള്ള സഹകരണം അവസാനിപ്പിച്ചു. എന്നാൽ ഈ കാലയളവിലെല്ലാം കാൻഡറിന് പിന്തുണയുമായി വയസ്ട്രസ്, ഡെഡിക്കൻറ്റ് എന്നീ ഗണിതശാസ്ത്രജ്ഞന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവർ കാൻഡറിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരുന്നു. ആക്റ്റാ മാത്തമെറ്റിക്ക എന്ന പ്രസിദ്ധീകരണം കാൻഡറുടെ പ്രബന്ധങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അവിടെയും ക്രോണക്കർ ഇടപെട്ട് തടഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ എഡിറ്ററെ കാൻഡറിൻ്റെ ശത്രുവാക്കി മാറ്റുന്നതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. 1847 കാൻഡർ വിവാഹിതനായി. അന്ന് അദ്ദേഹത്തിന് 29 വയസ്സായിരുന്നു പ്രായം. വാലി ഗഗ്മാനായിരുന്നു ഭാര്യ. 2 ആണും 4 പെണ്ണുമായി അവർക്ക് 6 കുട്ടികളുണ്ടായി. എന്നാൽ മക്കൾ ആർക്കും തന്നെ പിതാവിൻ്റെ ഗണിത പാരമ്പര്യം ലഭിക്കുകയുണ്ടായില്ല. മാനസിക സംഘർഷം കാൻഡറെ ആകെ തളർത്തി. അദ്ദേഹം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങുകയും ഏറെ താമസി അത് കിടപ്പിലാവുകയും ചെയ്തു. കുടുംബത്തിനേറ്റ ഒരു വലിയ ആഘാതമായിരുന്നു അത്. ഗണിതം പാടെ മറന്ന കാൻഡറുടെ മനസ്സ് അനന്തതയിൽ അലിഞ്ഞുകൊണ്ടിരുന്നു. ഇതിനകം ഹാലെ സർവകലാശാലയിൽ അദ്ദേഹത്തിന് പ്രൊഫസർ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞിരുന്നു. അനാരോഗ്യം കണക്കിലെടുത്ത് തന്നെ ആ സ്ഥാനത്ത് നിന്നൊഴിവാക്കി പകരം ലൈബ്രറിയൻ്റെ ചുമതല നൽകണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു നോക്കി. എന്നാൽ ഗവൺമെൻറ് അത് നിരസിക്കുകയാണുണ്ടായത്. ഈ ഘട്ടത്തിലാണ് ജർമ്മനിയിൽ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ അന്തർദേശീയ സമ്മേളനം നടക്കുന്നത്. അവിടെയുണ്ടായ സംഭവ വികാസങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ. അനന്തങ്ങൾ പലതുണ്ടെന്ന് കാൻഡർ സ്ഥാപിച്ചു. ഏറ്റവും ചെറിയ അനന്തത്തെ അലഫ് നോട്ട് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. പിന്നീടുള്ളവയെ അലഫ് 1, അലഫ് 2 എന്നിങ്ങനെയും വിളിച്ചു. സത്യത്തിൽ ഹംഗറിക്കാരൻ്റെ അന്നത്തെ വാദം അസംബന്ധമായിരുന്നു. കാൻഡറിൻ്റെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. അദ്ദേഹം മാനസിക രോഗാശുപത്രിയിൽ അടയ്ക്കപ്പെട്ടു. 1918 ജനുവരി 6 അദ്ദേഹത്തിൻ്റെ ആത്മാവ് അനന്തതയിൽ

പൂർത്തിയാവുകയുള്ളൂ. കഥാപാത്രം മറ്റാരുമല്ല, സാക്ഷാൽ കർട്ട് ഗോഡൽ തന്നെ. 1906 ഏപ്രിൽ 28 ചെക്കോസ്ലോവാക്യയിൽ ജനിച്ച ഗോഡൽ പൗരത്വങ്ങൾ പലതു മാറി 42 അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. പഠനകാലത്ത് അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഗോഡൽ. 18 അദ്ദേഹം വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഗണിതവും ഫിലോസഫിയുമായിരുന്നു ഇഷ്ടവിഷയങ്ങൾ. ബെർട്രൻ റസ്സലിൻ്റെ ഇൻട്രഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ ഫിലോസഫി എന്ന പുസ്തകം വായിച്ചതോടെ മാത്തമാറ്റിക്കൽ ലോജിക്കിൽ ആയി താൽപ്പര്യം. 1930 ഈ വിഷയത്തിൽ അദ്ദേഹം വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. 1933 ഗോഡൽ അമേരിക്കയിലേക്ക് പോയി. അവിടെ ആൽബർട്ട് ഐൻസ്റ്റീനുമായി പരിചയപ്പെടുകയും അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. ഈ സന്ദർശനവേളയിൽ ഗോഡൽ അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അടുത്ത വർഷം പ്രിൻസ്റ്റണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി എന്ന സ്ഥാപനത്തിൽ ഗോഡലിൻ്റെ പ്രഭാഷണ പരമ്പരകൾ തന്നെ നടന്നു. 1938 ഗോഡൽ ഏദൽ നീംബേസ്കിയെ വിവാഹം കഴിച്ചു. വീട്ടുകാർ ഈ വിവാഹത്തെ എതിർത്തു. കാരണം അവർ വിവാഹമോചനം നേടിയ ഒരു ഡാൻസുകാരിയായിരുന്നു, പോരെങ്കിൽ ഗോഡലിനേക്കാൾ 6 പ്രായക്കൂടുതലും. 1944 ഗോഡലിന്

0: ഗണിത ലോകത്തിലെ ജോർജ് കാൻഡറും കർട്ട് ഗോഡലും. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ എം ആർ സി നായർ.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9496593 1. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: നാളെ ഉച്ചയ്ക്ക് 3:00 കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ.
4: നൈറ്റിലായപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് വന്നു. ഫ്ലൂയിഡൊക്കെ പോയി, അപ്പൊ അവര് ചെക്ക് ചെയ്തപ്പോ കുഞ്ഞു മരിച്ചുപോയി. അപ്പൊ എനിക്ക് ബോഡിയില് മരുന്നൊന്നും കയറാത്തോണ്ട് വെറുതെയാണ് എന്റെ വയറ് കീറിയത്. പച്ച മാംസം കീറിയിട്ടാണ് സാഫിയമ്മനെ പുറത്തെടുത്തത്. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഡോക്ടറുടെ തമ്പ് കുഞ്ഞിന്റെ സെർബ്രത്തിൽ അമർന്നു പോയതാണ്. അപ്പൊ മരിച്ചുപോയൊരു കുഞ്ഞാണ്. അപ്പൊ ഈ അമ്മ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിനെ എടുത്തിട്ട് മറ്റ് എല്ലാം കളയുന്നത് പോലെ തന്നെ ആ കൂടത്തില് മോനെയും കൂടെ അവര് വേസ്റ്റായിട്ട് കളയുമായിരുന്നു. നമ്മുടെ കൂടത്തില് നമ്മുടെ ജീവനായിട്ട് ഇരുന്നതല്ലേ അത്രയും നാളെ. അപ്പൊ പെട്ടെന്നൊരു ദിവസം എടുത്തു മാറ്റുമ്പോ അതിന് ജീവനില്ലാത്തതാണെന്ന് നമ്മുടെ അമ്മ മനസ്സ് സമ്മതിക്കുകയല്ല.
3: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3:00 കൂട്ടുകാരി.
2: സമയം 9:00 കഴിഞ്ഞ് 30 മിനിറ്റ്.
5: This is Akashvani, Thiruvananthapuram. Good evening, listeners. Welcome to our English program. 21st of August is observed as International Youth Day. As you're all aware, we are living in an extraordinary age of innovation and technological revolution. As is often said, young people are the leaders of tomorrow. But Dr. J.S. Anandakrishnan, an eminent scholar, writer, author, translator and educator in English language and literature from Kollam, has got a totally different view about the youth of today. Young people are not waiting for tomorrow. They are already building the future long before history records their names. It's true. The present younger generation are on the move. Today, let's listen to an interesting talk by Dr. J.S. Anandakrishnan. He's a young mentor with exemplary skills and deep academic knowledge. Let's listen to him. The topic is Youth, the Architects of the Future.
6: Good evening, everyone. When historians write about civilizations, they often describe kings and kingdoms, wars and victories, inventions and discoveries. Yet beneath every great chapter of human history lies a quieter force, one that seldom occupies headlines but invariably shapes the future. It's the restless energy of youth. Not youth merely as a measure of years, but youth as a way of looking at the world. The refusal to believe that the present is a final draft of human possibility. The courage to ask difficult questions, the willingness to imagine what others dismiss as impossible. Every civilization has been renewed by such minds. Every age has been transformed by people who were prepared not simply to inherit the world, but to reimagine it. The story of humanity, in many ways, is a story of one generation handing over its unfinished dreams to the next. The story continues today. Yet today's young people stand at a crossroads like any generation before them. They inherit not one world, but many worlds at once. The physical world built by history, the digital world by technology,

0: ആകാശവാണി.
1: മൊഴിയാം ഒരു കഥ.
2: വി കെ എൻ എഴുതിയ കഥ വിവാഹ പിറ്റേന്ന്, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: രാത്രി 11 മണിക്കായിരുന്നു മുഹൂർത്തം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. സുഹൃത്തുക്കളെയും സിൽബന്ധികളെയും പറഞ്ഞും പിരിച്ചുമയച്ചു. തടി ശുദ്ധമായി കിട്ടിയപ്പോൾ 2:00. തലേനാളത്തെ ഉറക്കം ബാക്കിയായിരുന്നു താനും. ആരെയും കാത്തു നിൽക്കാതെ ഞാൻ വടി പോലെ മണിയറ മഞ്ചത്തിൽ പോയി കിടന്നതാണ്. പറഞ്ഞുവെച്ച പോലെ ഉത്തരക്ഷണത്തിൽ ഉറക്കവും വന്നു. നവവധു പിന്നീട് വന്നിട്ടുണ്ടാവാം. ലജ്ജ നടിച്ചു പരുങ്ങി നിന്നിട്ടുണ്ടാവാം. കുറേയധികം നിന്ന് കാലുകുഴഞ്ഞു തുടങ്ങിയപ്പോൾ പതുക്കെ വന്ന് കിടന്നുറങ്ങിയിട്ടുമുണ്ടാവാം. ഏതായാലും ഞാൻ ഉണർന്നപ്പോൾ അവളില്ല. നേരത്തെ എഴുന്നേറ്റു പോയിട്ടുണ്ടായിരിക്കണം. വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ വാച്ചു നോക്കി. 7:30 മൂന്ന് കുട്ടികൾ ഒരുമിച്ച് വാതിൽക്കൽ വന്നെത്തി നോക്കി, തല പിൻവലിച്ചു. പിന്നെ ഒരു തല മാത്രം വന്ന് എത്തി നോക്കി. പിന്നെ 2 തല. എനിക്ക് ദേഷ്യം വന്നു. എന്താ കുട്ടി? ഞാൻ ചോദിച്ചു. ഏട്ടേ, കോറസിലൊരു വിളി, പാലക്കാട് താലൂക്കിലെ ശുദ്ധ സംഗീത സ്വരത്തിൽ. പിന്നെ അവർ മൂന്നുപേരും മുറിക്കകത്ത് ധൈര്യത്തിൽ വന്നു. അത്ഭുതം കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി. 6, 5, 4 വയസ്സു പ്രായമുള്ള ഈ കുട്ടികൾ യാതൊരു മുന്നറിയിപ്പും തരാതെ എന്നെ ഏട്ടനെന്ന് വിളിക്കുന്നു. ഏട്ടനെന്നുകൂടിയല്ല, ഏട്ടേ എന്ന്. ലജ്ജിച്ചത് ഞാനാണ്. കാപ്പി കുടിക്കണ്ടേ? അതിലൊരുവൻ ചോദിച്ചു. വേണം, ഞാൻ തലകുനിച്ചു പറഞ്ഞു. എടത്തിയെ കൊണ്ടരണം. ഒരേ ശ്വാസത്തിൽ അവർ പിന്തിരിഞ്ഞു നോക്കി പറഞ്ഞു. എടത്തി കൊണ്ടുവന്നു. പറയാൻ കാത്തു നിൽക്കുകയായിരുന്നു അവൾ. എടത്തി നമ്മുടെ നവവധു തന്നെ. പിള്ളേരു 3 ഒരു വരിയായി നിന്നു. ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഇവിടെ എന്താണ്ടാ കാര്യം? പോടാ ചെക്ക, ചെക്കന്മാരോട് അവൾ അലറി. എടത്തിക്കുന്ന ആണാണ്, അതിലൊരു ചെക്കൻ. ഹൗ, വല്ലാത്ത ട്രെയിനിങ്. ഇതെല്ലാം മുൻകൂട്ടി ആലോചിച്ച് പഠിച്ചൊരുവിട്ടതാണ്. തികഞ്ഞ ആത്മാർത്ഥത തീരെയില്ലാത്ത അഭിനയം. അവർ ഒരു വരിയായി പുറത്തു കടന്നു. വളരെ നാളത്തെ പരിചയമുള്ള മട്ടിൽ വധു എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ജ്യേഷ്ഠന്മാരാരുമില്ലാത്ത കാരണം മുൻപറഞ്ഞ ചെക്കന്മാർ ആദ്യമായി ഒരളിയൻ അവർക്കുണ്ടായപ്പോൾ

സന്തോഷം സഹിക്കവയ്യാതെ ഏട്ടയെന്ന് വിളിച്ച് എന്നെ പറ്റിക്കൂടുകയാണെന്ന്, പ്രസ്തുത സ്നേഹാധിക്യത്തിന് ഞാൻ അവരോട് തികച്ചും നന്ദിയുള്ളവനാണെന്ന് അവരെ അറിയിക്കാൻ ഞാൻ അവളോട് അഭ്യർത്ഥിച്ചു. ഈ മൂന്നും നിന്റെ സ്വന്തം സഹോദരങ്ങളാണോ? ആ, അതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും മനസ്സിലായില്ലേ എന്ന മട്ടിൽ അവൾ. വേറെ ബന്ധത്തിൽ സഹോദരങ്ങൾ വല്ലവരുമുണ്ടോ? നല്ല വള്ളുവനാടൻ മലയാളത്തിൽ ഞാൻ ചോദിച്ചു. ഓ, വല്യമ്മയുടെ മക്കളുണ്ട് 5 ആള്. അവൾ തനി പാലക്കാടൻ മലയാളത്തിൽ ഉത്തരം നൽകി. കൊടുങ്ങല്ലൂരമ്മേ, ഞാൻ അകമലിഞ്ഞു വിളിച്ചു. എന്താണ്? വിളി കേൾക്കുന്ന മട്ടിൽ അവൾ അരുളി ചെയ്തു. ഒന്നുമില്ല, എനിക്ക് ഭഗവതിയെ വലിയ വിശ്വാസമാണ്. ഈ കൊല്ലം ഭരണിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അവൾ ചിരിച്ചു. എനിക്ക് ചിരിയല്ല വന്നത്, സങ്കടമാണ്. ഇവൾക്ക് കുറച്ചെങ്കിലും ലജ്ജ അഭിനയിച്ചുകൂടെ? മര്യാദ വിചാരിച്ചെങ്കിലും കല്യാണപ്പന്തലിൽ കണ്ടതിനു ശേഷം ഞാൻ അവളെ ആദ്യം കാണുകയാണ്. പക്ഷേ അവൾക്ക് യാതൊരു കൂസലുമില്ല. മിലിട്ടറിയിലോ മറ്റോ പോയി ചത്തെന്ന വിവരം കിട്ടിയ ഭർത്താവ് തിരിച്ച് ജീവനോടെ വന്നതുപോലെയാണ് അവൾ പെരുമാറുന്നത്. ലജ്ജയൊഴിച്ച് ബാക്കി എന്തും അവൾ അഭിനയിക്കും. നാഴിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കാപ്പി. എരുമപ്പാൽ സമൃദ്ധിയായി ഒഴിച്ചുണ്ടാക്കിയ വെട്ടിയാൽ മുറിയാത്ത കാപ്പി ഇതിനകം ഞാൻ കുടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ വീണ്ടും ഗ്ലാസ് നിറയ്ക്കാൻ ശ്രമമായി. മതി മതി, ഞാൻ 2 കൈകൊണ്ടും തടുത്തു. എന്താണിത്? ഞങ്ങൾക്ക് പാലൊന്നും കാശുകൊടുത്ത് വാങ്ങണ്ട, എരുമേ കറക്കണുണ്ട്. കുറച്ചും കൂടി കുടിക്കേം. അവൾ വിടുന്ന മട്ടല്ല. അരുത്, നിർബന്ധിക്കരുത്, ഞാൻ ദയനീയമായി അഭ്യർത്ഥിച്ചു. ഞാൻ എരുമയൊന്നുമല്ലോ. ആക്വേ, തമാശ പറയുകയാണ്, ഇത്തിരിയും കൂടിയാവാം. ആ ഇത്തിരി വീണ്ടും ഒരു നാഴിയുരിയായിരുന്നു. വിവാഹ പിറ്റേന്ന് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്യമായി ഒരു പൊത്തിപ്പിടി നടത്തുന്നത് ഭംഗിയല്ലോ എന്ന് കരുതി ഞാൻ അതും കുടിച്ചു. അങ്ങനെ 3 നാഴി കൊഴുത്ത കാപ്പി അകത്താക്കി ഞാനൊന്ന് നിവർന്നു നിന്നു. എന്റെ വയർ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഞാനൊരു സിഗരറ്റിന് തീ കൊളുത്തി. അതും അവളുടെ കണ്ണിൽപ്പെട്ടു. ആ, സീക്രട്ട് വലിക്കുന്നു. അതന്നെ കഞ്ഞിയും വെള്ളവും അകത്ത് ചെല്ലാത്തത്. വിശേഷിച്ച് മഴവും കൈക്കോട്ടും എടുത്ത് ഞാൻ ജോലി ചെയ്യാറില്ല. ചെല്ലുന്ന കഞ്ഞിയും വെള്ളവും മതിയെന്നാണ് താനും ധാരണ. അത് പറ്റില്ല, വിറക് വെട്ടണോ? നിങ്ങൾ എന്താന്ന് എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കണ്? നിങ്ങളുടെ തടി നന്നാവാനാ പറയണേ? കണ്ടില്ലേ, എല്ലൊക്കെ പുറത്ത്. ബഹുമാനപ്പെട്ട പടച്ചവനെ, ഈ സ്ത്രീ സൃഷ്ടിക്കും അങ്ങാണോ ഉത്തരവാദി? 12 മണിക്കൂർ തികച്ചായിട്ടില്ല ഞാൻ അവളുടെ ജീവിതത്തിൽ കാലുകുത്തിയിട്ട്. പക്ഷെ അവളിതാ എന്നെ കൊണ്ട് 3 നാഴി കാപ്പി കുടിപ്പിക്കുന്നു. എന്റെ സിഗരറ്റ് വലിയെ നിശിതമായി വിമർശിക്കുന്നു. ഞാനൊരു അസ്ഥികൂടമാണെന്ന് പറയുന്നു. വഴിയെ എനിക്കൊരു ദേഹപോഷണ പദ്ധതി ആസൂത്രണം ചെയ്യുവാൻ പോകുന്നു. ഭർതൃശുശ്രൂഷയിൽ മതിവരാതെ BC 2365 സെപ്റ്റംബർ മാസം 4 ഞായറാഴ്ച പകൽ 11:30 മരിച്ചുപോയ സൗഭാഗ്യവതി ശീലാവതിയുടെ ആത്മാവ് ഈ ആറ്റമയുഗത്തിൽ അവതാരം ചെയ്ത് അരുളിയതായിരിക്കുമോ ഇവൾ? ഇനി പോയി പല്ല് തേച്ച് കുളിക്കിൻ, എന്നിട്ട് കാപ്പി കുടിക്കാം. എന്റെ ഓമനം ഒഴിഞ്ഞു. എണ്ണ തേക്കണ്ടേ? ദാ എണ്ണ, സോപ്പ് പെട്ടി. ആ, തോർത്തുമുണ്ട്, അലക്കിയത് തരാം. ജാലവിദ്യക്കാരന്റെ പാവ പോലെ അവളുടെ ഓരോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞാൻ ചലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തല നിറച്ച എണ്ണയുമായി ഞാൻ അവളുടെ പിന്നാലെ മുറിക്കു പുറത്ത് കടന്നു. താഴത്തേക്കുള്ള കോണി ആദ്യത്തെ പടി ചവിട്ടി തിരിഞ്ഞു നിന്ന് അവൾ പറഞ്ഞു, അമ്മയും വല്യമ്മയും കുട്ടികളും അമ്മാനും ഒക്കെ താഴത്ത് തളത്തില് കാണാൻ നിൽക്കുന്നുണ്ട്. അവരിന്നലെ നല്ലോണം പോലെ കണ്ടില്ലാത്രേ, കഷ്ടമായിപ്പോയി, ഞാൻ പറഞ്ഞു. ആ കുറവിപ്പോൾ തീർത്തു കളയാം. നിലത്ത് നിന്നാൽ മുഴുവൻ ആളുകളും കാണുകയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു മേശയോ സ്റ്റൂളോ വരുത്തൂ, ഞാൻ അതിനു മുകളിൽ കയറി നിൽക്കാം. നിർബന്ധിച്ചാൽ ഞാനൊരു നൃത്തവും ചെയ്യാം, സംഗീതത്തിലും എനിക്ക് വാസനയുണ്ട്. ഞാൻ താഴെ തളത്തിൽ കാലുകുത്തി. പ്രധാനമന്ത്രിയുടെയും മറ്റും വരവിന്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ കണ്ടു പഠിച്ചിട്ടായിരിക്കാം. കാണേണ്ടവരെല്ലാം ഒരു വരിയായി നിന്നിരുന്നു. വയസ്സും പ്രാധാന്യവും അനുസരിച്ച് മുൻഗണനയുള്ളവർ ആദ്യമാദ്യം. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മാവൻ, വലിയമ്മ, അമ്മ, ചെറിയമ്മ, കുട്ടികൾ, മരിച്ചുപോയ വലിയമ്മമാരുടെ പ്രേതങ്ങൾ, എല്ലാവരും. നല്ലോണം ഉറങ്ങിയില്ലേ അമ്മാമൻ? ഒരുവിധം, ഞാൻ പറഞ്ഞു. അത് അബദ്ധമായിപ്പോയി. നല്ലോണം പോലെ ആയില്ല അപ്പോ. എന്താണ്ടി അമ്മു, കമ്പിളി എവിടെയായിരുന്നു? ഉറക്കം പറ്റിയില്ല, കണ്ണു മിഴിയണില്ല. കുറെ മരുമകളോടും കുറെ സ്വഗതമായും കുറെ എന്നോടായും അമ്മാമൻ പറഞ്ഞു. പറ്റി, ഞാൻ പ്രഖ്യാപിച്ചു. വിവരമായി വിസ്തരിച്ചു പറ്റി. ഞാൻ മുദ്രക്കടലാസിൽ എഴുതി

വിട്ടുതരാം, ഏത് കോടതിയിലും പറയാം. തിളക്കുന്ന നെയ്യിൽ കൈമുക്കി സത്യം ചെയ്യാം. പിന്നെ കണ്ണുമിഴിയാത്തത് എണ്ണ കണ്ണിലിറങ്ങിയിട്ടാണ്. എന്നാ ചെടുക്കനെ പോയി കുളിക്കിൻ, പല്ല് തേക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വലിയമ്മയുടെ അഞ്ചും അമ്മയുടെ മൂന്നും കൂടി മൊത്തം 8 കുട്ടികളുടെ മധുര സ്വരത്തിലുള്ള കോറസ്. ഞാൻ പല്ല് തേക്കാൻ പോയിരുന്നു. ദാ ഈർക്കില്, ഞാൻ തിരിഞ്ഞു നോക്കി. ചുരുങ്ങിയത് കുട്ടികളടക്കം ഒരു 20 ആളുകൾ കാണും. എല്ലാവരുടെ കയ്യിലും 2 മുഴം നീളമുള്ള 5, 8 ഈർക്കില്. ഒരു ചൂലിന് വേണ്ടത്ര ഈർക്കില് ഞാൻ കരസ്ഥമാക്കി. അതെല്ലാം ജിഹ്വാക്ഷാളനത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ നിർജിഹ്വനായേനെ. കിണ്ടി ചരിച്ച് ഞാൻ കുറച്ച് വെള്ളം കയ്യിലാക്കി. ഉത്തരക്ഷണത്തിൽ ഞാൻ 6 ഉയരത്തിൽ ഇരുന്ന ഇരിപ്പിൽ മേൽപോട്ടു ചാടി. തിളയ്ക്കുന്ന വെള്ളം എന്റെ കൈ പൊള്ളി. ഞാൻ തിരിഞ്ഞു നോക്കി. എനിക്ക് ഈർക്കില് സംഭാവന ചെയ്ത ജനസമൂഹം നിർനിമേഷരായി എന്നെയും നോക്കി നിൽക്കുന്നു. പല്ലുതേപ്പ് കാണാനല്ലേ, ഞാൻ അവരോട് ചോദിച്ചു. സന്തോഷമായി. എല്ലാവരും ഇരിക്കിൻ, ഇരുന്ന് കാണിൻ. ഭാഗ്യമെന്ന് പറയട്ടെ, ഓരോരുത്തരുമായി അങ്ങുമിങ്ങും മാറി ഞാൻ പല്ലുതേപ്പ് കഴിച്ചു. തുടർന്ന് കുളക്കടവിലേക്കുള്ള ഘോഷയാത്രയായിരുന്നു. അതിനിടയിൽ കേട്ടു ഏട്ടയുടെ ചെരിപ്പെന്ന് കോറസ്. വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല, സാരമില്ല. ചത്ത എലിക്കുഞ്ഞുങ്ങളെ തൂക്കിക്കൊണ്ടുവരുന്ന മട്ടിൽ അവർ ചെരുപ്പ് കൊണ്ടുവന്നു. വേണ്ടെന്ന് പറയാൻ തക്ക കാരണമുണ്ടായിരുന്നു. അബദ്ധത്തിന് ഞാനത് തലേന്നാണ് മേടിച്ചത്. അതെന്നെ വിശദമായി കടിക്കുകയും ചെയ്തിരുന്നു. 2 കാലിലുമായി 9 പോളകളുണ്ടായിരുന്നു. ഞാൻ അത് വീണ്ടും ഇടുകയാണെങ്കിൽ. ഇടൂ, ഒരുവൻ പറഞ്ഞു. ഇടൂ, മറ്റുള്ളവർ ഏറ്റുപാടി. ഞാൻ ഇട്ടു. ഞങ്ങൾ നടന്നു. വേദന കൊണ്ട് ഞാൻ പല്ലിളിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുകയാണെന്ന വ്യാജേന. എന്റെ കണ്ണിൽ നിന്ന് കുടം കണക്കിന് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. വേദന കൊണ്ടും എണ്ണ കൊണ്ടും ഞങ്ങൾ കുളക്കരയിലെത്തി. എന്റെ അംഗരക്ഷക സേന കരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. ഞാൻ ഇറങ്ങി കുളിക്കുള്ള ശ്രമമായി. കൂടെ ആരെങ്കിലും ഇറങ്ങിൻ, ഒരാൾ വിളിച്ചു പറഞ്ഞു. വേണ്ടെന്ന് ഞാൻ വിലക്കി, വിലപിച്ചു. അങ്ങനെയല്ലോ, അവർ പറഞ്ഞു. 4-5 വെള്ളത്തിൽ ചാടി. അതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായി. വെള്ളത്തിൽ ഞാൻ മുങ്ങുമ്പോൾ അവർക്കും ഒരുമിച്ച് മുങ്ങാം. ഒരു സമയം ഞാൻ മുങ്ങി, പിന്നെ പൊങ്ങിയില്ലെങ്കിലോ? അവർക്കെന്നെ കണ്ടുപിടിക്കുകയും ചെയ്യാം. പുറംകാവലിന് വേറെ ആളുകളുണ്ട് താനും. കുളി കഴിഞ്ഞ് തിരിച്ചെത്തി വസ്ത്രധാരണം ചെയ്യുന്ന സമയം മാത്രം എന്റേതായിരുന്നു. ഞാനത് തികച്ചും ഉപയോഗിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. പക്ഷേ പ്ലാൻ പറ്റിയില്ല. ഒരു 10 കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എത്തി വിളംബരം ചെയ്തു. എല്ലാം വിളമ്പി വെച്ചു. വരിൻ, വേഗം വരിൻ. ഞാൻ പോയി പിഞ്ഞാണത്തിനു മുന്നിലിരുന്നു. ഒരു മുഴം ദോശയും 1 കാപ്പിയും എന്റെ മുമ്പിലുണ്ടായിരുന്നു. കഴിക്കിൻ, കഴിക്കിൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ആർപ്പുവിളി പൊന്തി. പുരാതന റോമിലെ ക്രൂര വിനോദങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ സിംഹവും ദോശ അടിമയും. കടിക്കേ, ചീന്ത്, കൊല്ല്, ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നു. കഴിക്കിൻ, ചട്ടിണി ഒഴിച്ചു കൊടുക്കടി. അമ്മാവന്റെ കൽപ്പനയാണ്. ഒഴിക്കാൻ പറഞ്ഞത് എനിക്ക് നന്നേ പിടിച്ചു. ഒഴിക്കുക തന്നെയാണ് വേണ്ടത്, വിളമ്പുകയല്ല. വിളമ്പിയാൽ എവിടെയും എത്തുകയില്ല. എന്റെ ഓഡിയൻസിനെ ഞാൻ തീരെ മുഷിപ്പിച്ചില്ല. ഒന്നും തിന്നില്ലെന്ന് സങ്കല്പിച്ച് ഞാൻ എല്ലാം തിന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റിക്കാർഡ് ഫീറ്റും പെർഫോമൻസുമായിരുന്നു. ആടി ആടി പുറത്തു വന്ന ഞാനൊരു ചാരുകസേരയിൽ ചെരിഞ്ഞു വീണു. ഒരു സംഘം സ്ത്രീകൾ വന്നു. കുശലപ്രശ്നമെന്ന വ്യാജേന അവർ എന്റെ ജോലിയും ശമ്പളവും സ്വകാര്യ സമ്പാദ്യവും പുറം സമ്പാദ്യവും വയസ്സും മറ്റും ചുഴിഞ്ഞു ചോദിക്കുകയായി. വിസ്താരം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. ചോദ്യം: ജോലി എന്താണാവോ? ഉത്തരം: പോലീസ് ഏറ്റിൻഷേബിൾ. അവർ എല്ലാവരും തീയിലിരുന്ന മാതിരി എഴുന്നേറ്റ് നിന്നു. ആരും സല്യൂട്ട് ചെയ്തില്ല. ഇരിക്കിൻ, ഞാൻ പറഞ്ഞു. ആരും ഇരുന്നില്ല. പക്ഷേ ചോദ്യം തുടർന്നു: എന്തുണ്ടാവോ ശമ്പളം? ഉത്തരം: ചെലവ് കഴിച്ച് 205 4 അണ 7 പൈ. ചോദ്യം: കൃത്യം? ഉത്തരം: ബഹുകൃത്യം. ചോദ്യം: എന്തുണ്ടാവോ ഇപ്പൊ കയ്യിൽ? ഉത്തരം: തൽക്കാലം ചില്ലറ 3-4 ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റ് ബാങ്കിൽ സ്ഥിരം സൂക്ഷിപ്പ് 400,000 വരും. ഉറുപ്പികയും അണയും പൈയും എല്ലാം കൂട്ടിയാൽ 205 4 അണ 7 പൈ. ഉറുപ്പികയും അണയും പൈയും എല്ലാം കൂട്ടിയാൽ അമ്മുവിന്റെ ഭാഗ്യം, ഒരു സ്ത്രീ പറഞ്ഞു. പിന്നെയും വിസ്താരം. ചോദ്യം: എത്ര കൊല്ലായി ജോലിയിലായിട്ട്? ഉത്തരം: 7.5 കൊല്ലം. ചോദ്യം: ശമ്പളം മുഴുക്കെ ബാങ്കിലിടുവോ? ഉത്തരം: മുഴുവനും. ചോദ്യം: അപ്പോ 7 കൊണ്ട് 10-25,000 ഉറുപ്പിക ഉണ്ടാക്കിയോ? ഉത്തരം: പുറം സമ്പാദ്യവുമുണ്ട്. ചോദ്യം: ആഹാ, അതെത്രണ്ട്? ഉത്തരം: 7.5 കൊല്ലത്തെ ശമ്പളം മുഴുവൻ ബാങ്കിലിട്ട ശേഷം

0: 25,000 ഉറുപ്പിക തികയാൻ വേണ്ട സംഖ്യ. 12 84 6 90 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഒരു മാസത്തെ പുറം സമ്പാദ്യമാണ്. സംഖ്യ കൃത്യം പറയണമെങ്കിൽ ഒരു ദിവസത്തെ അവധിയോ കുറച്ച് കടലാസും ഒരു പെൻസിലുമോ തരണം. അവർ കേസ് വേറൊരു തീയതിക്ക് നീട്ടിവെച്ചു. സമയം ഈ കേസിൽ കക്ഷി ചേരാതെ മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് ഒരുവിധം 12:30 കിട്ടി. ഊണിന് ഇലവെച്ചു. ഞാൻ ഊണ് കഴിക്കുന്ന വിദ്യയും അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രേക്ഷകർ സംതൃപ്തരായെന്നു തോന്നുന്നു. എല്ലാവരും പുഞ്ചിരി തൂകിയിരുന്നു. ഇത്ര നല്ലൊരു ഊണ് അടുത്ത കാലത്തൊന്നും അവർ കണ്ടിരിക്കുകയില്ല. ഊണ് കഴിഞ്ഞ് കുറച്ച് വിശ്രമിക്കണമെന്നുണ്ടായിരുന്നു. ഓടി മുകളിൽ പോയി വാതിൽ കൊട്ടിയടച്ചിരിക്കുക. അപ്പോൾ പണി പറ്റും, തീർച്ച. ഞാൻ ഊണ് കഴിഞ്ഞ് കൈ കഴുകി തിരിഞ്ഞപ്പോഴുണ്ട് കറുത്തുരുണ്ട ഒരു കാരണവർ എന്നെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുന്നു. കണ്ട് വിശേഷം പറയുവാൻ ഇതുവരെ കൂടിയിട്ടില്ല. മരിച്ചുപോയ നിങ്ങളുടെ വലിയ മാമൻ ചാത്തുക്കുട്ടി നായരെ ഞാൻ അറിയും. അങ്ങോരും എന്റെ ജ്യേഷ്ഠൻ ഇട്ടിരാരിഷ്യൻ കാരണവരും വലിയ ചങ്ങാതികളായിരുന്നു. ഇട്ടിരാരിഷ്യൻ കാരണവരെ നിങ്ങൾ അറിയില്ല? മഹാ അറിയും, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആർ പറഞ്ഞോ അറിയില്ലെന്ന്? ഇട്ടിരാരിഷ്യൻ കാരണവരെയും അദ്ദേഹത്തിന്റെ കാരണവർ ഇട്ടിണാൻ കാരണവരെയും അദ്ദേഹത്തിന്റെ കാരണവർ ഊറാങ്ങൂഠൻ പറങ്ങോടാമാനെയും ഞാൻ അസലായി അറിയും. എന്തിനധികം, പരശുരാമനു ശേഷം കേരളത്തിലുണ്ടായ സർവ്വ കാരണവന്മാരെയും ഞാൻ അറിയും. കൂടുതൽ ഇപ്പോഴൊന്നും പറയുന്നില്ല. ഇന്ന് വൈകുന്നേരം 6 ഇവിടെ അടുത്തുള്ള 10 പുഞ്ചക്കണ്ടത്തിൽ വെച്ച് ഞാൻ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടുന്നുണ്ട്. ആര് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയുന്നതും എനിക്ക് വശമുള്ള പല്ലുതേപ്പ്, കുളി, ഊണ്, കാപ്പികുടി മുതലായ മഹേന്ദ്രജാലങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമാണ്. ചാർജ് ഒരു പൈ പോലുമില്ല. എല്ലാവരും വരണം. നിങ്ങളും അമാന്തിക്കരുത്. ഞാൻ ഭയങ്കരമായി പൊട്ടിച്ചിരിച്ചു. കൂടെ കാരണവരും, അദ്ദേഹത്തിനും ഭ്രാന്താണ്. പക്ഷെ അതിൽ പിന്നെ ഇന്ന് വരെ എന്റെ ഭാര്യയല്ലാതെ വേറെ ഭാര്യ വീട്ടുകാരാരും എന്നെ സമീപിച്ചിട്ടില്ല.
1: വി കെ എൻ എഴുതിയ കഥ വിവാഹപ്പിറ്റേന്ന്, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി

ഇപ്പോൾ രാമനാട് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ആദ്യം തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ച നിന്നു കോരി എന്നാരംഭിക്കുന്ന വർണ്ണം കേൾക്കാം. രാഗം കാനഡ, ആദിതാളം.

0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച ഭുവിനി ദാസുടനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശ്രീരഞ്ജനി, ആദിതാളം.
1: ഭുവിനി ദാസുടനെ ദേവാളേ, ഭുവിനി ദാസുടനെ ദേവാളേ.

മദനി ദാനി.

ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗ

ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അരുണാചലനാഥം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, രൂപകതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് രാമനാട് കൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ MS ഗോപാലകൃഷ്ണൻ. മൃദംഗം ത്രിച്ചി ശങ്കരൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മെമ്പർ രമേശൻ 9-ാം വാർഡ് എന്ന ചിത്രത്തിൽ ഐറൻ, നിത്യമാമൻ എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ശബരീഷ് വർമ്മ, സംഗീതം കൈലാസ് മേനോൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സർപ്പം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണിജ്യറാമും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം കെ ജെ ജോയ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയും പ്രാധാന്യവും ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയും വേദസൂക്തങ്ങളും ഇക്കാര്യം സാധൂകരിക്കുന്നു. പുരാണത്തിലെ അർത്ഥനാരീശ്വര സങ്കല്പത്തിൻ്റെ കാലികവും കാലാതീതവുമായ പ്രസക്തിയെപ്പറ്റി പ്രതിപാദിക്കാം. ശ്രീ പരമശിവൻ തൻ്റെ പാദിശരീരം പാർവതീദേവിക്ക് നൽകി. അങ്ങനെ ശിവൻ അർത്ഥനാരീശ്വരനും പാർവതി അർത്ഥനരേശ്വരിയുമായി. ശിവൻ സദാ പാർവതി സമേതനാണ്. അതുകൊണ്ടാണ് സാംബശിവൻ എന്ന് വിളിക്കുന്നത്. പാർവതി കൂടെയുള്ളപ്പോൾ ശിവൻ പൂർണ്ണനാണ്. അതേപോലെ ദേവിക്ക് ശിവനില്ലാതെ പൂർണ്ണതയില്ല. സ്ത്രീ പുരുഷ സമഭാവനയുടെയും സമദർശനത്തിൻ്റെയും കാവ്യാത്മകമായ വിശ്വകാഴ്ചപ്പാടാണ് അർത്ഥനാരീശ്വര സങ്കല്പം. ഇത് ഭാരത സംസ്കാരത്തിൻ്റെ ഉത്തമ നിദർശനം കൂടിയാണ്. പാർവതീദേവിയെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാം ശിവശക്തിമയം ആണ്. ശക്തി എന്നാൽ ഊർജമാണ്. പ്രപഞ്ചം രൂപപ്പെടും മുൻപ് ശൂന്യതയിൽ പരമമായ ഊർജം മാത്രമായിരുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. ശിവം എന്നാൽ മംഗളകരം എന്നർത്ഥം. മരണപ്പെടുമ്പോൾ ജീവശരീരത്തിലെ ചൈതന്യം അഥവാ ആത്മാവ് പൊയ്പോയി ശവമായി മാറുന്നു. ഈ പൊരുളറിഞ്ഞ് ജീവിതം നയിച്ചാൽ സർവരംഗത്തും നമ്മൾ നിസ്സംശയം ശോഭിക്കും. മോരും മുതിരയും പോലെ പരസ്പരം ഇണങ്ങാത്ത ജീവിത പങ്കാളികൾ അർത്ഥനാരീശ്വര തത്വം ഗ്രഹിക്കേണ്ടത് തന്നെ. മംഗളരൂപിയായ ശിവൻ പലപ്പോഴും ധ്യാനനിരതനാണ്. ധ്യാനം മൗനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉറവിടമാണ്. ധ്യാനശക്തി ഉണരാൻ കർമ്മശക്തി കൂടിയേ തീരൂ. ആ കർമ്മശക്തിയുടെ സ്ഥാനമാണ് സർവരംഗത്തും സ്ത്രീക്കുള്ളത്. ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ ശിവശക്തിയാ യുക്തോ എന്ന് തുടങ്ങുന്ന സ്തോത്രം ശിവന്റെയും ശക്തിയുടെയും സംയോജനം അഥവാ സംലേചനം സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ആൺ പെൺമയമാണ്. മഹാകവി കാളിദാസൻ രചിച്ച രഘുവംശത്തിൻ്റെ തുടക്കത്തിൽ വാക്കും അർത്ഥവും പോലെ ഭഗവാനും ഭഗവതിയും അഥവാ സ്ത്രീയും പുരുഷനും പരസ്പരാകർഷണ ഭാവത്തോടെ വർത്തിക്കണമെന്ന് വ്യക്തമാക്കുന്നു. അർത്ഥമില്ലാതെ വാക്കോ വാക്കില്ലാതെ അർത്ഥമോ ഇല്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സ്ത്രീയില്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ പൂർണ്ണമാകില്ലെന്ന് കവി ഊന്നിപ്പറയുന്നു. ശിലയിൽ പോലും സ്ത്രീയും പുരുഷനും നപുംസകവും ഉണ്ടെന്നാണ് നിഗമനം. ദാമ്പത്യം ഉത്കൃഷ്ടവും സഫലവുമാക്കാൻ ജീവിത പങ്കാളി

0: കളികൾക്ക് തുല്യ പങ്കുണ്ട്. ഇതിനെ കുടുംബലേയം എന്ന് ജ്ഞാനികൾ പറയും. അഹന്തയോ സ്വാർത്ഥതയോ താൻ പോരിമയോ പങ്കാളികളിൽ ആർക്കും ഒട്ടും ഉണ്ടാകരുത്. അവർ പരസ്പരം ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യരുത്. ദൗർബല്യങ്ങളെയും ദുർവാസനകളെയും നശിപ്പിക്കാനുള്ള ഒരേ അകം കണ്ണ് ശ്രീ മഹാദേവനെ പോലെ മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്ന സൂചന കൂടി അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ അന്തർലീനമാണ്.
1: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. നാളെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ സുശീൽ വർഗീസ്.